ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 10, കൊല്ലവർഷം 1202, കന്നി 16, 2026 ഒക്ടോബർ 2 വെള്ളിയാഴ്ച. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:46. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശമെന്ന് തെളിയിച്ച മനുഷ്യൻ, അഹിംസയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ലോകത്തെ പഠിപ്പിച്ച മനുഷ്യൻ, കയ്യിൽ ആയുധമില്ലാതെ ഒരു സാമ്രാജ്യത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത മനുഷ്യൻ, ലളിതമായി വസ്ത്രം ധരിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മനുഷ്യൻ, അതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ മഹാത്മാഗാന്ധി. സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യത്തിൻ്റെയും അഹിംസയുടെയും ശക്തിയാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഒരു വ്യക്തിയെ മാത്രം ഓർക്കാനല്ല, മറിച്ച് അദ്ദേഹം കാണിച്ച മാനവിക മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനാണ് ഈ ദിനം നാം ആഘോഷിക്കുന്നത്. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം അനുസ്മരിക്കുന്ന ഇന്ന് ഒരു മഹത്തായ ആത്മീയ സാമൂഹിക പുനർജന്മത്തിന്റെ ഓർമ്മപ്പെടുത്തലും സത്യത്തിൻ്റെയും അഹിംസയുടെയും മഹോത്സവവുമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി മാറി. ഗാന്ധിജിക്ക് മുമ്പും ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടങ്ങൾ നടന്നിരുന്നു. എന്നാൽ സാധാരണക്കാരനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി എന്നതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത. കർഷകൻ, തൊഴിലാളി, സ്ത്രീ, വിദ്യാർത്ഥി, വ്യാപാരി, ഗ്രാമീണൻ, എല്ലാവർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകാമെന്ന് അദ്ദേഹം തെളിയിച്ചു. സത്യവും അഹിംസയും എന്ന രണ്ട് മഹത്തായ തൂണുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരങ്ങളും സംസ്കാരവും ഉറച്ചു നിന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മെ ഒന്നിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അഹിംസാ തത്വവും ആത്മശക്തിയുമായിരുന്നു. ആയുധമില്ലാതെയും കോപമില്ലാതെയും ദ്വേഷമില്ലാതെയും സമരങ്ങളെ വിജയിപ്പിക്കാനാകുമെന്ന് ഗാന്ധിജി ലോകത്തിനു മുമ്പിൽ തെളിയിച്ചു. ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നാണ് സത്യാഗ്രഹം. സത്യാഗ്രഹം എന്നത് വെറുമൊരു പ്രതിഷേധമല്ല, സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് അതിൻ്റെ ആന്തരിക ശക്തി. അനീതി എതിർക്കണം, പക്ഷേ അനീതി ചെയ്യുന്ന വ്യക്തിയെ വെറുക്കേണ്ടതില്ല. ഇതാണ് ഗാന്ധിയൻ ചിന്തകളുടെ മഹത്വം. ഗാന്ധിജി നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ എതിരാളിയെ തോൽപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നത്, അതോ അവനെയും നിന്നെയും സത്യത്തിലേക്ക് കൊണ്ടുവരാനാണോ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ ലോകമെമ്പാടും വായിക്കപ്പെട്ട കൃതിയാണ്. തൻ്റെ ജീവിതത്തെ ഒരു വിജയഗാഥയായി അദ്ദേഹം അവതരിപ്പിച്ചില്ല, പകരം തൻ്റെ തെറ്റുകളും സംശയങ്ങളും പരാജയങ്ങളും പരീക്ഷണങ്ങളും തുറന്നു പറഞ്ഞു. സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ സത്യസന്ധമായി സ്വന്തം ജീവിതത്തെ പരിശോധിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന്

0: അഭിസംബോധന ചെയ്തതിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മീയ നൈതിക വ്യക്തിത്വത്തെ അംഗീകരിച്ചു. മലയാളത്തിലും ഗാന്ധിയൻ ആശയങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായി. വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിലെ നിർണായക അധ്യായമായി. പലപ്പോഴും അഹിംസ ദൗർബല്യമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. പക്ഷേ ഗാന്ധിജിയുടെ ജീവിതം പറയുന്നത് മറ്റൊന്നാണ്. ആക്രമിക്കാൻ കഴിയുമ്പോഴും ആക്രമിക്കാതിരിക്കുക, അതാണ് യഥാർത്ഥ ആത്മനിയന്ത്രണം. അഹിംസ എന്നത് കയ്യിൽ ആയുധമില്ലാത്ത അവസ്ഥ മാത്രമല്ല, നമ്മുടെ വാക്കുകളിൽ അക്രമമില്ലാതിരിക്കുക, നമ്മുടെ ചിന്തകളിൽ വിദ്വേഷമില്ലാതിരിക്കുക, നമ്മുടെ പെരുമാറ്റത്തിൽ അപമാനമില്ലാതിരിക്കുക, നമ്മുടെ അധികാരം മറ്റൊരാളെ ചവിട്ടിമെതിക്കാൻ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥ അഹിംസ. ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സ്വപ്നത്തിൽ ഗ്രാമങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ ഗ്രാമത്തിൻ്റെ സ്വയം പര്യാപ്തത, ശുദ്ധജലം, വിദ്യാഭ്യാസം, തൊഴിൽ, സഹകരണം, ശുചിത്വം, സാമൂഹ്യ സമത്വം എന്നിവ പ്രധാനമായിരുന്നു. ഗാന്ധിജി ഒരു ഇന്ത്യൻ നേതാവ് മാത്രമല്ല, അദ്ദേഹം മനുഷ്യൻ്റെ മാന്യതയ്ക്കും നീതിക്കും സമാധാനത്തിനും വേണ്ടി ചിന്തിച്ച ഒരു ആഗോള വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നതും ഇന്ത്യയിൽ അത് ഗാന്ധി ജയന്തിയായതും. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ പ്രസക്തി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഒരു പ്രതിമയിലേക്കോ ചിത്രത്തിലേക്കോ ചുരുക്കാതെ ഗാന്ധിജിയെ നാം ഒരു ആശയമാക്കി ഒരു ജീവിതരീതിയാക്കി വളർത്തണം, ഉയർത്തണം. അപ്പോൾ മാത്രമേ ഗാന്ധി ജയന്തി ഒരാഘോഷ ദിനം എന്നതിൽ നിന്ന് ഒരു ആത്മപരിശോധനാ ദിനമായി മാറുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഓരോ വീടും ഒരു ആശ്രമമാകും, ഓരോ വിദ്യാലയവും ഒരു മൂല്യശാലയാകും, ഓരോ ഗ്രാമവും ഒരു മാതൃകാ ഗ്രാമമാകും, ഓരോ പൗരനും രാജ്യനിർമ്മാണത്തിൻ്റെ പങ്കാളിയാകും. നീ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നീ തന്നെയാകുക എന്ന സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ച് സമാധാനത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വഴിയിൽ നമുക്ക് മുന്നോട്ട് നടക്കാം. മാറ്റം പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന സത്യമാണ് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ സന്ദേശം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ് കി യോജന സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീളുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിനല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ. സംസ്ഥാനത്തിന് ആവശ്യവും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ ചേർന്ന ആലോചനാ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കുന്നതിനെതിരെ എം കെ രാഘവൻ എം പിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മുതലക്കുളം മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷനിൽ സമാപിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ടി ഒ മോഹനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്നലെ 2 വെള്ളിയും 3 വെങ്കലവും നേടി. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ 64 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ജി ശങ്കരകുറുപ്പിന്റെ വന്ദനം എന്ന കവിത, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിത മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം.

0: 7:35 എഫ് എം ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം, സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷൂർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 കാർഷിക ജീവനം. കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി വി ഡി ജോണിയും മകൻ സിജോയും. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ, അൾഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
3: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi has said 21st century India is moving forward with the principles of pro-people, pro-active and good governance. He said the country is progressing rapidly on the reform express and institutions conducting examinations must also undertake reforms in line with the country's needs. Addressing the centenary celebrations of the Union Public Service Commission at Bharat Mandapam in New Delhi, the Prime Minister stressed the need to bring young people into public services who are driven not by public office but by public service. The nation is paying homage to Father of the Nation, Mahatma Gandhi, on his 157th birth anniversary today. In her message on Gandhi Jayanti, President Draupadi Murmu said, Mahatma Gandhi's message of peace and non-violence has become even more relevant amid wars and conflicts in several parts of the world. She paid tribute to Mahatma Gandhi and said his life and ideals are widely respected across the world. She expressed confidence that India is advancing towards the goal of Vikasit Bharat by 2047. A Sarv Dharma Prarthana Sabha will be held at Mahatma Gandhi Samadhi at Rajghat in New Delhi

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: രശ്മി മധു പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ. ഇനി സംഗീതം KP ഉദയഭാനു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
0: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ചിത്ര പാടിയ ഗാനം, സംഗീതം കെ പി ഉദയഭാനു.

എം ജി ശ്രീകുമാർ, രശ്മി മധു, ചിത്ര, ജി വേണുഗോപാൽ എന്നിവർ പാടിയ ഗാന്ധിഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സംഗീതം കെ പി ഉദയഭാനു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം

0: കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി ഈ മാസം 6-ന് കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം, 9400483754. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതത് കൃഷിഭവനുകളുമായോ 8075892092 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8075892092. റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481257662 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കോൾ സെന്റർ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0481257662. സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ സംരക്ഷിത കൃഷി എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഗ്രീൻ ഹൌസ് സ്ട്രക്ചർ ചതുരശ്ര മീറ്ററിന് 900 രൂപ നിരക്കിലും നാച്ചുറലി വെന്റിലേറ്റഡ് ട്യൂബുലാർ റെക്ടാംഗുലർ ഗ്രീൻ ഹൌസ് സ്ട്രക്ചറിന് ചതുരശ്ര മീറ്ററിന് 600 രൂപ നിരക്കിലും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പ്ലാസ്റ്റിക് പുതിയിടിയലിന് ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിനും തണൽ വല സ്ഥാപിക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് ചതുരശ്ര മീറ്ററിന് 355 രൂപ എന്ന നിരക്കിൽ പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ കൃഷി ചെയ്യുന്ന മൂല്യം കൂടിയ പച്ചക്കറി വിളകളുടെ നടീൽ വസ്തുക്കളുടെ ചെലവിനും കൃഷിക്കും ഓർക്കിഡ്, ആന്തൂറിയം, കാർണേഷൻ, ജെർബറ, റോസ്, ലില്ലി എന്നിവയ്ക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതത് ജില്ലയിലെ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 രൂപ, കൊപ്ര 15,500, കുരുമുളക് ഗാർബിൾഡ് 72,100, അൺഗാർബിൾഡ് 70,100, റബ്ബർ RSS4 28,000, RSS5 27,500 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32:16.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം. അത് നല്ല

0: ഇഷ്ടമല്ലേ.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. സഹ പൈലറ്റിന്റെ കത്തിക്കുത്തിൽ പതരാതെ 174 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന് ലോകത്തിന്റെ ബിഗ് സല്യൂട്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഒപ്പം വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളും നന്ദി പറഞ്ഞു. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ കർണാടക ബ്ലാക്ക് പോയിന്റ് സംവിധാനം നടപ്പാക്കുന്നു. ഓരോ തവണ നിയമം ലംഘിക്കുമ്പോഴും ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ് രേഖപ്പെടുത്തും. പോയിന്റ് നിശ്ചിത പരിധി കടന്നാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ വള്ളംകളി ഇന്ന് മലയാറ്റൂർ മണപ്പാട്ട് ചിറയിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേളയുടെ രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 3 കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിൽ തുടങ്ങും. മന്ത്രി M. ജോൺ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷ വിഭാഗം സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായ പ്രിൻസ് നോബിളും മനു ഫ്രാൻസിസും വെള്ളി നേടി. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 124 റൺസ് ജയം. ഫൈനലിൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈന. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഫൈനൽ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: കാവ്യധാരയിൽ ഇന്ന് G. ശങ്കരക്കുറുപ്പിന്റെ വന്ദനം എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത വന്ദനം, ചൊല്ലിയത് ടി പി വിവേക്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
8: ഡോസ്റ്റോവ്സ്കിയുടെ കഥാപാത്രങ്ങൾ ആശയങ്ങളുടെ ഉടലാർന്ന രൂപങ്ങളാണ്. എപ്പോഴും ലൗകിക ദൃഷ്ടിയിൽ ഈ കഥാപാത്രങ്ങൾക്ക് വിശദീകരണങ്ങൾ അസാധ്യമാണ്.
0: വേണു വി ദേശം ചെയ്യുന്ന പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ.
9: യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന വിവരം പറയാൻ അങ്കിരസിന്റെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും കോൾ പോകുന്നില്ല.
0: അഷ്ടമൂർത്തിയുടെ കഥ അങ്കിരസിന്റെ അംഗങ്ങൾ.
10: അയാൾ രാവിലെ നേരത്തെ എണീറ്റു, കയ്യിലെ മുറിവ് വായ തുറന്ന് ചിരിച്ചു കാണിച്ചു.
0: മീരാബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
11: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
12: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
11: അങ്ങനെ പറയരുത്.
12: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ.
11: ഞാൻ വരും.
12: വരണ്ട.
11: വരും.
12: വരണ്ട.
11: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
12: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
11: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭ മഹാശ്വര്യം ഞായർ മുതൽ വെള്ളി വരെ
12: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
11: പിന്നെ
12: നമ്മുടെ മൊബൈൽ ആപ്പ്.
11: അതെ, വേവ്സ് ആപ്പ്.
12: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
11: വേവ്സ് ആപ്പ്.
13: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് രാവിലെ 8:05 FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം? ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം.

11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. 1:00 ഗാനോത്സവം. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 4:00 വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 6:50 കാർഷിക ജീവനം. കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി വി ജെ ജോണിയും മകൻ സിജോയും. രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ. അൾഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 43:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും വികസനത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരു പൌരനും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സഹാനുഭൂതി, എല്ലാവരെയും ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങളും ഗ്രാമീണ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഗ്രാമസഭകൾ ചേരുന്നത്. സബ്കി യോജന, സബ്കാ വികാസ് എന്ന പരിപാടിക്ക് ഈ ഗ്രാമസഭകൾ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീളുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 2031 March 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ

0: ഗാന്ധിപ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനം ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. കൗമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്ന അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ വരുമെന്നും കുട്ടികൾക്ക് കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ അനുഭവമാണ് താരാപഥത്തിലൂടെ കൈവരിക്കാൻ കഴിയുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിന് അല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായതും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അറിയിച്ച അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് 14 റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ നടപ്പാക്കിയത് വി എസിന്റെ കാലത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. തളിപ്പറമ്പ് എം എൽ എ ചെയർമാനായും മൃഗശാലാ വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർകോട് ജില്ലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുരാവസ്തു സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവുമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പുരാവസ്തു ശേഷിപ്പുകളും ചരിത്ര തെളിവുകളും കണ്ടെത്തുക, അവ സമഗ്രമായി ഡോക്യുമെന്റ് ചെയ്യുക, തുടർ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറകൾ, ചെങ്കൽ നിലത്തെ ലിഖിതങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമാണ് കാസർഗോഡ്. ബേക്കൽകോട്ട, ഒമിച്ചിപ്പൊയിൽ, ചീമേനി, അരിയിട്ടപാറ, ബന്തെടുക്ക, മാണിമൂല എന്നിവിടങ്ങളിൽ മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളാണ് ഇത്തരമൊരു സമഗ്ര പഠനത്തിന് വഴിയൊരുക്കിയത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻപാലം ഇന്ത്യയിലെ ആദ്യത്തെ ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമാണ്. ശ്രീലങ്കയുമായി വ്യാപാര ബന്ധം വികസിപ്പിക്കാനാണ് പാമ്പൻപാലം നിർമ്മിച്ചത്. 1870 നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പാലത്തിന് 143 തൂണുകളുണ്ട്. 2.2 കിലോമീറ്ററാണ് നീളം. 1914 പാമ്പൻപാലം കമ്മീഷൻ ചെയ്തത്. പുതിയ പാലത്തിലെ ലംബലിഫ്റ്റിന് 72.5 മീറ്റർ സെൻട്രൽ സ്പാൻ ഉണ്ട്. 99 അപ്രോച്ച് ഗർഡർ നിർമ്മാണത്തിന് മാത്രം 3000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചതായി മധുര ഡിവിഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു. രാജ്യരക്ഷാ വിഭാഗം PRO ആയും DD ന്യൂസ് മിസോറാമിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച നാംപി ബൗമാരിന്മായുടെ വിയോഗത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനും PIB ഇംഫാൽ ADG ഡോക്ടർ ഇൻകം പാമയും മറ്റൊരു ഉദ്യോഗസ്ഥനും മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 10 സ്വർണവും 23 വെള്ളിയും 33 വെങ്കലവും ഉൾപ്പെടെ 66 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്ത്. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തി. ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ പുരുഷന്മാരുടെ 97 കിലോ വിഭാഗത്തിൽ നിതേഷ് സിവാജ് ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടി. 1962 ശേഷം ആദ്യമായാണ് ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ താരം ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ വൈകിട്ട് പൗരാവലി സ്വീകരണം നൽകും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വരവേൽപ്പ്. കണ്ണൂർ ആറളത്ത് മയക്കുവെടിവെച്ച് പിടികൂടിയ കണ്ണൂർ മഖ്ന എന്ന മോഴയാനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ തളച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും

എം ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. മയക്കുവെടിയേറ്റ ആനയെ റോഡിലെത്തിക്കുക അസാധ്യമായി.

0: ഡൽഹി ശാഖ ഗാന്ധിജയന്തി ദിനമായ ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോർഡ് യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3rd കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ആദ്യ സെഷനിൽ ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ MN കാരശ്ശേരി സംസാരിക്കും. 4th കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലെ തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157th ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

അറിവും ആനന്ദവും ചിന്തകളും കോർത്തിണക്കി ഇതാ എഫ് എം ഡയറി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. കണ്ണിനു പകരം കണ്ണ് എന്ന കാഴ്ചപ്പാട് ലോകത്തെ മുഴുവൻ അന്ധമാക്കും. കണ്ണിനു പകരം കണ്ണ് എന്ന കാഴ്ചപ്പാട് ലോകത്തെ മുഴുവൻ അന്ധമാക്കും. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി തന്റെ പേരിലെ ജാതി സൂചകമായ ഭാഗം ഒഴിവാക്കി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ചോദ്യം ആവർത്തിക്കാം. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി തന്റെ പേരിലെ ജാതി സൂചകമായ ഭാഗം ഒഴിവാക്കി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം. വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 8 രാവിലെ 6:00. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചു. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.sskkr.kar.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം.

0: kkr.nic.in.
1: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: സമയം 7 മണി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
3: കരളും ഹൃദയവും മനുഷ്യ ശരീരത്തിലെ 2 പ്രധാന ആന്തരിക അവയവങ്ങളാണ് കരളും ഹൃദയവും. അവയ്ക്ക് ശരീരശാസ്ത്രപരമായ ധർമ്മങ്ങളുണ്ട്. ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളും ദഹനവും രക്തത്തിലെ ഹാനികരമായ വസ്തുക്കളെ നീക്കം ചെയ്യലുമാണ് കരളിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഹൃദയമാകട്ടെ മുഴുവൻ ശരീരവ്യവസ്ഥയിലേക്കും ശുദ്ധരക്തം വിതരണം ചെയ്യുന്ന ശ്രമകരമായ ദൗത്യമാണ് ചെയ്യുന്നത്. എന്നാൽ ശരീരശാസ്ത്രം വിട്ട് നിത്യജീവിതത്തിലേക്കും സാഹിത്യത്തിലേക്കും വരുമ്പോൾ കരളും ഹൃദയവും തികച്ചും വ്യത്യസ്തമായ ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അന്തരിന്ദ്രിയങ്ങളിൽ അമൂർത്തമായ ഒന്നാണ് മനസ്സ്. വികാര വിചാരങ്ങളുടെ ഇരിപ്പിടം മനസ്സാണ്. എന്നാൽ അമൂർത്തമായ മനസ്സിൻ്റെ സ്ഥാനം മൂർത്തമായ കരളിനും ഹൃദയത്തിനുമാണ് നാം നൽകുന്നത്. കരൾ പകുത്തു നൽകുന്നത് വൈദ്യശാസ്ത്രത്തിൽ ശസ്ത്രക്രിയയിലൂടെയാണ്. എന്നാൽ കാമുകൻ കാമുകിയോട് കരൾ പകുത്തു നൽകാമെന്ന് പറയുമ്പോൾ വിഷയം പ്രണയമാണ്. പ്രണയിനിയെ, കരളിൻ്റെ കരളെ എന്നും മറ്റും വിളിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ നമുക്കുണ്ട്. കരളിൽ സ്ഥാനം പിടിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുമുണ്ട്. കനിവിൻ്റെ കണ്ണീർ ചേരാത്ത കരളിൻ്റെ കവിതയെല്ലാം കപടമല്ലേ എന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. നിരാശ, ഉത്കണ്ഠ, സ്നേഹം, സന്തോഷം തുടങ്ങിയവയെല്ലാം നമ്മുടെ ഹൃദയതാളം ക്രമരഹിതമാക്കുന്നു. വൈകാരിക അനുഭവത്തിൽ ഹൃദയം അങ്ങനെ സുപ്രധാന പങ്കുവഹിക്കുന്നു. അതുകൊണ്ടാകാം പണ്ട് ഹൃദയം മനസ്സിൻ്റെ മൂലസ്ഥാനമായി കൽപ്പിച്ചിരുന്നതും മനസ്സ് എന്ന അർത്ഥത്തിൽ ഹൃദയം ഉപയോഗിച്ചിരുന്നതും. ഹൃദയത്തെ സ്പർശിക്കുന്നതെല്ലാം ഹൃദയസ്പൃക്കാകും. ഹൃദയാലുക്കൾ സ്നേഹമുള്ളവരാണ്. നന്ദിയുള്ള ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഹൃദയം ഒരു വീണയായി, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, ഹൃദയസരസിലെ പ്രണയപുഷ്പമേ, ഹൃദയം ദേവാലയം എന്നെല്ലാം ചലച്ചിത്ര ഗാനങ്ങളിൽ ഹൃദയ സാന്നിധ്യം സുലഭമായി കാണാം. മനുഷ്യ മനസ്സിലെ വികാരങ്ങളുടെ നൈമിഷിക ചാഞ്ചല്യത്തെ മനോഹരമായി അവതരിപ്പിച്ച കവിതയ്ക്ക് സുഗതകുമാരി പാവം മാനവ ഹൃദയം എന്നാണ് പേരു നൽകിയത്. നമ്മുടെ വൈകാരിക അനുഭവത്തിൽ ഹൃദയവും കരളും സുപ്രധാന പങ്കുവഹിക്കുന്നു.

മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: സേവന വാർത്തകൾ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ യങ് പ്രൊഫഷണൽ 2 പോസ്റ്റിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 5 നടത്തുന്നു. യോഗ്യത ബിരുദം. പ്രായം 21-45 മധ്യേ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ICAR സിഫ്റ്റ് കൊച്ചി കേന്ദ്രത്തിൽ ഈ മാസം 5 രാവിലെ 10:30 എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484241300. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.cift.res.in. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484241300.
1: പകുതി വിലയോ?
2: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡിലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
0: കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ദേശീയ മുക്ക് റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്ന് രാത്രി 8 മുതൽ റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് ജനറേറ്റീവ് AI, AR, VR, MR എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC +2. വിളിക്കേണ്ട ഫോൺ നമ്പർ 6282841772. നമ്പർ ആവർത്തിക്കാം, 6282841772.

കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് ഈ മാസം 10 വരെ അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ, കരമൊടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, കളക്ടറേറ്റ് കോട്ടയം എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.minoritywelfare.kerala.gov.in.

0: എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മേളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ പദ്ധതിയിലേക്ക് ചെണ്ട, തകിൽ, വലംതല, റിഥംപാട്, പെരുമ്പറ, കൊമ്പ് എന്നീ വാദ്യോപകരണങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തയ്യാറുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ, അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്നും മുദ്രവെച്ച ടെൻഡറുകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242256, 0484242256.
1: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
2: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം.

0: ദാക്ഷായണി സ്വയം തൊഴിൽ സഹായ പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അഞ്ചോ അതിലധികമോ പട്ടികജാതി വനിതകൾ അംഗങ്ങളായ സ്വയം സഹായ സംഘങ്ങൾക്കും സംരംഭങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അപേക്ഷിക്കാം. സംഘങ്ങൾ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലോ കുടുംബശ്രീയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബ്ലോക്ക് മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ മാസം 8 മുൻപ് നൽകണം. കൂടുതൽ വിവരങ്ങൾ കോട്ടയം കളക്ടറേറ്റിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 04812562503, 04812562503. മലമ്പുഴ ഗവൺമെന്റ് ഐടിഐയിൽ മെഷീനിസ്റ്റ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. മെഷീനിസ്റ്റ് ട്രേഡിൽ NTC 3 പ്രവൃത്തി പരിചയവും NAC 1 പരിചയവും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാഖയിൽ 3 ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഓപ്പൺ വിഭാഗത്തിലുള്ള യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 5 രാവിലെ 10 ഐടിഐയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04912815161. നമ്പർ ആവർത്തിക്കാം, 04912815161. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: മലയാള ചലച്ചിത്ര സംവിധായകനും നടനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്ന തമ്പി കണ്ണന്താനത്തിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. നടൻ മോഹൻലാലിന് ഏറ്റവും ജനപ്രീതി നേടിക്കൊടുത്ത ചിത്രമായ രാജാവിന്റെ മകൻ ഉൾപ്പെടെ 16 ചിത്രങ്ങൾ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്തിട്ടുണ്ട്. 5 നിർമ്മിക്കുകയും 3 തിരക്കഥ നിർവഹിക്കുകയും ഏതാനും ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത വഴിയൊരു കാഴ്ചകൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്, പാടിയ

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ 9 മണിക്കുള്ള FM മോർണിംഗ് സെലക്ഷൻസിൽ കേൾക്കാം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ചെവിയിലെ വേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതായത് ചെവിയിൽ, ചെവിയുടെ ഉള്ളിൽ നമ്മൾ ഈ വാക്സ്, അതായത് നമുക്ക് മെഴുക, അല്ലെങ്കിൽ ചെവിക്കായം നിറഞ്ഞു കഴിഞ്ഞാൽ, അത് ഹാർഡായി കഴിഞ്ഞാൽ ചെവിയിൽ വേദന ഉണ്ടാവാം. പിന്നെ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ടുണ്ടാവുന്നതാണ് ചെവിയിൽ അവരെന്തെങ്കിലും ഇട്ട് തിരിക്കും, അല്ലെങ്കിൽ അവരിൽ കിട്ടിയ പെൻസിലോ സാധനങ്ങളോ ഒക്കെ ഇട്ട് തിരിക്കുമ്പം അത് കാരണം ചെവിയുടെ പുറത്ത് ബാഹ്യകരണത്തുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചെവിയിലിടുന്നത് കുഴപ്പമില്ല എന്ന് പിന്നെയും ഞാൻ പറയും കമ്പാരിറ്റീവിലി. പക്ഷെ മൂക്കിലിടുന്നത് വളരെ വലിയ എമർജൻസി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഒന്ന്, നമ്മൾ ചെവിയിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി തന്നെ ചിലപ്പം അതെടുക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും വസ്തുവിട്ട് ഉള്ളത് ഉള്ളിലോട്ട് കയറ്റി വെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ചില വസ്തുക്കൾ നമുക്ക് കിട്ടാണ്ട് നമ്മൾ സർജറി വരെ ചെയ്ത് എടുക്കേണ്ട അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒട്ടുമുക്കാൽ അവസ്ഥകളിലും ഇത് ഒപിയിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ച് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, കുട്ടികൾ ഇതെന്തെങ്കിലും ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഇത് പലതും ഉപയോഗിച്ച് ശ്രമിക്കും എടുക്കാൻ വേണ്ടിയിട്ട്, വളരെ എളുപ്പത്തിൽ എടുക്കാം, ഫോസപ്സ് ഉപയോഗിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അത് ബ്ലീഡിംഗ് ഉണ്ടാക്കി അത് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന അവസ്ഥകളും ഉണ്ട്. അപ്പം നമ്മൾ പറയാറുള്ളത്,

0: ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തുള്ളിത്തുള്ളിയായി വെള്ളം എന്തെങ്കിലും ചെവിയിലൊന്ന് ഒഴിച്ചു നോക്കുക. അതായത് നമ്മളിപ്പോൾ പ്രാണീനെ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രാണീനെ കൊന്നതിന് ശേഷമാണ് എടുക്കാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ സേഫർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം നിങ്ങൾ വീട്ടിൽ അതൊന്ന് തുള്ളിത്തുള്ളിയായിട്ട് വെള്ളം, അല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല, തുള്ളിത്തുള്ളിയായിട്ട് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തിൻ്റെ ഇറിറ്റേഷൻ കാരണം പ്രാണി പലതും പുറത്തോട്ട് ചാടാറുണ്ട്. എന്നിട്ട് പിറ്റേന്ന് ഒരു ഡോക്ടറെ കാണിക്കുക, ഇല്ലെങ്കിൽ ഉടനെ ചെന്നിട്ട് തൊട്ടടുത്ത് ഒരു ഡോക്ടറെ കാണിക്കുക, കാഷ്വാലിറ്റിയിലെങ്കിലും കാണിക്കുക, ENT-നെ കിട്ടിയില്ലെങ്കിൽ എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. ബഡ്സ് എന്ന സാധനമേ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ENT-ക്കാർ പറയാറുള്ളത്. ചെപ്പിത്തോണ്ടി, തൂവല്, പിന്നെ ഇപ്പോഴും ഉണ്ട് എണ്ണ ചൂടാക്കി ഒഴിച്ചു വരുന്നവർ, അങ്ങനെ കുറേ രീതിയിൽ ആൾക്കാർ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ നോർമലായിട്ട് ചെവിയുടെ ഉള്ളിലത്തെ രോമങ്ങൾ തന്നെ ഈ മെഴുകിനെ തന്നെത്താനെ പുറത്തോട്ട് കൊണ്ടുവന്ന് കളയുന്നൊരു മെക്കാനിസമാണ് നമ്മുടെ ചെവി. അതായത് ദൈവം നമുക്കായിട്ട് തന്നിട്ടുള്ള സ്വന്തമായിട്ട് ചെവി ക്ലീൻ ചെയ്യാനുള്ളൊരു ഇതാണ്. പക്ഷെ പലരിലും ഇപ്പം ഹെഡ്ഫോൺസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ അങ്ങനെയുള്ളവരിലൊക്കെ ഈ വാക്സിന്റെ പ്രൊഡക്ഷൻ ചിലപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അത് വരുമ്പം നമുക്കത് പുറത്തൊരു സഹായത്തോടു കൂടി എടുത്ത് കളയേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷെ നമ്മൾ പറയാറുള്ളത് വാക്സിന്റെ ഡ്രോപ്സ് നമുക്ക് ഫാർമസിയിൽ കിട്ടുന്നതാണ്, ഒലിവ് ഓയിൽ ബേസ്ഡ് ഡ്രോപ്സ് ഒക്കെയാണ് കിട്ടാറുള്ളത്. അതൊഴിക്കുക, അത് ഒഴിച്ചു കഴിയുമ്പോൾ ഉള്ളത് സോഫ്റ്റായി സോഫ്റ്റായി തന്നെ തന്നെ നമ്മുടെ രോമങ്ങൾ അതിനെ പുറത്തോട്ട് കൊണ്ടുവരും. ആ പുറത്തുനിന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ തോണ്ടിയെടുത്തോളൂ എന്നല്ല, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളൊരിക്കലും ഈ ഇയർബഡ്സ് പോലെയുള്ളതോ ഈ സ്പ്രിങ് പോലെയുള്ളത്, ചെപ്പിത്തോണ്ടി, തൂവല് ഇതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി മഴക്കാലത്ത് നമ്മൾ കാണുന്നതാണ് ഇയർബഡ്സ് ഉപയോഗിക്കുമ്പം. ഈ ഇയർബഡ്സ് നമ്മളിപ്പോൾ ഏത് കമ്പനിയുടെ, ഏത് എത്ര നല്ല കമ്പനിയുടെ മേടിച്ചാലും ഒരു തവണ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഈർപ്പം തട്ടും, അത് എക്സ്പോസ്ഡ് ആണ് എൻവയൺമെന്റ് ആയിട്ട്, അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഈ വെള്ളം പോയിട്ട് അല്ലെങ്കിൽ ഈ ഇയർബഡ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരിലാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് പറയാറുള്ളത്, നമ്മളൊക്കെ മേടിക്കുമ്പോൾ 50-ൻ്റെയോ 100-ൻ്റെയോ ഒരു വലിയ ബോക്സ് ആയിട്ടാണ് മേടിക്കാറുള്ളത്. ഒരു വർഷം വരെ അത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് കാരണമാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് വരാറുണ്ടാവുക.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ അക്ഷയ് എസ് പനക്കൽ.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് www.coconutbot.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: തങ്ങമേ, കട്ടൻ കട്ടൻ.
3: എന്നതാ എന്നതാ ഈ കിടന്ന് കിതക്കുന്നേ?
2: റോഡിലോട്ട് നോക്കിക്കേ.
3: റോഡിലോ? എന്നാ പറ്റി?
2: നോക്ക്, ശരിക്കും നോക്ക്.
3: നോക്കി എന്തുവാ?
2: മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഒന്ന് നോക്കിക്കേ.
3: നോക്കി മനുഷ്യ കാര്യം പറ.
2: അമ്പിളി മാമം ഫുൾ ടൈം എന്റെ പുറകെ ആയിരുന്നു ഇതുവരെ.
3: അതാണോ? അത് കാര്യമാക്കണ്ട.
2: ഒന്ന് പോതങ്ങമ്മേ, കാര്യമാക്കണ്ടെന്നു.
3: അതേന്നേ, 3.25 ലക്ഷം കിലോമീറ്റർ അകലെയല്ലേ അമ്പിളി മാമൻ.
2: ഞാൻ പോവാ. തങ്കമ്മയ്ക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്.
3: ഇതാ പറയുന്നേ, പഠിക്കാൻ പോകുമ്പോ പഠിക്കണോന്ന്.
2: അതും ഇതുമായിട്ട് എന്നതാ ബന്ധം?
3: നമ്മൾ ഏതാനും മീറ്ററോ കിലോമീറ്ററോ നടന്നാലും മാറ്റം വളരെ ചെറുതല്ലേ.
2: അത് ശരി. ഞാനീ പഞ്ചായത്ത് മാത്രമേ കിടന്നോടാറുള്ളൂ.
3: എവിടെ ഓടിയാലും കാര്യം കൂടെ മനസ്സിലാക്കണം കേട്ടോ.
2: ഓ,
3: ഭൂമിയും അമ്പിളി മാമനും രണ്ടുപേരും കറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ മനുഷ്യ.
2: ഭൂമി കറങ്ങുന്നുണ്ട്, അമ്പിളി മാമൻ എപ്പോഴാ കറങ്ങുന്നേ?
3: ഓ മനുഷ്യ, കറങ്ങുന്നുണ്ട്. അപ്പോ രണ്ടുപേരും സഞ്ചരിക്കുവല്ലേ?
2: അമ്പിളി മാമൻ കറങ്ങുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കറങ്ങുക. ചേട്ടാ, കാര്യം ഇതുവരെ എനിക്ക് മനസ്സിലായില്ല.
3: എന്നാ പോയി വല്ല പുസ്തകം എടുത്തു വെച്ച് അങ്ങ് നോക്ക്.
2: പുസ്തകം വായിച്ച അമ്പിളി മാമൻ പോവോ?
3: അമ്പിളി മാമൻ പോവില്ല. നിങ്ങളുടെ സംശയം അങ്ങ് മാറും മനുഷ്യ. ഓ, എനിക്ക്

0: വയ്യ.
1: എനിക്കൊരു സംശയമില്ല, അമ്പിളി മാമ എൻ്റെ പുറകെയുണ്ട്, അതും രണ്ടു മൂന്ന് ദിവസമായിട്ട്.
0: അയ്യോ, അത് രണ്ടു മൂന്ന് ദിവസമല്ല, നിങ്ങൾ ജനിച്ചപ്പോ മുതൽ അങ്ങനെ തന്നെയാന്നേ.
1: ചേട്ടാ, അതിന് ഞാൻ ജനിച്ചപ്പോ എനിക്കും അങ്ങേരുമായിട്ട് യാതൊരു ഇടപാടുമില്ലല്ലോ.
0: കേൾക്ക്, നമ്മൾ മനുഷ്യന്മാരെല്ലാവരും പ്രകൃതിയുമായി ഇണങ്ങിക്കഴിയുന്നു.
1: ഓ,
0: ജനിക്കുമ്പോ മുതല്.
1: ഒന്ന് നിർത്തിക്കേ, ഇതെന്നാ പറഞ്ഞു പോവുക തങ്കമ്മേ.
0: നിങ്ങൾ നിങ്ങളൊരു അമ്പിളി മാമനും.
1: കാര്യം ഞാൻ അങ്ങേരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്, എന്നും പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കാവോ?
0: അയ്യോ, എന്റെ ചിറ്റൂർക്കാവിലമ്മയോ ആകാശത്ത് നിൽക്കുന്ന അമ്പിളി മാമന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയോ നിങ്ങള്?
1: ആകാശത്തല്ല, നമ്മുടെ കാവിന്റെ വടക്കേതിലെ അമ്പിളിക്കുട്ട മാമൻ.
0: അയ്യേ, അമ്പിളിക്കുട്ട മാമന്റെ കാര്യമാണോ താൻ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത്?
1: പിന്നെ തങ്കമ്മ എന്നതാ പറഞ്ഞത്?
0: വർഗിച്ചായ,
1: ഓ,
0: ഞാനേ നമ്മുടെ ചന്ദ്രന്റെ കാര്യമാ പറഞ്ഞ്.
1: ഒന്നു പോതങ്കമ്മേ, ഞാൻ ചന്ദ്രന്റെ കയ്യിൽ നിന്ന് കാശ്
0: വാങ്ങിച്ചിട്ടില്ല.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ് 24:53. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. 1869 ഒക്ടോബർ 2 ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ മാർഗദീപമായിരുന്നു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒരു റിപ്പോർട്ട്.
5: സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനായോഗം നടക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകളും ചേരും. സബ് കി യോജന, സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളുടെ ശാക്തീകരണം, പൊതുസേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കൽ, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടത്തും. രാജ്യത്തുടനീളവും വിദേശത്തുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധിജയന്തി സന്ദേശം നൽകി. ഗാന്ധിജി മുന്നോട്ടുവച്ച സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു. 1965 യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്ഘട്ടിലും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി

0: യുടെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിജയഘട്ടിലും നടക്കുന്ന പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മണിവരെ രാജ്ഘട്ട് റിംഗ് റോഡ് മേഖലകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുത്തു. മഴയില്ലാത്തപ്പോൾ ഒഡീഷയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഛത്തീസ്ഗഡിൽ മഹാനദിയുടെ ഉപരിഭാഗത്ത് നിർമ്മിക്കുന്ന ജലപദ്ധതികൾ ബാധിക്കുമെന്ന് ഒഡീഷ വാദിച്ചു. അതേസമയം തങ്ങളുടെ വെള്ളത്തിന്റെ വിഹിതം കൃഷി, വ്യവസായം, ഗാർഹിക ജോലികൾ എന്നിവയ്ക്കായി ആവശ്യമുണ്ടെന്നാണ് ഛത്തീസ്ഗഡിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര ജലകമ്മീഷൻ എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളും കമ്മീഷന് രേഖാമൂലം ഉറപ്പു നൽകി. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുകെ വ്യാപാര പ്രതിനിധി ജോനാഥൻ റെയ്നോൾസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ശ്രീ ഗോയൽ അവലോകനം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സംബന്ധിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 1 വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്കും ദിവ്യാംഗരുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും സൌജന്യ ഫാസ്ടാഗ് അനുവദിക്കും. വൈകല്യ സർട്ടിഫിക്കറ്റിലോ UDID കാർഡിലോ രേഖപ്പെടുത്തിയിട്ടുള്ള വൈകല്യത്തിന്റെ ശതമാനം അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമായ നവീകരിച്ച പാമ്പൻ പാലം കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ശ്രീലങ്കയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കുന്നതിനായി 1870 നിർമ്മാണം ആരംഭിച്ച് 1914 കമ്മീഷൻ ചെയ്ത പഴയ ചരിത്രപ്രസിദ്ധമായ പാലത്തിന് പകരമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ഈ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. 143 പിയറുകളിലായി 2.2 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന പഴയ പാലം ധനുഷ്കോടിയെ തകർത്ത വലിയ ചുഴലിക്കാറ്റുകളെ പോലും അതിജീവിച്ച ഒന്നായിരുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഇതിലുള്ള 72.5 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാൻ കടലിലൂടെ വലിയ കപ്പലുകൾ വരുമ്പോൾ അവയ്ക്ക് കടന്നുപോകാനായി ലംബമായി മുകളിലേക്ക് ഉയരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 10 സ്വർണം, 23 വെള്ളി, 33 വെങ്കലം ഉൾപ്പെടെ 66 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയത്. ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതകളുടെ റീകർവ് ഇനത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ വിജയിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ താരങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. Under-14, Under-16, Under-18, Under-20, Under-23 എന്നീ വിഭാഗങ്ങളിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 4 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണം.

0: ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലെത്തി ക്യാപ്റ്റനെ സന്ദർശിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെയും സമയോചിതമായ ഇടപെടലിനെയും വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ PIB ADG ഡോക്ടർ എങ്കാം പാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംബിപ്പോ ബാർമെ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാംഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $7,000 കോടി ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കാനഡയുടെ വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധു അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:23. എല്ലാ ശ്രോതാക്കൾക്കും FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. FM ഡയറിയിൽ ഇപ്പോൾ ഗാന്ധി ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 36, ഖിലാഫത്ത് ഗോരക്ഷയ്ക്ക് എതിരോ. തുടർച്ച. ഉചിതമായ ഹിന്ദി വാക്കുകളോ ഉർദു വാക്കുകളോ കിട്ടാതെ ഞാൻ ബുദ്ധിമുട്ടിലായി. യുക്തിബോധപ്രധാനമായ ഒരു പ്രസംഗം, വിശേഷിച്ചും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടേതായ ഒരു സദസ്സിൽ ഞാൻ ആദ്യമായി ചെയ്യുന്ന അവസരമായിരുന്നു അത്. കൊൽക്കത്ത മുസ്ലിം ലീഗിൽ ഞാൻ ഉർദുവിൽ പ്രസംഗിച്ചിരുന്നു. പക്ഷേ അത് ഏതാനും നിമിഷം മാത്രമായിരുന്നു. ആ പ്രസംഗമാണെങ്കിൽ സദസ്യരോടുള്ള ഹൃദയസ്പർശകമായ ഒരഭ്യർത്ഥനയായി മാത്രം ഉദ്ദേശിച്ചിരുന്നതുമാണ്. ഇവിടെയാകട്ടെ നേരെ മറിച്ച് ശത്രുതാഭാവത്തോടെ അല്ലെങ്കിലും വിമർശനദൃഷ്ടിയോടെയുള്ള ഒരു സദസ്സിനെയാണ് എന്റെ സമീപനം വിശദമാക്കി ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്. എന്നാൽ എന്റെ എല്ലാ ലജ്ജയും ഞാൻ ആട്ടിയകറ്റിയിരുന്നു. ഡൽഹി മുസ്ലിങ്ങളുടെ ശുദ്ധവും സുന്ദരവുമായ ഉർദുവിൽ ഒരു പ്രഭാഷണം നടത്താനല്ല ഞാൻ അവിടെ എത്തിയിരുന്നത്. മറിച്ച് എന്റെ ആശയങ്ങൾ എന്നാൽ കഴിയുന്ന മുറി ഹിന്ദിയിൽ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വയ്ക്കാനാണ്. അക്കാര്യത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ഹിന്ദി ഉർദു ഹിന്ദുസ്ഥാനിക്ക് മാത്രമേ ഇന്ത്യയുടെ ദേശീയ ഭാഷയാകാൻ കഴിയൂ എന്നതിന് ഈ സമ്മേളനം എനിക്ക് നേരിട്ടുള്ള തെളിവ് തന്നു. ഇംഗ്ലീഷിലാണ് ഞാൻ പ്രസംഗിച്ചിരുന്നതെങ്കിൽ സദസ്യരുടെ മേൽ അതുപോലെ സ്വാധീനമുണ്ടാക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. മൗലാനയ്ക്ക് അങ്ങനെയൊരു വെല്ലുവിളി നടത്താൻ തോന്നുമായിരുന്നുമില്ല. അഥവാ അദ്ദേഹം അങ്ങനെ ചെയ്താലും എനിക്കതിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുമായിരുന്നില്ല. എന്റെ പുതിയ ആശയത്തിനു പറ്റിയ ഒരു ഹിന്ദി പദമോ ഉർദു പദമോ കിട്ടാതെ ഞാൻ കുറെ വിഷമിച്ചു. അവസാനം നോൺ കോഓപ്പറേഷൻ, നിസ്സഹകരണം എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ഞാനത് വിവരിച്ചു. ആദ്യമായി ഞാൻ ആ പദം പ്രയോഗിച്ചത് ഈ അവസരത്തിലാണ്. മൗലാന പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ആയുധപ്രയോഗം അസാധ്യമോ അനാശാസ്യമോ ആണെങ്കിൽ അദ്ദേഹം ഒന്നിലധികം കാര്യങ്ങളിൽ സഹകരിച്ചു പോരുന്ന ഒരു സർക്കാരിനോട് ഫലപ്രദമായി എതിർക്കണമെന്ന് പറയുന്നത് വെറുതെയാണെന്നത്രേ. എതിർക്കാനുള്ള യഥാർത്ഥ മാർഗം അതിനോട് സഹകരിക്കുന്നത് നിർത്തുക മാത്രമാണെന്ന് എനിക്ക് തോന്നി.

അങ്ങനെ നിസ്സഹകരണം, നോൺ കോപ്പറേഷൻ എന്ന വാക്കിൽ ഞാൻ എത്തിച്ചേർന്നു. എനിക്കാ സമയത്ത് അതിൻ്റെ നാനാതരത്തിലുള്ള അർത്ഥവ്യാപ്തിയെപ്പറ്റി വ്യക്തമായ രൂപം ഇല്ലായിരുന്നു. തന്മൂലം ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞു. മുസൽമാന്മാർ വളരെ പ്രധാനപ്പെട്ടൊരു പ്രമേയം അംഗീകരിച്ചിരിക്കുന്നു. സമാധാന വ്യവസ്ഥകൾ അവർക്ക് അനുകൂലമല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവർ സർക്കാരുമായുള്ള എല്ലാ സഹകരണവും നിർത്തലാക്കും. അങ്ങനെ സഹകരണം പിൻവലിക്കുകയെന്നത് ജനങ്ങളുടെ അന്യാധീനപ്പെടുത്താനാവാത്ത ഒരധികാരമാണ്. സർക്കാർ തന്ന ബഹുമതികളോ സ്ഥാനമാനങ്ങളോ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരല്ല. സർക്കാർ സർവീസിൽ തുടരാനും നമുക്ക് ബാധ്യതയില്ല. ഖിലാഫത്ത് പോലൊരു വലിയ കാര്യത്തിൽ സർക്കാർ നമ്മെ വഞ്ചിക്കുകയാണെങ്കിൽ നിസ്സഹകരണമല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടാൽ സർക്കാരുമായി നിസ്സഹകരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. എന്നാൽ നിസ്സഹകരണമെന്ന പദം പൊതുവെ പ്രയോഗത്തിൽ വരാൻ മാസങ്ങൾ കഴിയേണ്ടി വന്നു. തൽക്കാലം അത് ആ സമ്മേളനത്തിൻ്റെ നടപടികളിൽപ്പെട്ട് നഷ്ടമായി. ഒരു മാസം കഴിഞ്ഞ് അമൃത്സറിൽ കൂടിയ കോൺഗ്രസിൽ സഹകരണ പ്രമേയത്തെ തീർച്ചയായും ഞാൻ പിന്താങ്ങിയത് വഞ്ചന ഒരിക്കലും ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയിലാണ്.

0: രാഗലയം.
1: ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ, ഒറ്റ കമ്പിനാദം മാത്രം

മധ്യമാവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗാനം. മധ്യമാവതി രാഗത്തിന്റെ സ്വരസ്ഥാനം നമുക്കൊന്ന് നോക്കാം. സരിമ പനീസ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, കൈശനിഷാദം. മധ്യമാവതി രാഗത്തിൽ സ്വാതിരിനാഥ് മഹാരാജാവിന്റെ കോസലേന്ദ്ര എന്ന് തുടങ്ങുന്ന കൃതി, വിനായകുനി വലനു ബ്രോബവേ എന്ന് തുടങ്ങുന്ന വേറൊരു കൃതിയുമുണ്ട്. 1981 ബിച്ചു തിരുമല രചന നിർവഹിച്ച് രവീന്ദ്ര മാസ്റ്റർ സംഗീതം നൽകി തേനും വയമ്പും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനം നമ്മൾക്ക് കേൾക്കാം.

0: രാഗലയം അവതരിപ്പിച്ചത് ചോറ്റാനിക്കര അജയകുമാർ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: നൂറ്റി 102.3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ചൊവ്വ വയലിലേക്ക് നടക്കുമ്പോൾ എതിരെ നിന്നും തകിലിന്റെയും നാദസ്വരത്തിന്റെയും ശബ്ദം കേട്ടു. അമ്പലനടയിലെ കയറ്റമിറങ്ങി ഒരു കല്യാണ സംഘം വരുന്നു. നാദസ്വരത്തിന്റെ വാദനം കേട്ട് രാമർ അതീവ കൗതുകത്തോടെ നിന്നു. നല്ല ഈണത്തിൽ സീതാ കല്യാണ വൈഭോഗമേ, രാമകല്യാണ വൈഭോഗമേ നീട്ടി വായിക്കുകയാണ്. കല്യാണിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കീർത്തനമായിരുന്നു അത്. ആനത്തലയോളം വെണ്ണ തരാമെട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് എന്ന ഗാനം പ്രചരിക്കുന്നതിന് മുമ്പ് അവൾ ഇടയ്ക്കിടെ സീതാ കല്യാണ വൈഭോഗമേ എന്ന് ഈണത്തിൽ ആലപിക്കുമായിരുന്നു. അത് വീണ്ടും കേൾക്കുവാൻ നിമിത്തമുണ്ടായപ്പോൾ രാമർ ഒരു മായിക ലോകത്തെന്നോണം നിന്നു. കല്യാണ സംഘം അടുത്തടുത്ത് വന്നു. എന്നാൽ സംഘത്തിന് നേരെ നോക്കിയപ്പോൾ രാമറിന് അമ്പരപ്പാണുണ്ടായത്. കുറെ ചെറുപ്പക്കാർ ബോധമറ്റ നിലയിൽ സംഘത്തിനിടയിൽ നിന്നുകൊണ്ട് പ്രാകൃതമായ രീതിയിൽ താളം ചവിട്ടുന്നു. വികൃതമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. നവദമ്പതികൾ അവരുടെ വലയത്തിനുള്ളിൽ പേടിച്ചരണ്ട നിലയിൽ നിൽപ്പുണ്ടായിരുന്നു. സീതാ കല്യാണം കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ലെന്ന് മനസ്സിലായതോടെ നാദസ്വരക്കാർ പെട്ടെന്ന് അവരുടെ വാദനം മാറ്റുകയും അക്കാലത്ത് പ്രചാരം നേടിയ ഒരു തമിഴ് ഗാനം ആലപിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. താളം ചവിട്ടുന്നവർക്ക് അത് ഏറെ ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നി. അവർ കുറേ കൂടി സജീവമാവുകയും ഉച്ചത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ ചെറുപ്പക്കാർ സ്വബോധമില്ലാതെയാണ് പെരുമാറുന്നതെന്ന് രാമറിന് മനസ്സിലായി. ആരുടെയും കാലുകൾ നിലത്തുറക്കുന്നില്ല. എന്തുപറ്റി എന്ന് സംശയിക്കുന്നതിനിടയിൽ തൊട്ടടുത്തു നിന്ന ചാത്തുച്ചെട്ടിയാർ പറഞ്ഞു, ഓരല്ല തുള്ളുന്നത്, ഓരുടെ വയറ്റിലുള്ള സാധന, ഒന്നിനും ബോധമില്ല. അത് വിശ്വസിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. രാമർ അപ്പോൾ തെല്ലു നിരാശയോടെയും അതിലേറെ ദുഃഖത്തോടെയും ഓർക്കുകയായിരുന്നു. മുമ്പ് കാരണവന്മാർ കള്ളുഷാപ്പിലേക്ക് പോകുന്നത് തടഞ്ഞത് താനായിരുന്നുവല്ലോ. ഒരുച്ച തിരിഞ്ഞ നേരം, വയൽവരമ്പ്, കള്ളുഷാപ്പ്, കല്യാണിയുടെ അഭിനന്ദനം, നിങ്ങൾ ഉശിരുള്ളോനാ? രാമർ പഴയ ഒരു കാലത്തിന്റെ ഇടനാഴിയിൽ അങ്ങനെ പകച്ചു നിൽക്കെ അവിടെ നിന്നും തിരികെ വന്നത് വന്യമായ ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ്. കല്യാണ സംഘത്തിലെ ചെറുപ്പക്കാർ ആടിയും പാടിയും താളം ചവിട്ടിയും രാമറുടെ സമീപത്തുകൂടെ കടന്നുപോയി. പോകുമ്പോൾ അസഹ്യമായ ഒരു നാറ്റം അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. രാമറിന് പരിചിതമല്ലാത്ത മണം. ചാത്തുച്ചെട്ടിയാർ മൂക്കുപൊത്തിക്കൊണ്ട് പറഞ്ഞു, മാഹിയിലെ ബ്രാൻഡി മുഴുവൻ ഈ ബാല്യക്കാര് പള്ളയിലാക്കിന്ന തോന്നുന്നത്. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ ബാക്കി നിർത്തി കല്യാണ സംഘം കടന്നുപോയപ്പോൾ രാമർ ഓർത്തത് കോരിക്കുട്ടിയെയായിരുന്നു. അയാൾ പറഞ്ഞത് എത്ര ശരി. നാട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും

മദ്യം ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. വിവാഹത്തിന് പന്തലിടുന്നതും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുന്നതും മുമ്പ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല. പരസ്പരം സഹകരിച്ചുകൊണ്ട് ചടങ്ങ് വിജയിപ്പിക്കുന്നു. മരണവീട്ടിൽ ചിതയൊരുക്കുന്നതും കുഴിവെട്ടുന്നതും ഇതുപോലെ തന്നെ. എന്നാൽ സ്ഥിതി ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു. മദ്യക്കുപ്പി ആദ്യം കൊടുക്കാതെ ആരും പന്തലിടാൻ വരില്ല.

0: പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്നത്തെ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെയാകുമോ കോരിക്കുട്ടിയുടേതും എന്നാണ് രാമർ ആലോചിച്ചുകൊണ്ടിരുന്നത്. കുടുംബങ്ങളിൽ എല്ലാവരും എങ്ങനെയാണ് ഇതുപോലെ അന്യരായിക്കൊണ്ടിരിക്കുന്നത്? കോരിക്കുട്ടി വീട്ടിൽ വന്നാൽ തൻ്റേതൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഈശാബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കില്ല, ചൂട്ടും കത്തിച്ച് നേരെ കോലായിൽ നിന്നും ഇറങ്ങും. എന്നാൽ ഒരു ദിവസം ഈശാബാങ്ക് വിളി കേട്ടിട്ടും കോരിക്കുട്ടി എഴുന്നേറ്റില്ല, ചൂട്ട് കത്തിക്കുവാൻ മുതിർന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയതുകൊണ്ട് പതുക്കെ ചോദിച്ചു, കോരിക്കുട്ടി നിനക്കെന്തു പറ്റി? ഇരു കൈകളും തലയ്ക്ക് പിന്നിൽ ചേർത്ത് വെച്ച് കൽത്തൂണും ചാരി ഇരിക്കുകയായിരുന്നു അയാൾ. തലയുയർത്തിയ നിലയിലായിരുന്നതിനാൽ കോരിക്കുട്ടിയുടെ മുഖത്തെ വികാരം എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരാളുടെ ഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത്രമാത്രം ദുഃഖിക്കുവാൻ അയാൾക്ക് എന്താണ് സംഭവിച്ചത്? രോഗം മൂലം ഭാര്യ മരിച്ച അന്നുപോലും അയാളെ ഇതുപോലെ ദുഃഖിതനായി കണ്ടിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും ഏറെക്കുറെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ ദുഃഖിതനായി കാണപ്പെടുന്നു. ഇത്രയും കാലം ഞാൻ ആരോടും എൻ്റെ സ്വന്തം കാര്യം പറഞ്ഞിരുന്നില്ല രാമറെ. ഇനി അതൊന്നും പറയാതെ ഞാൻ ചത്തുപോയാൽ എൻ്റെ ആത്മാവിന് ഒരു സമാധാനവും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ നിന്നോടിതൊക്കെ പറയണത്. കോരിക്കുട്ടി തൻ്റെ മനസ്സ് തുറക്കുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: അതെ, വൈകിട്ട് എന്താ പരിപാടി?
4: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
3: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
4: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവയ്ക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും.
5: മഴവില്ലുപ്പോൾ ഒളിത്തൂകിയോ കൺചെമ്മും നേരത്തിൽ
4: ഗുഡ് ഈവനിംഗ് കൊച്ചി.

കോഴിക്കോട് സർവകലാശാലയുടെ ഡിസ്റ്റന്റ് ഓൺലൈൻ ഡിഗ്രി പിജി കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 6 അവസാന തീയതി. പിഴ അടച്ച് ഈ മാസം 12 വരെയും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0494240736. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.cdoe.uoc.ac.in.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ഞാൻ കോതമംഗലത്ത് നിന്നാ വിളിക്കുന്നത് സാറേ. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിട്ടാ വിളിക്കുന്നത്. കുട്ടിയുടെ പേര് മരിയ. യു കെയിലെ ഡിമോൺഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബയോമെഡിക്കൽ സയൻസ് ബിരുദമെടുത്ത ആളാണ്. അവൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഹയർ പഠിക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ പറഞ്ഞതാണ്.
4: ഏതാ കോഴ്സ് പഠിച്ചത്?
3: ബയോമെഡിക്കൽ സയൻസ് ഡിഗ്രി കോഴ്സ്.
4: ഡിഗ്രി ബി എസ് സി ആണോ ബി ടെക് ആണോ അല്ല ബി എസ് ആണോ എന്താണ്?
3: അവള് പഠിച്ചത് യു കെയിലാണ്, ഡിമോൺഫോർഡ് യൂണിവേഴ്സിറ്റിയിലാ പഠിച്ചത്, യു കെയിലെ.
4: ഇനിയിപ്പോ വേണ്ടത് ഇവിടെ വന്നിട്ട് ഇവിടെയാണോ ജോലി എടുക്കാൻ താല്പര്യം?
3: നാട്ടില് നിക്കണമെന്നുള്ള താല്പര്യം ഉണ്ട്, ഹയർ പഠിക്കുകയും ചെയ്യണം.
4: ആ, അപ്പൊ അതിന് എം എസ് പോവാ. അവിടെ ബി എസ് ആണ്, ഇവിടെ എം എസ് സിന് പോവാ അല്ലെ എം എസ് സിക്ക് പോവാ. രണ്ട് കോഴ്സേ ഉള്ളൂ ആ കുട്ടിക്ക് പറ്റിയത്. ഒന്നിലെ എം എസ് സി ബയോടെക്നോളജി പോവാ അല്ലെ എം ടെക് ബയോടെക്നോളജിക്ക് പോവാ. ആ പഠിച്ച കോഴ്സില്, മൂന്ന് കൊല്ലം പഠിച്ച കോഴ്സില് എഞ്ചിനീയറിംഗും ടെക്നോളജിയും ഉണ്ടെങ്കിൽ ഇവിടെ എം ടെക്കിനും കിട്ടും അഡ്മിഷൻ. അല്ല, അതിൽ കൂടുതൽ സയൻസ് ആണെങ്കിൽ അവിടെ എം എസ് സിക്ക് പോകേണ്ടി
3: വരും.
4: സയൻസ് ആണ് എം എസ് സി ബയോടെക്നോളജി dbt.org. മകളോട് വന്നിട്ട് ഈ സൈറ്റിൽ പോവാൻ പറയുക. ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ NRIF റേറ്റിംഗുള്ള ഏറ്റവും ഹയസ്റ്റ് അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലിസ്റ്റ് കിട്ടും. പഠിച്ചു കഴിഞ്ഞോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ മോള്?
3: പഠിച്ചു കഴിഞ്ഞു സാറേ. അവള് നാട്ടിൽ തിരിച്ചു പോരുവാ, അവിടെ നിൽക്കുന്നില്ല. നമുക്ക് ഈ കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളുണ്ടോ സാറേ?
4: കേരളത്തിൽ ഇഷ്ടംമാതിരി

0: കോളേജുകളുണ്ട്, എം എസ് സി ബയോടെക്നോളജിയുടെ കോളേജ് 10-15 ഉണ്ട്, എല്ലായിടത്തും സീറ്റ് ഉണ്ട്, എല്ലായിടത്തും കിട്ടും. പക്ഷേ മോളോട് പറഞ്ഞു യു കെ നിന്ന് പഠിച്ച് ഇവിടെ വന്നിട്ട് പഠിക്കണം എം എസ് സി കോഴ്സ് പഠിക്കുമ്പോൾ ആ കോഴ്സ് കഴിയുമ്പോൾ ജോലി കിട്ടണ്ടേ? ആ അപ്പൊ ജോലി കിട്ടുന്നതായിട്ടുള്ള കോളേജ് ഉണ്ട്, ആ കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞ സൈറ്റിൽ നിന്ന് കിട്ടും, ടോപ്പ് കോളേജസ് പറഞ്ഞ് അടിച്ചാൽ കിട്ടും, തരാൻ പറയാം കേട്ടോ.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച 5-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജ്യോതി, ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 04842-42-63-87, 04842-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച 5-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. സമയം 8 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: അഞ്ചു വർഷത്തിനകം കാനഡയും ഇന്ത്യയും ഉഭയകക്ഷി വ്യാപാരം $30 ബില്യൺ നിന്ന് $70 ബില്യൺ ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനിന്ദർ സിദ്ധു. ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകൾ പരസ്പര പൂരകങ്ങളായാണ് കാനഡ കാണുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. നിർമ്മാണത്തിലെ വീഴ്ചകൾ പരിഹരിച്ച് വടകര സാന്റ് ബാങ്ക്സിനെ ഭിന്നശേഷി സൌഹൃദ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. വകുപ്പ് തല പരിശോധന നടത്തി പുതുക്കിയ പ്ലാൻ തയ്യാറാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വടകരയിൽ പറഞ്ഞു. ചാലിയാറിനു കുറുകെ എടവണ്ണ പഞ്ചായത്തിൽ പുതിയൊരു പാലം കൂടി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി PK ബഷീർ. മലപ്പുറം എടവണ്ണ പഞ്ചായത്തിലെ തുവക്കാട് പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശം പ്രഭാഷണങ്ങളിലും സിദ്ധാന്തങ്ങളിലും മാത്രം ഒതുങ്ങേണ്ടതല്ലെന്ന് VK ഫൈസൽ ബാബു MLA. PIB ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗവും ചേർന്ന് നടത്തിയ ജില്ലാതല ഗാന്ധി ക്വിസ് മത്സരം കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ഫോക്ലോർ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ചെയർമാനായി സുരേഷ് ബാബു എളയാവൂർ, വൈസ് ചെയർമാനായി ശ്രീരാമൻ കൊയ്യോൻ, സെക്രട്ടറിയായി M പ്രദീപ് കുമാർ എന്നിവരാണ് കണ്ണൂരിൽ ചുമതലയേറ്റത്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന റീവൈവ് നവജീവനം പദ്ധതിയുടെ 2 ദിവസത്തെ പരിശീലനത്തിന് കോഴിക്കോട് തുടക്കം. 15 BRC കളിലെ 45 വീതം LP UP സ്കൂൾ അധ്യാപകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. 4 ദിവസത്തെ അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ പങ്കെടുക്കും.
2: ആകാശവാണി FM വാർത്തകൾ.
3: ശാസ്ത്രദീപ്തി. മനുഷ്യനുൾപ്പെടെ ഓരോ ജീവിയുടെയും ശരീരത്തിൽ ജലവും മറ്റ് പോഷകങ്ങളും വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതുപോലെ സസ്യങ്ങളിലും അവയ്ക്കാവശ്യമായ വസ്തുക്കൾ എല്ലായിടത്തും എത്തുന്നതിനായി ഒരു സംവഹന വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വേരുകളിലൂടെ വലിച്ചെടുക്കുന്ന ജലവും മറ്റ് ലവണങ്ങളും മുകളിലേക്ക് ഉയർന്ന് ഇലകളിൽ എത്തിയാൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. ഇലകളിലാണല്ലോ സസ്യത്തിന് ആവശ്യമായ മുഴുവൻ ആഹാരവും നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജലത്തിനും മറ്റ് വസ്തുക്കൾക്കും സഞ്ചരിക്കാൻ ഒരു സംവഹന വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. നമ്മൾ റോഡിലൂടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതുപോലെ സസ്യങ്ങളിലെ ജലവും മറ്റ് പോഷകങ്ങളും ഒക്കെ പ്രത്യേകമായ ചില വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൈലം, ഫ്ലോയം എന്നിവയാണ് ആ പ്രത്യേകമായ വഴികൾ. സസ്യങ്ങളിലെ സംവഹനം പ്രധാനമായും 3 ഭാഗങ്ങളിലായാണ് സംഭവിക്കുന്നത്. വേരുകൾ, തണ്ടുകൾ, ഇലകൾ എന്നിവയിലൂടെ. ഇവയിലെല്ലാം സൈലവും ഫ്ലോയവും അടങ്ങിയിരിക്കുന്നു. വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും മറ്റ് ലവണങ്ങളും സൈലം വഴി തണ്ടുകളിലൂടെ ഇലകളിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഇലകളിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരമായി മാറുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഹാരം ഫ്ലോയം വഴി സസ്യത്തിന്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു. ഇലകളിലേക്കെല്ലാം എത്തിക്കുന്നത് സൈലം വഴിയും അവിടെ നിന്നും സസ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം വഴിയുമാണ്. ഇവ രണ്ടും രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നമ്മുടെ റോഡുകളിലെ പോലെ ട്രാഫിക് ജാം ഉണ്ടാകുന്നു.

0: പക്ഷേ ചില സമയങ്ങളിൽ ഇവ രണ്ടും കണ്ടുമുട്ടാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യതിവ്യാപനവും ഡിഫ്യൂഷനും. ഇവ രണ്ടും സസ്യങ്ങളിലെ സംവഹന വ്യവസ്ഥയുമായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രക്രിയകളാണ്. അതായത് തന്മാത്രകൾ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സ്വാഭാവികമായി സഞ്ചരിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ജലം മറ്റു ലവണങ്ങളുടെ ഗാഠത കൂടിയ ഭാഗത്തേക്ക് ഒഴുകുന്നതിനെ വ്യതിവ്യാപനം അല്ലെങ്കിൽ ഓസ്മോസിസ് എന്നാണ് പറയുന്നത്. ഇവിടെ ജലം സഞ്ചരിക്കുന്നത് ഓസ്മോസിസ് വഴിയും മറ്റ് ലവണങ്ങൾ സഞ്ചരിക്കുന്നത് ഡിഫ്യൂഷൻ മൂലവുമാണ്. മണ്ണിൽ നിന്നും വേരുകളുടെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തു കൂടി ജലം വലിച്ചെടുക്കുന്നത് ഓസ്മോസിസ് വഴിയും മറ്റ് മിനറലുകൾ വലിച്ചെടുക്കുന്നത് ഡിഫ്യൂഷൻ വഴിയുമാണ്. ഇങ്ങനെ സസ്യങ്ങളിലേക്ക് എത്തുന്ന ജലവും മിനറലുകളും ഭൂഗുരുത്വ ബലത്തിന് എതിരായി സഞ്ചരിച്ചാണ് മുകളിലുള്ള ഇലകളിൽ എത്തുന്നത്. സസ്യങ്ങളിലെ ഇലകളിൽ കൂടുതലായി ഉള്ള ജലം ചെറിയ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ടല്ലോ. സസ്യസ്വേദനം എന്നാണ് ആ പ്രക്രിയയ്ക്ക് പറയുന്നത്. അത്തരത്തിൽ പുറന്തള്ളുന്ന ജലം മൂലം ആ ഭാഗത്ത് ജലത്തിൻ്റെ കുറവ് അനുഭവപ്പെടുകയും അത് പരിഹരിക്കുന്നതിനായി കൂടുതൽ ജലത്തെ സസ്യം മുകളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഇതുമൂലമാണ് ജലവും മറ്റ് ഭൂഗുരുത്വ ബലത്തിനെതിരെ സഞ്ചരിക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഗ്ലൂക്കോസ് തന്മാത്രകളായാണല്ലോ. അമിനോ ആസിഡ് നിർമ്മിക്കുവാനും ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നു. ഈ ഗ്ലൂക്കോസ് സൂക്രോസായി മാറുകയും അമിനോ ആസിഡുമായി ചേർന്ന് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭാഗത്തു നിന്നും ഫ്ലോയം വഴി അവ ശേഖരിക്കപ്പെടുന്ന ഭാഗങ്ങളായ വേരുകൾ, തണ്ടുകൾ, പഴങ്ങൾ, വിത്തുകൾ എന്നിവയിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ ആഹാരം നിർമ്മിക്കുന്ന കോശങ്ങളിൽ നിന്നും അവ ശേഖരിക്കപ്പെടുന്ന കോശങ്ങളിലേക്ക് സുക്രോസ്, അമിനോ ആസിഡ് എന്നിവ വിനിമയം ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്ക് ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. ആദ്യം ഇലകളിൽ നിന്നും പോഷകങ്ങൾ ഫ്ലോയം വെസലിലെത്തുന്നു. അതിനുള്ള ഊർജ്ജം ATP ആണ് നൽകുന്നത്. അത്തരത്തിൽ ഫ്ലോയത്തിലെത്തുന്ന പോഷകങ്ങളുടെ ഗാഠത കൂടുതലായിരിക്കും. അതിനടുത്തുകൂടെ ജലം വഹിച്ചുകൊണ്ട് പോകുന്ന സൈലത്തിൽ ജലതന്മാത്രകളുടെ എണ്ണം കൂടുതലായതിനാൽ ഫ്ലോയത്തിലെ ഗാഠത കൂടുന്ന ഭാഗത്തേക്ക് ഈ ജലം മെല്ലെ കയറുന്നു. അതാണ് ഓസ്മോസിസ്. അങ്ങനെ ജലം അവിടേക്ക് എത്തുമ്പോൾ അവിടെയുള്ള മർദ്ദം വർദ്ധിക്കുകയും മർദ്ദം കുറവുള്ള ഇടത്തേക്ക് ഈ പോഷകങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു. മർദ്ദം കുറവുള്ള കോശങ്ങളിൽ ഈ സുക്രോസും അമിനോ ആസിഡും ശേഖരിക്കപ്പെടുകയും ജലം വീണ്ടും ഓസ്മോസിസ് വഴി സൈലത്തിലേക്ക് തിരികെ കടന്ന് സൈലത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശേഖരിക്കപ്പെടുന്ന ആഹാരമാണ് രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്ത സമയങ്ങളിൽ സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ഇന്ന് ഈ പരിപാടിയിൽ വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം, ഈ വിഷയത്തെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്ന കോളൻ ക്യാൻസറിനെ കുറിച്ചും അതിനുള്ള ചികിത്സാ വിധികളെക്കുറിച്ചുമാണ്. വൻകുടൽ ക്യാൻസർ, കോളൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്?
2: ഈ വൻകുടലിലെ ക്യാൻസറിനെയാണ് നമ്മൾ കോളൺ ക്യാൻസർ എന്ന് അതല്ലെങ്കിൽ കാർസിനോമ കോളൺ എന്ന് ടെക്നിക്കൽ ഭാഷയിൽ പറയുന്നത്. വൻകുടൽ എന്ന് പറയുമ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത്. വേൾഡിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് തേർഡ് മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. ഇന്ത്യയിലെ എയ്ത്ത് മോസ്റ്റ് കോമൺ ക്യാൻസറാണ് കോളൺ ക്യാൻസർ.
1: ഈ കോളൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിട്ട് ആഹാരശീലങ്ങളൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടാണല്ലോ. കേരളത്തിൽ ഇതിൻ്റെ സാധ്യത എങ്ങനെയാണ്, നമ്മുടെ ഈ പരിസ്ഥിതിയും ആഹാരമൊക്കെ വെച്ചിട്ട്?
2: ഈ ട്രഡീഷണലി ഇന്ത്യയിൽ പൊതുവേ ഇത് കുറവായിരുന്നു കമ്പയർഡ് ടു വെസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും വെസ്റ്റേൺ കൺട്രീസിൽ പണ്ട് തന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസ്, ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ സിംറ്റംസ് ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസ് വളരെ പോപ്പുലറായപ്പോഴും ഇന്ത്യയിൽ അതൊന്നും നടപ്പാക്കുന്നതിൻ്റെ കാരണം ഇവിടെ റിലേറ്റീവ്ലി കുറവാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് 2-3 decades ഇത് ഗ്രാജ്വലി ആൻഡ് സ്റ്റഡിലി കൂടിക്കൂടി വരികയാണ്. അതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഡയറ്റുമായിട്ടതിന് ബന്ധമുണ്ട്. ഇപ്പം നമ്മുടെ വെസ്റ്റേണൈസ്ഡ് ഡയറ്റിൽ അർബനൈസേഷൻ, നമ്മളുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഒബീസിറ്റി എല്ലാമായിട്ടും ഇതിന് ക്ലോസ് റിലേഷൻ ഉണ്ട്. നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള കൾച്ചർ വെസ്റ്റേണൈസ്ഡ് ആകുന്നതിൻ്റെ പാർട്ടായിട്ട് കൂടിയാകണം ഈ ഒരു ട്രെൻഡ് ഉണ്ടെന്നുള്ളതാണ് നിഗമനം. പക്ഷേ ജനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ് ബേസാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ അഡീഷണൽ ഫാക്ടേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പാരമ്പര്യം ഒരു വലിയ ഘടകമാണെന്ന്, അതുപോലെ തന്നെ ജീവിതശൈലിയുമാണ്. അപ്പോൾ ഈ പ്രായം ഇതിനെങ്ങനെയാണ്, ഏത് പ്രായക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ?
2: തീർച്ചയായും പ്രായം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യു എസ്

0: സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് 45 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്ക്രീനിങ് തുടങ്ങുന്നത്. അവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആവറേജ് ഏജ് 60 to 65 ആണ്. പക്ഷേ ഇന്ത്യയിലെ ട്രെൻഡ് അല്പം കൂടി വ്യത്യസ്തമാണ്. ഇവിടുത്തെ ആവറേജ് ഏജ് അറ്റ് ഡയഗ്നോസിസ് 50 to 55 ഇയേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആവറേജ് പറയുവാണെങ്കിൽ നോർമൽ ജനറൽ പോപ്പുലേഷനിലെ ഒരു 40 ഇയേഴ്സിൽ ആദ്യത്തെ സ്ക്രീനിങ് ഇൻഡെക്സ് കൊളോണോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്രോച്ച്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിലും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.
1: പലപ്പോഴും കോളൻ ക്യാൻസർ അറിയാൻ വൈകി പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിങ് പ്രോഗ്രാം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, അതേക്കുറിച്ച് പറയണം.
0: തീർച്ചയായും അതാണ് ഈ ഒരു ഡിസ്കഷനിലെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ക്യാൻസറുകളിലും വെച്ച് ദ മോസ്റ്റ് പ്രിവൻറ്റബിൾ ഫോം ഓഫ് ക്യാൻസർ എന്നാണ് കൊളോൺ ക്യാൻസറിനെ പറ്റി പറയുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. നമ്മളെല്ലാ ക്യാൻസറിനെ പറ്റിയും പ്രിവെൻഷൻ എന്ന് പറയുമെങ്കിലും അതിൻ്റെ ഡെഫിനറ്റീവായിട്ടുള്ള മീനിങ്ങിൽ പലപ്പോഴും നടക്കുന്നില്ല. പക്ഷേ കൊളോൺ ക്യാൻസറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത് ഒരു പ്രെഡിക്റ്റബിൾ പാത്തിൽ കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഒരു സെല്ല്, എല്ലാ ക്യാൻസറും അങ്ങനെയാണ്, പക്ഷേ ഇതൊരു പോളിപ്പ് എന്ന് പറഞ്ഞ ഫോമിലാവും. ആദ്യം പോളിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രോത്ത്, വൻകുടലിൻ്റെ അകത്ത് ചെറിയൊരു കുഞ്ഞ്, നമ്മൾ ദശ വളരെ എന്നൊക്കെ പറയുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു 5 to 15 ഇയേഴ്സ് കൊണ്ടാണ് ഇത് ക്യാൻസറായി പതുക്കെ പതുക്കെ ഇതിൻ്റെ പല പല സ്റ്റേജിൽ കൂടി പരിണാമം സംഭവിച്ച് ക്യാൻസറായി മാറുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു വിൻഡോയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പോളിപ്പിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് മീൻസ് 100% നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും പ്രിവെൻറ്റബിൾ ഫോം ഓഫ് ക്യാൻസർ കൊളോൺ ക്യാൻസറാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രീനിങ് പ്രോഗ്രാംസിന് ഇത്രയും സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ കിഡ്നി, ലങ് ലിവർ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാമെന്ന് പറയുവാണെങ്കിലും ഈ ഒരു വിൻഡോ ഓഫ് പ്രിവെൻഷൻ റിയലി അവിടെ കാര്യമായിട്ടില്ല. ആ ഒരു പ്രിവെൻഷൻ വിൻഡോ ഏറ്റവും ഡെഫിനറ്റ് ആയിട്ടും മീനിങ് ഫുൾ ആയിട്ടും ഉള്ള ക്യാൻസറാണ് ഈ കൊളോൺ ക്യാൻസർ. അതുകൊണ്ടാണ് നമ്മൾ ഒരു കൊളോണോസ്കോപ്പി സ്ക്രീൻ ചെയ്തിട്ട്, കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ ഉള്ളൊരു ട്യൂബ് നമ്മൾ മുഴുവൻ ലാർജ് ഇൻ്റസ്റ്റിനെ എക്സാമിൻ ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിലത് ഈ പോളിപ്പ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ആ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. പോളിപ്പ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ സെഷനിൽ തന്നെ അപ്പോൾ തന്നെ അത് നമുക്ക് പൂർണ്ണമായിട്ടും നീക്കാൻ പറ്റും, വേറെ വലിയ സർജറിയോ കാര്യങ്ങളോ ഇല്ലാതെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളൊരു ക്യാൻസർ അവിടെ പ്രിവെൻറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്.
1: ഈ പോളിപ്പ് ഉണ്ടായ സമയത്ത് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ.
0: പോളിപ്പ് ചെറിയ സ്റ്റേജിൽ മിക്കവാറും സിംപ്റ്റംസ് ഉണ്ടാക്കത്തില്ല, വളരെ സൈലന്റ് ആയിരിക്കും.
1: വലുതായി കഴിഞ്ഞാൽ
0: സാധാരണ ബ്ലീഡിങ് വരാം. ബ്ലീഡിങ് ഒരു പരിധിയിൽ കവിയുമ്പോൾ മാത്രമേ നമുക്കത് സ്റ്റൂളിൽ കാണാൻ പറ്റിയ രീതിയിൽ ആകത്തുള്ളൂ.
1: സ്റ്റൂളിലെ നിറവ്യത്യാസമാണോ അതോ ബ്ലഡ് ആയിട്ട് തന്നെ കാണുമോ?
0: രണ്ടു തരത്തിലും വരാം. അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടും ബ്ലീഡിങ്ങിന്റെ രീതി അനുസരിച്ചിട്ടും റെഡ് കളറോ ബ്രൗൺ കളറോ ബ്ലാക്ക് കളറോ വരാം. പക്ഷേ ഏറ്റവും മോസ്റ്റ് കോമൺ ഇതൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് സ്റ്റൂൾ ഒക്കൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പണ്ടുള്ള ആ ഒരു ട്രഡീഷണൽ ടെസ്റ്റുള്ള ഒക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഒക്കൾട്ട് ഒളിച്ചിരിക്കുന്ന ബ്ലഡ്, അപ്പോൾ അതാണ് ഒക്കൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
1: പക്ഷേ കൂടാതെ പുതിയ തരത്തിലുള്ള രക്തപരിശോധന ഉണ്ടല്ലോ, ഇപ്പോൾ FIT ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ കഴിയില്ല.
0: തീർച്ചയായും ഈ FIT ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നേ ഉള്ളൂ. ഒക്കൾ ബ്ലഡ് ട്രഡീഷണലി ഫോൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് റേറ്റ്സ് കൂടുതലാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ 100 പേർക്ക് ഇതുണ്ടെങ്കിൽ അതിൽ ഒരു 60% വരെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഉള്ളൂ, കണ്ടുപിടിക്കത്തുള്ളൂ. ബാക്കി 40% പേർക്ക് ഫോൾസ് നെഗറ്റീവായിട്ട് വരും. അതുപോലെ ഈ ഇത് പോസിറ്റീവായിട്ട് വന്നാൽ ഉറപ്പില്ല ഉണ്ടെന്ന്, ഫോൾസ് പോസിറ്റീവായിട്ടും വരും, ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്പം കൂടി ബെറ്റർ ടെക്നോളജി ഉള്ള ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്, FIT. അത് ഈ ഫോൾസ് പോസിറ്റീവ് നെഗറ്റീവ് റേറ്റ്സ് കുറയ്ക്കും.
1: അതും ഈ മലപരിശോധന തന്നെ.
0: FIT സ്റ്റൂൾ ടെസ്റ്റ് തന്നെയാണ്, ഫീക്കൽ ഇമ്യൂണോകെമിക്കൽ ടെസ്റ്റ് എന്നാണ് FIT പറയുന്നത്. സ്റ്റൂളിൽ ഒക്കൾ ബ്ലഡ് ചെയ്തതിന് പകരം ഈ ടെക്നോളജിയിൽ കൂടി ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ ഇതൊന്നും ഈ കൊളോണോസ്കോപ്പിക്ക് റീപ്ലേസ്മെൻ്റ് അല്ല. കൊളോണോസ്കോപ്പിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. കാരണം അത് ചെയ്താൽ നേരിട്ട് നമ്മൾ ഹൈ ഡെഫിനിഷനിൽ 100 times ഡെഫിനിഷനിൽ നമ്മൾ മില്ലിമീറ്റർ ബൈ മില്ലിമീറ്റർ എക്സാമിൻ ചെയ്യുകയും എവിടെയെങ്കിലും ഈ പോളിപ്പ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോലുള്ള ഒരു കൺട്രീസിൽ ഇപ്പോൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം എല്ലാവർക്കും 45 ഇയേഴ്സ് കഴിയുമ്പോൾ കൊളോണോസ്കോപ്പി നിർബന്ധിക്കാൻ പറ്റില്ല ഡ്യൂ ടു സോഷ്യോ ഇക്കണോമിക് റീസൺസ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഈ ഒക്കൾ ബ്ലഡ് അല്ലെങ്കിൽ FIT ആദ്യം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് വേണം ഉപയോഗിക്കാം. പക്ഷേ ചില സബ്സെറ്റ് ഓഫ് ഹൈ റിസ്ക് പോപ്പുലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫാമിലി ഹിസ്റ്ററി ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, നമ്മുടെ ബ്രദേഴ്സ് അല്ലെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫാദർ മദർ, ഇവർക്ക് ആർക്കെങ്കിലും കൊളോൺ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് എസ്പെഷ്യലി 60 വയസ്സിന് താഴെ പ്രായത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മുടെ റിസ്ക് ഇരട്ടിയാക്കും. അപ്പോൾ അവർക്ക് എന്തായാലും സ്ക്രീനിങ് ചെയ്യണം, അത് നേരത്തെ പ്രായത്തിൽ തുടങ്ങുകയും വേണം.
1: ശരിക്കും കൊളോണോസ്കോപ്പിയിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം പോളിപ്പുണ്ടോ എന്ന് തീർത്തും ഉറപ്പിക്കാൻ കഴിയുമല്ലോ.
0: അതുകൊണ്ടാണ് അതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലഡ് ഉണ്ടെങ്കിൽ തന്നെ അത് പോളിപ്പ് തന്നെ ആണോന്നില്ല, ചിലപ്പോൾ അൾസേഴ്സ് ആകാം, വേറെ പല ലേഷൻസിൽ നിന്നും ബ്ലഡ് വരാം. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലഡ് തിന്നേഷൻ എന്ന് പറഞ്ഞ ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോൾ പോളിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ചിലപ്പോൾ ബ്ലഡിൻ്റെ അംശം നമ്മുടെ സ്റ്റൂളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ആണ്, നമ്മൾ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്.
1: മാത്രമല്ല ചെയ്യാൻ കുറച്ച് തയ്യാറെടുപ്പ് വേണ്ടത്, രോഗിയും അഡ്മിറ്റ് ആവേണ്ട, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇല്ലേ?

0: ണ്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ഒരു ഫിറ്റായിട്ടുള്ള ഇൻഡിവിജ്വലിന് ഒ പി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: നമുക്ക് തലേദിവസം അതിനൊരു തയ്യാറെടുപ്പ്
0: ഉണ്ട്. തലേദിവസം നമ്മളൊരു ബവൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പ്രിപ്പറേഷൻ, അതായത് നമ്മളൊരു വെള്ളം പോലത്തെ ഒരു മരുന്ന് കുടിച്ചിട്ട് അത് ലാക്സിറ്റീവ് ആണ്, അത് കുടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ബവൽ ഇവാക്വേഷൻ നടക്കണം. കംപ്ലീറ്റ് നമ്മൾ ലൂസ് ടൂളായിട്ട് വെള്ളം മുഴുവൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ, ഈ പോളിപ് ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൺ എക്സ്പീരിയൻസ്ഡ് എൻഡോസ്കോപ്പിസ്റ്റുകൾക്കും 5% ഇത് ഫെയിലർ റേറ്റ് ഉണ്ട് ഡിറ്റക്ട് ചെയ്യാൻ. 5% ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊളോണോസ്കോപ്പി എവിടെയെങ്കിലും എങ്ങനെയും ചെയ്താൽ പോരാ, പ്രോപ്പർ പ്രിപ്പറേഷനിൽ ഒരു ഹൈ ക്വാളിറ്റി എൻഡോസ്കോപ്പി യൂണിറ്റിൽ ഒരു എക്സ്പീരിയൻസ്ഡ് എൻഡോസ്കോപ്പിസ്റ്റ് തന്നെ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. ഇന്ത്യയിൽ പോലുള്ള രാജ്യത്ത് നമുക്ക് ഒരു ക്വാളിറ്റി കൺട്രോൾ പലപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഫോൾസ് നെഗറ്റീവ് ആയിട്ട് കൊളോസ്കോപ്പ് ചെയ്തു, ചിലപ്പോൾ ചിലവ് ക്യാൻസർ തന്നെ മിസ് ചെയ്യുന്ന കേസുകളൊക്കെ അപൂർവമായിട്ടാണെങ്കിലും വരാറുണ്ട്.
1: ഇത് ശരിക്കും നമുക്കപ്പോൾ ഒരു അനസ്തീഷ്യയുടെ ആവശ്യമുണ്ട്.
0: ഇതിനൊരു ഒരു ഫുൾ ബ്ലോൺ അനസ്തീഷ്യ സാധാരണ ആവശ്യമില്ല. നമ്മളൊരു സാധാരണ ഫിറ്റായിട്ടുള്ള ആളാണെങ്കിൽ ഒരു സെഡേഷൻ ഇസ് ഇനഫ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒന്നും അറിയില്ല. അതങ്ങനെ ചെയ്തതായിട്ട് തന്നെ ഈ പ്രൊസീജർ കഴിയുമ്പോൾ ഇവർക്ക് ഓർമ്മയുണ്ടാവില്ല. ഐ വി സെഡേഷൻ, നമ്മൾ ഇഞ്ചക്ഷനായിട്ട് ചെറിയ സെഡേഷൻ കൊടുക്കുന്നു, വളരെ സേഫാണ്.
1: സാധാരണ ഇതിന്റെ സമയം എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു? ഇപ്പോൾ ഒ പി ആയിട്ടാണോ പലപ്പോഴും ചെയ്യുന്നതാണ്, എത്ര സമയം എടുക്കും ഒരു കൊളോണോസ്കോപ്പി ചെയ്യാനായിട്ട്?
0: ഒരു സ്ക്രീനിങ് കൊളോണോസ്കോപ്പി നമ്മളിപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ടൈമാണ് പ്രൊസീജിയർ ടൈം. പ്രിപ്പറേഷൻ ടൈമാണ് കൂടുതൽ. നമുക്ക് തലേദിവസം അധികം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ലൈറ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ. പക്ഷേ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ കംപ്ലീറ്റ്ലി ലിക്വിഡ്സ് മാത്രം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ജപ്പാനിലും പല വെസ്റ്റേൺ കൺട്രീസിലും.
1: കുറച്ചുകൂടി ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
0: കംപ്ലീറ്റ് ഒരു ക്ലിയർ ആകുന്നുണ്ട്. അത് എത്രയോ ക്ലിയർ ആകുന്നു അത്രയും അഡ്വാൻറ്റേജ് ആണ്.
1: ലഞ്ചിന് ശേഷം പിന്നെ ഭക്ഷണം
0: ലിക്വിഡ്സ് മാത്രം, വളരെ ലൈറ്റ്. ഇപ്പോൾ ലിക്വിഡ്സ് ഇപ്പോൾ നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അങ്ങനെ സാധനങ്ങൾ മാത്രം കുടിച്ചിരുന്നു, ആ രീതിയാണ്. വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന ടൈപ്പ് ലാക്സേറ്റീവ് ഉണ്ട്, അത് കുടിക്കുന്നു. അത് രാവിലെ കുടിക്കുന്ന രീതിയും രാത്രി കുടിക്കുന്ന രീതിയും ഒക്കെ ഉണ്ട്. അത് ഓരോ നമ്മുടെ പ്രൊസീജിയർ ഏത് സമയത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പേഷ്യന്റിന്റെ പ്രിഫറൻസ് എല്ലാം അനുസരിച്ച്.
1: എത്ര മണിക്കൂർ മുമ്പ് എന്നാണോ ഈ?
0: ഏകദേശം അതൊരു 3 hours കൊണ്ട് പെട്ടെന്നാണ് റെസ്പോൺസ്. പെട്ടെന്ന് നമ്മൾ വൈറൽ,
1: നമ്മൾ സാധാരണ ഇപ്പോൾ കോൺസ്റ്റിപേഷൻ വന്ന് എനിമ കൊടുക്കും എന്ന് പറയുന്ന പോലെ, അത്തരത്തിൽ ഇത് നമുക്ക് ഈ കൊളോൺ ക്ലിയർ,
0: എനിമ കൊടുക്കുമ്പോൾ ഫുൾ കൊളോൺ ക്ലിയർ ആയി കിട്ടത്തില്ല.
1: രക്തം മാത്രം,
0: നമ്മുടെ രക്തത്തിൻ്റെ ആ അവിടെ ഭാഗം മാത്രമേ നമുക്ക് ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൊളോണോസ്കോപ്പി പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അത് പോരാ.
1: സാധാരണ ഈ കുടലിൻ്റെ ക്യാൻസറും ഭക്ഷണ രീതിയും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് ഇത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും?
0: നമുക്ക് ഒരു പരിധിവരെ എവിഡൻസ് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് റെഡ് മീറ്റ് ആണ്, രണ്ടാമത് പ്രോസസ് മീറ്റ്. നമ്മളിപ്പോൾ ഈ പാക്കേജ്ഡ് ആയിട്ടൊക്കെ കിട്ടുന്ന പ്രോസസ് മീറ്റിലുണ്ടല്ലോ, അപ്പോൾ അത്. മൂന്നാമത്തത് നമ്മൾ സാധാരണ ഭാഷയിൽ ജങ്ക് എന്ന് പറയുന്ന ടൈപ്പ് ഭക്ഷണ
1: പദാർത്ഥം,
0: ഒക്കെ കൂടിയ ഭക്ഷണം. നാലാമത്തത് ഫൈബർ കുറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ട്രഡീഷണലി ഇത് കുറഞ്ഞിരുന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ വളരെ ഹൈ ഫൈബർ ഡയറ്റാണ് ഇന്ത്യയിൽ. നമ്മൾ ഡെയിലി ടോയ്ലറ്റിൽ പോകുന്ന ആൾക്കാരാണ്. പല വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെയല്ല, അതല്ല ഇതിനകത്ത് ഘടകങ്ങളാണ്. അപ്പോൾ ഈ ഡയറ്റിൽ റെഡ് മീറ്റ്, പ്രോസസ് മീറ്റ് ആൻഡ് ലോ ഫൈബർ ആണ് ഇതിൻ്റെ നമുക്ക് ഡെഫിനറ്റ് പ്രൂഫുള്ള ഒരു, അല്ലെങ്കിൽ റീസണബിൾ എവിഡൻസ് ഉള്ള ഡയറ്ററി റിലേഷൻ.
1: സാധാരണ നമ്മളുടെ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നപ്പോൾ എക്സസൈസ്, അതല്ലെങ്കിൽ സ്മോക്കിംഗ്, മദ്യപാനം, ഇതെല്ലാം എങ്ങനെ ബാധിക്കും ഈ പൊളിപ്പിൻ്റെയൊക്കെ?
0: പൊളിപ്പിൻ്റെ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൽ ഇതെല്ലാം വരും. അതായത് നമ്മളുടെ ഡയറ്റ് നമ്മളോട് പറഞ്ഞു, ഏജ് എപ്പോഴും ഒരു 50 years കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസ്ക് കൂടി കൂടി വരുന്നത്. അതുകൊണ്ടാണ് സ്ക്രീനിങ് നേരത്തെ തുടങ്ങുന്നത്, പോളിപ്പുണ്ടോ എന്ന് അറിയാൻ. നമ്മൾ ക്യാൻസറായിട്ട് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് മുമ്പുള്ള സ്റ്റേജിൽ പ്രിവെൻഷൻ പറ്റുന്ന സമയത്ത് വേണം കണ്ടുപിടിക്കാൻ. മൂന്നാമത്തെ എക്സസൈസ് അല്ലെങ്കിൽ സെഡൻറി ലൈഫ് സ്റ്റൈൽ, ഒബീസിറ്റി, അമിതവണ്ണം ഇതിൻ്റെ ഒരു കോറിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വേറൊരു ഘടകമാണ് ഡയബറ്റീസ് മെലിറ്റസ് type 2. വേറൊന്നാണ് അമിത മദ്യപാനം, ഹെവി ആൽക്കോഹോൾ യൂസ് എന്നാണ് പറയുന്നത്. പിന്നെ സ്മോക്കിംഗ്, ഇതുമായിട്ടെല്ലാം ഇതിന് ബന്ധമുണ്ട്.
1: ഈ എല്ലാ പോളിപ്പുകളും ക്യാൻസറായി മാറണമെന്ന് നിർബന്ധമില്ലല്ലോ, ചിലത് ഹാംലെസ് ആയിരിക്കൂടെ?
0: തീർച്ചയായിട്ടും പല ടൈപ്പ് പോളിപ്പുകളുണ്ട്. അതിൽ അഡിനോമാറ്റസ് പോളിപ്പ് അല്ലെങ്കിൽ സിംപ്ലി അഡിനോമ എന്ന് പറയുന്ന പോളിപ്പാണ് ഈ പ്രീ ക്യാൻസറസ് പോളിപ്സ്. പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ പതിയെ പതിയെ ക്യാൻസർ ആകാൻ സാധ്യതയുള്ള പ്രീ മാലിഗ്നൻറ്റ് അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ്. ഇപ്പോൾ മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ആ പോളിപ്പ് നമ്മൾ എൻഡോസ്കോപ്പിൽ കൂടി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ബയോപ്സിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ബയോപ്സിയിൽ വിടും. അപ്പോൾ ബയോപ്സിയിൽ നമുക്ക് ഇതിൻ്റെ ഗ്രേഡും ഏത് ടൈപ്പാണെന്ന് ഐഡിയ കിട്ടും. ചിലത് ക്യാൻസർ ആകാനായിട്ട് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ടൈപ്പുണ്ട് ഒത്തിരി. അപ്പോൾ നോ മാലിഗ്നൻ പൊട്ടൻഷ്യൽ. മറ്റേത് പ്രീ ക്യാൻസറസ്, അതായത് അഡിനോമാറ്റസ് അല്ലെങ്കിൽ അഡിനോമ എന്ന് പറഞ്ഞ ടൈപ്പാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൂടും. അതാണ് നമുക്ക് ക്യാൻസർ റിസ്ക് ഉള്ള പോളിപ്പ്. അപ്പോൾ അങ്ങനെയുള്ള പോളിപ്പ് നമ്മൾ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഇവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് റിസ്കിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ ഓരോ 3 years ചെയ്യണം അല്ലെങ്കിൽ 5 years റിപ്പീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കും.
1: എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോളിപ്പ് എടുത്തു കളഞ്ഞാലും വീണ്ടും നമുക്ക് ഫോളോ അപ്പ് നടത്തി.
0: തീർച്ചയായിട്ടും ഈ ബോഡിയിൽ ടെൻഡൻസി ഉണ്ടെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം, ഇത് ഉണ്ടാകാനായിട്ട്. അപ്പോൾ ഒരു പോളിപ്പ് നമ്മൾ മാറ്റി ആ സൈറ്റിൽ പിന്നെ വരത്തില്ല, അത് പോയി. പക്ഷേ നമ്മൾ വേറെ സൈറ്റിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട്

0: ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ റിസ്ക് കാറ്റഗറി അനുസരിച്ചിട്ട് അതിൻ്റെ ടൈം ഇൻ്റർവൽ തീരുമാനിക്കും. കംപ്ലീറ്റ്ലി നോർമൽ കൊളോണോസ്കോപ്പി ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. വളരെ ലോങ് ഇൻ്റർവൽ ആണല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു ഹൈ റിസ്ക് പോളിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1 ഇയർ 2 ഇയർ അങ്ങനെ തീരുമാനിക്കും. അത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കും.
1: ഈ പോളിപ്പ് നീക്കം ചെയ്യുന്നത് ശരിക്കും എൻഡോസ്കോപ്പിക് മൈക്രോസർജറി അങ്ങനെ തന്നെയാണോ അതോ മറ്റേതെങ്കിലും രീതികളുണ്ടോ?
0: ഇല്ല, എൻഡോസ്കോപ്പി മൈക്രോസർജറിയാണ്. അതിനകത്ത് പോളിപ്പെക്ടമി എന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. പോളിപ്പ് റിമൂവൽ ടെക്നിക്സ് ഉണ്ട്. അത് സാധാരണ പോളിപ്പുകളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് പോളിപ്പെക്ടമി എന്നുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് എൻഡോസ്കോപ്പിക് മൈക്രോസർജറി ടെക്നിക്സ് വളരെ അഡ്വാൻസ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഓപ്പൺ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് മാത്രം മാറ്റാൻ പറ്റിയിരുന്ന പല പോളിപ്പുകളും ഇപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിലെ അഡ്വാൻസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മൈക്രോ സർജറി ഡിസക്ട് ചെയ്ത് അതിനെ EMR ESD എന്നൊക്കെയാണ് ടെക്നിക്കലി പറയുന്നത്. അങ്ങനെ വലിയ പോളിപ്പുകൾ പോലും നമുക്ക് ചിലപ്പോൾ ഗ്രേഡ് 1 ക്യാൻസർ എയർലി ക്യാൻസർ പോലും നമുക്ക് ഇതിനും കൂടി മാറ്റാൻ സാധിക്കുന്നതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. അത് പേഷ്യനെ സംബന്ധിച്ചിട്ട് ഹൈലി ബെനിഫിഷ്യൽ. കാരണം ഒരു വലിയ മേജർ സർജറി പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് എയർലി സ്റ്റേജ് പോളിപ്പല്ല, കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോളിപ്പ്, വലിയ പോളിപ്പ് എളുപ്പടി വളർന്നു പോയി, അതുപോലും നമുക്ക് ഇപ്പോൾ ഇതിൽ കൂടി മാറ്റാൻ സാധിക്കും. പക്ഷേ ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ വളരെ റിസ്ക് ചെയ്യാൻ തോന്നുന്ന ചില കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മാലിഗ്നൻസി പൂർണ്ണമായിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ ഈ ഒരു പോളിപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം സർജറി ചെയ്യേണ്ടി വരുന്നത് അപൂർവമാണ്, റയറാണ്.
1: ഈ ഒരിക്കൽ പോളിപ്പ് നമ്മൾ എടുത്തു കളഞ്ഞ ശേഷം വീണ്ടും ഇവ വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?
0: ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ലൈഫ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് തന്നെ, ഡയറ്റൊക്കെ പ്രോപ്പർ ആക്കുക, അപ്പോൾ സ്മോക്കേഴ്സ് ആണെങ്കിൽ അത് ക്വിറ്റ് ചെയ്യുക, ആൽക്കോഹോളിൻ്റെ യൂസ് കുറയ്ക്കുക, അമിതവണ്ണം, നമ്മൾ ഒരു ജനറൽ എക്സസൈസും ഫിറ്റ്നസ് റെജീമിൽ കയറുക, പിന്നെ ഡോക്ടർ പറയുന്നതനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പിൽ ഇരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പ് നമ്മളത് മുടക്കിക്കഴിഞ്ഞാൽ ആ ആദ്യം ചെയ്തതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇതുകൊണ്ട് അതാണ് പേഷ്യൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: ഈ പോളിപ്പ് എന്തുകൊണ്ട് ഈ നമ്മുടെ വൻകുടലിൽ മാത്രം കാണുന്നത്, ചെറുകുടലിൽ ഇതിനുള്ള സാധ്യത എങ്ങനെയാണ്?
0: ഉണ്ടല്ലോ, ചെറുകുടലിൽ പോളിപ്പുണ്ട്. പക്ഷേ ചെറുകുടലിലെ ക്യാൻസർ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അപൂർവമാണ്. മാത്രമല്ല അതുകൊണ്ടാണ് എൻഡോസ്കോപ്പി അങ്ങനെ ഡിസൈൻ ചെയ്യാത്തത്. അവിടെ റീച്ച് ചെയ്യുന്ന ടൈപ്പ് അപൂർവമായിട്ട് മാത്രമേ നമ്മൾ സ്മോൾ ബോൾ എൻഡോസ്കോപ്പി ചെയ്യത്തുള്ളൂ. നമ്മുടെ സാധാരണ എൻഡോസ്കോപ്പികൾ ഒന്ന് കൊളോണോസ്കോപ്പിയാണ്, ഒന്ന് വായിൽ കൂടി ചെയ്യുന്ന എൻഡോസ്കോപ്പി എത്തുന്നത് ഡ്യൂഡനം എന്ന് പറഞ്ഞ തുടക്കം, അത് ചെറുകുടലിൽ തുടക്കം വരെ മാത്രമേ എത്തൂ. മെയിൻ ഭാഗത്ത് എത്തുന്ന എൻട്രോസ്കോപ്പി എന്നാണ് പറയുന്നത്. അത് വളരെ ആവശ്യമുള്ള ഘട്ടങ്ങൾ മാത്രമേ ചെയ്യൂ. ഈ ലീഷൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് കൊളോണിൽ. ഇപ്പോൾ പോളിപ്പ് സ്റ്റൊമക്കിലുണ്ടാകാം, സ്മോൾ ബോയിലുണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. ഇവിടെ മാത്രമല്ല പോളിപ്പ് ഉണ്ടാകും.
1: കാരണം എപ്പോഴും അപകടകാരിയാവുന്നതും അസുഖമായി മാറുന്നതും വൻകുടലിലാണെന്ന്.
0: വൻകുടലിലാണ് ഈ ടൈപ്പ് പോളിപ്പ് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്ന പോളിപ്പ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ ഈസോഫാഗസ് സാധാരണ നാളെ ഈ സ്റ്റൊമക്കിലെല്ലാം ഈ പോളിപ്പുകളുണ്ട്. പക്ഷേ അവിടെ പോളിപ്പ് അല്ലാതെയും ടൈപ്പ് ലീഷൻസും ഈ ക്യാൻസറായിട്ട് മാറുന്ന ലീഷൻസ് വരും.
1: നമ്മളിപ്പോൾ എൻഡോസ്കോപ്പിക് മൈക്രോ സർജറി ചെയ്ത് പോളിപ്പ് എടുത്തു കളഞ്ഞു, അത് ഒരു സർജറി പോലെ നമുക്കത് ആ രോഗിയെ കരുതേണ്ടതുണ്ടോ? പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധ വേണ്ട കാര്യങ്ങളുണ്ടോ?
0: നമ്മളിത് അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് പേഷ്യനെ സംബന്ധിച്ച് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ് ആണ്. നമ്മൾ സാധാരണ സർജറി അതിൻ്റെ ഇൻസിഷനോ കീറലോ വേദനയോ ഒന്നുമില്ല. ഇതെല്ലാം ഇൻസൈഡിൽ കൂടി ചെയ്യുന്നതാണ്. മാത്രമല്ല അതിനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വളരെ നോർമൽ രീതിയിൽ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ബാക്ക് ടു നോർമൽ ആവും. അവർക്കെല്ലാം പഴയ നോർമൽ ഇതെല്ലാം റെസ്യൂം ചെയ്യാൻ പറ്റും. ഡയറ്റും കാര്യങ്ങളൊക്കെ,
1: ഭക്ഷണമൊക്കെ സാധാരണ പോലെ
0: കഴിക്കാൻ പറ്റും. അതാണ്.
1: ഇപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് രക്തത്തിൽ വരാൻ സാധ്യത ഉണ്ടോ എന്ന് കൂടി അറിയാൻ കഴിയുമ്പോൾ
0: രക്തം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. രക്തം കൂടി ചേർത്താണ് നമ്മൾ കൊളോൺ ക്യാൻസർ എന്ന് സാധാരണ പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ് റെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നില്ലെന്നുള്ളൂ. കൊളോൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ, സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ രക്തം ഇൻക്ലൂഡ് ആണ്.
1: സാധാരണ പലപ്പോഴും പലരും ഇപ്പോൾ ഈ പൈൽസ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും അവർ വളരെ നമ്മുടെ ഈ രാജ്യത്ത് ഒത്തിരി കോമണായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു രീതിയാണ്. അതായത് ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ ലോക്കൽ ഏതെങ്കിലും മൂലക്കുരു പൈൽസ് ആണെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇവർക്ക് പൈൽസ് ഉണ്ടാകും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ അകത്തുണ്ടാകാം. അങ്ങനെ വരുന്ന ഒത്തിരി ഇൻസിഡൻസസ് ഉണ്ട്.
1: അപ്പോൾ മറ്റേ ഏത് ക്യാൻസറിനെ പോലും കോളൻ ക്യാൻസർ നേരത്തെ നമ്മൾ അറിയുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാമെന്നുണ്ടോ?
0: മറ്റ് ക്യാൻസറുകളെ പോലെയല്ല, ഇതാണ് ഏറ്റവും പ്രിവെൻറ്റബിൾ. അതുകൊണ്ടാണ് ഇതിനെ ഈ സ്ക്രീനിങ് ഇത്രയും സ്ട്രെസ് ചെയ്യാൻ കാരണം. അതിൻ്റെ ടെക്നിക്കൽ രീതികൾ കൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്ന രീതി, അതിന് നമുക്ക് കുറേ നാളതിൻ്റെ ഒരു പ്രിവെൻഷൻ വിൻഡോ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ പോസിബിളാണ്. അതിൻ്റെ ടെക്നോളജി കൊണ്ട് ഇതെല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടാണ് ഏറ്റവും പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണ്. പക്ഷേ അത് ക്യാൻസറായി പോയി കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ഫോം ഓഫ് ക്യാൻസറാണ്. അതിൻ്റെ സർജറിയും ആഫ്റ്റർ സർജറി ഉള്ള രീതികളെല്ലാം പേഷ്യൻറ്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്.
1: ഈ ശരിക്കും ഈ പോളിപ്പ് ആയിരിക്കുമ്പോൾ തന്നെ ബ്ലോട്ടിംഗ് ഒക്കെ വയറിൽ ഉണ്ടാവാൻ സാധ്യത
0: കുറവാണ്. പക്ഷേ ഈ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഇറിട്ടബിൾ ബൗൽ എന്നൊക്കെ പറഞ്ഞ സിൻഡ്രോമിന് വേണ്ടി നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യും.

0: ഓ, ഇത് ഇൻസിഡൻ്റലായിട്ട് പോളിപ്പ് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പോളിപ്പ് കൊണ്ടാണ് ബ്ലോട്ടിംഗ് ഉണ്ടായെന്നല്ല. മിക്കവാറും കേസിൽ ഇത് സിംറ്റംസ് ഉണ്ടാക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ എസ്പെഷ്യലി. പിന്നെ ചില ആൾക്കാരിൽ ഇത് നേരത്തെ തന്നെ ബ്ലീഡ് ചെയ്യുന്ന ചില ലക്കി ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അവർക്ക് നേരത്തെ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പം ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഇത് ബ്ലീഡ് ചെയ്യാൻ ചാൻസ് കൂടും. പിന്നെ ചില പ്രത്യേക ലൊക്കേഷനിൽ ഇരിക്കുന്ന പോളിപ്പ് ചെറിയ പെയിനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻ ഉണ്ടാക്കുമ്പോൾ ഇത് അറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മൈനോറിറ്റിയാണ്, മെജോറിറ്റിയിൽ ഇത് സിംറ്റംസ് ഉണ്ടാക്കുന്നില്ല, സൈലന്റ് ആയിരിക്കും.
1: തീർച്ചയായും നമ്മുടെ നാട്ടിലെ കോളൻ ക്യാൻസറിന്റെ സാധ്യതകൾ കുറയ്ക്കാൻ ഈ ഒരു അറിവ് എല്ലാവർക്കും പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് കൊളോണോസ്കോപ്പിയെ കുറിച്ചും കോളൻ ക്യാൻസറിനെ കുറിച്ചും ഇത്ര വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയാം.
0: താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
2: വൻകുടലിയിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം? ഈ വിഷയത്തെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: എഫ് എം ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചിത്രമഞ്ജരി. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണി പൂക്കൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:50 കാർഷിക ജീവനം, കുരുമുളക് കൃഷി, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി വി ഡി ജോണിയും മകൻ സിജോയും. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ, അൾഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, വേണു വി ദേശം നടത്തുന്ന പ്രഭാഷണം. അഷ്ടമൂർത്തി എഴുതിയ കഥ അങ്കിരസിന്റെ അംഗങ്ങൾ, മീരാബെൻ പി എമ്മിന്റെ കവിതകൾ, വെറും കാലം, ജര, നരകത്തിന്റെ വാതിൽ. 10:00 ഗിരിജാദേവിയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ പേരിലെ ജാതി സൂചകമായ ഭാഗം ഒഴിവാക്കി, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ഉത്തരം, ലാൽ ബഹദൂർ ശ്രീവാസ്തവ. പേരിനൊപ്പമുള്ള ശാസ്ത്രി കാശി വിദ്യാപീഠത്തിൽ നിന്നും അദ്ദേഹം നേടിയ ബിരുദമാണ്. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ പേരിലെ ജാതി സൂചകമായ ഭാഗം ഒഴിവാക്കി, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ഉത്തരം, ലാൽ ബഹദൂർ ശ്രീവാസ്തവ.

ചിന്താശകലം: കണ്ണിനു പകരം കണ്ണ് എന്ന കാഴ്ചപ്പാട് ലോകത്തെ മുഴുവൻ അന്ധമാക്കും. കണ്ണിനു പകരം കണ്ണ് എന്ന കാഴ്ചപ്പാട് ലോകത്തെ മുഴുവൻ അന്ധമാക്കും. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ.

0: ഹലോ, VPS Lake Shore. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റീൽസിലെ ഒരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചു കേട്ടോ. നാം നമുക്ക് നിഷാൻ, ശരിക്കിത് ഇന്ത്യൻ ആർമിയുടെ പ്രധാന ധാർമ്മിക തത്വങ്ങളും മുദ്രാവാക്യവുമാണ്. ഒരു സൈനികൻ തന്റെ ജീവനേക്കാൾ ഉപരിയായി സംരക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത് നാം, പേര്, അഭിമാനം, അത് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കണം. രണ്ട്, ഉപ്പ്, നമുക്ക് സത്യസന്ധത, വിശ്വസ്തത, സാധാരണക്കാരന്റെ രീതിയിൽ പറഞ്ഞാൽ തിന്ന ചോറിന് നന്ദി കാണിക്കുക എന്നൊരു രീതി. മൂന്നാമത്തേത് നിഷാൻ, പതാക, ചിഹ്നം, രാജ്യത്തിന്റെ മാനം കാക്കുക, പൊതുവെ പറഞ്ഞാൽ സംസ്കാര സമ്പന്നനായി ജീവിക്കുക എന്നർത്ഥം. ഈ മൂന്നും പാലിച്ചാൽ തന്നെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ സാധിക്കും. മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമത്തിനും നന്മയ്ക്കുമായി എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക. ഇനി അത്രയ്ക്കും പോകാൻ താല്പര്യമില്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയെങ്കിലും വല്ലതും ചെയ്താൽ നല്ലത്. ഇനി അതും പറ്റില്ല എന്നാണെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നോ വേ എന്നാണെങ്കിൽ ചുറ്റിനുമുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനായെങ്കിലും ശ്രമിക്കുക. അതിനുവേണ്ടി പഠിച്ച് ജോലി സമ്പാദിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാലും കുഴപ്പം പറയാൻ പറ്റില്ല. അല്ലാതെ അവനവനും ജീവിക്കില്ല, ചുറ്റിനുമുള്ളവരെയും മാന്യമായി ജീവിക്കാൻ വിടില്ല എന്ന രീതി അസഹനീയമാണ് കേട്ടോ. ജീവിതം സുന്ദരമാണ് പ്രിയരെ, ഒരു മഴവില്ല് പോലെ. വെയിലും മഴയും സങ്കടവും സന്തോഷവും എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ മാത്രം തെളിയുന്ന മനോഹരമായ വർണ്ണങ്ങൾ സമ്മാനിക്കുന്ന മഴവില്ല്. അതിലെ ഒരു വർണ്ണമായിത ഇന്നും എത്തിയിരിക്കുന്നു. ഹലോ, VPS Lake Shore, സ്പോൺസർഡ് ബൈ VPS Lake Shore ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ദ സെയിം മഴവില്ല, ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, VPS Lake Shore ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS Lake Shore ഹോസ്പിറ്റൽ, കൊച്ചി.

0: ദേശം.
1: ഹലോ,
2: നൂർജഹാനാണോ?
1: അതെ അതെ.
2: അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: ഷീബ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഹലോ, വി പി എസ് ലേക്ഷൂറിൽ നിന്ന് മാഷാലത. എന്താണല്ല, നിങ്ങൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ. പാട്ട് കേട്ടപ്പോ തന്നെ തോന്നി, വേഷങ്ങൾ ജന്മങ്ങൾ കേട്ടപ്പോ തന്നെ ആളെ കാര്യം മനസ്സിലായി എന്തോ സങ്കടം ഉണ്ട്.
1: വിഷമങ്ങൾ
2: ഇല്ലാത്ത ഏതെങ്കിലും ഒരാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ പറയുന്ന വിഷമം ഞാൻ അംഗീകരിക്കാം.

0: അതില്ല, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോ ഒരു വിഷമമുണ്ട്.
1: ഒന്നും വേണ്ടപ്പാ, ഒരു വിഷമം വേണ്ട. നമുക്കൊന്നും അല്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ?
0: ഭക്ഷണം കഴിക്കാറുണ്ട്.
1: ആ അല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ സ്വന്തമായിട്ട്? ആ അപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ശരിക്കും വേണ്ടത്. കിടക്കാൻ ഒരു സ്ഥലമുണ്ട്, പിന്നെന്താ വേണ്ടത്? ഇതാണ് എല്ലാവർക്കും വേണ്ടത്. ഇതാണ് നമുക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. അല്ലാതെ പുറത്തോട്ട് അധികം നോക്കുമ്പോണ് അയ്യോ അവർക്കതുണ്ടല്ലോ, ഇവർക്കതുണ്ടല്ലോ, എനിക്കതില്ലല്ലോ, അതൊന്നും വേണ്ട. പാട്ടൊക്കെ കേട്ടോ, പക്ഷേ കോളർ ട്യൂൺ ആയിട്ട് ഇതൊന്നും ഇടരുത്. വേഷങ്ങൾ ജന്മങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് തന്നെ മനസ്സിലാവും എന്റെ അമ്മോ എന്താണ് ഇത്ര വലിയ പ്രശ്നം. സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ നൂർജാനെ. എത്ര മക്കളാ?
0: എനിക്ക് രണ്ടു മക്കൾ, ഒരാണും ഒരു പെണ്ണും. കല്യാണം കഴിഞ്ഞു.
1: ഷീബയും പിന്നെ?
0: ഷീബ എന്റെ അനിയത്തിയാണ്.
1: അനിയത്തിയാണ്. അപ്പൊ മക്കളുടെ പേരെന്താ?
0: മക്കളുടെ പേര് ഒരാള് നിഷ, മോളെ പേര് നിഷ മോന്റെ പേര് ഷാൻ റഷീദ്.
1: അവരെവിടെയുള്ളത്?
0: മോളെ കെട്ടിച്ച് കല്യാണം കഴിഞ്ഞു ആലുവയിലാണ്. പിന്നെ മോന് കല്യാണം കഴിഞ്ഞ് മൂവാറ്റുപുഴയാണ് കല്യാണം കഴിച്ച്. മോനൊരു കുട്ടിയുണ്ട്.
1: അവരെവിടെയുള്ളത്?
0: അവരെന്റെ കൂടെ തന്നെയുണ്ട്.
1: ഓക്കെ, എന്താ ജോലി മോന്റെ?
0: മോനെ ആദ്യം എയർപോർട്ടിലായിരുന്നു ജോലിയാ, പിന്നെ കൊറോണ ഒക്കെ വന്ന കാരണം അങ്ങനെ അത് നിർത്തി. പിന്നെ ഇപ്പൊ അവര് ട്രഷറി പട്ടിമറ്റം അവിടെയാണ്.
1: പേരക്കുട്ടികളുണ്ടോ?
0: പേരക്കുട്ടി എനിക്ക് നാലുപേരുണ്ട് മാഡം. മൂന്ന് പേരുണ്ട്, മോന് ഒരാളുണ്ട്.
1: ശരി,
0: മൂന്ന് പേരുണ്ട്, മോളത്തും മൂന്ന് പെമ്പിള്ളേര്, മോനും ഒരാൺകുട്ടി.
1: അപ്പൊ സന്തോഷായിട്ട് അങ്ങ് ഇരിക്കും ഉമ്മ കേട്ടാ. നൂർജാൻ ഇപ്പൊ ഏത് പാട്ടാ വെച്ച് തരണ്ടേ പറയൂ.
0: എനിക്ക് ആ മുത്തേ മുത്തേ നല്ലൊരു പാട്ടില്ല വേണം.
1: ഓക്കെ, പാട്ട് വെച്ച് തരാലോ. അപ്പൊ അസ്സലാമു അലൈക്കും.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ആരോഗ്യ ആയുസ് വന്നതരട്ടെ.
1: ആയിക്കോട്ടെ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: അസ്സലാം വലൈക്കും.
2: വലൈക്കും അസ്സലാം ആശേച്ചി. പ്രവീൺ ഡി ആണ് കത്തയച്ചിരിക്കുന്നത്.
3: ഓക്കേ.
2: പ്രിയപ്പെട്ടവരായ ആശേച്ചി, ബാലേട്ട, ഡാനി, സാധാരണ ലിഫ്റ്റുകളിൽ നമ്മൾ ഒറ്റയ്ക്കായാൽ ചെയ്യാത്ത എന്തെങ്കിലും കോപ്രായങ്ങൾ ഉണ്ടോ?
3: അങ്ങനെ കോപ്രായമൊക്കെ കാണിക്കും. നമ്മള് കണ്ണാടി ഉണ്ടെങ്കിലും നമ്മുടെ സൗന്ദര്യം ഒന്ന് നോക്കും, മുടിയൊക്കെ ഒന്ന് ശരിയാക്കും. അതല്ലാതെ എന്ത് കോപ്രായം കാണിക്കാം?
2: ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അഴിഞ്ഞാട്ടമാണ്. മൂക്കിൽ വിരലിടൽ, പല്ലിൽ കുടുങ്ങിയത് തോണ്ടൽ, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി സ്വയം സുന്ദരനാണെന്ന് വിചാരിച്ച് പലതരം എക്സ്പ്രഷനുകൾ ഇടൽ, ഇതൊക്കെ എല്ലാ മനുഷ്യരും രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്തരം ഒരു രഹസ്യ പ്രകടനമാണ് എന്നെ ഒരിക്കൽ നാണം കെടുത്തിയത്. ഒരവധി ദിവസം ബാംഗ്ലൂരിലെ വലിയൊരു മാളിൽ പോയതായിരുന്നു ഞാൻ. മൂന്നാം നിലയിലെ തിയേറ്ററിൽ സിനിമയൊക്കെ കണ്ട് വയറ് നിറയെ പോപ്കോണും കടിച്ച് നല്ല മോഡിൽ തിരിച്ചിറങ്ങി, പിന്നെ മാളിലൂടെ ചുമ്മാ എന്തോ തേടുന്നത് പോലെ കറങ്ങി നടന്നു. അവസാന പാർക്കിംഗിലേക്ക് പോകാനായി ഞാൻ ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി. ഭാഗ്യത്തിന് ലിഫ്റ്റ് വന്നപ്പോൾ അതിൽ ഒരാൾ പോലുമില്ല. ഞാൻ ഉള്ളിലേക്ക് കയറി, വാതിൽ അടഞ്ഞു. ഉള്ളിൽ നിറയെ തിളങ്ങുന്ന കണ്ണാടികൾ. സ്വതവേ സൗന്ദര്യബോധം കുറച്ചധികമുള്ള എനിക്ക് പിന്നെ വേറെന്തെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? നേരെ തിരിഞ്ഞ് വലിയ കണ്ണാടിയുടെ മുന്നിൽ നെഞ്ചും പിരിച്ചു നിന്നു. ആദ്യം തുടങ്ങിയത് സിമ്പിൾ ആയിട്ടായിരുന്നു. രണ്ട് സൈഡിലെയും മുടി ചെറുതായി ഒന്ന് വിരലുകൊണ്ട് തുക്കി, പിന്നെ തല ചരിച്ച് ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിൽ നിന്നും മുഖത്തിന്റെ ആംഗിൾ കറക്റ്റ് ആണോ എന്ന് നോക്കി. സ്വന്തം സൗന്ദര്യത്തിൽ എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി തുടങ്ങി. പിന്നെ തുടങ്ങിയത് മാസ് സിനിമകളിലെ വില്ലന്മാരെയും നായകന്മാരെയും വെല്ലുന്ന പ്രകടനങ്ങളാണ്. പുരികം ഒരെണ്ണം മാത്രം മേലോട്ട് വെട്ടിച്ച് ഒരു പുച്ചച്ചിരി, മീശ ചെറുതായി ഒന്ന് പിരിച്ച് ചുണ്ടുകൾ വശത്തേക്ക് കൂട്ടി രജനീകാന്ത് സ്റ്റൈലിൽ ഒരു നോട്ടം, പോരാഞ്ഞ് ഷർട്ടിന്റെ കോളർ രണ്ടും കൈകൊണ്ടൊന്ന് ഇളക്കി ഷാരൂഖ് ഖാനെ പോലെ രണ്ട് കൈകളും പതുക്കെ വിടർത്തി ഒരു കാൽ മുന്നോട്ട് വെച്ച് ഒറ്റ പോസ്. മനസ്സിൽ പശ്ചാത്തല സംഗീതം ഇരമ്പുകയാണ്. ഇതൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വിടേണ്ട മുതലാണല്ലോ ദൈവമേ എന്ന് ഞാൻ സ്വയം മനസ്സിൽ പറഞ്ഞ് കണ്ണാടിയോട് നോക്കി ഒരു കണ്ണിറക്കലും കൂടി അങ്ങ് പാസാക്കി. ആ 40 സെക്കൻഡ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒരു തമിഴ് പടത്തിലെ നായകനായി ജീവിച്ചു തീർത്തു. ലിഫ്റ്റ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ടിങ് എന്നൊരു മനോഹരമായ ശബ്ദത്തോടെ ലിഫ്റ്റ് നിന്നു. എന്റെ ഏകാഭിനയം അവസാനിപ്പിച്ച് ഒന്നും അറിയാത്ത ഒരു മാന്യനെ പോലെ ഞാൻ വാതിലിന് നേരെ തിരിഞ്ഞു നിന്നു. വാതിൽ തുറന്നു. പക്ഷെ മുന്നിൽ കണ്ട കാഴ്ച കണ്ട് എന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. പുറത്ത് കുറഞ്ഞത് ഒരു 25 ആളുകൾ ലിഫ്റ്റ് കയറാൻ ക്യൂ നിൽക്കുന്നുണ്ട്. അതിൽ കോളേജ് പിള്ളേരുണ്ട്, കുടുംബങ്ങളുണ്ട്, സെക്യൂരിറ്റിക്കാരനുണ്ട്. എല്ലാവരും എന്നെ തന്നെയാണ് നോക്കുന്നത്. അതിലും വലിയ കാര്യം, അതിൽ പകുതി പേരും വാ പൊത്തിപ്പിടിച്ച് ചിരിയടക്കാൻ ശ്വാസം മുട്ടുകയാണ്. രണ്ട് ചെറുപ്പക്കാർ ചിരിച്ച് തോളിൽ കൈയിട്ട് നിലത്ത് വീഴാൻ പോകുന്നു. അപ്പോഴാണ് ആ ഭീകരമായ സത്യം എന്റെ തലച്ചോറിലേക്ക് ഇടുത്തി പോലെ വീണത്. ദൈവമേ, ഇതൊരു ഗ്ലാസ് ലിഫ്റ്റ് ആയിരുന്നു. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കണ്ണാടിയായി തോന്നിയ ആ ഭിത്തി പുറത്തു നിന്നുള്ളവർക്ക് സുതാര്യമായ വെറും ചില്ലായിരുന്നു. അതായത് കഴിഞ്ഞ 2 മിനിറ്റായി മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് വരും തോറും ഞാൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും മീശപിടുത്തങ്ങളും വായക്കോണലുകളും ഷാരൂഖ് ഖാൻ പോസുമെല്ലാം പുറത്തു നിന്ന് ആളുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലിഫ്റ്റിൽ ഞാൻ കാട്ടിയത് മാളിലെ വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിലെ ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു.

0: എന്നർത്ഥം.
1: എന്റെ
0: തൊണ്ട വറ്റി വരണം, ഭൂമി ഒന്ന് പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആരെയും മുഖത്ത് നോക്കാൻ ധൈര്യമില്ല. സാരമില്ല, ആരും ഒന്നും ശ്രദ്ധിച്ചില്ല എന്ന മട്ടിൽ വളരെ കൂളായി പുറത്തേക്ക് നടക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ ടൺ കണക്കിന് ഭാരം വെച്ചതുപോലെ തല കുനിച്ചു പിടിച്ച് കയ്യിലിരുന്ന ബാഗ് കണ്ട് മുഖം പകുതി മറച്ച് ഞാൻ പാർക്കിംഗിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു പിടിച്ചു. വണ്ടിയിൽ കയറി ഇരുന്നിട്ടും ശ്വാസം നേരെ വീണില്ല. അന്നു മുതൽ ഇന്നുവരെ ഞാൻ ഒരു ലിഫ്റ്റിലും കണ്ണാടി നോക്കിയിട്ടില്ല. ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറിയാൽ ഭിത്തിയിലേക്ക് നോക്കാതെ തല താഴ്ത്തി കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടാൽ ഉറപ്പിച്ചോളൂ, അത് ഞാനായിരിക്കും. പ്രവീൺ ഡി, കാഞ്ഞിരമറ്റം.
1: സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉള്ളത് എപ്പോഴും നല്ലതാ പ്രവീണെ. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാന്ന്. നിങ്ങളതന്ന് നാട്ടുകാരും കൂടി കണ്ടു.
0: അത്രയേ ഉള്ളൂ.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയ്ഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയ്ഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: പ്രിയാശിച്ചി ബാലേട്ട, നമ്മളൊക്കെ കണ്ണാടിയിൽ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമുണ്ട്. പൗഡറും ക്രീമും ഒക്കെ ഇട്ട് മുടിയൊക്കെ ഒതുക്കി വെച്ച് ഈയിടെ സൗന്ദര്യം അല്പം കൂടുന്നുണ്ടോ എന്ന് ഒരു സംശയം തോന്നിപ്പിക്കുന്ന ഒരു രൂപം. പിന്നെ ചിരിച്ച് സെൽഫി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഫിൽട്ടറുകൾ വാരി തേച്ച്

0: സന്ദർശനത്തിന് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ചേടാ കാണാൻ ഞാൻ ഇത്രയും സുന്ദരനായിരുന്നു അല്ലെങ്കിൽ സുന്ദരിയായിരുന്നു എന്ന്. പക്ഷെ പ്രിയ സുഹൃത്തുക്കളെ, ആ രൂപം വെറും മായയാണ്. നമ്മുടെയൊക്കെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ലിഫ്റ്റ് കയറണം. ഞാൻ വെറുതെ വിട്ടിയതാ. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ ജനസേവാ കേന്ദ്രത്തിലോ പോയി ആധാർ കാർഡിന് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ വെച്ചാണ് നമ്മുടെ സകല സൗന്ദര്യ ബോധവും. ബാങ്കിലും മൊബൈലിലും ഒക്കെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് പുതിയൊരു ആധാർ കാർഡ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എടുത്ത കാർഡിൽ പല്ലില്ലാത്ത കൊച്ചുകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു. അത് മാറ്റി നല്ലൊരു പുതിയ പടം വെക്കണം. അതിനായി തലേ ദിവസം മുതൽ വീട്ടിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ബാർബർ ഷോപ്പിൽ കയറി മുടിയൊക്കെ ചെറുതായിട്ട് ട്രിം ചെയ്തു. നല്ലൊരു ഫേസ് വാഷ് വാങ്ങി മുഖം തേച്ച് കഴുകി. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖത്ത് എന്തൊക്കെയോ പുരട്ടി. രാവിലെ എഴുന്നേറ്റ ഉടൻ ഷാമ്പുവും ഇട്ട് കുളിച്ച് മുഖത്ത് നല്ല പൗഡറും വാരിപ്പൂശി ഒരു സിനിമാ നടന്റെ ലുക്കിലാണ് ഞാൻ അക്ഷയ സെന്ററിലേക്ക് വെച്ചുപിടിച്ചത്. ഉള്ളിൽ കയറിയപ്പോൾ നല്ല തിരക്ക്. ടോക്കനും വാങ്ങി കാത്തിരുന്നു. ഒടുവിൽ എന്റെ ഊഴമെത്തി. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഞാനാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ഭാവത്തിൽ ഒരു ചേട്ടൻ. ഫാൻ ഇല്ലാത്തത് കൊണ്ട് പുള്ളി വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അതിന്റെ കലിപ്പും മുഖത്തുണ്ട്. പേരും വിലാസവും ഒക്കെ ചോദിച്ച് ടൈപ്പ് ചെയ്ത് തീർത്ത ശേഷം പുള്ളി ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ മുകളിൽ ഒരു പഴയ ചരടിൽ കുരുക്കിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പൊതിഞ്ഞ ഒരു കൊച്ചു വെബ് ക്യാമിലേക്ക് വിരൽ ചൂണ്ടി. ആ നേരെ തിരിഞ്ഞ കസേരയിലേക്ക് ഇരിക്കി, ഫോട്ടോ എടുക്കാം. ഞാൻ കസേരയിൽ ഇരുന്ന് ഷർട്ടിന്റെ കോളർ രണ്ടും നേരെയാക്കി മുടി ഒന്നുകൂടി വിരലുകൊണ്ട് ഒതുക്കി. എന്നിട്ട് സിനിമയിലെ നായകന്മാർ ചിരിക്കുന്നത് പോലെ പല്ല് കാട്ടാതെ വളരെ ജെന്റിലായി ഒന്ന് ചിരിച്ചിരുന്നു. ചിരിക്കല്ലേ ഏട്ടാ, വാ അടക്കി. ചിരിക്കാൻ പാടില്ലെന്ന് സർക്കാരിന്റെ നിയമമുണ്ട്. ചേട്ടന്റെ കർശനമായ ശബ്ദം. എന്റെ ആ ചിരി പെട്ടെന്ന് മാഞ്ഞു. ഞാൻ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചു. തല ഇത്തിരി എടുത്തോട്ട് ചായക്കി, അല്ല വലത്തോട്ട് ഇത്തിരി താഴോട്ട്. ആ അങ്ങോട്ട് നോക്കിയാ. ചേട്ടൻ കൈകൊണ്ട് പല പല ആംഗ്യങ്ങൾ കാണിച്ചു. അപ്പോഴാണ് സെന്ററിലെ ആ വലിയ ട്യൂബ് ലൈറ്റ് പെട്ടെന്ന് കണ്ണ് ചിമ്മി അണഞ്ഞത്. ചേട്ടാ വെളിച്ചമില്ലല്ലോ, ലൈറ്റ് വന്നിട്ട് എടുത്താൽ പോരെ എന്ന് ഞാൻ ചോദിക്കാൻ വായ തുറന്ന അതേ സെക്കൻഡിൽ ക്ലിക്ക്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അയാൾ ബട്ടൺ അമർത്തി കഴിഞ്ഞു. ആ കഴിഞ്ഞു, കൈവിരലുകൾ മെഷീനിൽ വെക്ക്, ചേട്ടൻ വളരെ നിസ്സംഗനായിട്ട് പറഞ്ഞു. അല്ലേട്ടാ, ഫോട്ടോ എങ്ങനെയുണ്ടെന്നൊന്ന് കാണിക്കാമോ? ഞാൻ കണ്ണ് പകുതി ചിമ്മിപ്പോയോ എന്ന് സംശയം ഞാൻ ചോദിച്ചു. പുള്ളി മോണിറ്റർ പതുക്കെ ഒന്ന് എന്റെ നേരെ തിരിച്ചു കാണിച്ചു തന്നു.
1: ആ
0: സ്ക്രീനിലേക്ക് നോക്കി എന്റെ നെഞ്ചിൽ ഒരു വെള്ളിരി വെട്ടി. ദൈവമേ, സ്ക്രീനിൽ ഇരിക്കുന്നത് ഞാനല്ല, കറുത്തിരുണ്ട ഒരു പശ്ചാത്തലത്തിൽ ഒരു കണ്ണ് പകുതി അടഞ്ഞ് വായൊരു വശത്തേക്ക് കൂട്ടി കഴുത്ത് വെട്ടിച്ച് തലമുടി എണ്ണയിട്ട് ചീക്കിയതുപോലെ പരന്ന് കിടക്കുന്ന ഒരു ഭീകര രൂപം. ഏതെങ്കിലും സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ ഒരു പിടികിട്ടാ പുള്ളിയുടെ ലുക്ക്ഔട്ട് നോട്ടീസിൽ ഒട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഫോട്ടോ പോലെ ഉണ്ട്. അയ്യോ ചേട്ടാ, ഇത് തീരെ ശരിയല്ല, പ്ലീസ് ഒരൊറ്റ ഫോട്ടോ കൂടി എടുക്കുക, ഞാൻ അപേക്ഷിച്ചു. പക്ഷെ ആ ചേട്ടൻ കമ്പ്യൂട്ടറിലെ സേവ് ബട്ടൺ അമർത്തി കഴിഞ്ഞിരുന്നു. സെർവറിലേക്ക് അപ്ലോഡ് ആയിപ്പോയി. ഇനി 10 വർഷം കഴിഞ്ഞേ മാറ്റാൻ പറ്റും. ആ വാക്ക് കേട്ടതും എന്റെ സകല പ്രതീക്ഷകളും തകർന്നു.
1: 10 വർഷം സുന്ദരനായിട്ട് ജീവിക്കാം.
0: മനസ്സ് തകർന്ന് മുഖത്തെ പൗഡറൊക്കെ വിയർപ്പിൽ ഒലിച്ചിറങ്ങി ഞാൻ വീട്ടിലേക്ക് നടന്നു. ആഴ്ചകൾക്ക് ശേഷം തപാലിൽ ആധാർ കാർഡ് വീട്ടിലെത്തി. അമ്മ കവർ പൊട്ടിച്ച് ആ കാർഡിലെ പണം നോക്കിയിട്ട് പെട്ടെന്ന് നിലവിളിച്ചു. അയ്യോ, ഇതേതാണ് കഞ്ചാവ് കേസിൽ പിടിച്ച പ്രതിയുടെ കാർഡ് നിന്റെ പേപ്പറിന്റെ കൂടെ വന്നത്? അതെന്റെ പുതിയ ഫോട്ടോയാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ പെട്ട പാട്. എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തീർന്നില്ല. കഴിഞ്ഞ മാസം പുതിയൊരു സിം കാർഡ് എടുക്കാൻ കടയിൽ ചെന്നു. കൗണ്ടറിലിരുന്ന പയ്യന് ഞാൻ ഈ ആധാർ കാർഡ് എടുത്തു കൊടുത്തു. അവൻ കാർഡിലെ ഫോട്ടോയിലേക്ക് നോക്കി, പിന്നെ എന്റെ മുഖത്തേക്ക് നോക്കി, വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി, പിന്നെ എന്നെ അടിമുടി നോക്കി. പുള്ളിയുടെ ആ നോട്ടം കണ്ടാ തോന്നും കടയിൽ വന്നിരിക്കുന്നത് ഒരു കൊടും കൊള്ളക്കാരനാണെന്ന്. ഇന്ന് ട്രെയിനിലോ ബാങ്കിലോ ഒക്കെ ഐഡി കാർഡ് കാണിക്കാൻ പറയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ എടുത്തു കൊടുക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അബദ്ധത്തിൽ പോലും ആധാർ കാർഡ് പുറത്തെടുക്കില്ല. കാരണം ഈ കാർഡ് കയ്യിലിരിക്കുമ്പോൾ നമ്മൾ എത്ര മാന്യമായി വസ്ത്രം ധരിച്ച് നടന്നാലും ലോകം നമ്മളെ നോക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ പോലെ മാത്രമായിരിക്കും. സുബീഷ് നാരായണൻ.
1: സുബീഷ്, ഇതൊരു വളരെ സത്യസന്ധമായിട്ടുള്ള നമ്മുടെ മോശം ഒരു ഫോട്ടോ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡിലാണ്. അതന്ന് നമ്മളറിയാലോ, ഓരോ സ്കൂളുകളിൽ വെച്ചിട്ടൊക്കെയാണ് അന്ന് എടുത്തിരുന്നത്. ഇരുട്ടുള്ള സ്ഥലം, അതുപോലെ തന്നെ സാധാരണ ക്യാമറ, അത് ഓരോ ആളുകൾ ഇങ്ങനെ കോൺട്രാക്ട് ഒക്കെ എടുത്തിട്ട് നടത്തിയതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് അങ്ങനെ മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, ഒരു എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആധാർ കാർഡല്ലേ, അതിനകത്തൊരു നല്ല ഫോട്ടോ വേണമായിരുന്നുള്ളത് എല്ലാവരുടെയും ചിന്തയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ നല്ല രസകരമായിട്ടാണ് ഈ പശ്ചാത്തലം ഗംഭീരമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലേ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ഇലക്ഷൻ ഐ ഡി കാർഡും കേട്ടോ, പക്ഷെ ഇതിലും വൃത്തിണ്ടെന്ന് തോന്നുന്നു.
3: അതെ, എന്തായാലും ഈ ഫോട്ടോയിന്റെ കാര്യത്തിലൊക്കെ ഇനിയിപ്പോ 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇനി നമ്മളിതൊക്കെ മാറ്റുക, അപ്പോഴെങ്കിലും ഒരു മാറ്റം തീർച്ചയായിട്ടും കാര്യത്തിലൊക്കെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. സാറ്റർഡേ സൺഡേ അവധിയാണ്. രസകരമായ കത്തുകളായിരുന്നു പലപ്പോഴും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം നമ്മളെ നോക്കി ചിരിക്കുന്ന അനുഭവങ്ങൾ, ലിഫ്റ്റിനെ കുറിച്ചിട്ട്, ഐ ഡി കാർഡിലെ ഫോട്ടോയെ കുറിച്ചിട്ടൊക്കെ വന്നപ്പോ നല്ല രസമായിരുന്നു. വീണ്ടും സ്നേഹപൂർവ്വം തിങ്കളാഴ്ച എത്തിച്ചേരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം VPS ലൈക്ക് ഷോ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. മലയാള ചലച്ചിത്ര സംവിധായകനും നടനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്ന തമ്പി കണ്ണന്താനത്തിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1983 പുറത്തിറങ്ങിയ താവളം ആണ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. മോഹൻലാൽ നായകനായ രാജാവിന്റെ മകൻ ഉൾപ്പെടെ വലിയ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കി. 2004 പുറത്തിറങ്ങിയ ഫ്രീഡം ആണ് അദ്ദേഹം സംവിധാനം ചെയ്ത അവസാന ചിത്രം. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം മാന്ത്രികം എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ONV കുറിപ്പ് ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം, ബിജു നാരായണനും സംഘവും പാടിയത്. ചിത്രം നാ താൻ കേസുകൊട്.

ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ. ഈ ചിത്രത്തിൽ സനൂപ് കുമാർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

വിദ്യാധരൻ പാടിയ ഗാനം. ചിത്രം സെക്ഷൻ 306 IPC. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ദീപാങ്കുരൻ.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം സന്തോഷ് വർമ്മ രചിച്ച്, ഗോപി സുന്ദർ സംഗീതം നൽകി, വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. ചിത്രം ബാംഗ്ലൂർ ഡേയ്സ്.

ചിത്രം കാറൽ മാക്സ് ഭക്തനായിരുന്നു. സിദ്ധാർത്ഥ് സുരേഷ് പാടിയ ഗാനം. ഗാനരചന ജ്യോതിഷ് ടി കാശി. സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. മറക്കാതെ കേൾക്കുക വിടരുന്ന മുട്ടുകൾ. ആകാശവാണിയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ കേൾക്കാം. വിടരുന്ന മുട്ടുകളിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള സ്കൂളുകൾക്ക് airfmkochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. വിടരുന്ന മുട്ടുകൾ.

സമയം 9:37. FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തമ്പി കണ്ണന്താനം, കരീം തൊടുപുഴ എന്നിവർ വരികളെഴുതി, റിനിൽ ജോൺസ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഫ്രീഡം.

0: ചാച്ചിക്ക് വേദനയുണ്ട് കണ്ട.
1: അയ്യോ അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേറെ പൊളിച്ച തമാശ.
2: ശനി
3: ദശ, ശനി ദശ.
4: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
5: ശരിയാണ്, ശാശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
4: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
6: മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും ബോംബെ രവിയും ചേർന്ന് ഒരുക്കിയ ഗാനം, യേശുദാസ് പാടിയത്. ചിത്രം മയൂഖം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. സത്യം, അഹിംസ, കരുണ, സേവനം എന്നിവയുടെ പ്രകാശഗോപുരമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിജിയുടെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയായി തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി ഒരു വർഷത്തിൽ നിന്ന് അഞ്ചു വർഷം വരെയായി കേന്ദ്ര ഗവൺമെന്റ് ദീർഘിപ്പിച്ചു. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് പ്രാബല്യത്തിലാകും. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിന് അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. മലപ്പുറം എടവണ്ണ പഞ്ചായത്തിലെ തൂവക്കാട് പാലം മന്ത്രി പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു. 5.6 കോടി രൂപ ചെലവിൽ 9 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിച്ചത്. ഗുരു ചേമഞ്ചേരി പുരസ്കാരം മന്ത്രി പി സി വിഷ്ണുനാഥ് മദ്ദള കലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറിപ്പിന് സമ്മാനിച്ചു. ചേലിയ കഥകളി വിദ്യാലയത്തിലെ ചടങ്ങിൽ കെ പ്രവീൺകുമാർ എം എൽ എയും പങ്കെടുത്തു. ഏഷ്യൻ ഗെയിംസ് വനിതാ റിക്കർവ് ആർച്ചറിയിൽ ഇന്ത്യൻ സംഘത്തിന് സ്വർണം. ഫൈനലിൽ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് അങ്കിത ഭഗാത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘം സ്വർണം നേടിയത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി വി ഡി ജോണിയും മകൻ സിജോയും. രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ. അൾഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:00 കഴിഞ്ഞ് 59:45. ഇനി 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും വന്ധ്യത എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹം ആദ്യം വിരൽ ചൂണ്ടുന്നത് സ്ത്രീകൾക്ക് നേരെയാണ്. ഇത് ശരിയാണോ? എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രയാസം നേരിടുന്ന ദമ്പതികളിൽ പകുതിയോളം പേരിലും പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാന കാരണം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് പുരുഷ വന്ധ്യത? ഇത് കേവലം ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണോ, അതോ നമ്മുടെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണ രീതിയുമാണോ ഇതിന് കാരണം? പുരുഷന്മാരിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ പുരുഷന്മാരിലെ വന്ധ്യത ഇന്ന് എത്രത്തോളം ഒരു ഗൗരവമുള്ള വിഷയമാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും പുരുഷ വന്ധ്യത വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ സ്പീഷീസിൻ്റെ എവല്യൂഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രത്യുൽപാദന ശേഷി പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ നല്ല കുറവായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരു 10 കുഞ്ഞുങ്ങളില്ലാത്ത 10 ദമ്പതിമാർ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 പകുതിയോളം 50% പുരുഷ വന്ധ്യത തന്നെയായിരിക്കും കാരണം. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പ്രതിപാദിക്കാം. ഇത് തീർച്ചയായിട്ടും പുരുഷ വന്ധ്യത വർദ്ധിച്ചു വരികയാണ്. ഒരു 10 വർഷം മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു 10 മടങ്ങ് തന്നെ ശരിക്കും പുരുഷ വന്ധ്യത വർദ്ധിച്ചിട്ടുണ്ട്.
1: സർ, ഈ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാറിയ ജീവിതശൈലി എത്രത്തോളം ഇതിനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: മാറി വരുന്ന ജീവിതശൈലികൾ, ഒരു പക്ഷെ നമ്മൾ ഒരു 10 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് മൊബൈലുകൾ വളരെ ഉപയോഗം കുറവായിരുന്നു, ലാപ്ടോപ്പുകളുടെ ഉപയോഗം കുറവായിരുന്നു, നമ്മൾ കൂടുതൽ നടന്നിരുന്നു, നമുക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനൊന്നും ഇല്ലായിരുന്നു, നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത ആഹാരം കഴിക്കുമായിരുന്നു, നമ്മൾ കൂടുതലും നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ജീവിത ശൈലികൾ എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ്. ഒരുപാട് എൻവയൺമെന്റൽ പൊല്യൂട്ടൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം, നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ജീവിതശൈലി തന്നെയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ലാക്ക് ഓഫ്, നമ്മൾ വ്യായാമം ഇല്ലായ്മ, അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്, പിന്നെ അമിതമായിട്ടുള്ള നോൺ വെജിൻ്റെ ഉപയോഗം, എണ്ണ, ഇതൊക്കെ ഒരുപാട്, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന എണ്ണയല്ല ഇന്ന് കിട്ടുന്ന എണ്ണ, ഒരുപാട് ഇംപ്യൂരിറ്റീസും ടോക്സിക് സബ്സ്റ്റൻസസും ഒക്കെ ഉള്ള ഒരു ആഹാര പദാർത്ഥങ്ങൾ, നമ്മൾ കുടിക്കുന്ന വെള്ളമായാലും നമ്മുടെ എൻവയൺമെന്റിൽ തന്നെ ആയാലും നമ്മുടെ പരിസ്ഥിതിയിൽ തന്നെ ആയാലും ഒരുപാട് കൂടുതലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ജീവിതശൈലി ഒരു കാരണം തന്നെയാണ് പുരുഷ വന്ധ്യതയ്ക്ക്.
1: സർ, അതുപോലെ തന്നെ ഈ അമിതമായ ലഹരി ഉപയോഗം ഇതിനെ എത്രത്തോളം സ്വാധീനിക്കും?
2: ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലഹരി തന്നെ പല വിധത്തിലാകാം. നമ്മളെപ്പോഴും ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പുരുഷന്റെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് ലഹരി ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിക്കും. ഒന്ന് പുകവലി, അതായത് ടുബാക്കോ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. ടുബാക്കോ ഒരു ശരിക്കും ഒരു നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ പുകവലിയുടെ അളവനുസരിച്ചിട്ടിരിക്കും. അതുകൂടാതെ പല വിധത്തിലുള്ള ലഹരികളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാവുന്നത്. നമ്മളിപ്പോൾ ഈ കൈനി പോലത്തെ സാധനങ്ങളുണ്ട് നാക്കിൻ്റെ അടിയിൽ വെച്ച്. ഇപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരിലും ബാക്കി ഉള്ള പുരുഷന്മാരിലൊക്കെ കാണുന്നത് ഒരു കൂളെന്ന് പറഞ്ഞൊരു സാധനം. അത് ഒരു ചെറിയൊരു പില്ലോയ്ക്കകത്ത് ഈ നമ്മുടെ ഇത് തന്നെയാണ്, ടുബാക്കോ തന്നെയാണ്, അതിൻ്റെ ഒരു ഹയർ കോൺസെൻട്രേഷനാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നതും അറിയത്തില്ല. നമുക്ക് അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ആ ലഹരി ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നറിയും. തീർച്ചയായും ഈ ഒരു ടുബാക്കോയുടെ ഉപയോഗം പുരുഷന്റെ അവരുടെ ഉദ്ധാരണത്തെയും അതുപോലെ തന്നെ അവരുടെ സെക്ഷുവൽ ആക്ടിവിറ്റിയെയും അതുപോലെ തന്നെ

0: ബീജത്തിനെയും ബാധിക്കുന്നതാണ്. രണ്ടാമത്തത് നമുക്ക് എപ്പോഴും എടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായിട്ടുള്ളത് മദ്യപാനമാണ്. മദ്യപാനത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ലൈംഗിക ഉത്തേജന ശക്തിയെ ബാധിക്കും. അതുകൂടാതെ അമിതമായിട്ടുള്ള ഉപയോഗം, നിത്യമായിട്ടുള്ള ഉപയോഗം നമ്മളുടെ ബീജത്തിൻ്റെ അണുക്കളുടെ ചലനശേഷിയെയും അതിൻ്റെ എണ്ണത്തിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അതോടൊപ്പം നമ്മൾ മദ്യപാനത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് ഭക്ഷണവും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഇതിൻ്റെ നമ്മുടെ ക്വാളിറ്റീനെ അത് ബാധിക്കും. ഇത് രണ്ടും കൂടാതെ തന്നെ ഒരുപാട് അല്ലാത്ത ലഹരികളുണ്ട്. അതായത് പുതിയ ജനറേഷൻ്റെ ലഹരികളായ മരിജുവാന, കൊക്കെയിൻ, LSD, പിന്നെ പുതിയ ഈ സ്റ്റാമ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ഉത്തേജനം താൽക്കാലികമായിട്ട് കൊടുക്കുമെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് നമ്മളൊരു ശീലമായി കഴിയുമ്പോഴത്തേക്ക് അത് വളരെ മോശമായിട്ട് തന്നെ നമ്മളുടെ ലൈംഗിക ആസക്തിയെയും നമ്മുടെ ലൈംഗിക ബന്ധപ്പെടുന്നതും അതുകൂടാതെ തന്നെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഇതിലൊക്കെ ഒരു താല്പര്യമില്ലായ്മയും അതുകൂടാതെ തന്നെ ഇത് കുറയ്ക്കുകയും ചെയ്യും. വേറൊരു പ്രത്യേകതരം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവരൊരുപാട് അമിതമായിട്ടുള്ള സ്റ്റീറോയിഡ് ഉപയോഗിക്കും. ഈ മസിൽ മാസൊക്കെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കും. അത് നമ്മൾ മസിൽ മാസ് കൂടുമെങ്കിലും അതിൻ്റെ വൃഷണത്തിൻ്റെ സൈസിനെ കുറയ്ക്കുകയും പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുകയും ചെയ്യും. അതും വളരെ അപകടകരമായിട്ടുള്ളൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരുപാട് നമ്മൾ പുരുഷനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് പുരുഷനായിരിക്കും, നല്ല മസിലൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ബീജപരിശോധന നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ദേഹപരിശോധന നോക്കുകയാണെങ്കിലും അവരുടെ വൃഷണത്തിൻ്റെ സൈസ് ക്രമാതീതമായിട്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് എടുക്കുന്നത്, പ്രത്യേകിച്ചും കാണുന്നത് ഈ ബോഡി ബിൽഡേഴ്സിലൊക്കെയാണ്, അതും ഈ ഒരു ലഹരിയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതും അവരുടെ ഈ ബീജത്തിന്റെ ക്വാളിറ്റിയും നമ്മുടെ പ്രത്യുൽപാദന ശേഷിയും ബാധിക്കും.
1: സർ, ഈ യുവാക്കളിൽ കാണുന്ന ഒരു പ്രവണത മൊബൈൽ ഫോൺ പാൻസിന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ദീർഘനേരം ഉപയോഗിക്കുന്നതും കാണാറുണ്ട്. ഇത് വന്ധ്യതയ്ക്കൊരു കാരണമാകുമോ?
0: നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് ഈ വൃഷണം ഉള്ളത്? ദൈവമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്താണ് വൃഷണം, അതായത് വൃഷണത്തിലാണ് ബീജോത്പാദനം നടക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും 1 ഡിഗ്രി കുറഞ്ഞ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്, ശരീര ഊഷ്മാവിൻ്റെ 1 ഡിഗ്രി. അപ്പം ടെമ്പറേച്ചർ കൂടുന്നത് എപ്പോഴും വൃഷണത്തിലോ അല്ലെ അതിൽ ഈ ബീജോത്പാദനത്തെയും വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ മൊബൈൽ എന്താണ് ചെയ്യുന്നത്? മൊബൈലിൽ അതിൻ്റെ റേഡിയേഷൻ ഉണ്ട്. അതുകൂടാതെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഫോണൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓണായിട്ട് കിടക്കുമ്പോഴത്തോ അതിൻ്റെ അകത്തുള്ള ഹീറ്റും ഉണ്ട്. ആ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് അതും ബീജോത്പാദനത്തെ ബാധിക്കാം. ലാപ്ടോപ്പിൽ എന്താണ് ചെയ്യുന്നത്? ലാപ്ടോപ്പ് കുറച്ച് നേരം നമ്മൾ മടിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും അമിതമായിട്ട് ചൂട് വരികയും അതിൽ കൂടാതെ തന്നെ, അല്ലാതെ ഇപ്പം നമ്മളിപ്പം ബ്ലൂടൂത്ത് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് രശ്മികൾ വരുന്നതാണ്. അപ്പം ഇത് രണ്ടും ഒരുപാട് അമിതമായിട്ട് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലാപ്പിൽ വെച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ പോക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമല്ല. പഠനങ്ങൾ അതിൻ്റെ ഇൻസിഡൻസ് കൂടിയെങ്കിലും കൂടുതലായിട്ട്, അതായത് ഇങ്ങനെയുള്ളവരിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് ബീജോത്പാദന ശേഷിയെ ബാധിക്കുന്നുവെന്ന് കാണിക്കുന്നെങ്കിലും അതൊരു പ്രത്യേക ഇത്ര നമ്പർ അല്ല, ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം ഒരു പരിമിതി വെച്ചിട്ട്, ഇപ്പം നമ്മൾ ഒരുപാട് നേരം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പാടില്ല മടിയിൽ വെച്ചിട്ട്, അതേപോലെ തന്നെ ഒരുപാട് നേരം നമ്മൾ മൊബൈൽ ഫോൺ പോക്കറ്റിൽ വെക്കാൻ സൂക്ഷിക്കുന്നതും അത്ര നല്ലതല്ല.
1: സർ, ഈ പുരുഷവന്ധ്യത എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക?
0: പുരുഷവന്ധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ദമ്പതിമാരും നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് രണ്ടുപേരെ ഒരുമിച്ച് എപ്പോഴും ഒരു ക്ലിനിക്കിൽ, ഒരു വന്ധ്യതാ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കപ്പിളായിട്ടാണ് പോകേണ്ടത്, ദമ്പതിമാരായിട്ടാണ് രണ്ടുപേരും കൂടെയാണ് പോകേണ്ടത്. രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്ക് രണ്ടുപേരെടുത്ത് നമുക്ക് ഒരു യൂണിറ്റായിട്ട് അവരുടെ അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യപടിയായിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഞ്ഞുനാളിൽ എന്തെങ്കിലും അപകടങ്ങൾ വല്ലതും പറ്റിയിട്ടുണ്ടോ, കുഞ്ഞുനാളിൽ പനി, മുണ്ടിനീര് അങ്ങനത്തെ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകൾ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, ചിലപ്പോൾ പ്രഷറിനുള്ള മരുന്ന് ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും. ചില തരത്തിലുള്ള ആന്റി ഹൈപ്പർടെൻസി മെഡിസിൻസ് അവരുടെ ബീജോത്പാദനത്തെയും അവരുടെ ഇറക്ഷനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടത്. അത് നമുക്കൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അവർക്കൊരു 10-15 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതിൽ യെസ് നോയോ അതിലങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കണം.

0: അത് കഴിഞ്ഞിട്ട് നമ്മൾ ശാരീരിക പരിശോധനയാണ് പുരുഷന്മാരിൽ ഉദ്ദേശിക്കുന്നത്. ശാരീരിക പരിശോധന എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. സ്ത്രീയെ സംബന്ധിച്ച് നമ്മളിപ്പം സ്ത്രീയെ പരിശോധിക്കുന്ന പോലെ പുരുഷന്മാരെ പരിശോധിക്കാറില്ല. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പുരുഷവന്ധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അവരുടെ സെക്ഷൽ ഫംഗ്ഷൻസ് നോർമൽ ആണെങ്കിൽ, അപ്പോൾ ആവശ്യത്തിന് ഒരു വർഷമൊക്കെ ഒരുമിച്ച് ബന്ധപ്പെട്ട് എന്നിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അവരുടെ ബീജം പരിശോധിച്ച് നോക്കിയെന്നാണ്. ബീജം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും ഏതെങ്കിലും ഒരു ലാബിൽ പരിശോധിച്ചാൽ പോലെ നല്ലൊരു ലാബിൽ തന്നെ അക്രെഡിറ്റഡ് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫുള്ള ലാബിൽ തന്നെ ചെയ്യണം. അതിന് ചില പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. രണ്ടോ മൂന്നോ ദിവസം ബീജം പോകാതെ വേണം പരിശോധിക്കാൻ. എപ്പോഴും നമ്മൾ പോയിട്ട് പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുമാത്രമല്ല, നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ വളരെ, അതായത് സ്പെർം ടോക്സിക് ആവാൻ പാടില്ല. ഇപ്പം നമ്മൾ സാധാരണ പുറത്ത് കിട്ടുന്ന ഒരു ബോട്ടിലിൽ ബീജം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എല്ലാം മരിച്ച ബീജമായിരിക്കും. അപ്പം എംബ്രിയോ ടോക്സിക് അല്ലാതെ അല്ലെങ്കിൽ സ്പെർം ടോക്സിക് അല്ലാത്ത ഒരു കണ്ടെയ്നറിൽ വേണം. അതൊക്കെ നല്ല ലാബിൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല, പുതിയ 2021 വന്ന WHO ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ ഈ SMN അനാലിസിസ് ചെയ്യേണ്ടത്. അതിൽ ബീജപരിശോധനയിൽ നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്നത് അതിൻ്റെ കൗണ്ടിൻ്റെ എണ്ണം, നമ്മൾ എത്ര ബീജങ്ങൾ ഉണ്ടെന്നുള്ളത്. ലക്ഷക്കണക്കിനാണ്, മിനിമം 15 മില്യൺ വേണം. അതുകൂടാതെ അതിൻ്റെ ചലനശേഷി നോക്കും. ചലനശേഷി ഏകദേശം 40 മുതൽ 45% വരെ നല്ല ചലനശേഷിയുള്ള ബീജങ്ങൾ വേണം. അതുകൂടാതെ അതിൻ്റെ ബീജത്തിൻ്റെ ആകൃതിയിലുള്ള വ്യത്യാസം നോക്കും, മോർഫോളജി എന്ന് പറയും. അതൊരു മിനിമം 4% നല്ല ബീജങ്ങൾ. ഇപ്പം ബീജം എടുത്ത് നോക്കിയാൽ ഒരു തല കാണും, ഒരു നെക്ക് കാണും, ഒരു ടെയിൽ കാണും, ഒരു വാല് കാണും. അപ്പോൾ ഇതിലൊക്കെ അബ്നോർമൽ ആയിട്ടുള്ളത് മിനിമം ഒരു, എല്ലാം നോർമലായിട്ടുള്ള വെറും 4% മാത്രം മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ടും നോക്കുന്നത്.
1: സർ, അതുപോലെ പുരുഷവന്ധ്യത പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അങ്ങേക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്?
0: ദമ്പതികൾ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ ജീവിത ശൈലിയിലൊരു മാറ്റമാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ഒന്നൊരു പ്രോപ്പറായിട്ടുള്ള, അവരിപ്പം അവരുടെ സ്ട്രെസ്ഡ് ആയിരിക്കും അവരുടെ ലൈഫ് ചിലപ്പോൾ, അപ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറയും. റെഗുലറായിട്ടുള്ള എക്സസൈസ് തീർച്ചയായിട്ടും ഉപകരിക്കും. മൂന്ന്, നമ്മുടെ ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക. പിന്നെ ചൂടുവെള്ളത്തിലുള്ള കുളി ഒരുപാട്, അമിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൂട് നമ്മുടെ വൃഷണത്തിന് നല്ലതല്ല, ബീജോത്പാദനത്തിന് നല്ലതല്ല. അപ്പോൾ അമിതമായിട്ടുള്ള, ഇപ്പം ഈ സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുമല്ലോ, ഇപ്പം പുതിയ പുതിയ ജനറേഷൻസ് ഒക്കെ സ്റ്റീം ബാത്ത് ചെയ്യും, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. അടിവസ്ത്രം ടൈറ്റായിട്ടുള്ള ഈ സൈക്ലിങ്ങിനൊക്കെ പോയിരുന്ന ആൾക്കാർ വളരെ ടൈറ്റായിട്ടുള്ള നൈലോൺ വസ്ത്രങ്ങളായിരിക്കും, അത് ശരീരത്തിലോട് ചേർന്ന് കിടക്കുമായിരിക്കും വൃഷണം. അപ്പം അങ്ങനെ ശരീരത്തിലോട് ചേർന്ന് കിടക്കുന്ന വൃഷണത്തിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കുറയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറയും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശീലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ ആണെങ്കിലും പുകവലിയാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അത് നിർത്താൻ പറയും. അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സഹായകമായിട്ടുള്ളത് ചെറിയ മിനറൽസ്, വൈറ്റമിൻസ്, Omega-3 fatty acids അങ്ങനത്തെയൊക്കെ ഉള്ള ചെറിയ, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കഴിക്കണം എന്നല്ല, വളരെ പരിമിതമായിട്ട് വളരെ ചെറിയ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, കഴിയുന്നതും ഫാസ്റ്റ് ഫുഡും എണ്ണയിൽ വറുത്ത ആഹാരങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ക്രമീകരിച്ച ഒരു ഭക്ഷണക്രമമാണെങ്കിൽ, ഭക്ഷണക്രമം കൊണ്ടുള്ള ഒരു ബീജത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ശരീരത്തിൽ, ഈ പലതരത്തിലുള്ള സ്ട്രെസ്സും, നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതെല്ലാം ശരീരത്തിൽ പോവുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറഞ്ഞൊരു സാധനം വരികയാണ്. അപ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളിലും പഴങ്ങളിലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങളിലും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പുരുഷവന്ധ്യത.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:15:06. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം മലർവാടി ആർട്സ് ക്ലബ്ബ്.

ഇവൻ മര്യാദരാമൻ. ഈ ചിത്രത്തിൽ ബി കെ ഹരിനാരായണൻ രചിച്ച്, ഗോപി സുന്ദർ സംഗീതം നൽകി. വിജയ് യേശുദാസ്, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയ ഗാനം.

ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കോട്ടയം പാത്താമുട്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ മെറ്റേണിറ്റി ലീവ് ഒഴിവിൽ യു പി എസ് സി തസ്തികയിൽ കരാർ നിയമനത്തിന് നാളെ രാവിലെ 10:30 അഭിമുഖം നടത്തും. അസിൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുരുഷ നഴ്സിന്റെ ഒരു ഒഴിവിലേക്ക് 3 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ

0: വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. ജില്ലയിൽ തുറമുഖ വകുപ്പിൽ ലൈറ്റ് കീപ്പർ ആൻഡ് സിഗ്നലർ തസ്തികയ്ക്കായി നിലവിൽ വന്ന റാങ്ക് പട്ടിക റദ്ദാക്കിയതായി PSE ജില്ലാ ഓഫീസർ അറിയിച്ചു. കാനറ ബാങ്കിൽ 3500 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവുകളുണ്ട്. 20-നും 28-നും മധ്യേ പ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 17 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കാനറ ബാങ്ക് വെബ്സൈറ്റായ www.canarabank.bank.in സന്ദർശിക്കുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള പോലീസ് നടപ്പാക്കുന്ന ഹാറ്റ്സ് പദ്ധതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. ഒരു ഒഴിവാണുള്ളത്. പുനരധിവാസ കൌൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ക്ലിനിക്കൽ സൈക്കോളജി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ UGC RCI അംഗീകാരമുള്ള സർവകലാശാലയിൽ നിന്ന് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദവും സൂപ്പർവൈസ്ഡ് ക്ലിനിക്കൽ പരിശീലനത്തോടുകൂടിയ 2 വർഷത്തെ പൂർണ്ണ സമയ MPhilഉം സ്റ്റേറ്റ് അതോറിറ്റിയുടെ പ്രാക്ടീഷണർ രജിസ്ട്രേഷൻ എന്നീ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൌൺസിലിംഗ്, സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ക്രൈസിസ് ഇന്റർവെൻഷൻ എന്നിവയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. പോലീസിലോ സമാനമായ ഉത്തരവാദിത്തമുള്ള മേഖലകളിലോ പ്രവർത്തിച്ചവർക്ക് മുൻഗണന. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ആശയവിനിമയ ശേഷി, കമ്പ്യൂട്ടർ പ്രാവീണ്യം, മികച്ച സ്വഭാവഗുണം, ശാരീരിക മാനസിക ആരോഗ്യം എന്നിവയും അധിക യോഗ്യതകളാണ്. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 5-ന് മുൻപായി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ്, ജില്ലാ പോലീസ് ഓഫീസ്, യാക്കര റോഡ്, പാലക്കാട് എന്നീ വിലാസത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ വിലാസം ADDLSPPLKD.POL@kerala.gov.in ADDLSPPLKD.POL@kerala.gov.in. ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLCയോ തത്തുല്യ യോഗ്യതയോ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 40-നും മധ്യേ. യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഈ മാസം 7-ന് രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491253337. നമ്പർ ആവർത്തിക്കാം. 0491253337. കൊച്ചി ഷിപ്പ്യാർഡ് അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI വൊക്കേഷണൽ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് 1 വർഷത്തെ പരിശീലനത്തിനാണ് അവസരം. വിവിധ ട്രേഡുകളിൽ ഒഴിവുകളുണ്ട്. അപേക്ഷ ഈ മാസം 8 വരെ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം BTech കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ BTech ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ BTech പാർട്ട് ടൈം ബാച്ച് ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30 കഴിഞ്ഞ് 30:10.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി.

0: ഇന്നത്തെ സ്വർണവില
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 13,775 രൂപ നിരക്കിലും പവന് 110,200 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3
1: 102.3 മെഗാഹെർട്സിൽ ആകാശവാണി കൊച്ചി എഫ് എം പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ ചിത്രമഞ്ചരി, കോയി ആപ്സ എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം അൽക്കായാഗൻ പാടിയത്. രചന സമീർ, സംഗീതം ഹിമേഷ് രേഷാമിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ഗാനങ്ങൾ. ഇനി ഹംറാസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് മഹേന്ദ്ര കപൂർ, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത്. രചന സാഹിർ, സംഗീതം രവി.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരും നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് വാർത്തകൾക്കും ശേഷം. നാട്ടുവിശേഷം. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ ഗാന്ധി സ്മരണ വൈകിട്ട് 6 മണിക്ക് വായനശാല ഹാളിൽ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ആകാശവാണി FM വാർത്തകൾ.
0: ഗാന്ധിജിയുടെ ജീവിതവും സന്ദേശവും സമാധാനം, അനുകമ്പ, നിസ്വാർത്ഥത, സേവനം എന്നിവയുടെ ശാശ്വത പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സത്യം, അഹിംസ എന്നിവയിലെ ഗാന്ധിജിയുടെ വിശ്വാസം മനുഷ്യരാശിയെ പ്രചോദിപ്പിക്കുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദി ആശംസ നേർന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യവും അദ്ദേഹം അനുസ്മരിച്ചു. CPIM എത്തിപ്പെട്ട പ്രതിസന്ധികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ അവർ സംസ്ഥാനത്ത് അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ്. അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UDFലെ കാര്യങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മുന്നണിക്കകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.

0: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കാൻ അഞ്ചു വർഷം നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. സ്വർണവില വർദ്ധിച്ചു. പവന് 760 രൂപ കൂടി 110,200 രൂപയായി. കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുന്നവർ റഹ്മാൻ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. പൊതുദർശനം ഉച്ചയ്ക്ക് 2 മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ ഹാളിൽ. ഏഷ്യൻ ഗെയിംസിൽ 12 സ്വർണവുമായി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 24 വെള്ളിയും 34 വെങ്കലവും അടക്കമാകെ 70 മെഡലുകളാണ് ഇന്ത്യ നേടിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുകയാണ്. കോടൈമഴ എന്ന ചിത്രത്തിലെ ഗാനം ചിത്രപാടിയത് രചന പുലമൈപ്പിത്താൻ, സംഗീതം ഇളയരാജ.

ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചിത്രമഞ്ജരി. ഇനി സെഹർ എന്ന ചിത്രത്തിലെ ഗാനമാണ് KK പാടിയത്. വരികൾ ഷക്കീൽ അസ്മി, സംഗീതം രൂപ്കുമാർ റാത്തോട്ട്.

ചിത്രം കൊണ്ടാൻ കൊടുത്താൻ. ആദിത്യ റാം, ചിന്മയ് എന്നിവർ പാടിയത്. കപിലൻ രചന, ദേവ സംഗീതം.

കൊണ്ടാട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ടി എസ് രാഘവേന്ദ്ര, മരകതമണി, സ്വർണലത എന്നിവർ പാടിയത്. രചന കാളിദാസൻ, സംഗീതം മരകതമണി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ചിത്രമഞ്ജരി പൂർണ്ണമാവുന്നു. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-83-87, 0484-2-42-83-97, അല്ലെങ്കിൽ 94-46-45-58-88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസർ പ്രോഗ്രാം ഉമംഗ്.

0: धन्यवाद।
1: साथियों, यह सुनकर बिमला बहुत लज्जित हुई और उसे अपनी भूल का एहसास हुआ। गांधी जी के आश्रम का यह नियम था कि सब लोग अपने अपने बर्तन खुद साफ करें और न सिर्फ अपने कमरों और झोपड़ियों को ही साफ रखें, लेकिन आसपास भी साफ सफाई का ख्याल रखें। गांधी जी रसोई में काम करने वालों के साथ सब्जियों को खुद काटते थे और बर्तन धोने का भी काम किया करते थे। एक दिन की बात है,
2: अरे बापू, ये बर्तन तो धुल गया है।
3: अरे सुधीर, नहीं, अभी ठीक से कहाँ धुला है, अभी भी इसमें थोड़ी सी कसर बाकी है।
2: हा?
3: अभी तो इसे और चमकाना है।
2: ओ,
3: देखो, इसे और चमकाना है। ये लो, अब देखो, अब ये अच्छी तरह साफ हो गया है और
2: चमकने भी लगा।
3: हाँ, बिल्कुल ठीक कहा। ध्यान रखो, जिस भोजन को हम खाते हैं उसे हमेशा साफ बर्तनों में ही खाना चाहिए, समझे सुधीर?
2: हाँ जी बापूजी।
3: हाँ, शाबाश।
1: तो साथियों, हमने आज गांधी जी के आश्रम में जाकर क्या सीखा? तो हमने सीखा कि अपना काम स्वयं करें और किसी दूसरे से न तो उम्मीद रखें और न दूसरे से वह काम करवाएं, और हम सबको अपनी व्यक्तिगत और आसपास की साफ सफाई का भी ध्यान रखना चाहिए। तो साथियों, यदि आप गांधी जी के जीवन से संबंधित कोई भी किस्सा जानते हैं तो अपने मित्रों से अवश्य साझा करें। तो श्रोताओं, अभी आपने सुना कार्यक्रम गांधी जी के आश्रम में, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। अब अपने मित्र अजीत को उमंग कार्यक्रम की तकनीकी टीम यानी कुसुमलता,
4: जगबंधु,
1: चेतना,
4: अर्शद,
1: सौम्या,
4: प्रसून
1: और हमारे आज के विशेषज्ञ प्रोफेसर सरयुग यादव के साथ
4: विमलेश को आज्ञा दीजिए।
1: नमस्कार।
5: उमंग उमंग उमंग उमंग।
6: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
7: ആകാശവാണി FM വാർത്തകൾ.
6: ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച സഹപൈലറ്റിനെ അബുദാബിയിലേക്ക് മാറ്റി. വൈദ്യപരിശോധനയിൽ യാത്രാനുമതി ലഭിച്ചതിനെ തുടർന്നാണ് മാറ്റിയതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കാലം മാറിയാലും ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ തലമുറകൾക്ക് മാർഗദീപമായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നിയമസഭാംഗണത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. UDFലെ ഉഭയകക്ഷി തീരുമാനപ്രകാരമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനെ തീരുമാനിച്ചതെന്ന് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി. ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ പദവിയടക്കം കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുകയാണെന്നും തീരുമാനമായ കാര്യങ്ങൾ നടപ്പാക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപനവും നടത്തും. 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. ആറ്റുകാൽ പൊങ്കാല ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് തിരുവനന്തപുരം നഗരസഭ വിപുലമായ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെന്ന് മന്ത്രി വി വി രാജേഷ്. വെട്ടുകാട് തിരുനാൾ ഉത്സവം മികച്ച രീതിയിൽ നടത്തുന്നതിനും നാളെ യോഗം നടത്തും. സൂപ്പർ ലീഗ്

0: കേരള സീസൺ 3 ആദ്യ മലബാർ ഡെർബിയിൽ കാലിക്കറ്റ് FC സ്വന്തം തട്ടകത്തിൽ മലപ്പുറം FC നേരിടും. വൈകിട്ട് 7:30 കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി കഴിഞ്ഞ് 2:18 സെക്കൻഡ്.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണം എന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി VD ജോണിയും മകൻ സിജോയും. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 FM ഈവനിങ്, ഇതിൽ നിലവറ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 8:05 FM ഹെൽത്ത്ലൈൻ. അൾഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. വേണു വി ദേശം നടത്തുന്ന പ്രഭാഷണം. അഷ്ടമൂർത്തി എഴുതിയ കഥ അങ്കിരസിന്റെ അംഗങ്ങൾ. മീരാബെൻ PMന്റെ കവിതകൾ. വെറും കാലം, ജര, നരകത്തിന്റെ വാതിൽ. 10:00 ഗിരിജാദേവിയുടെ ഹിന്ദുസ്ഥാനി സംഗീതം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5:00 മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ്.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കെ വി സാബു പാടിയത്, ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം അരൂർ PK മനോഹരൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ലളിതഗാനം വീണ്ടും കേൾക്കാം വൈകിട്ട് മധുരം ഗീതത്തിൽ.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
1: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
0: അങ്ങനെ പറയരുത്.
1: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
0: ഞാൻ വരും.
1: വരണ്ട.
0: വരും.
1: വരണ്ട.
0: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
1: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭം മഹാശ്വര്യം ഞായർ മുതൽ വെള്ളി വരെ
1: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
0: പിന്നെ
1: നമ്മുടെ മൊബൈൽ ആപ്പ്.
0: അതെ, വേവ്സ് ആപ്പ്.
1: ലോകത്തെ എവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
0: വേവ്സ് ആപ്പ്.
2: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387, 0484-242-6397, അല്ലെങ്കിൽ 9446-45-58-88. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി: 0484-242-6387, 0484-242-6397, അല്ലെങ്കിൽ 9446-45-58-88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സേവന വാർത്തകൾ. വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എഡ്യു ഹോം വഴിയാണ് ആറുമാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് സൗജന്യമായി നടത്തുന്നത്. ഒക്ടോബർ ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0491-297-1633, 0491-297-1633.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴിയും ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486827222. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0486827222.

0: 2 2 7 2 2 6 2.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് 5 October അഭിമുഖം നടക്കും. യോഗ്യത MBBS ബിരുദം, KMC രജിസ്ട്രേഷൻ. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും അസൽ പകർപ്പുകളുമായി രാവിലെ 11 ഹാജരാകണം. ചെറിയ കലവൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 96 82. 94 95 99 96 82. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484 2562 235. നമ്പർ ഒരിക്കൽ കൂടി, 0484 2562 235. പാലക്കാട് LBS സെന്ററിൽ 10 October ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, DCA, ടാലി, GST, ഡാറ്റ എൻട്രി എന്നിവയാണ് കോഴ്സുകൾ. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളുമുണ്ട്. www.lbscenter.kerala.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 79 33 08. നമ്പർ ആവർത്തിക്കാം, 94 95 79 33 08. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 കഴിഞ്ഞ് 29:42. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. രാജ്ഘട്ടിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം

0: എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ സത്യത്തിലും അഹിംസയിലുമുള്ള അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയും മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബാപ്പുവിന്റെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നുണ്ട്. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് അല്പം മുമ്പ് നിർവഹിച്ചു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്നലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ യജ്ഞം നടന്നു. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ടൂറിസം പോലീസ്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രദേശവാസികൾ പങ്കാളികളായി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താവിഭാഗം മേധാവി ലമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായതിനുശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെയും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവാക്കളെയും ഉൾപ്പെടുത്തുന്നതിനായി പ്രത്യേക വോട്ടർ ചേർക്കൽ യജ്ഞം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള വോട്ടർ പട്ടികയും SIR മുൻപുള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ കണ്ടെത്തി പട്ടിക തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2-ാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന പരിപാടിയും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വനിതകൾക്കായുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൌരന്മാർക്കുള്ള ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. അന്നേ ദിവസം 10,000-ത്തോളം ഗുണഭോക്താക്കൾക്കായി 100 കോടിയോളം രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി ഡിസംബർ അവസാന വാരം കോട്ടമൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവാ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പാക്കിയത്. GST 17 നികുതികളെയും 13 സെസ്സുകളെയും ഒരു പൊതുചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി യാഥാർത്ഥ്യമായി മാറി. പെരിയാർ കടുവ സങ്കേതത്തിൽ നടത്തിയ 4 ദിവസം നീണ്ട ജന്തുജാല സർവേയിൽ 6 ഇനം ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. ഒരു പുതിയ ഇനം പക്ഷി, ഒരു പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: പെരിയാർ വനമേഖലയിലെ ആകെ പക്ഷിയിനങ്ങൾ 347, പൂമ്പാറ്റകൾ 284, തുമ്പികൾ 111 എന്നിങ്ങനെയായി ഉയർന്നു. വനം വകുപ്പ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ, ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. 75 പ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 ദിവസത്തെ സർവേയിൽ പങ്കാളികളായി. പുതുതായി കണ്ടെത്തിയ തുമ്പിയിനങ്ങൾ പെരിയാറിലെ ശുദ്ധജല അരുവികളുടെയും തണ്ണീർത്തടങ്ങളുടെയും മികച്ച ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിലയിരുത്തി അന്തിമ ഡാറ്റാബേസ് വനം വകുപ്പിന്റെ ദീർഘകാല ജൈവ വൈവിധ്യ നിരീക്ഷണത്തിനായി കൈമാറി.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 12 സ്വർണം, 24 വെള്ളി, 34 വെങ്കലം ഉൾപ്പെടെ 70 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്താണ്. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലിന ബോർഗോഹൈൻ സ്വർണമണിഞ്ഞു. 2014 മേരി കോം സ്വർണം നേടിയതിനു ശേഷം ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യ നേടുന്ന 2ാമത് സ്വർണ്ണ മെഡലാണിത്. വനിതകളുടെ അംബൈത് റീകർവ് ടീം ഇനത്തിൽ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ആദ്യ ഗെയിംസ് സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചു. ഇതേ ഇനത്തിൽ മിക്സഡ് ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. സെയിലിംഗിൽ വനിതകളുടെ ഡിങ്കി ഇനത്തിൽ നേത്ര കുമാരൻ വെങ്കല മെഡൽ നേടി. 4ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഴക് പദ്ധതി ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി ശുചിത്വ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പാഴ് വസ്തുക്കളിൽ നിന്ന് പുനരുപയോഗത്തിലൂടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയതിലും ഡോക്ടർ മുനവർ റഹ്മാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 2ാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹൈൻ സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി പ്രകാശധാര.
6: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു.
7: ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് ഒരു 52-കാരൻ വന്നിരുന്നു. ആരോഗ്യവാൻ, ദിവസവും ജോലിക്ക് പോകുന്നു, ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇടത് കൈ അനക്കാൻ പറ്റുന്നില്ല, സംസാരം കുഴയുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ അറിഞ്ഞു അദ്ദേഹത്തിന്റെ BP വളരെ വർഷങ്ങളായി കൂടുതലായിരുന്നു, ഒരിക്കൽ പോലും പരിശോധിച്ചിരുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. ഇന്ന് പരിപാടി കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതേ അപകടത്തിന്റെ വക്കീലായിരിക്കാം, അറിയാതെ തന്നെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഉയർന്ന BP അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം വേദനിപ്പിക്കാതെയാണ് ശരീരത്തെ തകർക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ ഈ പരിപാടി കേൾക്കുന്ന 3 പേരാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഉയർന്ന BP ഉണ്ടെന്നാണ് കണക്ക്. അതിൽ പകുതിയിലധികം പേർക്കും അത് അറിയില്ല എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഹൃദയത്തെ ഒന്ന് സങ്കല്പിക്കൂ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പമ്പ് ഒരിക്കലും നിർത്തുന്നില്ല. ദിവസവും 100,000 തവണ അത് പ്രവർത്തിക്കുന്നു. ഈ പമ്പ് ശരീരത്തിലേക്ക് രക്തം

പമ്പ് ചെയ്യുമ്പോൾ അത് രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, അഥവാ BP. ഉയർന്ന സമ്മർദ്ദം കുറച്ചധികം നാളുകളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നോർമൽ BP എന്ന് പറയുന്നത് രണ്ട് അക്കങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. മുകളിലത്തെ വാല്യൂ 120, താഴത്തെ വാല്യൂ 80. മുകളിലത്തെ വാല്യൂ നമ്മൾ സിസ്റ്റോളിക് BP എന്ന് പറയുന്നു, താഴത്തതിനെ ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നു. എന്താണ് നോർമൽ BP? 120, 80 അതിൽ താഴെ. മുകളിലത്തെ വാല്യൂ 120, താഴത്തേത് 80 അതിൽ താഴെ. ഇതാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന സമ്മർദ്ദം. BP ഉയർന്ന വാല്യൂ 130 മുതൽ 139 വരെ, താഴത്തേത് 80 മുതൽ 89 വരെ. ഇവിടെ ഡോക്ടറെ കണ്ട് വിലയിരുത്തണം. സ്റ്റേജ് 2 BP 140, 90 മുകളിൽ, അതായത് ഉയർന്ന വാല്യൂ 140 മേലെ, താഴത്തെ വാല്യൂ 90 മേലെ. ഇവിടെ മിക്കവാറും മരുന്ന് വേണ്ടി വരും. എന്താണ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് അഥവാ അടിയന്തരമായി ചികിത്സ വേണ്ടി വരുന്ന BP? ഉയർന്ന വാല്യൂ 180, താഴത്തേത് 120 മേലെ. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണയായി തലവേദന, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ എന്നിവയോടൊപ്പം ഇത്രയും ഉയർന്ന BP കണ്ടാൽ ഉടനടി ഡോക്ടറെ കാണേണ്ടതാണ്. ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് അഥവാ രക്തസമ്മർദ്ദം ഉയരുന്നതും കൂടെയുള്ള ഹൃദ്രോഗം, ഇത് എങ്ങനെ ഉണ്ടാകുന്നു ലളിതമായി പറയാം. ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഹൃദയത്തിന്റെ പ്രധാന അറയായ ഇടത് വെൻട്രിക്കിൾ, അതായത് ശരീരം മുഴുവൻ ബ്ലഡ് പമ്പ് ചെയ്യുന്ന അറയാണ് ഇടത് വെൻട്രിക്കിൾ അഥവാ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് ഉയർന്ന മർദ്ദത്തിനെതിരെ തുടർച്ചയായി പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ പേശിക്ക് കട്ടി കൂടുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം പേശി കട്ടിയാകുന്നത് നല്ലതല്ലേ എന്ന്. ഒരു ജിമ്മിൽ പോയി നമ്മൾ വളർത്തുന്ന ഒരു പേശി പോലെ അല്ല ഇത്. കട്ടിയായി ഇങ്ങനെ ഉയർന്ന സമ്മർദ്ദത്തിനെതിരെ പണിയെടുക്കുന്ന പേശി യൂഷ്വലി നമുക്ക് നന്നായിട്ട് ചുരുങ്ങാനും റിലാക്സ് ചെയ്യാനും സാധാരണ പോലെ സംഭവിക്കണമെന്നില്ല. ഇതിനെ ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ എന്നാണ് പറയാറുള്ളത്, അതായത് ഹൃദയം റിലാക്സ് ചെയ്ത് രക്തം സ്വീകരിക്കുന്ന പ്രക്രിയയിലെ തകരാറ്. ഇത് തുടർന്നാൽ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം പേശിയെ ബാധിച്ച് കുറച്ചു കാലമാകുമ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? 1, നമ്മുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷനെ ബാധിക്കുകയും ശ്വാസമുട്ടൽ വരികയും ചെയ്യും. 2, നമുക്ക് നെഞ്ചിടിപ്പ് രോഗങ്ങൾ വരും, ഏട്രൽ ഫിബ്രിലേഷൻ, താളമില്ലാത്ത നെഞ്ചിടിപ്പ് രോഗം. 3, നമുക്ക് ഹൃദയത്തിനുള്ളിൽ ക്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യും, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കൂടുന്നു. ഇങ്ങനെയാണ് അപകടത്തിലേക്ക് ചെന്നെത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം. ഇതിനായി ഡോക്ടർമാർ എന്താണ് സാധാരണയായി ചെയ്യുന്നത്? നമുക്കിതുണ്ടെന്ന് എങ്ങനെ അറിയാം? 1, BP പരിശോധന തന്നെ. ക്ലിനിക്കിൽ മാത്രമല്ല വീട്ടിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ് BP. 2, ECG, വളരെ ലളിതമായ ടെസ്റ്റാണ്, വേദനയില്ലാത്ത ടെസ്റ്റാണ്. ഇതിലൂടെ നമുക്ക് ഹൃദയത്തിലെ പേശിക്കൊക്കെ കട്ടി കൂടിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. താളം തെറ്റുകളിലുണ്ടോ, അതായത് ഏട്രൽ ഫിബ്രിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. 3, എക്കോകാർഡിയോഗ്രാം പരിശോധന. ഇത് ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് പരിശോധനയാണ്. ഹൃദയപേശിയുടെ കട്ടി, വാൽവുകളുടെ പ്രവർത്തനം, ഹൃദയത്തിലെ അറകളുടെ വലിപ്പം, ഈ ഹൃദയത്തെ BP കൂടിയത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എക്കോ പരിശോധന അറിയാൻ സാധിക്കും. 4, രക്തപരിശോധനകൾ. കിഡ്നിയുടെ പ്രവർത്തനം, യൂറിയ, ക്രിയാറ്റിനിൻ, കൊളസ്ട്രോൾ, ഷുഗർ, തൈറോയ്ഡ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം ഹൃദയാരോഗ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5, മൂത്രപരിശോധന. മൂത്രത്തിലുള്ള ചെറിയ അളവിലുള്ള പ്രോട്ടീൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന മൈക്രോ ആൽബുൻ പരിശോധന വളരെ നേരത്തെ തന്നെ കിഡ്നിയെ ഉയർന്ന BP ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 6, നെഞ്ചിന്റെ എക്സ്റേ, ഹൃദയത്തിന്റെ വലിപ്പവും ശ്വാസകോശത്തിലെ ജലാംശവും പരിശോധിക്കാനായിട്ടും. 7, BNP പരിശോധന, അത് ഹൃദയത്തിന് സ്ട്രെയിൻ ഉണ്ടോ, ഈ BP കൂടുന്നത് കൊണ്ട് സ്ട്രെയിൻ ഉണ്ടോ എന്നുള്ള കാര്യവും, ശ്വാസമുട്ടലിലെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ സഹായകരമായിട്ട് നമുക്കത് ഡയഗ്നോസിൽ എത്താനും ഈ ടെസ്റ്റ് സഹായിക്കും. ഇവയെല്ലാം ഒരേ സമയം എല്ലാവർക്കും വേണമെന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ പ്രായവും അപകട സാധ്യത അനുസരിച്ചിട്ടാണ് ഇതിൽ ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. എന്നാലും 40 വയസ്സ് കഴിഞ്ഞവരും ദീർഘകാലമായി ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും ചുരുങ്ങിയത് ഒരു ECG എക്കോ ടെസ്റ്റും ചെയ്തിരിക്കുന്നത് ഹൃദയത്തിന്റെ അടിസ്ഥാന അവസ്ഥ അറിഞ്ഞിരിക്കുന്നതിന് നല്ലതാണ്. ഒരു ചെറിയ പ്രായോഗികമായ കാര്യം കൂടി പറയട്ടെ. പലരും വീട്ടിൽ BP തെറ്റായ രീതിയിലാണ് പരിശോധിക്കുന്നത്. ശരിയായ രീതി ഇതാണ്: പരിശോധനയ്ക്ക് 5 മിനിറ്റ് മുമ്പെങ്കിലും വിശ്രമിക്കുക. കാപ്പിയോ ചായയോ കുടിച്ച ഉടനെ പരിശോധിക്കരുത്. സംസാരിക്കാതെ കാൽ നിര തുറപ്പിച്ച് വെച്ച് കൈ ഹൃദയത്തിന്റെ അതേ ഉയരത്തിൽ വെച്ച് വേണം അളക്കാൻ. മെഷീനും അതേ ഉയരത്തിൽ ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് വേണം പരിശോധിക്കാനായിട്ട്. ഒരു തവണ മാത്രമല്ല, മൾട്ടിപ്പിൾ വാല്യൂസ് 2-3 തവണ ചെക്ക് ചെയ്ത് അതിന്റെ ശരാശരി എടുക്കുന്നതാണ് നല്ലത്. ഇനി ആർക്കൊക്കെയാണ് അപകട സാധ്യതയുള്ളത്? 1, 40 വയസ്സ് കഴിഞ്ഞവർ, കുടുംബത്തിൽ ഹൃദ്രോഗ ചരിത്രമുള്ളവർ, അമിതവണ്ണം, ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർ, വ്യായാമമില്ലാത്തവർ, പുകവലി, മദ്യപാനം തുടങ്ങിയവ ശീലമാക്കിയവർ, സ്ട്രെസ്, മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവർ, പ്രമേഹമുള്ളവർ, ഉറക്കത്തിലെ ശ്വാസ തടസ്സം, അതായത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും, കൂർക്കമ്മലി കൂടുതലായിട്ടുള്ളവർ, ഇവർക്കെല്ലാം BP കൂടുതലായിട്ട് ഉണ്ടാവാനും അത് ഹൃദയത്തെ ബാധിക്കാനും സാധ്യത കൂടുതലുള്ളവരാണ്. നമ്മുടെ കേരളീയ ജീവിതശൈലി തന്നെ നോക്കൂ. കൂടുതലായിട്ട് അരി ആഹാരം, ഉപ്പിലിട്ടതും വറുത്തതും കൂടുതലായി, മാനസിക സമ്മർദ്ദം കൂടുതൽ, നടത്തം കുറവ്. സോ നമുക്ക് ഇതിനകത്ത് സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആളുകൾ, അതായത് റിസ്ക് കൂടുതലുള്ള ആളുകൾ, അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും ECG എക്കോയും പരിശോധിക്കേണ്ടതാണ്. നമുക്ക് എന്തൊക്കെയാണ് തടയാനായിട്ട്, അതായത് സ്റ്റെപ്സ് ടു പ്രിവെന്റ്, 7 സ്റ്റെപ്പാണ് ഉള്ളത്. 1, ഉപ്പ് കുറയ്ക്കുക. ദിവസത്തിൽ 5 ഗ്രാമിൽ താഴെ അച്ചാർ, പപ്പടം, ഉണക്കമീന്, ബേക്കറി പലഹാരങ്ങൾ, ഇതിലൊക്കെ ഉപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. 2, ഭക്ഷണം നന്നാക്കുക. പച്ചക്കറി, പഴങ്ങൾ കൂടുതലായിട്ട് ചേർക്കുക. പൊട്ടാസ്യം കൂടുതലുള്ള വാഴപ്പഴം, ഇലക്കറികൾ എന്നിവ വളരെ നല്ലതാണ്.
3 നടക്കുക.

0: ദിവസം ഒരു 30 മിനിറ്റ്, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക. 4 ഭാരം നിയന്ത്രിക്കുക. 5 പുകവലിയും മദ്യപാനവും നിർത്തുക. 6 സമ്മർദ്ദം കുറയ്ക്കുക. ശരിയായ ഉറക്കം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഉറക്കത്തിൽ കൂർക്കം വലിയുണ്ടെങ്കിൽ ഡോക്ടർ അത് പ്രത്യേകം പറയണം. 7 BP വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. റിസ്ക് കൂടിയ ആൾക്കാർ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ഇനി ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നമുക്ക് ലഭിക്കുന്ന മരുന്നുകളെ കുറിച്ച്. ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ചാൽ ഭയപ്പെടേണ്ട. ഉയർന്ന BP പലതരം മരുന്നുകളുണ്ട്. ചിലത് ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്നതാണ്, ചിലത് രക്തക്കുഴലുകളെ അയവുള്ളതാക്കുന്നത്, ചിലത് ഹൃദയമിടിപ്പിനെ കൂടെ നിയന്ത്രിക്കുന്നത്. ഏത് മരുന്നാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്നത് ഡോക്ടർ നിങ്ങളുടെ പ്രായവും മറ്റസുഖങ്ങളും അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം, BP നോർമലായി എന്ന് കണ്ടാൽ സ്വയം മരുന്ന് നിർത്തരുത്. അത് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം നോർമലായിട്ടുണ്ടാവുക, അസുഖം മാറിയത് കൊണ്ടാകണമെന്നില്ല. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഉയർന്ന BP നമ്മുടെ ഹൃദയത്തെ മാത്രമല്ല, നമ്മുടെ മറ്റവയവങ്ങളും അതേസമയം ബാധിച്ചിട്ടുണ്ടാകാം. 1 കിഡ്നി. കിഡ്നിയെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് നമുക്ക് യൂറിൻ മൈക്രോ ആൽബുമിൻ, അതായത് നമ്മൾ ചെറിയ അളവിൽ പ്രോട്ടീൻ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ. കൂടുതലായിട്ട് ഇത്തരം സന്ദർഭത്തിൽ മൂത്രം പതഞ്ഞു കാണപ്പെടാം, പക്ഷെ അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. ഇപ്പൊ യൂറിൻ മൈക്രോ ആൽബുമിൻ കുറച്ച് വർഷങ്ങളായിട്ട് പ്രമേഹമുള്ളവരോ ഉയർന്ന BP ഉള്ളവരോ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ്. 2 കണ്ണുകളെ ബാധിക്കുന്നത്. ഉയർന്ന BP ഹൃദയത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ രക്തക്കുഴലുകൾ കണ്ണിലുമുണ്ട്. അപ്പൊ കണ്ണിനെയും BP ബാധിക്കാവുന്നതാണ്. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് കാഴ്ചയുടെ പ്രശ്നം വളരെ ലേറ്റ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ചുപോക്ക് സാധ്യമല്ല. BP കണ്ണിനെ ബാധിക്കുന്ന അവസ്ഥ, അതിനെ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്നാണ് പറയുക. അത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് BP കുറച്ച് വർഷങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണിന്റെ റെറ്റിന, അതായത് കണ്ണിന്റെ പിൻഭാഗത്തെ പാളി, അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധിച്ചിരിക്കേണ്ടതാണ്. പിന്നെ പലർക്കും BP ഷുഗറും ഒരുമിച്ച് കാണപ്പെടാറുണ്ട്. അപ്പൊ ഷുഗർ ഉയർന്ന BP കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഡബിൾ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ BP ഷുഗറും രണ്ടും ഒരുമിച്ചുള്ളവർ തീർച്ചയായും വർഷത്തിൽ ഒരിക്കൽ ഒരു ECG, ഒരു എക്കോ ടെസ്റ്റ്, കണ്ണ് പരിശോധന, യൂറിൻ മൈക്രോ ആൽബുമിൻ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ്. ശ്രോതാക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ 52-കാരന്റെ കഥ ഓർമ്മയുണ്ടോ? ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം പഴയതുപോലെയല്ല. ഒരു BP പരിശോധനയോ ഒരു ECG മതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസം മാറ്റാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഉയർന്ന BP മൂലമുള്ള ഹൃദ്രോഗമാണോ അതോ ആരോഗ്യമുള്ള ഒരു ജീവിതശൈലിയാണോ? ഇന്ന് തന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക, അല്പം നേരം നടക്കാൻ പോകൂ, BP ഒന്ന് പരിശോധിക്കൂ. ഹൃദ്രോഗത്തിന് ഫാമിലിയിൽ ഹിസ്റ്ററി കൂടുതലായിട്ടുണ്ടെങ്കിലോ, നമുക്ക് 40 വയസ്സിന് മേലാണെന്നുണ്ടെങ്കിലോ, BP കുറച്ചു കാലമായി ഉണ്ടെങ്കിലോ, ഒരു ECG ഒരു എക്കോ ടെസ്റ്റും ഡോക്ടറെ കണ്ട് ചെയ്യിക്കാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തെയോ ഹൃദ്രോഗ വിദഗ്ധനെയോ സമീപിക്കാവുന്നതാണ്.
1: രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ

0: സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകമെമ്പാടും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചു. സത്യത്തിലും അഹിംസയിലുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള പ്രതിബദ്ധതയും മാനവികതയ്ക്ക് എന്നും പ്രചോദനമായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം സത്യത്തിന്റെയും അഹിംസയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വെളിച്ചമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാപ്പുവിന്റെ ആശയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വഴികാട്ടിയായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒക്ടോബർ 2 കുറഞ്ഞത് ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും സ്വദേശി ഉൽപ്പന്നമെന്ന നിലയിൽ അതിനെ അഭിമാനത്തോടെ കാണണമെന്നും ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നു. ഭരണപരിഷ്കാരം, പഞ്ചായത്തുകളുടെ ശാക്തീകരണം, ഗ്രാമീണ മേഖലയിലെ പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റ് നടത്തിയ ആക്രമണ ശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മച്ചാർ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. പൈലറ്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.
1: सर सब ठीक है सर सब ठीक है. देखिए पूरा देश आपके लिए प्रार्थना कर रहा है. महामृत्युंजय का जाप सब दूर चल रहे हैं.
2: यस सर.
1: आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने. yes. और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: അതേസമയം ഫ്ളൈ ദുബായ് വിമാനത്തിലെ ഇരു പൈലറ്റുമാരെയും അബുദാബിയിലേക്ക് എത്തിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE സുരക്ഷാ സംഘവുമായി സഹകരിച്ച് സൗദി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഹ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്യാപ്റ്റൻ മച്ചാറിനെയും കുടുംബത്തെയും നേരിൽ കണ്ടതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും UAEയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ പ്രസാർ ഭാരതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 March 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയ മേധാവി എ ജി ബൈജു, വാർത്താ വിഭാഗം മേധാവി ലെമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ സെക്രട്ടേറിയറ്റ്

നിന്ന് ആരംഭിച്ച ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ശുചീകരണ പരിപാടികളും ആരോഗ്യ അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ

0: വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെ കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോക്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യത്തിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡ് റോഡ്സ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.
1: അടൽ ടണൽ ഹിമാചൽ പ്രദേശ് കെ ഏക് ബഡേ ഹിസ്സേക്ക് സാത്ത് സാത്ത് നയേ കേന്ദ്ര ശാസിത് പ്രദേശ് ലേ ലഡാക്ക് കി ബി ലൈഫ് ലൈൻ ബന്നേ വാലാ ഹൈ. അബ് സഹി മായനോ മേ ഹിമാചൽ പ്രദേശ് കാ യേ ബഡാ ക്ഷേത്ര ഓർ ലേ ലഡാക്ക് ദേശ് കെ ബാക്കി ഹിസ്സോ സേ ഹമേഷ ജുഡേ രഹേംഗേ പ്രഗതി പഥ് പർ തേജി സേ ആഗേ ബഡേംഗേ.
0: ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ എംഗാംപാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംപിബോ മാർമൈ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ. വനിതകളുടെ 75 kg ബോക്സിംഗിൽ ചൈനീസ് താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം നേടി. വനിതാ റിക്കർവ് ആർച്ചറിയിൽ അങ്കിത ഭഗത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ടീം കന്നി ഏഷ്യൻ ഗെയിംസ് സ്വർണ മെഡൽ നേടി ചരിത്രം കുറിച്ചു. 12 സ്വർണവും 24 വെള്ളിയും 34 വെങ്കലവും ഉൾപ്പെടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 6 സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹിക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:38.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ആദ്യ ഗാനം വിജയ് യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഹരികൃഷ്ണയുടെ സംഗീതം. ചിത്രം ശിക്കാരി.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

സമയം 1 മണി കഴിഞ്ഞ് 27:25. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്, ജനപ്രിയൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന മഞ്ജു വെള്ളായണി, സംഗീതം റിനിൽ ഗൗതം.

ഗാനോത്സവത്തിൽ ഇനി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയത്, സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അനിൽ ജോൺസിൻ്റെ സംഗീതം.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

ഗാനോത്സവത്തിൽ ഇനി അശ്വതി സഞ്ജു പാടിയ ഗാനം കേൾക്കാം. ചിത്രം പത്മിനി, ഗാനരചന മനോജ് കൂറൂർ, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യതാ BSc ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിനെയും പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളവരെയും പരിഗണിക്കും. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അടുത്ത മാസം ഈ മാസം 6 രാവിലെ 11 എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0486 2 3 2 4 7 4 0486 2 3 2 4 7 4.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിന് 94 95 06 93 07 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 94 95 06 93 07.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത

0: 9912971633. പാലക്കാട് മംഗലം ഗവൺമെന്റ് ഐടിഐയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 90 61 51 47 73, മറ്റൊരു നമ്പർ 95 39 37 96 76. നമ്പറുകൾ ആവർത്തിക്കാം: 90 61 51 47 73, അല്ലെങ്കിൽ 95 39 37 96 76. പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ BTech, MTech, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള അക്കാദമിക് പ്രൊജക്ടുകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി 94 95 06 93 07, അല്ലെങ്കിൽ 85 47 00 50 87 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാം: 94 95 06 93 07, അല്ലെങ്കിൽ 85 47 00 50 87. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ സ്കിഫ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഹർഷിത തോമറിനെയും ശീതൾ വർമ്മയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ദൃഢനിശ്ചയത്തോടും സ്ഥിരതയോടും കൂടി അവർ ഇന്ത്യയെ മെഡൽ വേദിയിലെത്തിച്ചുവെന്നും മുൻകാല പ്രകടനം മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫ്ലൈ ദുബായ് വിമാനത്തിലെ സഹപൈലറ്റിന്റെ ആക്രമണശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. UAE ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്മിത്ത് മച്ചാർ വീഡിയോ കോൺഫറൻസിലൂടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. ആഗോള സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ചത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ആഗോള സമാധാനത്തിന് വിശ്വസ്ത ശബ്ദമായി നരേന്ദ്രമോദി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യവിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. പെരിയാർ കടുവാ സങ്കേതത്തിലെ 4 ദിവസത്തെ ജന്തുജാല സർവേയിൽ 6 ഇനം പുതിയ ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. 1 ഇനം പുതിയ പക്ഷി, 1 പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായി കാസർഗോഡ്, കാഞ്ഞങ്ങാട് ടൌണുകളിൽ പ്രത്യേക പരിശോധന നടത്തി 188 ലിറ്റർ ഉപയോഗിച്ച പാചക എണ്ണ കണ്ടെത്തി. 2027 ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ബുധനാഴ്ച കേപ് ടൌണിൽ തുടക്കമാകും. ഗ്രൂപ്പ് എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

തിരക്കഥ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. നിഷാദ്, കെ കെ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ശരത് ഈണം. ഇനി ജൂൺ എന്ന ചിത്രത്തിലെ ഗാനമാണ് സൂരജ് സന്തോഷ്, അന്നയമ്മ എന്നിവർ പാടിയത്. വരികൾ വിനായക്, ശശികുമാർ. ഈണം നൽകിയത് ഇഫ്തി.

0: പ്രിയ ശ്രോതാക്കളെ, ടെലിഫോൺ കണക്ഷൻ തകരാറിലായതിനാൽ വെള്ളിത്തിര ആരംഭിക്കാൻ താമസം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഇപ്പോൾ വെള്ളിത്തിര നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കുന്നതിനുമായി ഇപ്പോൾ വെള്ളിത്തിരയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0484242 6387, 0484242 6397, അല്ലെങ്കിൽ 9446455888. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ് വിളിക്കുന്നേ? ഹലോ
1: ഹലോ,
0: ആ പറയൂ.
1: സൗത്ത് പറവൂരിൽ നിന്ന് ആശയെന്ന് വിളിക്കണം.
0: ആശ? ആ, ആശ എന്താ വിളിക്കാൻ വൈകിയേ?
1: ഇന്നലെയും
0: ആശ വിളിക്കുന്നേ?
1: ഇല്ലില്ല, ഞാൻ മിക്കവാറും വിളിക്കാറുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആ, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നേ അല്ലേ? ഓക്കെ, ആശയ്ക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാനൊരു പാട്ട് പറഞ്ഞായിരുന്നു, അത് ഇല്ലെന്നാ പറഞ്ഞത്.
0: ആ, ഒരു പാട്ട് പറഞ്ഞേ. ഇപ്പൊ ഒരു പാട്ട് പറയൂ.
1: ചമ്പക്കുളം പെച്ചല്ല മകളെ പാതിമലരെ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
0: ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് നമുക്ക് തരാലോ. എന്താണ്?
1: ഒക്ടോബർ 9 എന്റെ മോളുടെ ബർത്ത്ഡേ.
0: ആ, എനിക്ക് തോന്നി മകളെ പാതിമലരെ എന്നുള്ള പാട്ട് ചോദിച്ചപ്പോ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ 9-ാം തീയതി അല്ലേ?
1: നേരത്തെ ചോദിച്ച പാട്ടില് എന്റെ മോളുടെ പേര് വെച്ചുള്ളൊരു പാട്ടാണ് ചോദിച്ചത്. അപ്പൊ അത്
0: മോളുടെ പേരെന്താ?
1: മീര.
0: മീര? ആഹാ, അപ്പൊ ഏത് പാട്ട ചോദിച്ചത് മീരയുമായി?
1: കൃഷ്ണന്റെ പാട്ടുണ്ട്, മഹാപരയുഗത്തിന്റെ പ്രേമ സ്വരൂപന്റെ, മീര എന്ന് പറഞ്ഞുള്ള വരികളൊക്കെ.
0: അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലളിതഗാനങ്ങളിൽ വരുന്ന പാട്ടാണ്. അത് നമ്മള് ചലച്ചിത്ര ഗാനങ്ങളല്ലേ ഇപ്പൊ കൊടുക്കുന്നത്. അത് ശരി. ആ പാട്ട് പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ, പാട്ടൊക്കെ നമുക്ക് കേൾക്കാം.
1: വേറെ വിശേഷങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമൊന്നുമില്ല, പിന്നെ എല്ലാ വിശേഷമായിരുന്നു.
0: മകളുടെ പിറന്നാള് അല്ലേ?
1: ആ, പിറന്നാള് കഴിഞ്ഞു. അമ്മയോട് ഞാൻ വിളിക്കുന്നുണ്ട്, അപ്പൊ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഈ ഒക്ടോബർ 9-ാം തീയതിയാണ് ബർത്ത്ഡേ.
0: ഡേറ്റ് ഓഫ് ബർത്ത്?
1: ഡേറ്റ് ഓഫ് ബർത്ത്.
0: അപ്പൊ നാളാണ് കഴിഞ്ഞു പോയത്. നാളാണ് കഴിഞ്ഞു പോയത് അല്ലേ? ഓക്കെ,
1: അന്നാണ് ഞാൻ അങ്ങോട്ട് വിളിക്കണേന്ന്.
0: അങ്ങോട്ട് വിളിക്കുന്നതാണ്. അപ്പൊ നമുക്ക്
1: പിന്നെ അവിടെ എല്ലാവർക്കും സുഖം?
0: ആ, എല്ലാവർക്കും സുഖം.
1: ആശയൊക്കെ കഴിച്ചാ മാഡം?
0: ആ, ഊണൊക്കെ കഴിച്ചു.
1: മരത്തിന്റെ പേര്?
0: എന്റെ പേര് രശ്മി. ആ, മാഡം പോയി, ലവ്ലി മാഡം പോയി, 30-ാം തീയതി പോയി. ആ, ഓക്കെ.
1: പ്രത്യേകിച്ച് ഇപ്പൊ വിളിച്ചത് ഇതാണ്, മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുന്ന കിട്ടണേ കിട്ടത്തെ എന്ന് വിചാരിച്ചു.
0: കിട്ടിയല്ലോ, സന്തോഷായില്ലേ?
1: ആ, ഒരു മോനും ഒരു മോളും ആണ്. മോളുടെ പേര് കിരൺ, മോന്റെ വയസ്സ് ശ്രുതി. ഒരു കുട്ടിയുണ്ട്, ആവിഷ്കാർ.
0: ശരി. ഓക്കെ,
1: പിന്നെ മോള് മീര, മോളുടെ ഭർത്താവ് സജീവ്. മോൾക്ക് ഒരു കുട്ടിയുണ്ട്, മിഥില.
0: മീര മോൾക്കാണ് പിറന്നാൾ.
1: പിറന്നാള്?
0: പിറന്നാള്. ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ പിറന്നാൾ ആശംസകൾ മീരക്ക് കേട്ടോ. മീര, മീര കേൾക്കുന്നുണ്ടാവോ?
1: ചെലപ്പോ കേക്കും, ചെലപ്പോ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുന്നെങ്കിൽ കേക്കാറില്ല. പുറത്തെ ജോലിക്കൊന്നും പോണില്ല, വീട്ടിൽ തന്നെയാണ്.
0: അപ്പൊ കേൾക്കാലോ, റേഡിയോ വെച്ചിട്ട് നമുക്ക് എന്ത് ജോലിയും ചെയ്യാലോ. ആശ എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ടോ?
1: ഞാൻ എല്ലാം കേൾക്കാറൊന്നുമില്ല, എന്നുവെച്ചാൽ ഞാൻ ജോലിക്ക് പോണതാണ്, ഫ്ലാറ്റില് ക്ലീനിങ്ങിനൊക്കെ പോണതാണ്. ഇപ്പൊ ഞാൻ ശരിക്കും അവിടെ നിന്നോണ്ടാ വിളിക്കണത്.
0: അത് ശരി, ജോലിയുടെ ഇടയിലാണ്.
1: ജോലിയുടെ ഇടയിലാണ്, ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോണേരുന്നു. അപ്പൊ എന്താണേലും ഒന്ന് വിളിച്ചു നോക്കാല്ലോ ഞാൻ നോക്കിയത്.
0: ഓക്കെ, കിട്ടി, സന്തോഷായി. ഓക്കെ,
1: അങ്ങനെ കിട്ടാറുണ്ട്. മോന്റെ ബർത്ത്ഡേ ഇതേപോലെ വിളിക്കുമ്പോ കിട്ടാറുണ്ട്, എന്തോ ഭാഗ്യം.
0: ആ, അതൊരു ഭാഗ്യമാണ്. ലൈനെല്ലാം തിരക്കില്ല, എല്ലാരും വിളിച്ചോണ്ടിരിക്കല്ലേ.
1: ആ, അതെ. ഞാൻ ഇപ്പൊ എന്റെ അമ്മയും അനിയനൊക്കെ കേട്ടോണ്ടിരിക്കണുണ്ട്, അത് എന്റെ സ്വന്തം വീട് പച്ചാണോ.
0: അപ്പൊ നമുക്ക്
1: മാഡത്തിനോടൊന്ന് പറഞ്ഞേക്കട്ടെ. വിളിക്കണത്.
0: അത് ശരി. അവിടുത്തെ മാഡത്തിന്റെ പേരെന്താണ്?
1: സിന്ധു
0: മേനോൻ. അവരും റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ
1: പാട്ടൊക്കെ കേൾക്കുന്നതാണ്. ചെറുതായൊക്കെ പാടുന്ന ആളുമാണ്.
0: ആണല്ലേ, ശരി. എല്ലാവരുടെ അന്വേഷണം പറയാം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം. എന്റെ പേര് ദീപ എന്നാണ്.
0: ദീപ? ദീപ എവിടുന്നാ?
1: ഞാൻ എടുത്തല എന്ന് പറയും, ആലുവയ്ക്കടുത്ത്.
0: അറിയാം, എടുത്തല, ആലുവയ്ക്കടുത്ത്. എന്ത് ചെയ്യുന്നു ദീപ?
1: ഞാൻ വീട്ടമ്മയാണ്.
0: അപ്പൊ ഇന്ന് പണിയൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു കഴിഞ്ഞു.
0: ഇന്നെന്താണ് സ്പെഷ്യൽ? എന്തെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് വിളിക്കാൻ, വെള്ളിത്തിരയിലേക്ക് വിളിക്കാൻ? എന്തെങ്കിലും പിറന്നാളോ?
1: പിറന്നാളുണ്ട്, മോന്റെ ബർത്ത്ഡേ 8-ാം തീയതിയാണ്.
0: ഇപ്പൊ കുറച്ചു മുന്നേ നമ്മുടെ അടുത്ത കോളും പിറന്നാൾ ആശംസകൾ അറിയിക്കാനായിട്ട് വിളിച്ചതാണ്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നി ഇന്ന് ഇനി പിറന്നാളുകാരുടെ ഒരു തിരക്കായിരിക്കോ. വേഗം കിട്ടിയതാണ്. അത് ശരി,
1: പെട്ടെന്ന് കിട്ടി.
0: ഓക്കെ, അപ്പോ എന്താണ് എന്നാ വിശേഷങ്ങളൊക്കെ പറയൂ, പിറന്നാൾ വിശേഷങ്ങളും. എന്താ വലിയ വിശേഷമൊന്നും ഇല്ലാത്തത്? ഒക്കെ ചുമ്മാ പറയുന്നല്ലേ, എന്തെങ്കിലുമൊക്കെ വിശേഷം പറയൂ.
1: വിശേഷം ഞാനങ്ങനെ റേഡിയോ കേൾക്കും, പാട്ട് കേൾക്കും,
0: ഇത്രയേ ഉള്ളൂ.
1: ഞാൻ കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ്.
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: അങ്ങനെ പോവാറില്ല വീട്ടില്.
0: അതെ, രശ്മിയാണ്. പിന്നെ ഓർമ്മ ചിന്തലുണ്ടാവാറുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ എന്താണ് വേറെ പറയാനുള്ളത്? ഇപ്പൊ 8-ാം തീയതി പിറന്നാൾ ആരുടെയാണ്?
1: മോന്റെയാണ്.
0: മകന്റെ? മകന്റെ പേര്
1: വിവേക്.
0: വിവേക്. ഓക്കെ, മകൻ എന്താ പഠിക്കുന്നത്?
1: പി ജി
0: ചെയ്യുവാണല്ലേ. ഓക്കെ, പറയൂ. ഇപ്പൊ മകന് ആകാശവാണി കൊച്ചി FM-ന്റെയും പിറന്നാൾ ആശംസകൾ. പിന്നെ എന്താ പറയാനുള്ളത് ഇനി എന്നോട്?
1: പിന്നെ പാട്ട് പ്രത്യേകിച്ച് ലൗലി മാഡത്തിന് വേണ്ടിട്ട് കൊടുക്കണം.
0: തീർച്ചയായിട്ടും.
1: ലൗലി കുറെ പ്രാവശ്യം വിളിച്ചു നോക്കി, കിട്ടിയില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അനൗൺസർ ആയിരുന്നു, ഒരുപാട് വർഷമായിട്ട് കേൾക്കുന്നതായിരുന്നു.
0: അപ്പൊ ലവ്ലി ചേച്ചി കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേട്ടോളും. ദീപ സമർപ്പിച്ചേക്കണാണല്ലോ ലവ്ലി ചേച്ചിക്ക്. അപ്പൊ ഏത് പാട്ടാന്ന് പറഞ്ഞില്ലല്ലോ.
1: പ്രേം പൂജാരി എന്ന സിനിമയിലെ മാന്തലിനെ പട്ട് ചുറ്റി എന്ന പാട്ടില്ലേ, വിശ്വാസ
0: പാട്ട്. നല്ല പാട്ടാണ്. ദീപിക്ക് ആ പാട്ട് ഇഷ്ടമാണ്?
1: എപ്പോഴും കേൾക്കാറില്ല, എപ്പോഴും അധികം ഇങ്ങനെ കേൾക്കാറില്ല.
0: ആ പാട്ട് അധികം കേട്ടിട്ടില്ല അല്ലേ?
1: കേൾക്കാറുണ്ട്, വല്ലപ്പോഴൊക്കെ കേൾക്കുള്ളൂ.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് വെച്ചുതരാട്ടോ. വിളിച്ചതിന് സന്തോഷം. ഓക്കേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ
1: ഹലോ.
0: ആ പറയൂ.
1: ഞാൻ പറഞ്ഞു, പാട്ടൊന്നും പറഞ്ഞിട്ടില്ല.
0: ആ പാട്ടൊക്കെ പറഞ്ഞു, ശരി. ആരാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ.
1: രാജൻ. രാജൻ
0: രാജൻ. സ്ഥലം
1: അലുവ.
0: പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാ വിളിച്ചത്?
1: അതെ. തന്നെ വിളിക്കാറുണ്ട്, കിട്ടാറില്ല.
0: ആദ്യമായിട്ടാണ് കിട്ടുന്നേ? അത് ശരി. എന്നാ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറയാനുള്ള സമയമുണ്ട്. പാട്ട് പാട്ട് കേൾക്കാലോ. ഏത് പാട്ടാ വേണ്ടത്? എന്നോട് പറഞ്ഞില്ലല്ലോ. ശരിയാ, പാട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് തരാം. പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ? ഒന്നും പറയാനില്ല അല്ലേ. ആദ്യമായിട്ട് കിട്ടിയതിന്റെ ഒരു ഒരു സന്തോഷമുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? ഹലോ, സംസാരിച്ചോളൂ. ഹലോ. ആ ഇടയ്ക്ക് റേഞ്ച് കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ അവിടെ. ഹലോ, റേഞ്ച് കുറവാണല്ലേ. അപ്പം ശരി, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചതിന് വളരെ സന്തോഷം. ഓക്കേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ഹലോ. ആ ഹലോ.
1: ആ ഇത്
0: ആ
1: പിറവത്തിനടുത്തു നിന്നാണ്, വിളിയനാട് എന്ന സ്ഥലത്തു നിന്ന്.
0: പിറവത്തിനടുത്തുനിന്ന് ആരാണ്?
1: പേര് അനീഷ്.
0: അനീഷ്. അനീഷ് ഇതിനു മുമ്പ്
1: ആ
0: എപ്പോഴാണ് വിളിച്ചത്?
1: ഞാൻ മുമ്പ് വിളിച്ചിട്ടുള്ളത് ആശല മാഡത്തിന്റെ പരിപാടിയിലേക്ക് വിളിച്ചിരുന്നു.
0: ആ ഓക്കെ. ഇവിടേക്ക് വിളിച്ചിട്ടില്ല, വെള്ളിത്തിരയിലേക്ക് വിളിച്ചിട്ടില്ല.
1: ഇല്ല ഇല്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
0: ആദ്യമായിട്ടാണ്. അപ്പൊ അനീഷെ, ആദ്യം ഒന്ന് പാട്ട് പറയൂ, ഏതാണ് വേണ്ടത്?
1: യവന കഥയിൽ
0: അന്നയല്ലേ അല്ലേ?
1: ആ ആ
0: ഓക്കെ. എന്താണ് യവന കഥയിൽ? ഇപ്പോൾ ഈ പാട്ട് ബദ്ലഹേം കുടുംബ യൂണിറ്റിലുണ്ടല്ലോ, അതുകൊണ്ടാണ്. അതിൽ ചെറുതായിട്ടുണ്ടല്ലോ
1: ആ
0: പാട്ട്. ആ
1: ആ
0: അതുകൊണ്ടാണ് ഈ പാട്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ പാട്ട്.
1: ആ
0: അതുകൊണ്ടാണ് അനീഷ്. ഹലോ,
1: മാഡത്തിന്റെ പേരെന്താ?
0: എൻ്റെ പേര് രശ്മി.
1: ആ
0: ഓക്കെ, വേറെ എന്തുണ്ട് അനീഷ് വിശേഷങ്ങൾ?
1: വേറെ വിശേഷം, ഭയങ്കര ചൂടല്ലേ?
0: ചൂടാണ്, ശരിയാണ്. അനീഷ് എന്താ ചെയ്യുന്നേ?
1: വർഷപ്പനാണ്, ഇപ്പൊ ഇല്ല, വർഷമായിട്ട് ഇല്ലാത്ത
0: ദിവസം
1: കൊണ്ട് പറഞ്ഞത്.
0: പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ.
1: വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയാനൊന്നുമില്ല,
0: ഒന്നുമില്ല.
1: വേറെ പിന്നെ ഇടയ്ക്ക് മഴ പെയ്തു ഇന്നലെ.
0: ആ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നല്ല ചൂടാണ് ഇന്നല്ലേ.
1: നല്ല ചൂടാ.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനീഷിന്റെ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. അവിടെ എന്തെങ്കിലും വിശേഷം?
0: ഇവിടെ എല്ലാവർക്കും സുഖം. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സ്റ്റുഡിയോയുടെ അകത്തിരിക്കുന്നതുകൊണ്ട് ചൂടറിയുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പൊ പാട്ട് കേട്ടാ മതിയോ? ഇനി ഒന്നും പറയാനില്ല,
1: പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
0: ആർക്കെങ്കിലും പാട്ട് സമർപ്പിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നിലയത്തിലുള്ളവർക്കും എല്ലാവർക്കും ഉണ്ട്.
0: ഓക്കെ. ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ടോ അനീഷ്?
1: എല്ലാം കേൾക്കാറുണ്ട്.
0: ഓക്കെ. ഏതൊക്കെയാണ് ഏറ്റവും ഏത് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടിരിക്കുന്നത്, ഇത് പറയോ.
1: വെള്ളിത്തിര,
0: ആ
1: പിന്നെ അധികം പാട്ട് പരിപാടിയാണോ ഇഷ്ടം?
0: പാട്ട് പ്രോഗ്രാമാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. ഓക്കെ. മറ്റു പരിപാടികളും കേൾക്കാറില്ലേ, രാവിലെ ഒക്കെ കേൾക്കാറില്ലേ?
1: അഞ്ചാം വയ്ക്കും.
0: പിന്നെ ഇടയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് കേൾക്കാം.
1: ശനിദശ.
0: ആ
1: പിന്നെ ആരോഗ്യ പരിപാടി
0: അതും ഇഷ്ടമാണ്. അപ്പോ ജോലിക്ക് പോകുമ്പോ അവിടെ റേഡിയോ വെക്കാറില്ലേ?
1: ഇല്ല ഇല്ല.
0: അത് ശരി. അപ്പൊ ജോലിയുടെ എങ്ങ എന്താണ് അനീഷ്? ആ കേൾക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ശരി അനീഷ്, അനീഷിന്റെ ഇഷ്ടഗാനം വെച്ചു തരാം കേട്ടോ.
1: ഓക്കെ.

0: ഹലോ
1: ഹലോ,
0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ വിജയകുമാർ, കൂത്തുപറമ്പ്.
0: വിജയകുമാർ,
1: അതെ.
0: എന്തൊക്കെയാണ് പറയാനുള്ളത് വെള്ളിത്തിരയിലേക്ക് വിളിച്ചിട്ട്?
1: കുറേ കാലമായി വിളിച്ചിട്ട്.
0: കുറേ കാലമായി.
1: ആ, വിളിച്ചാൽ കിട്ടാറില്ല. ആകെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു.
0: ആഹാ.
1: ഒരു 3-4 വർഷത്തിനിടയ്ക്ക്
0: ആ
1: വിളിച്ചു നോക്കും, കിട്ടാറില്ല.
0: തിരക്കില്ലേ, ലൈനെല്ലാരും വിളിച്ചോണ്ടിരിക്കല്ലേ.
1: ആ, അതുകൊണ്ടായിരിക്കും.
0: അതുകൊണ്ടാണ്.
1: പിന്നെ മറ്റുള്ള റേഡിയോ കൂടി എല്ലാം പാട്ട് കേൾക്കും, 500 മീഡിയം. പിന്നെ മറ്റു എല്ലാ ആകാശവാണിയും അടുത്തുള്ള കമ്മ്യൂണിറ്റി റേഡിയോയിലും എല്ലാം പാട്ട് കേൾക്കുക കാര്യമായിട്ടുള്ള. ആ, പിന്നെ സുഖമായിരിക്കുന്നു. ഞാനും ഭാര്യ, 2 മക്കള്, 2 പെൺകുട്ടികളാണ്. കുട്ടികൾ വലുതായി,

0: അവരെ കല്യാണം കഴിഞ്ഞു പോയി. അപ്പോ ഒരാള് മൂത്ത മോള് നഴ്സാണ്, ഇളയ മോള് ടീച്ചറാണ്. ഇപ്പൊ ഞാനും ഭാര്യ വീട്ടിലുള്ളത്. ഞാനൊരു ടൈലറാണ്. ഇപ്പോ കൊറേ കാലം കോയമ്പത്തൂരായിരുന്നു. ഇപ്പം വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്.
1: വീട്ടിലും തയ്ക്കുന്നുണ്ട്.
0: ഇപ്പം തയ്ക്കുന്നുണ്ട്. വയസ്സ് കുറച്ചായിപ്പോ 7 വയസ്സായി. മിഷനിലായതാണ്. പക്ഷേ ഇപ്പം നമ്മള് പണി എപ്പോ വേണമെങ്കിലും എടുക്കാലോ.
1: അതെ,
0: വീട്ടിൽ നിന്ന് ചെയ്യുന്നതായ കൊണ്ട് പ്രയാസമില്ല. വാടക കൊടുക്കണ്ട, വീട്ടില് തയ്ക്കാൻ കൊണ്ടുതരും. പുറത്ത് പോകേണ്ട ആവശ്യം, അത്യാവശ്യം എന്തെങ്കിലും അതിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ മാത്രം പുറത്ത് പോയാൽ മതി.
1: അതെ,
0: ജോലി ചെയ്താലും നല്ല കൂലിയൊക്കെ കിട്ടുന്നതുകൊണ്ട് മോശമില്ല. അങ്ങനെ ജീവിതം നന്നായിട്ട്
1: പോകുന്നുണ്ട്.
0: അപ്പൊ പാട്ട് കേൾക്കാൻ, പാട്ടില്ലാതെ ശരിയാവില്ല.
1: അതെ,
0: തുടങ്ങണമെങ്കിൽ ആദ്യം റേഡിയോ ഓൺ ആക്കണം.
1: പണി തുടങ്ങണമെങ്കിൽ റേഡിയോ ഓൺ ആക്കണം.
0: മറ്റേ ബാക്കിയെല്ലാം നോക്കും. ആ മുറിയിലേക്ക് ഒരു മുറിയുണ്ട്. ആ മുറിയില് മിഷൻ, റേഡിയോ, ബാക്കി കുറച്ച് പാട്ടിന്റെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ മുറി കയറി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടറും ഇതുമാതിരി റേഡിയോ ഇത് ഫാനെല്ലാം വർക്കാവും.
1: എല്ലാം ഒരുമിച്ച്,
0: എല്ലാം ഒരുമിച്ച്. വേണമെങ്കിൽ മാത്രം സ്റ്റേഷൻ മാറ്റും.
1: അതെ,
0: കൂടുതലും ആകാശവാണി നിലയങ്ങളാണ് കേൾക്കുക. പാട്ട് തന്നെ കാര്യമായിട്ട് ഇടക്ക് നാടകമൊക്കെ കേൾക്കും. ഇപ്പൊ നാടകമെല്ലാം കുറവല്ലേ. ആദ്യമെല്ലാം റേഡിയോ നാടകങ്ങളില്ല, അതെല്ലാം കേൾക്കും. പിന്നെ നമ്മളെ നാട്ടിലൊരു കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. റേഡിയോ മലബാർ, അതിന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ നിലയത്തിൽ.
1: കണ്ണൂരിൽ
0: ഒരു കൃഷ്ണകുമാരനെ അറിയാവോ? കൃഷ്ണകുമാർ കണ്ണൂത്തി, അദ്ദേഹം അതിന്റെ ഡയറക്ടർ. നമ്മളെല്ലാം
1: സുഹൃത്തായിട്ട്
0: അടുത്തായോണ്ട് അതും കേൾക്കും.
1: നമ്മുടെ ഇന്ന് ഏത് പാട്ടാണ് വെള്ളിത്തിരിയിലൂടെ കേൾക്കേണ്ടത് പറഞ്ഞില്ലല്ലോ.
0: പാട്ട് ഇലഞ്ഞിപ്പൂ മണ മുഴുകി വരും പാട്ടും അയൽക്കാരി.
1: അയൽക്കാരിയിലെ പാട്ട്, പാട്ടൊക്കെ പാടാൻ
0: കൂടുതലും ഇഷ്ടപ്പെട്ടു. പാട്ട് പാടുന്ന നമ്മളെ ശബ്ദമെല്ലാം ഒരു പരുക്കൻ, ഒരു ശബ്ദം കൊള്ളൂല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാടുവൊന്നുമില്ല. പക്ഷെ റേഡിയോ നിലയത്തിൽ പോയിട്ട് 2 പ്രാവശ്യം 1 മണിക്കൂർ പരിപാടി അവതരിപ്പിച്ചു. കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇഷ്ടങ്ങൾ ഇണങ്ങൾ എന്നുള്ള പരിപാടി അവതരിപ്പിച്ചു. ഈ ശബ്ദം വെച്ചിട്ടാണ്, ശബ്ദം കൊള്ളൂല്ല എന്ന് എനിക്കറിയാം.
1: ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ല.
0: ഇല്ല, ഇഷ്ടപ്പെട്ട പാട്ട്, നല്ല പാട്ട് തെരഞ്ഞെടുത്തിട്ട് പോയിട്ട് അവതരിപ്പിച്ചു. ചിലപ്പോ 2-3 കൊല്ലം കഴിഞ്ഞാലേ കിട്ടും. ഇതൊക്കെയാ എന്റെ വിശേഷം.
1: അതാണ് വിശേഷം. ഇതെല്ലാം ഈ ഒരു എന്താ സ്റ്റോപ്പ് ഇല്ലാതെ അങ്ങ് പറഞ്ഞു പോയി.
0: എന്റെ
1: പേര് രശ്മി.
0: രശ്മി നമ്മളെ കണ്ണൂർ നിലയത്തില് ഉണ്ടായിരുന്നോ?
1: ഇല്ല, ഞാൻ ഇവിടത്തെ ഇവിടെയാണ്.
0: മറ്റേ പരിപാടി കേൾക്കുമ്പോ ആളെ പേര് മറന്നുപോയി. ഒരാള് റിട്ടയർ ആയിട്ട് പോന്ന
1: ലവ്ലി ചേച്ചി. ലവ്ലി,
0: ലവ്ലി. ലവ്ലി നേരത്തെ കണ്ണൂരുണ്ടായിരുന്നതല്ലേ?
1: അതെ.
0: അന്ന് വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല.
1: പോയിട്ടെ. അപ്പോ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
0: അപ്പോ ഈ പാട്ട് കേക്കാം. സംസാരിക്കാൻ പറ്റിയല്ലോ. സന്തോഷം
1: സന്തോഷം സന്തോഷം
0: സന്തോഷം.
1: അപ്പൊ പണികളൊക്കെ നടക്കട്ടെ, തയ്ക്കട്ടെ. ഈ പാട്ടൊക്കെ കേട്ടോണ്ട് തയ്ച്ചോളൂ.
0: ശരി, ഓക്കെ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, വെള്ളിത്തിര ഇവിടെ പൂർണ്ണമാവുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദി. ഈ വെള്ളിത്തിരയ്ക്ക് സാങ്കേതിക സഹായം ഗോവിന്ദപ്രസാദ്, ജിജി ചെറിയൻ, ഞാൻ രശ്മി രഘുരാജ്, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ കിരണ്യ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രാജ്ഘട്ടിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കം. 5 വർഷം നീണ്ടുനിൽക്കുന്ന പ്രചാരണ പരിപാടി എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് മാറ്റി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2-ാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം MC റോഡിൽ കുറവിലങ്ങാട് ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. കോഴ മുതൽ കുറവിലങ്ങാട് പള്ളിക്കവല വരെയുള്ള ഭാഗത്ത് വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ആക്രമണശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ന് സ്വർണം. മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 7 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുനിധി ചൗഹാൻ പാടിയത്, ഇർഷാദ് കാമലിന്റെ വരികൾക്ക് സന്ദേശ് സാന്ദ്ലിയുടെ സംഗീതം, ചിത്രം ചമേലി.

0: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
1: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
0: അങ്ങനെ പറയരുത്.
1: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
0: ഞാൻ വരും.
1: വരണ്ട.
0: വരും.
1: ഹാ, വരണ്ട.
0: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
1: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭം മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
1: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
0: പിന്നെ
1: നമ്മുടെ മൊബൈൽ ആപ്പ്.
0: അതെ, വേവ്സ് ആപ്പ്.
1: ലോകത്ത് എവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
0: വേവ്സ് ആപ്പ്.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കലിയുഗ് എന്ന ചിത്രത്തിലെ ഗാനം. റാഹത്ത് ഫത്തേഹ് അലിഖാൻ പാടിയത്. ഗാനരചന സയ്യിദ് ഖാദരി. സംഗീതം റൊഹേൽ ഹയാത്, ഫൈസൽ റാഫി.

അടുത്ത ഗാനം ശ്രേയാ ഘോഷാൽ പാടിയത്. ഗാനരചന അസീം ഷിറാസി, സംഗീതം ഷാരിഫ് തോഷി, ചിത്രം ജാക്ക്പോട്ട്.

സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 31 സെക്കൻഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം അമീർ ജമാൽ പാടിയത്. ഗാനരചന സയ്യിദ് ഖദ്രി, സംഗീതം അനു മലിക്, ചിത്രം മർഡർ.

ഉദിത് നാരായണും ശ്രേയാ ഘോഷാലും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികൾ അമിതോ ഭട്ടാചാര്യ, സംഗീതം അജയ് അതുൽ, ചിത്രം സൂപ്പർ 30. അടുത്ത ഗാനം അതിഫ് അസ്ലം പാടിയത്, സമീറിന്റെ വരികൾക്ക് പ്രീതമിന്റെ സംഗീതം, ചിത്രം റേസ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രാജ്ഘട്ടിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കം. 5 വർഷം നീണ്ടുനിൽക്കുന്ന പ്രചാരണ പരിപാടി എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് മാറ്റി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി. തീരദേശ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2 നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 ഏകാധ്യാപക വിദ്യാലയങ്ങൾ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിച്ചു. ഗാന്ധിയൻ ദർശനങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഊർജ്ജം പകർന്നതെന്ന് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. ഏഷ്യൻ ഗെയിംസ് 65 kg വിഭാഗം വനിതാ ബോക്സിംഗിൽ ഇന്ത്യയുടെ പർവീൻ ഹൂഡയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 5 ഉയർന്ന് ഇന്ത്യ.
0: ആകാശവാണി FM വാർത്തകൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ നാലുമണിപ്പൂക്കളിലേക്ക് വാട്സാപ്പ് മെസ്സേജുകൾ അയയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളുമൊക്കെ അറിയിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 45 58 88. മെസ്സേജുകൾ അയക്കുമ്പോൾ പേര് സ്ഥലവും എല്ലാവരും കൃത്യമായിട്ട് പറയുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 46 45 58 88.

അപ്പം ഇന്ന് അമ്മ വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ, ഇടയ്ക്ക് വായിക്കും ഇടയ്ക്ക് വായിക്കില്ല, അങ്ങനെയാണ്. ഞാൻ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നു ഇന്നലെ. എൻ്റെ അമ്മയുടെ പേര് ശർമി എന്നാണ്. ഇന്ന് എൻ്റെ അമ്മ ടൂർ പോയേക്കാണ്, ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ ടൂർ പോയേക്കാല്ലേ. ജഡായു പാറയ്ക്കാണ് അമ്മ ടൂർ പോയിരിക്കുന്നത്. അമ്മയെ വിഷ് ചെയ്യണേ. എൻ്റെ അമ്മയ്ക്കും അനിയൻ ഇവാനും വേണ്ടി, ഇവാന് 3 വയസ്സായെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഒരു നല്ല പാട്ട് വെച്ച് തരണമെന്നാണ് ഇവാനിയ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശരി, ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇവാനും ഇവാനിയും. ഇവാൻ്റെ ഇവാനിയുടെ അമ്മ ശർമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ശർമ്മയ്ക്ക് 4 മണിപ്പൂക്കളുടെ വക ആശംസകൾ. നല്ലൊരു പാട്ടും കൂടിയുണ്ട്, കേട്ടോളൂ.

നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ഇവാനിയ എന്നാണ്. എൻ്റെ വീട് മലയാറ്റൂരാണ്. ഞാൻ അമ്മ വീട്ടിൽ വരുമ്പോഴാണ് നാലുമണിപ്പൂക്കൾക്ക് മെസ്സേജ് അയക്കാറുള്ളത്.

അപ്പോൾ ഇവാനിക്കും ഇവാനും പാട്ടിഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അശ്വതി സൗബിനാണ്. പഴന്തോട്ടത്താണ് വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, നാലുമണി പൂവേ, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നാലുമണി പൂക്കൾക്ക് സുഖമാണ്. എൻ്റെ ഹസ്ബൻഡ് സൗബിനും മക്കൾ കല്യാണിക്കും ഹോൾ ഫാമിലിക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണേ എന്നാണ് അശ്വതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അശ്വതിക്കും അശ്വതിയുടെ ഫാമിലിക്കും വേണ്ടി വരുന്നു അടുത്ത പാട്ട്.

അടുത്ത മെസ്സേജിലേക്ക് പോകാം. എൻ്റെ അമ്മൂമ്മയും അമ്മാവനും നാലുമണിപ്പൂക്കളുടെ സ്ഥിരം ശ്രോതാക്കളാണ്. സരോജിനി, മനോഹരൻ എന്നിവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. യേശുദാസ് സാറിൻ്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ഏഞ്ചൽ എന്നാണ്. ഏഞ്ചലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സജിത മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ച് തന്നാൽ മതി, നാലുമണിപ്പൂക്കൾ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ് സജിത മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സജിതയ്ക്കും സരോജിനിക്കും മനോഹരനും ഏഞ്ചലിനും വേണ്ടി അടുത്ത ഗാനം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കോതമംഗലത്ത് നിന്ന് രമ ചേച്ചിയാണ്. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണല്ലോ അല്ലേ? ഞാൻ എന്നും പരിപാടി കേൾക്കാറുണ്ട്, വളരെ നല്ല പരിപാടിയാണ്. കൊച്ചി എഫ്എമ്മിലെ എല്ലാ പരിപാടികളും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോതമംഗലം പള്ളിയിലെ പെരുന്നാളാണിന്ന്, ഇന്നും നാളെയും പള്ളികളിൽ നിന്ന് പ്രദക്ഷിണം വരും. അപ്പോൾ വലിയ ജനസാഗരമാണ്, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഒരു അടിപൊളി പാട്ടും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോതമംഗലത്തുള്ള എല്ലാവർക്കും, പള്ളി പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ചേച്ചി ചോദിച്ച പോലെ തന്നെ നല്ലൊരു അടിപൊളി പാട്ടും വരുന്നുണ്ട്.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അച്ചുവാണ് അയച്ചിരിക്കുന്നത്. പാടിവട്ടത്താണ് അച്ചു താമസിക്കുന്നത്. എനിക്ക് ഗുരു എന്ന സിനിമയിലെ തേരെ ബിന എന്ന സോങ് വെച്ച് തരുമെന്നാണ് അച്ചു ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് പ്രജിത്ത് എലന്തിക്കര. ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെ എല്ലാ നല്ലവരായ തൊഴിലാളികൾക്കും മുതലാളിമാർക്കും ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് പ്രജിത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന നല്ലവരായ എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, കൂടെ അച്ചുവിനും അച്ചുവിൻ്റെ ഫാമിലിക്കും.

ഹായ്, എൻ്റെ പേര് നിതീഷ്, സൗദിയിൽ നിന്നാണ്. ഞങ്ങൾക്കിവിടെ വെള്ളിയാഴ്ച മാത്രമേ ഈ പ്രോഗ്രാം കേൾക്കാൻ സാധിക്കാറുള്ളൂ. സാധിക്കുന്ന പോലെ മുടങ്ങാതെ ഞങ്ങൾ കേൾക്കുന്ന പ്രോഗ്രാമാണ് നാലുമണിപ്പൂക്കൾ. കൊച്ചി എഫ് എം ചെറുപ്പം മുതലുള്ള ഒരു വികാരമാണ് എനിക്ക്. ഇന്ന് എൻ്റെ ഭാര്യ ടീനയുടെ പിറന്നാളാണ്. ടീനയ്ക്ക് വേണ്ടി ഭർത്താവ് നിതീഷും മക്കളായ നൈജൽ, നെവിൻ എന്നിവർ ചേർന്ന് സൗദിയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു ഗാനം ദയവായി കേൾപ്പിക്കണേ എന്നാണ് മെസ്സേജ്. കുടുംബസമേത എല്ലാവരും സൗദിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രോണിക് ബാച്ചിലർ മൂവിയിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ ടീനയുടെ പിറന്നാളാണ്. ടീനയ്ക്ക് നാലുമണിപ്പൂക്കളുടെയും കൊച്ചി എഫ് എമ്മിൻ്റെയും പിറന്നാൾ ആശംസകൾ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ലച്ചു ആണ്. ഹായ് നാലുമണി പൂവേ, ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ചായ ഉഴുന്നോടെയും കഴിക്കുകയാണെന്നാണ് ലച്ചു പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എന്നും നാലുമണിപ്പൂവ് കേൾക്കാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. കായംകുളത്താണ് എൻ്റെ വീട്, നാലിലാണ് പഠിക്കുന്നത്. തുടക്കം മൂവിയിലെ പൊന്നുണ്ണിക്കൊരുമ്മ തരാം എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ലച്ചു ചോദിച്ചിരിക്കുന്നത്. ലച്ചു ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അമ്മ ശ്രീധന്യയ്ക്കും അച്ഛൻ മനോജിനും ചേച്ചി മീനാക്ഷിക്കും അപ്പൂപ്പൻ ശശിക്കും വേണ്ടി.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഋതുരാജും ശ്രീധർത്തുമാണ്, അങ്കമാലി ശ്രീതീർത്തുമാണ് അങ്കമാലിയിൽ നിന്ന്. ഡി സി മൂവിയിലെ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ്, പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്ന് ആഷിക്കും അദ്വികയും അദ്വികുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആഷിക്കിനും ആദിഷിനും അദ്വികയ്ക്കും അദ്വികിനും അതുപോലെ തന്നെ ശ്രീതീർത്തിനും ഋതുരാഗിനും വേണ്ടിയിട്ട് അടുത്ത പാട്ട് കേൾക്കാം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അർത്ഥനയാണ്, കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്നും. ഫ്രണ്ടായ ആൻമേരിക്ക് വേണ്ടി പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് വായിക്കണം, പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് എന്നാണ് അർത്ഥന പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ആദ്യമായി കമ്പം തേനി കൊടൈക്കനാൽ ഉല്ലാസയാത്ര പോകുന്ന ജാൻകി, സ്വരൂപ്, സ്വരൂപ്, അമ്മു, ഷാജി, ഹേമ, ആതിര, പിന്നെ എല്ലാ കൂട്ടുകാർക്കും നാലുമണിപ്പൂക്കളുടെ വലിയ ഹായ് പറഞ്ഞ് നല്ലൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കെ കെ വേണുഗോപാലൻ, സലില, സ്വാതി, ഹരി, നിത്തു എന്നിവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. ജാൻകി, സ്വരൂപ്, സ്വരൂപ്, അമ്മു, ഷാജി, ഹേമ, ആതിര, എല്ലാവരുടെയും പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നാൽമണിപ്പൂക്കളുടെ ഹായ്. എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സിനി സതീശനാണ്, പാടിവട്ടത്ത് നിന്ന്. എൻ്റെ ഹസ്ബൻഡ് സതീശൻ, മക്കളായ മിഥുൻ, നിവേദിത, അശ്വതി ഇവർക്ക് വേണ്ടി അയാൾ കഥ എഴുതുകയാണ് സിനിമയിലെ ഏതോ നിദ്രതൻ എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ശൈലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ചേർത്തലയിൽ നിന്ന്. നല്ലൊരു പാട്ട് വെച്ച് തരുമോ, എൻ്റെ കാലിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുകയാണ്, റേഡിയോ മാത്രമാണ് ആശ്വാസം. അപ്പോൾ റേഡിയോ ഒക്കെ കേട്ടിരിക്കുകയാണ് ശൈല ചേച്ചി. അപ്പോൾ ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ട്, ശൈലയ്ക്കും അതുപോലെ തന്നെ സിനി സതീശനും ഫാമിലിക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

അങ്ങനെ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, എല്ലാവരുടെയും മെസ്സേജുകൾ കണ്ടു. വായിക്കാൻ സമയം തികയുന്നില്ലാത്തതുകൊണ്ട് മാത്രം വായിക്കുന്നില്ല. അപ്പോൾ വീണ്ടും മെസ്സേജുകൾ അയയ്ക്കുക. നാലുമണിപ്പൂക്കൾ വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 4 മണിക്ക്.

0: സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486827226 0486827226.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
0: ആലപ്പുഴ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കോഴ്സിലേക്ക് ട്രെയിനറെ നിയമിക്കുന്നു. യോഗ്യതാ ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ്, ഹോം സയൻസ് എന്നിവയിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, ജിം, സ്പോർട്സ് അക്കാദമി, സ്കൂൾ കോളേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ 2 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 96 82.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ ഒക്ടോബറിൽ ആരംഭിക്കുന്ന UGC നെറ്റ് പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. രജിസ്ട്രേഷനായി 81 36 88 23 89 അല്ലെങ്കിൽ 94 95 06 93 07 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ആവർത്തിക്കാം: 81 36 88 23 89 94 95 06 93 07. കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി കൺട്രോൾ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. നവംബർ 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പർ 94 47 11 06 45. മറ്റൊരു നമ്പർ 97 41 20 90 08. നമ്പറുകൾ ആവർത്തിക്കാം: 94 47 11 06 45 90

7 41 20 90 08. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങി മെയിൻ പരീക്ഷകൾക്കും മറ്റു പരീക്ഷകൾക്കും പി എസ് സി നിശ്ചയിച്ച പ്രായപരിധി കഴിയാത്ത 10-ാം ക്ലാസ് ബിരുദം തുടങ്ങിയ യോഗ്യതയുള്ള ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക്

0: ആകാശവാണി FM വാർത്തകൾ.
1: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രാജ്ഘട്ടിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ മുഖ്യമന്ത്രി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരുമായി പൊതുജനങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ യജ്ഞവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തീരദേശ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2nd പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 ഏകാധ്യാപക വിദ്യാലയങ്ങൾ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ മന്ത്രി N ശംസുദ്ദീൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ പർവീൺ ഹൂഡയ്ക്കും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷ് പങ്കലിനും സ്വർണം. മെഡൽ പട്ടികയിൽ 5th സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:02:45. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അരവിന്ദന്റെ അതിഥികൾ എന്ന പടത്തിൽ വിനീത് ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയത്. BK ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

അടുത്ത ഗാനം ജോബ് കുര്യൻ, ഷാൻ റഹ്മാൻ എന്നിവർ പാടിയത്. ചിത്രം കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

കൊലമാസ് എന്ന ചിത്രത്തിൽ മനാഫലി പാടിയ ഗാനം അടുത്തത്. ഗാനരചന ദിനനാഥ് പുത്തഞ്ചേരി, സംഗീതം വിപിൻ സുദർശൻ.

അടുത്ത ഗാനം ശ്രീരാജ് സഹജൻ സംഗീതം നൽകി പാടിയത് ചിത്രം കോലുമിഠായി. ഗാനരചന ലക്ഷ്മി എണ്ണപ്പാടം.

ചിത്രം ഇവൻ മേഘരൂപൻ, ഗായിക സുനിത, ഗാനരചന പി കുഞ്ഞിരാമൻ നായർ, സംഗീതം ശരത്.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 0484-2-42-63-87, മറ്റൊരു നമ്പർ 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. സമയം ഓർക്കുക, ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ

0: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
1: ആരുനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം, ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30.
2: സമയം 5 മണി കഴിഞ്ഞ് 24:30. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം അരവിന്ദ് വേണുഗോപാൽ, ഭദ്ര രജിൻ എന്നിവർ പാടിയത്. ചിത്രം മധുര മനോഹരമോഹം. ബി കെ ഹരിനാരായണന്റെ വരികൾ. സംഗീതം നൽകിയത് ഹിഷാം അബ്ദുൾ വഹാബ്.

0: ശനി ദശ
1: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
2: ചിത്രം മധുരരാജ. അൻവർ സാദത്തും സംഘവും പാടിയത്. രചന മുരുകൻ കാട്ടാക്കട. സംഗീതം ഗോപി സുന്ദർ.

അടുത്ത ഗാനം രഞ്ജിൻ രാജിന്റെ സംഗീത സംവിധാനത്തിൽ വിജയ് യേശുദാസ് പാടിയത്. ചിത്രം ജോസഫ്. ഗാനരചന അജീഷ് ദാസൻ.

ചിത്രം ഉയരെ, ഗായിക ശക്തിശ്രീ ഗോപാലൻ, ബി കെ ഹരിനാരായണൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം.

ചിത്രം നൈറ്റ് ഡ്രൈവ്. ഗായകർ കപിൽ കപിലൻ, നിത്യാ മാമൻ. രചന മുരുകൻ കാട്ടാക്കട. സംഗീതം രഞ്ജിൻ രാജ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഞാനും എൻ്റെ ഫാമിലിയും എന്ന പടത്തിൽ എം ജി ശ്രീകുമാർ, ശ്വേതാമോഹൻ, അപർണ മേനോൻ എന്നിവർ പാടിയത്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 5:59:50. ഇനി 6:00

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സ്വച്ഛ് ഭാരത് മിഷൻ
1: ഇന്ത്യയെ ശുചിത്വവും ആരോഗ്യവും നിറഞ്ഞ രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി 2014 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഇല്ലാതാക്കുക, വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശൗചാലയ സൗകര്യം വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ശുചിത്വമില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. മലിനമായ വെള്ളവും പരിസരവും രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും വയറിളക്കം, വിവിധ അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീടുകളും വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് സാധ്യമാകും. അതിനാൽ ശുചിത്വം ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായി വേർതിരിച്ച് ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് പോലുള്ളവ നിർമ്മിക്കാനും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യാനും കഴിയും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാണ്. ശുചിത്വ ശീലങ്ങൾ കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറികളും വിദ്യാലയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ശുചിത്വത്തിന്റെ സന്ദേശം കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു സർക്കാർ പദ്ധതിക്ക് മാത്രമായി ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വമുള്ളതാക്കാൻ കഴിയില്ല. ഓരോ പൗരന്റെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ച് നൽകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വമുള്ള ഇന്ത്യ, ആരോഗ്യകരമായ ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാം.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിൽ നിന്നും.

0: സമയം 6 മണി കഴിഞ്ഞ് 10:33. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി വി ഡി ജോണിയും മകൻ സിജോയും. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 എഫ് എം ഈവനിംഗ് ഇതിൽ നിലവറ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം. അഷ്ടമൂർത്തി എഴുതിയ കഥ അങ്കിരസിന്റെ അംഗങ്ങൾ. മീരാബൻ പി എമ്മിന്റെ കവിതകൾ വെറും കാലം. നരകത്തിന്റെ വാതിൽ കസേര ഉഭയ. 10:00 ഗിരിജാദേവിയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ധർമ്മരാജ് അഡാട്ട് അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി എഫ് എം വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ടി ഉബൈദിന്റെ കവിത മരണസ്മരണ. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഡയറി തുടരും. ഇതിൽ സമകാലികം, സൂപ്പർ എല്ലിനോ. തുടർന്ന് നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ക്വീൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 സ്പൈൻ ഫൗണ്ടേഷൻ എഫ് എം ഹെൽത്ത് ലൈൻ, നടുവിന്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. സ്പൈൻ സർജൻ ഡോക്ടർ R കൃഷ്ണകുമാറുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, വി വേണുഗോപാലിന്റെ പ്രഭാഷണം, ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ, അഷ്ടമൂർത്തിയുടെ കഥ അങ്കിരസിന്റെ അംഗങ്ങൾ, മീരാബൻ PMന്റെ കവിതകൾ വെറും കാലം, ജര, നരകത്തിന്റെ വാതിൽ. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM.

0: വാർത്തകൾ. 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം.
1: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജുവല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:55 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും, തുടർന്ന് സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 വരെ എഫ് എം ഇവനിംഗ്, ഇതിൽ സമകാലികം സൂപ്പർ എൽ നിനോ, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ രാത്രി 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:50 എഫ് എം ഹെൽത്ത് ലൈൻ. ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം, തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പ് കഴിഞ്ഞു.
4: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
5: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
4: അങ്ങനെ പറയരുത്.
5: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
4: ഞാൻ വരും.
5: വരണ്ട.
4: വരും.
5: വരണ്ട.
4: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
5: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
4: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ദീപസ്തംഭ മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
5: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രല്ലാട്ടോ.
4: പിന്നെ
5: നമ്മുടെ മൊബൈൽ ആപ്പ്.
4: അതെ, വേവ്സ് ആപ്പ്.
5: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
4: വേവ്സ് ആപ്പ്.
0: സമയം 6 കഴിഞ്ഞ് 19:25. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. രഞ്ജിനി ജോസ് പാടിയത്, ഗാനരചന ശിവദാസ് വെങ്കിട, സംഗീതം സാംജി ആറാട്ടുപുഴ.

മധുരം ഗീതത്തിൽ ശ്രോതാക്കൾ കേട്ട ഗാനം പാടിയത് രഞ്ജിനി ജോസ്. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. സേവന വാർത്തകൾ. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരളാടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1-ന് മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 94 47 11 06 45. 94 47 11 06 45.

0: കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി കൺട്രോൾ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സുവരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ പുതുക്കേണ്ട മാസം 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ളവർക്ക് മാത്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങൾക്ക് 04868272062 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04868272062.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

ഇടുക്കി ജില്ലാ ആശുപത്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ഫ്രഷേഴ്സിനെയും പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളവരെയും പരിഗണിക്കും. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 6 രാവിലെ 11 എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04862 23 24 74. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04862 23 24 74. PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിന് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 94 95 06 93 07. 94 95 06 93 07. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:29:41. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഈ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
1: 2031 മാർച്ച് 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SAR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ ബി

0: പി എൽ വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ എൽ പി സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് എൽ പി സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ എ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000+ വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ 2 കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം

6 കഴിഞ്ഞ് 40:28. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കെ പി ബ്രഹ്മാനന്ദൻ, സൽമ ജോർജ്, സീറോ ബാബു, രമണി എന്നിവർ പാടിയത്, ചിത്രം തോമാശ്ലീഹ. ഗാനരചന കെടാമംഗലം സദാനന്ദൻ, സംഗീതം സലിൽ ചൗധരി.

ഒരു ഗാനം കൂടി കേൾക്കാം. സായ്വർ തിരുമേനി എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടായി. ഇന്ന് നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കേരളത്തിന്റെ കാർഷിക സാംസ്കാരിക പാരമ്പര്യവുമായി ഏറെ അടുത്ത ബന്ധമുള്ള ഒരു പ്രധാന സുഗന്ധവ്യഞ്ജന വിളയാണ് കുരുമുളക്. ഇന്ന് കുരുമുളക് രണ്ട് തരത്തിൽ ലഭിക്കുന്നു, കറുത്ത നിറത്തിലും വെളുത്ത നിറത്തിലും. പച്ചക്കായകൾ പാകമായ ശേഷം ശേഖരിച്ച് ഉണക്കുമ്പോഴാണ് കറുത്ത കുരുമുളക് ലഭിക്കുന്നത്. പൂർണമായി പഴുത്ത കുരുമുളക് സംസ്കരിച്ചാണ് വെളുത്ത കുരുമുളക് ഉണ്ടാക്കുന്നത്. ജീവിതമാർഗമായി കൃഷിയെ സ്വീകരിച്ചപ്പോൾ ജോണിയുടെ പ്രധാന തീരുമാനമാണ് വിപണി മൂല്യം കൂടുതലുള്ള കൃഷി ചെയ്യുക എന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും വിദേശത്തും ധാരാളം വിപണി സാധ്യതയുള്ള കുരുമുളക് എന്ന സുഗന്ധവ്യഞ്ജനത്തിനെയാണ് തിരഞ്ഞെടുത്തതും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനത്തിൽ കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി വി ഡി ജോണിയും മകൻ സിജോയും. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ജോണി ചേട്ടൻ, എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്? കുരുമുളക് കൃഷി എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കാൻ കാരണം? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ആദ്യം കൃഷിയിലേക്ക് വന്നത് റബ്ബറിന്റെ വില കുറഞ്ഞ സമയത്ത് പുതിയൊരു മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതാണ്. ഇടക്കാലത്ത് ഞാൻ കുറെ കെട്ടുമണി പരിപാടിക്ക് മാറിയിരുന്നു. കെട്ടുമണി വിൽക്കാനൊക്കെ വിഷമമല്ല, വേണ്ടാന്ന് വെച്ചു. വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. ആദ്യം ഞാൻ ഈ റബ്ബറിൽ തന്നെ കൊടിയിട്ടിരുന്നു. കൊടി കയറി വിളവെടുക്കാൻ സമയമായപ്പോഴേക്കും റബ്ബറിന്റെ വില കൂടുകയും കൊടിയുടെ വില കുറയുകയും ചെയ്തപ്പം ആ മരം ഞാൻ കളഞ്ഞു വീണ്ടും കുറേ നാൾ വെറുതെ പൊങ്കല്ലിയൊക്കെ വെച്ച് മരങ്ങൾ വെച്ച് നിർത്തിയിരുന്നു. പിന്നീട് തോന്നി അതെനിക്ക് കുറെ കൊടി കയറ്റിയേക്കാൻ തോന്നി. അതങ്ങനെ കൃഷി ചെയ്തു വന്നപ്പം അത് ലാഭമായിട്ട് തോന്നിയുകൊണ്ട് തുടർന്നു പോയി, അത്രേ ഉള്ളൂ. ആദ്യം ചെയ്തിരുന്നത് കൃഷി തന്നെയായിരുന്നു. നെൽകൃഷി ഉണ്ടായിരുന്നു, പിന്നെ വാഴ പച്ചക്കറികളെല്ലാം കൃഷി ഉണ്ടായിരുന്നു. എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു, കൊടിക്കൃഷി മാത്രം ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പം കംപ്ലീറ്റ് കൊടി കൃഷിയിലേക്ക് മാറി.
0: റബ്ബറിന്റെ വിലക്കുറവിനെ തരണം ചെയ്യാനായിട്ടായിരുന്നു കുരുമുളക് കൃഷി തുടങ്ങിയത് അല്ലെ? എത്ര വർഷമായി കുരുമുളക് കൃഷി മാത്രമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: 8-9 വർഷമായി.
0: കൂടുതലും കുരുമുളക് തന്നെയാണ്?
1: മുഴുവൻ കുരുമുളകാണ്. കുറച്ച് തെങ്ങും കൊക്കോയും ഉണ്ടായിരുന്നു, കൊക്കോയം കളഞ്ഞു. വീണ്ടും അവിടെ തന്നെ കുരുമുളക് ചെയ്യാൻ പോവുകയാണ്.
0: എത്ര സ്ഥലത്ത് ചെയ്യുന്നുണ്ട്?
1: ഇപ്പൊ ഒരു 3.5 ഏക്കർ സ്ഥലത്ത് കൊടി കൃഷി ചെയ്യുന്നുണ്ട്.
0: ഇത് വീടിനോട് ചേർന്നല്ലേ?
1: ഇത് വീടിനോട് ചേർന്നതാ, അല്ലാതെ വേറെ ചെയ്യുന്നുണ്ട്. 2.5 ഏക്കർ വേറെ സ്ഥലത്തുണ്ട്.
0: തുടക്കത്തിൽ എങ്ങനെയാണ് കുരുമുളക് കൃഷിയെ കുറിച്ച് പഠിച്ചതും തയ്യ് തിരഞ്ഞെടുക്കുന്നത്? കായ്ഫലം നോക്കിയിട്ട് വേണമല്ലോ തിരഞ്ഞെടുക്കണം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എങ്ങനെയായിരുന്നു അറിവ് കിട്ടിയിരുന്നത്?
1: അത് പ്രത്യേകിച്ച് അറിവ് കിട്ടിയിട്ടില്ല. ഞാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും നല്ല കായ്ക്കുന്ന കൊടികൾ കണ്ടിട്ട് അതിൽ നിന്ന് എടുത്തു. 6 ഇനം കിട്ടിയതാണ്. അതിൽ ഏറ്റവും ബെറ്റർ കുതിരവാലിയായിരുന്നു. എങ്കിലും ഞാൻ ആ ഈ 6 ഇനവും നമ്മുടെ പറമ്പിൽ തന്നെ പിടിപ്പിച്ചു. കുതിരവാലി, പിന്നെ കാണിയക്കാടൻ, പന്നിയൂർ 5, മഞ്ഞമുണ്ടി, ചോലമുണ്ടി, നാരായക്കൊടി, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് കുതിരവാലി ആയതുകൊണ്ട് നല്ല നല്ല കൊടികളിൽ നിന്ന് വീണ്ടും വീണ്ടും തന്നെ എടുത്ത് പുതിയ പുതിയ പ്ലാന്റുകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം കുറേ നല്ല കുതിരവാലി തണ്ട എനിക്ക് കിട്ടി. ഇപ്പം നിൽക്കുന്നതെല്ലാം നല്ല കൊടികളാണ്.
0: കുതിരവാലി ആണ് കൂടുതലുള്ളത്.
1: ആ ഇപ്പം കുതിരവാലിയാണ് മെയിൻ ആയിട്ടുള്ളത്.
0: കുരുമുളകിന്റെ നടിൽ രീതി, തയ്യ ആണോ നട്ടത്, അത് തണ്ട് മുറിച്ച് നട്ടതാണോ, എങ്ങനെയാണ്?
1: ഞാൻ തണ്ട് മുറിച്ച് നട്ടാണ് മുഴുവൻ വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം വെച്ചാൽ എളുപ്പമാണ്, നമ്മുടെ പറമ്പിൽ തന്നെ സാധനമുണ്ട്. ഇനി പുറമെ പോയാലും കാശ് മുടക്കില്ലാതെ മാറിയിടാൻ പറ്റും. അതുകൊണ്ട് ഇത് തന്നെയാണ് എനിക്ക് എളുപ്പം. നടിയ രീതി വേണത് പല വിധത്തിൽ നടാം. എളുപ്പമുള്ളത് വെറുതെ ഒരു 6 അടി 3/4 അടി താത്തി ഒരു കുഴി എടുക്കുക, അതിനകത്തേക്ക് തണ്ടിട്ട് മുളച്ച് വരുമ്പം വളങ്ങളൊക്കെ കൊടുക്കാന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ കുറെ ശാസ്ത്രീയമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുഴിക്കകത്തേക്ക് നമ്മൾ കുറെ കുമ്മായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരാഴ്ച കഴിയുമ്പം വീണ്ടും ചാണാപ്പൊടിയോ ജൈവവളങ്ങളോ കിട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നല്ല തണ്ട് നോക്കി, പ്രത്യേകിച്ചും വേര് പിടിച്ച തണ്ടുകൾ കട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്നു പോകും. എൻ്റെ അനുഭവത്തിൽ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേനൊക്കെ നല്ലത്, വലിയ മഴയില്ലാത്ത സമയത്താണ് നല്ലത്. കാരണം വെച്ചാൽ ഇതിൻ്റെ കൂമ്പ് ചീഞ്ഞു പോകില്ല. മഴ കുറവാണെങ്കിൽ കൂമ്പ് ചീഞ്ഞു പോകില്ല. പക്ഷെ നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യം വേണം, ചൂടിലിട്ട് കൊടുക്കണം. ഇത്രയും വ്യത്യാസമുള്ളൂ.
0: ഒരുപാട് വെള്ളം പാടില്ല, എന്നാൽ ആവശ്യത്തിന് വെള്ളം
1: ആവശ്യത്തിന് നനവ് വേണം. അമിതമായി ചൂടാകാൻ പാടില്ല. നമ്മൾ ചൂടിൽ കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. രാജ്യക്ക് ചെയ്യുന്ന പണികളാണ്, പണിക്കാരുണ്ട്. പണിക്കാരില്ലാതെ ഈ പരിപാടി ഓടുകയില്ല. മുളക് പറിക്കാനും വേണം, ഇതിനകത്ത് കള പറിക്കാൻ ആൾ വേണം, വളം സ്പ്രേ ചെയ്യാനൊക്കെ ആൾ ആവശ്യമാണ്. 4-5 പണിക്കാരുണ്ട്. അത് അതിന് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും നോക്കണ്ട. നമ്മൾ പണി തീരുന്ന ദിവസം ഇത് പുറകെ പുറകെ ചെയ്തോണ്ടാൽ മതി. ഇന്ന എത്ര ദിവസം വേണമെന്നൊന്നുമില്ല. നമ്മൾ കുഴിക്ക് അകത്ത് വല്ല ജൈവവളങ്ങളൊക്കെ ഇടണമെങ്കിൽ അതിടാം. അത് അതിന് മുമ്പ് തന്നെ കുമ്മായം ഇട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ കുറേ നല്ലതാണ്. അടിവളമായിട്ട് കോഴിവെള്ളം, ചാണാപ്പൊടി ഇടാം, വേപ്പിണ്ണാക്കി ഇടാം, ഇതൊക്കെ ഇടുന്ന നല്ലതാണ്. എല്ലാ കൂട്ടവും കുറേശ് ഇട്ടിട്ട് നമുക്ക് നടാവുന്നതാണ്.
0: നട്ട് മുള വന്ന് എത്ര നാൾ കഴിയുമ്പോഴാണ് തിരി വന്ന് തുടങ്ങുന്നത്?
1: തിരി വന്ന് തുടങ്ങുന്ന ഒരു 1.5 വർഷത്തിനകം. നല്ല വളർച്ചയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോഴേ കായാവും.
0: നല്ല വളർച്ച ലഭിക്കാനായിട്ട് പ്രത്യേകം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?
1: പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ ഇട്ടതിന് ശേഷം കൊടി വയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വളർന്ന് തെളിപ്പിക്കും. ആ കൂട്ടത്തിൽ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളുണ്ട്. ഞങ്ങൾ ഇതിന്റെ ചുവട്ടിലേക്ക് ആദ്യകാലം രാസവളം ചെയ്യുമായിരുന്നു. പിന്നീട് രാസവളങ്ങൾ ഒഴിവാക്കിയിട്ട് രാസവളം സ്പ്രേ ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാറി. അപ്പോൾ ചുവട്ടിൽ രാസവളം ചെയ്യുന്നില്ല, ജൈവവളം മാത്രമേ ചെയ്യുന്നുള്ളൂ. മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും, കൂടുതൽ വളങ്ങളൊക്കെ അടിച്ചു കൊടുക്കും.
0: തിരി വന്നതിന് ശേഷമാണ് പിന്നെ വളം ചെയ്യുന്നത്.
1: തിരി വന്നതിന് ശേഷമാണ് പിന്നീട് വളർച്ച വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് 1 മാസത്തിൽ 1 പ്രാവശ്യം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക.

0: പല ഇനങ്ങളായിട്ട് മാല മാറി മാലമാരി കൊടുക്കും.
1: തിരിവന്ന് എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് കുരുമുളകിന്റെ വിളവെടുക്കാം?
0: ആറു മാസം, ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞാൽ ആറു മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുള്ളൂ. മെയ് ജൂണിൽ ഇത് പൂക്കാൻ തുടങ്ങും, ഡിസംബറോ ജനുവരി വിളവെടുക്കാം. പക്ഷേ ഞങ്ങൾ മാർച്ച് 15 വരെ വിളവെടുക്കാറുണ്ട്. ഞങ്ങൾ തിരിഞ്ഞാണ് മുളക് പറിക്കുന്നത്, പഴുത്തത് മാത്രമേ പറിക്കുള്ളൂ. അങ്ങനെ പറിക്കുന്നതുകൊണ്ട് പണിക്കാരുടെ അളവ് കുറച്ച് മതി. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം വെച്ചാൽ പരമാവധി തൂക്കം കിട്ടും. മൂക്കാത്ത കാ പറിച്ചു കഴിഞ്ഞാൽ അത് ഫാൻ അടിക്കുമ്പോൾ പറന്നു പോകും, മൂത്തതാകുമ്പം അത് നല്ല മുളക് കിട്ടും, അപ്പോൾ തൂക്കം കൂടുതൽ കിട്ടും. ഒരട്ടെന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ 4 ട്രിപ്പ് വരുമ്പോഴേക്കും മൊത്തം തീരുള്ളൂ. അപ്പോൾ അവസാനത്തെ ട്രിപ്പിനെ തീർത്താൻ പറഞ്ഞേക്കും, പിന്നെ പിഞ്ഞു നോക്കില്ല.
1: ഇതെല്ലാം നിൽക്കുന്നത് 5 വർഷമായ കുടികളാണോ?
0: ഇല്ല, ഇതെല്ലാം 3 വർഷമായ കുടികളാണ്.
1: നട്ടതൊക്കെ എവിടെയായിരുന്നു?
0: അതൊക്കെ തറവാടില് പറമ്പുണ്ട്, അവിടെയാണ് നട്ടത്.
1: അതിൽ നിന്ന് ഇപ്പോഴും കായഫലം കിട്ടുന്നുണ്ട്?
0: ഉണ്ടോ, അവിടെ നിന്ന് കൂടുതൽ കിട്ടുന്നു. ഇവിടെ ഈ വർഷമായ ഉള്ളൂ.
1: നനരീതിയൊക്കെ എങ്ങനെയാണ്?
0: നനരീതി പറയുന്നത് കൊടിക്ക് കൂടുതൽ നന ആവശ്യമില്ല, പക്ഷെ കാലാവസ്ഥക്കനുസരിച്ച് അമിതമായ ഉണക്കൊക്കെ ആണെങ്കിൽ കൊടി വാടരുത്. നല്ല വളർച്ച എപ്പോഴും നിലനിൽക്കണം.
1: ഒരു ദിവസം എത്ര പ്രാവശ്യം നനയ്ക്കും?
0: 2 നനയാണ് കൊടിക്ക് ആവശ്യമുള്ളൂ, അത്രേ മതി. അല്ലാതെ തുടർച്ചയായി നനയൊന്നും കൊടിക്ക് ആവശ്യമില്ല. തുടർച്ചയായിട്ട് നനച്ചാൽ ഇതിന് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും, എപ്പോഴും അതിനെ തിരിയുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അത് പറ്റത്തില്ല. അത് ആ ഒരേ രീതിയിൽ തന്നെ ഉണക്ക് വേണ്ട കാലത്ത് ഉണക്കും, നന വേണ്ട കാലത്ത് നനവും കൊടുത്തെങ്കിൽ മാത്രമേ അത് പോകാതെ നിൽക്കുള്ളൂ.
1: ആഴ്ചയിൽ 2
0: നനച്ചാൽ മതി, ആഴ്ച 2 നനച്ചാൽ മതി. അത് എപ്പോഴായാലും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് നനച്ചാലും കുഴപ്പമില്ല, പക്ഷെ നനയ്ക്കുന്നത് നല്ല രീതി നനച്ചാണ്.
1: തുള്ളി തന്നെയാണ് അല്ലേ? ഈ നിൽക്കുന്നതൊക്കെ വിളവെടുക്കാറായ തിരികളാണോ?
0: അല്ല, ഇത് ഡിസംബർ ആകണം.
1: പ്രോസസിംഗ് ഒക്കെ എങ്ങനെയാണ്?
0: മുളക് പറിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തെ ഒന്നിച്ച് മെതിക്കാനുള്ള മെഷീൻ ഉണ്ട്. അത് മെതിച്ചതിന് ശേഷം ഞങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റായിട്ടാണ് ഉണക്കിക്കൊണ്ടിരുന്നത്. ഇനി പുതിയ സംവിധാനം വരുന്നുണ്ട്, ആ സംവിധാനം വരുമ്പോൾ പിന്നെ അതങ്ങ് മാറ്റും.
1: ഒരു കൊടിയിന്ന് ഏകദേശം എത്ര കിലോ കുരുമുളക് വരെ നമുക്ക് കിട്ടും?
0: ഞാനൊരു 2 മുമ്പ് ഇതിൻ്റെ കണക്കെടുത്തപ്പം 1 അതായത് ഒരു കാണിക്കാടിന്റെ കൊടിയെന്ന് ഞാൻ എടുത്തിട്ട് ചില കൊടിയെന്ന് 7 ഉണക്കമുളക് കിട്ടി, ചില 4-5 കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് തന്നെ ഒരേ ഇനം തന്നെ, ഇത് തന്നെ കുതിരവാലിയ. ഇതെന്ന് ചിലപ്പോൾ ഒരു 3-3.5 ഉണക്കമുളക് കിട്ടും, ഇത് അത് കുതിരവാലിയ. ഒരു 1.5 ഉണക്കം കിട്ടും. ഇത്
1: ഇതിന്റെ ഇലകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? ഇത് കുതിരവാലിയാണോ?
0: ഇത് കുതിരവാലിയ ആണ്. ആ, ഇത് ചെറിയ കൊടി ആയതുകൊണ്ടാണ് നിൽക്കുന്നത്.
1: ഇലകളെല്ലാം ഒരുപോലെ തന്നെ?
0: എല്ലാം ഒരുപോലെ തന്നെ.
1: അപ്പൊ എങ്ങനെ അത് തിരിച്ചറിയാം?
0: അതും ഇല നോക്കിയാണ് തിരിച്ചറിയുന്നത്. ഇതിനകത്ത് ഞാൻ അത് നാരായക്കൊടിയുണ്ടോ? ചെറിയ നാരായക്കൊടിയാണ്.
1: നാരായക്കൊടിയുടെ ഇല സാധാരണ കുരുമുളകിന്റെ ഇലയും കട്ടിയും ചെറുതായിരിക്കും അല്ലേ?
0: ചെറുതാണ്. അതുകൊണ്ട് വേറെ എന്നുണ്ട് കൂടി 10-60 എന്നുണ്ട്. എല്ലാ ഇനം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എനിക്കറിയില്ല, അറിയാവുന്ന ആൾക്കാരുണ്ട് കേട്ടോ പഠിക്കുന്നവരുണ്ട്. അതിനെ പറ്റി അത്രയും വിപുലമായിട്ട് പഠിക്കാൻ നോക്കുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വരുമാനം മതി, അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ പോകുന്നില്ല.
1: മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുപ്പ് കഴിയുമല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെങ്ങനെയാ വെട്ടി നിർത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ?
0: വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വിളവെടുത്ത് തീരുന്നത് വരെ ഞാൻ കൊടി നനയ്ക്കും. കാരണം വെച്ചാൽ കൊടിക്ക് ഒരു വാട്ടം പാടില്ല, അതിനുശേഷം നനം മാറ്റും. പുതുമുട പെയ്യുന്നത് വരെ പിന്നെ നനയ്ക്കത്തില്ല. ഏതെങ്കിലും കാരണം വാടി പോകുന്നു ഞാൻ മാത്രം ആ ഭാഗം മാത്രം നനയ്ക്കും, അല്ലാത്ത കൊടികളൊക്കെ നനയ്ക്കാതെ നിർത്തിയിരിക്കുള്ളൂ. അപ്പം അങ്ങനെ നിർത്തിയതിന് ശേഷം പുതുമുട പെയ്യുന്നതിന് മുമ്പായിട്ട് മരത്തിൻ്റെ കമ്പിറക്കും. അങ്ങനെ കമ്പിറക്കിയിട്ട് നമ്മൾ ഈ ഇതിനെ പൂപ്പിക്കാൻ പറ്റുന്ന വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, കുമിനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യും. മഴ പെയ്യുമ്പോഴേക്കും ജൈവവളം ഇട്ട് കൊടുക്കും.
1: വളം വാങ്ങുകയാണോ ചെയ്യുന്നത്? ജൈവവളം ഇട്ട് കൊടുക്കുന്നു പറഞ്ഞല്ലോ.
0: വളം വാങ്ങുകയാണ് ചെയ്യുന്നത്.
1: ഏത് മരത്തിലാണ് കൂടുതലും കയറ്റിയിരിക്കുന്നത്?
0: അധികം കയറ്റിയിരിക്കുന്നത് മഹാഗണിയിലാണ്.
1: മഹാഗണി തെരഞ്ഞെടുത്തു.
0: ആദ്യകാലത്ത് പൊങ്കല്യമായിരുന്നു, ചില സ്ഥലത്താണ് പെരുമരുന്നോ മട്ടി എന്നൊക്കെ പറയും. അതിന്റെ ദോഷം എന്ന് വെച്ചാൽ ആ മരം തന്നെ നിൽക്കുവാണ് മരത്തിന് കേടില്ല, പക്ഷെ കൊടി കയറി കഴിയുമ്പോൾ അതിന്റെ പുഴു കയറുകയാണ്. 15 പൊക്കം കഴിയുമ്പോഴേക്കും പുഴു കയറി കഴിഞ്ഞാൽ ആ കൊടി മൊത്തം പോകും, താങ്ങുമരം പോയി കഴിഞ്ഞാൽ കൊടി പോകും. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ മഹാഗണിയിലൊക്കെ ആക്കി. മഹാഗണി ഈ ശല്യമില്ല, അത് മാത്രമല്ല വലിയ മഹാഗണി പറിച്ചു വയ്ക്കാൻ പറ്റും. ഒരു കൈത്തണ്ട ഗുണമൊക്കെയുള്ള മഹാഗണി പറിച്ചു വയ്ക്കാൻ പറ്റും. ആ പറിച്ചു വെച്ചാൽ ഉടനെ തന്നെ കൊടി ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വളർന്നു വരാൻ നോക്കി നിൽക്കണ്ട, അതുകൊണ്ടാണ് മഹാഗണി തന്നെ ആയിക്കോട്ടെ എന്ന് വെക്കുന്നത്.
1: ഇവിടെ മഹാഗണി നട്ട് വളർത്തോ?
0: ഞാൻ മഹാഗണി ഇവിടെ നാട്ടുകാരുടെയൊക്കെ പറമ്പുകൾ ആവശ്യമുള്ള നിൽപ്പുണ്ട്, അത് പറിച്ചെടുക്കും. അവിടെ ഞാൻ അവിടെ പാകി നിർത്തിയിട്ടുണ്ട്, കുറേ ഞാൻ അത് കാണിച്ചു തരാം. ആവശ്യമുള്ള പറിച്ചു വയ്ക്കാം. ഇനി ഏതെങ്കിലും കടയിൽ പോയാൽ നമുക്ക് ആ കൂട്ടത്തിനോട് പറിച്ചു വയ്ക്കാൻ, ഈ സാധനം നമ്മുടെ ഇരിക്കുന്ന സാധനം എടുത്ത് പറിച്ചു വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം.
1: തിപ്പലിൽ കുരുമുളക് കാഴ്ച കിടക്കുന്നുണ്ട്, അപ്പൊ ചേട്ടൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ?
0: എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അതിന്റെ കാരണം വെച്ചാൽ ഇത് ജോയിന്റ് വിട്ടു പോകുന്ന പല ആൾക്കാരുടെ അഭിപ്രായം കേട്ടതുകൊണ്ട് അത് വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. ഞാനിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ പഠിക്കുന്ന ആൾക്കാരെല്ലാം ഞാനിത് കാണിച്ചിരുന്നു, ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നു. പക്ഷെ ഒത്തിരി ആൾക്കാരും പുറത്തുനിന്ന് വരുന്ന കൃഷിക്കാർ പറയുന്നത് അവരുടെയൊക്കെ നാട്ടിലിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ 4-5 കഴിയുമ്പോഴേക്കും ജോയിന്റ് വിട്ടു പോകുന്നുണ്ട്, അതുകൊണ്ട് അത് വേണ്ടെന്ന് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഞാനും അത് വേണ്ടെന്ന് വെച്ചു. പരീക്ഷിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു.
1: പുതിയ തൈ ഉണ്ടാക്കുന്നത് തണ്ട് മുറിച്ചു നട്ടാണോ?
0: നമ്മുടെ നല്ല കൊടികളിൽ നിന്ന് തന്നെ തണ്ടെടുക്കുക, അത് കുഴിച്ചു വയ്ക്കുക. അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ പുതിയ വയ്ക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ല സൈസ് നമുക്ക് കിട്ടുമെന്നുള്ള എന്റെ വിശ്വാസം. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ മാറി വരുന്നതനുസരിച്ച് പരിചരണത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ?
0: കാലാവസ്ഥ മാറി എന്ന് വിചാരിച്ച് നമുക്ക് പേടിക്കാനൊന്നുമില്ല, നനം വേണം, അത്രേ ഉള്ളൂ. പിന്നെ അമിതമായ മഴയാണെങ്കിൽ കാ കുറച്ച് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള കുമിനാശിനികളൊക്കെ അടിക്കുക മാത്രമേ ഉള്ളൂ. കുറെ പൊഴിഞ്ഞാൽ ഈ വർഷം അത്രയും കംപ്ലൈന്റ് കാണുന്നില്ല, കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി പൊഴിഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഈ രാസവളം ഉപയോഗിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഹോളിയാർ വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചൂടിലേക്ക് രാസവളം ഉപയോഗിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറെ മാറ്റങ്ങൾ വരും എനിക്ക് തോന്നുന്നു.
1: അപ്പൊ അതിനുശേഷം വിളവ് കൂടുതലാണോ?
0: വിളവ് കൂടുതലെന്ന് പറയാറായിട്ടില്ല. കാരണം വെച്ചാൽ ഇതിപ്പം 3rd വർഷം ശരിയായ കായ വന്നേ ഉള്ളൂ, ഈ വർഷം വന്നേ ഉള്ളൂ. അപ്പുറത്തെ കൂടി ഈ വർഷം കായ കുറവാണ്.
1: അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചിരുന്നു?
0: അത് എല്ലാ വർഷവും ഒരുപോലെ

0: കൊടി കായ്ക്കില്ല. കൊടി കായ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം നിറച്ച് കായ്ക്കുന്ന കൊടി അടുത്ത വർഷം കായൽപ്പം കുറയും, അത്രേ ഉള്ളൂ. എന്നിവച്ച് തീർത്തിലാവില്ല, തീർത്തിലാവണമെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും, പക്ഷേ അല്പം അളവിൽ കുറയും.
1: ഈ വർഷം കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം കൂടുതൽ
0: കൂടുതലുണ്ടാവും.

0: എന്നിട്ട് പിന്നെ ചക്ക തരുന്നത്. ഒന്നിച്ച് പൈസ തരാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഈ അടുത്തൊന്നും കൊണ്ട് ഏത് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചില്ലറ ആയിട്ട് കൊടുക്കണം. അതിന് പകരം ഇങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ വലിയ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഒന്നിച്ച് ഒരു പാർട്ടിക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ചെക്ക് ഞാൻ പിന്നെ ബാങ്കിൽ നിന്ന് മാറി എടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഒരു പുതിയ പാർട്ടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവർ പൊടിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട്.
1: മുഴുവനായിട്ട് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ.
0: അത്രേ അത്രയുള്ളൂ. ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാശിയുടെ പ്രശ്നമാണ്. അതാണ് ഒരു പ്രശ്നം.
1: കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുക അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ?
0: വാസ്തവം പറഞ്ഞാൽ കൃഷിവകുപ്പിന്റെ സഹായങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ വേറെ കൂടുതൽ അന്വേഷിച്ചെത്തേണ്ട സാഹചര്യങ്ങളാണ് ഇപ്പോൾ കൃഷിക്കാത്തുള്ളത്. എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയാണ് മലവെള്ള സംഭരണിക്കകത്ത് ഇട്ട പടുത്തേക്ക് എനിക്കൊരു എഴുതുകയുടെ സബ്സിഡി കിട്ടി. കഴിഞ്ഞ വർഷം കേടായ കൊടികൾ മാറി വയ്ക്കുന്നതിനുള്ള സബ്സിഡികളൊക്കെ സംഘടിപ്പിച്ച് തരുന്നുണ്ട്. ആനുകളൊക്കെ അവർ തരുന്നുണ്ട്. പക്ഷേ കൊടിയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളോ കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മാർഗം അന്വേഷിക്കേണ്ടി വരും.
1: കുരുമുളകിന് വരുന്ന പ്രധാന രോഗങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം?
0: അത് ഒന്ന് ദുരിതമായിട്ടാണ്. അതുപോലെ മഞ്ഞളിപ്പ്, മഞ്ഞളിപ്പാണ് മെയിൻ കേസ്. ദുരിതമായിട്ട് വേണം ആ ഒരു കൂടിയാ പോയി നമുക്ക് അടുത്ത മരുന്ന് കുഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് ബാധിക്കാമെന്ന് നോക്കാം. പക്ഷേ ഈ മഞ്ഞളിപ്പ് തരിക എന്ന് പറയുന്നത് അത് എല്ലാത്തിനെയും ബാധിക്കും. അതിന് അത് വേര് രോഗമാണ്. അതിനുള്ള പിന്നെ അഴുകി പോവാണ് വേര്. അതൊരു സാവകാശം അവിടെ മഞ്ഞ ചെന്നിട്ട് അത് കുറേ പിന്നെ വേറൊരു ദോഷം എന്ന് വെച്ചാൽ അതിൻ്റെ കായ്ക്ക് വെയിറ്റ് ഉണ്ടാവില്ല. മഞ്ഞളിപ്പെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കായ്ക്ക് വെയിറ്റ് ഉണ്ടാവില്ല. വിൽപ്പനയ്ക്കൊക്കെ പറ്റും. അതിനകത്ത് വെയിറ്റുള്ള സാധനം വേണ്ടേ? ആ 3 കിലോ അര കിലോ കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. ഈ കൃഷിവകുപ്പുമായിട്ട് ബന്ധപ്പെടാം. അഭിപ്രായങ്ങൾ പലർക്കും പലതാണ്. എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുക. അത്രേ ഉള്ളൂ.
1: ദുരിതവാട്ടം, മഞ്ഞളിപ്പ്, ഇത് രണ്ടുമാണോ കുരുമുളകിന് നേരിടുന്ന പ്രധാന?
0: ഇത് രണ്ടുമാണ് മെയിൻ കേസ്. ഈ മഞ്ഞളിപ്പും കുതിരവാട്ടവുമാണ് കോഴിയുടെ പ്രധാന രോഗങ്ങൾ. അത് രണ്ടിനും പരിഹാരമായി കഴിഞ്ഞാൽ ഇത് വിജയിപ്പിച്ചെടുക്കാം.
1: ഒരു 5 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ ഉള്ള കാലാവസ്ഥ അല്ല നമ്മുടെ ഇതിപ്പോ. അത് ഈ കുരുമുളക് കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും ബാധിക്കും. ഈ നനയ്ക്കാൻ സൗകര്യം കൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരുടെ ആരുടെയും മുളകുകളൊന്നും ആകില്ല. നനയ്ക്കാൻ സൗകര്യമില്ലാത്ത ആരും കൃഷിക്ക് പോവുകയും വേണം. നാനം പ്രധാനമാണ്. നനയ്ക്കാൻ സൗകര്യമില്ലാത്ത ആരും ഈ കൃഷിക്ക് ഇറങ്ങരുതെന്ന് അഭിപ്രായനായ.
1: തയ്യാക്കി വെക്കുന്നുണ്ടോ കുരുമുളക്?
0: തയ്യാക്കാൻ പറ്റത്തില്ല. എനിക്ക് പണിക്കാരില്ല, പറ്റത്തില്ല. തണ്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് മീറ്ററിന് 9 രൂപ വിലക്കാണ് ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും.
1: എന്തുകൊണ്ടാണ് അങ്ങനെ തയ്യാക്കേണ്ട, തണ്ട് മുറിച്ച് കൊടുക്കാന്നുള്ളത്?
0: അതിന്റെ കാരണം വെച്ചാല് ഈ മണ്ണ് വേണം തൈ ഉണ്ടാക്കണമെങ്കിൽ. മണ്ണ് കിട്ടണമെങ്കിൽ വിഷമം. പിന്നെ അത് പണിക്കാരെ നിർത്തിയതെല്ലാം ചെയ്യണം. അതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ഇത് തന്നെ മതി എന്നുള്ളത്. എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശിക്കും. അല്ലാതെ തൈ ഉണ്ടാക്കി വിറ്റ് കാശ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
1: കുരുമുളക് കൂടാതെ വേറെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്?
0: വേറെ കൃഷികളൊന്നും പറയാനില്ല. കൃഷി എന്ന് പറയാൻ മാത്രമൊന്നും പറയുന്നില്ല. ഈ കുരുമുളക് മാത്രമേ ഉള്ളൂ.
1: വരുമ്പോ മഴക്കുഴി കണ്ടു, അതെന്തുകൊണ്ടാണ് നിർമ്മിക്കാൻ കാരണം?
0: കൊടി കൃഷി ചെയ്യുമ്പോൾ നനയ്ക്കാനുള്ള സൗകര്യമാണെന്ന് അറിയാമായിരുന്നുണ്ട്. കൊടി ഉണ്ടാകും, കുറച്ച് തെങ്ങ് കൂടെ ഉണ്ടല്ലോ. അപ്പൊ നനയ്ക്കാൻ വെള്ളം ആവശ്യമായതുകൊണ്ട് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ 50x50 ഒരു 10 താഴ്ചയുള്ള സംഭരണി ഉണ്ടാക്കി. അത് കുറവാണെന്ന് തോന്നി. ഇപ്പം അത് കുറച്ചു വലുതാക്കി. അതാണ് ഇപ്പം ഇവിടെ കണ്ടത്. ഇപ്പോൾ ഉള്ളത് 75x50 10 താഴ്ച. ഈ പറമ്പ് മുഴുവൻ നനയ്ക്കാൻ വെള്ളം കിട്ടും.
1: കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു?
0: കുടുംബത്തിനൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇതേക്കുറിച്ച് ആർക്കും വലിയ ഗ്രാഹ്യമില്ല. കുടുംബക്കാർക്കും വലിയ ഗ്രാഹ്യമില്ല. നമ്മൾ ചെയ്തു ഓരോന്ന് വിജയിച്ചു വരുമ്പോഴാണ് സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ പരാജയപ്പെട്ടു പോകുകയാണെങ്കിൽ സപ്പോർട്ട് ആരും ഉണ്ടാക്കിക്കാറില്ല. ഏത് കാര്യമാണല്ലോ, ഒരാളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് വിജയിക്കുകയാണെങ്കിൽ സപ്പോർട്ട്, പരാജയപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടില്ല. അത്രേ ഉള്ളൂ. കൃഷിക്ക് ഞാൻ മാത്രമല്ല, മകൻ വന്നിട്ടുണ്ട്. അവൻ വന്നിട്ട് 2-3 മാസമേ ഉള്ളൂ. അവൻ പണി നിർത്തി പോകുന്നതാണ്. എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ആ പണി നിർത്തിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് എന്റെ കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ അവൻ കൂടുതൽ സപ്പോർട്ടാണ്, കൂടുതൽ വിജയിപ്പിക്കാൻ നോക്കാണ് കൂടുന്നു. അപ്പൊ അതുകൊണ്ട് ദിവസിക അവനെ ഏൽപ്പിച്ചിരിക്കുന്നു.
1: അടുത്ത തലമുറയ്ക്ക് കൈമാറി.
0: പറയട്ടെ.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ജോൺചേട്ടന്റെ മകനാണ്. എന്താ പേര്?
2: സിജോ.
1: സിജോ, എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ജോലി വിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചത്?
2: ഞാൻ ബാംഗ്ലൂർ സോഷ്യൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഏകദേശം 18 വർഷമായി ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 വർഷം മുമ്പെടുത്ത തീരുമാനമാണ് ഇത്, കൃഷിയിലേക്ക് വരാന്നുള്ളത്. 5 വർഷം മുമ്പ് എനിക്ക് സോഫ്റ്റ്വെയർ ജോലി എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ സാറിന് എല്ലാവർക്കും ഒരു മിഡേജ് ക്രൈസിസ് വരും എന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ചിന്തിച്ചെന്താ, എന്തുകൊണ്ട് അതിൽ നാട്ടിൽ സ്ഥലമുണ്ട്. ഇപ്പോൾ അവിടെ ഞങ്ങൾ അന്ന് കുരുമുളക് ഉണ്ടായിരുന്ന റബ്ബർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുരുമുളക് കൃഷിയുടെ ചിലവ് വര കാര്യങ്ങളെല്ലാം നമുക്ക് ഐഡിയ ഉണ്ട്. അതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുവാണെങ്കിൽ അത് അത്യാവശ്യം വരുമാനം തരും. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഐറ്റിന്ന് ഇൻകം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ മോശമല്ലാത്തൊരു ഇൻകം ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന രീതി പോരാന്ന് തോന്നി. ആ സമയത്ത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറേ വിയറ്റ്നാം മോഡൽ ഐഡൻസിറ്റി ഫാമിംഗ് ഒക്കെ കണ്ടു. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ അല്ല ചെയ്തിരുന്നു. അന്ന് അപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ശരി, നമുക്ക് നാല് രീതിയിലാക്കാം. നമുക്ക് ഡ്രിപ്രിയേഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, സാധനം മേടിച്ചു തരാം. അപ്പോൾ ഞാനന്ന് ഹുസൂറൊക്കെ പോയി ഈ ഡ്രിപ്രിയേഷൻ സെറ്റൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഞങ്ങളിതെല്ലാം ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തു. ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 ഹെയ്റ്റ് ഞങ്ങൾ കട്ട് ചെയ്ത് ആ ഐഡൻസിറ്റിയിൽ ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് വളരെ ഒത്തിരി വ്യത്യാസമുണ്ട്. പെർ ട്രീ എന്നുള്ളത് ഇൻകം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ആവുമെന്ന് തോന്നി.
1: ബാംഗ്ലൂരിൽ നിന്ന് ജോലി രാജിവെക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയത്
2: പപ്പയുടെ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. വെച്ചാൽ പപ്പ ചോദിച്ച ഇവിടെ റബ്ബറായിരുന്നു മുഴുവൻ. റബ്ബർ വെട്ടി കളയാൻ പോകും. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ റീ പ്ലാൻ ചെയ്യണ്ടേ? അപ്പം ഇനി റബ്ബർ ചെയ്യാൻ പ്ലാൻ ഇല്ല. അവരെ അവളുടെ ഏജിലാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ചോദ്യം ഒരു ദിവസം വന്നു. അപ്പോഴാണ് നമ്മൾ ഒരു സെക്കൻഡ് കരിയർ ആയിട്ട് ഇത് എന്തുകൊണ്ട് ചൂസ് ചെയ്തുവിടാം, ഫാമിംഗ് യൂസ് ചെയ്തുവിടാം. അപ്പോൾ അതിനകത്ത് കുരുമുളക് അറിയാവുന്നതുകൊണ്ട് കുരുമുളക് റബ്ബർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുരുമുളകായിരുന്നു നല്ലൊരു ഇൻകം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താ കുരുമുളക് സ്കെയിൽ ചെയ്ത് എല്ലാം മുഴുവൻ പറമ്പ് മുഴുവൻ കുരുമുളക് ചെയ്യാൻ.
1: സിജോയുടെ ഫാമിലി അതിനോട് സപ്പോർട്ടായിരുന്നു?
2: ബിറ്റ്വീൻ 20 ആൻഡ് 30 ആ ഏജിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. പക്ഷെ ഒരു 30 ആയി കഴിയുമ്പോൾ അവരുടെ ഒക്കെ വിഷനും ഒക്കെ ചേഞ്ച് ആവും.
1: ബാംഗ്ലൂർ ജീവിച്ചിട്ട് ഈ ഭാഗത്ത് വന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്

0: ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല?
1: തീർച്ചയായും ഞങ്ങളുടെ കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ഒക്കെ അതൊരു നല്ല വ്യത്യാസമാണ്. പിന്നെ ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു 40 ഏജിന് ശേഷം ആ ഒരു ജോലി ഒട്ടും നല്ലതല്ലാന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യമുണ്ടായിരുന്നു. ഓക്കെ, ഒരു 40 വയസ്സിന് ശേഷമാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ കണ്ടുതുടങ്ങുന്നത്. അപ്പോൾ ആരോഗ്യം, അതിനുശേഷം ഇമ്പോർട്ടൻസ് പൈസകൾ കൂടുതൽ ആരോഗ്യത്തിനാണ്. പിന്നെ കുട്ടികളോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ടെന്നാണ്. മറ്റേത് ഞാൻ രാവിലെ 8:30 ആകുമ്പോൾ ഓഫീസിലേക്ക് പോയാൽ രാത്രി 8:30 ആകുമ്പോൾ ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി കിട്ടും എന്നുള്ളൊരു, അറ്റ്ലീസ്റ്റ് അവർക്ക് ഞങ്ങളുടെ അടുത്ത് കയറാൻ പറ്റുമല്ലോ. ഇവിടെ വർക്കിംഗ് അവേഴ്സ് കുറയാൻ പറയാൻ പറ്റില്ല, എന്നാലും ഒരു 6 മണിക്ക് ശേഷം ആയാലും വീട്ടിൽ കയറുള്ളൂ, കാരണം ലൈറ്റ് വേണ്ടേ, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ്. ഇതാകുമ്പോൾ നമുക്ക് നിഷൻ ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി വേണ്ട, സ്ഥലം ഓൾറെഡി ഉണ്ട് ഇവിടെ, പഠിച്ച് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്.
0: കുരുമുളകിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞോ?
1: ഇല്ല, കൃഷി ഇതുപോലെ തന്നെ ഡോക്ടർമാർ പഠിച്ചാൽ തീരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. കൃഷിയും കാലോചിതമായി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പുരാതനത്തിനും പഠിച്ചു തീരുമെന്ന് തോന്നുന്നില്ല.
0: ഒരു 3 മാസം ആയിട്ടോ അല്ലേ ഇറങ്ങിയിട്ട്?
1: അതെ.
0: അപ്പൊ ഇറങ്ങിയിട്ട് എന്ത് തോന്നുന്നു, എളുപ്പമാകുന്നുണ്ടോ?
1: ഈ എളുപ്പം എന്നുള്ള വാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. ഏത് ജോലിക്ക് പോയാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടല്ല പോയതെന്ന്, കൃഷി ഒരു കരിയറായിട്ട് യൂസ് ചെയ്തു, അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട്, ഇവിടെയും പഠിക്കാനുണ്ട് ഒത്തിരി, അത് കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് ആണ്.
0: എന്തൊക്കെ പുതിയ, ഇപ്പം സിജോയെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ്, അച്ഛൻ പഴയ തലമുറയിൽപ്പെട്ട് വന്നതാണ്, അപ്പോൾ അവരുടെ കൃഷി രീതികളിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് സിജോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ടത്തെ രീതിക്കല്ല ജീവിതച്ചെലവ് കൂടുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ. കൃഷി ഒരു ജീവിതമാർഗമായി കാണണമെങ്കിൽ നമുക്ക് പേർ ഏക്കർ കിട്ടുന്ന വരുമാനം കൂട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, അത് അത്രയും ഇത് അതിനുമാത്രം ഒരു വലിയ ഫാക്ടറല്ലായിരുന്നു പണ്ടത്തെ രീതിയിലേക്ക്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ജീവിതച്ചെലവെല്ലാം കൂടുന്നു, ലൈഫ് സ്റ്റൈൽ മാറുന്നു. ഞങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ എൻ്റെ ഡിഫറൻറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഒരു ഏക്കറിൽ നമുക്ക് കിട്ടുന്ന വരുമാനം കൂടിയേ പറ്റൂ, പഴയ രീതിക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് എന്താണ് ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ ചിന്തിച്ച് ചെയ്തു തുടങ്ങിയാലേ ഇത് ഒരു വിജയകരമായിട്ട് കാണിക്കാനും പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നല്ലൊരു ഇൻകം സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകും, കുറച്ച് കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകും, കാരണം ഇത് ഫാമിലിക്ക് ഇത് കൊണ്ടെടുക്കാൻ പറ്റത്തില്ല, ഫാമിലിയുടെ കാര്യങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ്, അപ്പോൾ മാറി ചിന്തിച്ചാൽ മതിയാവും. പുതിയ തലമുറ ആ രീതിയിലാണ് കൃഷിയെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് കുരുമുളക് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ വീട്ടിൽ പറമ്പിൽ ഒരു 100 മരങ്ങൾ ഉണ്ടാവായിരിക്കാം, അതിർത്തിക്കൂടെ മരങ്ങൾ ഉണ്ടാവും. ആ അത് മരത്തിൽ എല്ലാവരും ഓരോ കൊടിയിട്ട് പോകും, അതിൻ്റെ പുറകെ പോയില്ല, വെള്ളം ഒഴിക്കില്ല, വളവിടുന്നൊന്നും ഇല്ല, അതിൽ നിന്ന് എന്ത് കിട്ടുന്ന പോയി പറിച്ചെടുത്തിട്ട് വരും. പക്ഷെ അങ്ങനെ ചെയ്താൽ കുറെ വിളവ് കിട്ടുന്നുള്ളൂ, പക്ഷെ അതിന് വരുമാനം കുറവായിരുന്നു. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വരുമാനം കിട്ടാൻ ഏതൊക്കെ കൃഷി രീതിയാണ് നമുക്ക് അവലംബിക്കേണ്ടത്, അത് നോക്കുവാണെങ്കിൽ കുരുമുളകിന് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും.
0: ഹൈ ഡെൻസിറ്റി കൃഷി രീതിയാണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: അതെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ചാൽ പറഞ്ഞത്, പണ്ട് അതിർത്തി മരങ്ങളിൽ വെച്ചിരിക്കുന്നവരും ഞങ്ങളൊരു പൊങ്കല്യത്തിന്റെ തോട്ടമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ പൊങ്കല്യം തോട്ടമായിട്ട് പിടിപ്പിക്കുമ്പോൾ 25-10 അടി ഗ്യാപ്പിലാണ് ചെയ്തത്, അതിലാണ് കുരുമുളക് കിട്ടത്. അതും അന്ന് കുരുമുളക് ഇടാൻ വേണ്ടിയിട്ടല്ല, അത് പൊങ്കല്യത്തിന്റെ തോട്ടമായിട്ട് തുടങ്ങി, പിന്നെ മനസ്സിലായി, പിന്നെ ഓക്കെ കുരുമുളക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് കുരുമുളക് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വരുമാനം കണ്ടപ്പോൾ ഓക്കെ ശരി, ആ സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്, നമുക്ക് മുഴുവൻ കുരുമുളകാക്കിയാലോ എന്ന്. എന്നിട്ട് അന്നാണ് ഐഡൻസിറ്റി ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ എല്ലായിടത്തും 20 എന്നുള്ളതൊക്കെ മാറി, ഇപ്പൊ 6-7, 6-8 എന്നുള്ള രീതിയിൽ, 6 അടി നീളമുള്ള രീതി, അങ്ങനെ ആ രീതിയിൽ കൂടുതൽ 1 ഏക്കറിൽ കൂടുതൽ എണ്ണം ചെലുത്തുന്ന രീതിയിൽ ചെയ്ത്. അപ്പോൾ നമ്മളത് മരത്തിലല്ല ഫോക്കസ് ചെയ്യുന്ന, അത് അന്ന് പൊങ്കലും കൃഷി ചെയ്തപ്പോൾ മരമായിരുന്നു ഫോക്കസ്, മരത്തിൻ്റെ വളർത്തിയിട്ട് വരുമാനം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ മരത്തെ വളർത്താതെ മരം കട്ട് ചെയ്ത്, മരത്തെ കട്ട് ചെയ്ത് നിർത്തി കുരുമുളകിനെ ഫോക്കസ് ചെയ്ത് കൂടുതൽ ഇൻകം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്.
0: അതുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇപ്പം വെട്ടി നിർത്തിയിരിക്കുന്നത്.
1: കുരുമുളകിന് വെയിൽ വേണം, ഓക്കെ വെയിൽ വേണം. അപ്പം കുരുമുളകിനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കുരുമുളകിനെ വളരേണ്ട അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്.
0: ഈ മരങ്ങളൊക്കെ എത്ര വർഷം പഴക്കമുള്ളതാണ്?
1: 3 മുതൽ 4 വർഷം വരെ അല്ലേ?
2: 4 ഉള്ളൂ, കാരണം നമ്മൾ വലിയ മരങ്ങൾ വെച്ചതാ, അതുകൊണ്ട് 4 വർഷം പഴക്കമാണുള്ളൂ.
0: വെട്ടി നിർത്തുമ്പോൾ മരം നശിച്ചു പോകുന്നില്ല?
2: മരം നശിച്ചു പോകില്ല, മരത്തിന്റെ വളർച്ച കുറയും, വട്ടം മുറിച്ച് നിർത്തില്ലേ, അതുകൊണ്ട് മരത്തിന്റെ വളർച്ച കുറയും.
1: മരങ്ങൾ വെച്ചിട്ടുള്ളൂ, ഞങ്ങള് പല മരങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാ, പ്ലാവ്, ആഞ്ഞിലി, വട്ട, മഹാണി, പൊങ്കല്യം, ഇതൊക്കെ ട്രൈ ചെയ്തു. ആണിയാണ് ഞങ്ങൾക്ക് നോക്കിയിട്ട്, നമുക്കിപ്പോ പല കാര്യങ്ങളുണ്ടല്ലോ, വെട്ടി കഴിഞ്ഞാൽ കേടുവരാതിരിക്കുക, അല്ലാതെ മരത്തിന് കേടുവരാതിരിക്കുക, ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് മഹാണിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവസാനം മഹാണിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മരങ്ങളും ഉണ്ട് നമ്മുടെ കൂടുതൽ
2: സപ്പോർട്ട് ചെയ്യുന്നത്, യൂട്യൂബിലൂടെ എല്ലാം ബയ്യാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബയ്യാനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഒറ്റ ഇലയില്ല, മഴക്കാലത്ത് പോലും ചില സമയത്ത് ഇലയില്ല, പിന്നെ പുഴുക്കേട് കൂടാ എന്റെ ഇലയ്ക്ക്, അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ബയ്യാനി പറ്റത്തില്ല എന്നാണ് തീരുമാനിച്ചത്.
0: സിമെന്റ് തൂണുകൾ ഇടുന്നുണ്ട്,
2: പി സി പൈപ്പിന്റെ ഒരു പോസ് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് കാര്യങ്ങളെന്നുണ്ടെങ്കിലും ചൂടിൽ അതിന് വരുന്ന ചിലവ്, ഒടിക്കലോ ആയുസ്സിലോ ഉണ്ടോ, നമുക്കിപ്പോൾ കണ്ണടച്ചു തുറക്കുന്ന സമയത്ത് ഇത് താഴെ പോവാം. അപ്പോൾ അതങ്ങനെ ആയുസ്സില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കാശ് മുടക്കി ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറമ്പടച്ച് കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റും.
1: ഇതിലുപരി വേറൊരു ഫാക്ടറുണ്ട്, ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ, മറ്റേതാണെങ്കിലും മുഴുവൻ വെയിലായിരിക്കും. അപ്പൊ നമുക്ക് ഇത് മെയിൻ്റെനൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കുരുമുളക് വരയ്ക്കുന്ന സമയം, വേനൽക്കാലത്ത് നമ്മൾ കുരുമുളക് വരയ്ക്കുന്നത് നമുക്ക് ആ അത്രയും വെയിലുകൊണ്ട് കുരുമുളക് വരയ്ക്കാൻ പറ്റത്തില്ല.
2: ഇപ്പൊ ഇനി ചവർക്ക് മുളക് പറിച്ച ശേഷം ഇറക്കുള്ളൂ. ആ തണലേക്ക് ആവശ്യം, ഇനി ഞങ്ങൾക്ക് തണൽ ആവശ്യം, നമുക്ക് മുളക് പറിക്കണമെങ്കിലും തണൽ ആവശ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ കമ്പറക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിൽ ഇറക്കുള്ളൂ.

0: അതിനിടയ്ക്ക് കമ്പറക്കില്ല.
1: ഈ വെട്ടിയിറങ്ങുന്ന ചവറല്ല അതിന് വളമാണ്, പറമ്പില് ഇല വളമാണ്, എല്ലാം ചുവട്ടിലേക്ക് ഇടും.
0: അപ്പൊ ആ ചവറ് തന്നെ ഒരു വളമാണ്, ജൈവളം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു നല്ലൊരു വളം അത് തന്നെ കിട്ടുന്നത്.
1: ഞങ്ങൾ ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കമ്പനി പോയി ഇത് റോള് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഏകദേശം അളന്ന് എത്ര നീളം വീതിയും വേണ്ടി വരുന്നുണ്ട്, ഏകദേശം അളന്നിട്ട് അതിനുള്ള റോള് ബൾക്കായിട്ട് ഒരു 20 റോളോട് ഞങ്ങൾ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിനുള്ള സെറ്റിങ്സ് അതായത് കുറെ ഒത്തിരി ചെറിയ ചെറിയ ഫിറ്റിങ്ങുകളുണ്ട്, അതെല്ലാം വാങ്ങിക്കൊണ്ടത് പപ്പയും ജോലിക്കാരും കൂടെ ചേർന്നിട്ടാണ്. ഞങ്ങൾക്കൊരു മലയിലാണ് ആദ്യത്തെ ഒരു സ്ഥലമുള്ളത്, അവിടെ ഇട്ട് ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്തു വെച്ചാൽ അത് വർക്കൗട്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നത് എല്ലായിടത്തും. ഇപ്പോൾ കൃഷിക്ക് ഇറങ്ങുമ്പോൾ എന്ത് പണിയും സ്വയം ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ ശരിക്കും അത്, അല്ലെങ്കിൽ എല്ലാം തൊഴിലാളി വെച്ച് ചെയ്യാൻ പോയാൽ ലാഭം കുറയും, പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ വരില്ല. ഇത് നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ടായിരിക്കുന്നത് എങ്ങനെ ചെയ്യണമെന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് പപ്പം തന്നെയാണ് ഇതെല്ലാം ഇട്ടത്, അങ്ങനെയാണ് ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒത്തിരി ഞങ്ങൾ കൊടുത്തതൊക്കെ പ്രഷർ കുറവാണ്, ഞങ്ങൾ ഇനി മാറ്റിയിടണം. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് ഞങ്ങൾക്ക് ഇനി നന്നായി റീസെറ്റ് ചെയ്യണം. ഓക്കെ,
2: പരീക്ഷണ ഘട്ടത്തിലാണ്,
1: പരീക്ഷണ ഘട്ടത്തിൽ. അപ്പോൾ പരീക്ഷണം പഠിച്ചു, ചെയ്ത് പഠിച്ചു, അതിന് ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ അതിന് ഇച്ചിരി കട്ട് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
2: ഇത് എത്ര ഇഞ്ചിൻ്റെ ട്യൂബാണ് വാങ്ങിയിരുന്നത്?
1: ഇത് 16mm മെയിൻ ലൈൻ എന്ന് പറഞ്ഞ 2-inch PVC പൈപ്പാണ്. അതിൽ നിന്ന് 16mm അത് കിണറിൽ നിന്നല്ല, ടാങ്കിൽ നിന്ന് വരുന്നത്, മോട്ടറിനെ വെച്ചിട്ടല്ല വരുന്നത്. ഞങ്ങളൊരു 20-അടി ഹൈറ്റില് മഴക്കുഴിക്ക് 10-അടി ഹൈറ്റാണ് ഉള്ളത്. പറമ്പിൻ്റെ ഏറ്റവും മുകളിലാണ് മഴക്കുഴി ഉള്ളത്. അപ്പോൾ ഗ്രാവിറ്റി കൊണ്ട് തന്നെ ഇത് നിറഞ്ഞെടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫോഴ്സ് ഉണ്ട്. പക്ഷേ കുറെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഫോഴ്സ് കുറയും, ഓക്കെ, വെള്ളം താഴുമ്പോൾ. അപ്പോൾ ആ സമയത്തെല്ലാം ഞങ്ങളാണ് അവിടെ 20-അടി ഹൈറ്റിൽ ഞങ്ങൾ ടാങ്ക് വെച്ചിട്ടുണ്ട്, ആ ടാങ്കിലേക്ക് അടിച്ചു മഴക്കുഴിയിൽ നിന്ന്. അവിടെ നിന്നാണ് പിന്നെ വെള്ളം വരുന്നത്. അപ്പോൾ അതിന് ഫോഴ്സ് ഉണ്ടാവും നന്നായിട്ട്. അപ്പോൾ അത് ഒരു 2-inch പൈപ്പിൽ കൂടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2400 കുരുമുളക് ചെടികളുണ്ട്. അപ്പോൾ ഇത്രയും കുരുമുളക് ചുവട്ടിൽ വെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് പൈപ്പ് വലിച്ച് നടന്ന് നനച്ചിട്ട് എത്തിക്കാൻ എന്നാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ അത് മാത്രമല്ല, ഈ പൈപ്പ് ഈ കുരുമുളകത്തിൽ കൂടി വലിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിനൊക്കെ കുഴപ്പങ്ങൾ വരും, തണ്ടൊക്കെ വലിഞ്ഞ് വിട്ടുപോയെന്ന് വരാം, കട്ട് ചെയ്ത് പോയെന്ന് വരാം. അപ്പോൾ പ്രാക്ടിക്കലി അത് നല്ലതല്ല, പിന്നെ നമുക്ക് നനയ്ക്കാൻ ഒത്തിരി സമയം വേണം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് മാറിയത്. അതാകുമ്പോൾ നമുക്ക് ഓരോ സെക്ഷനിലേക്ക് വാൽവുണ്ട്, വാൽവ് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്ഷനിലെ എല്ലാ ചെടിയിലേക്കും വെള്ളം എത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളിൽ ചെയ്യുന്നത്. മഴവെള്ള സംഭരണി ഞങ്ങൾ ഏകദേശം ഒരു 50-അടി നീളം, 50-അടി വീതി, 10-അടി താഴ്ച, ഈ രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ പറമ്പിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് ആണ് മഴക്കുഴി ഉണ്ടാക്കിയത്. വീട്ടിൽ നിന്നുള്ള മഴവെള്ളവും ഞങ്ങൾ അതിലേക്ക് ചാനൽ ചെയ്തേക്കുകയാണ്. ഏകദേശം ഒരു 5 വർഷമായി ഞങ്ങളത് ചെയ്തിട്ട്, പക്ഷേ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ട്. കാരണം തെങ്ങ് നനയ്ക്കാൻ ഇതിപ്പം വേനൽക്കാലത്ത് കഠിന വേനൽ വരുവാണെങ്കിൽ മരം വാടിപ്പോവാതെ അല്ലെങ്കിൽ കരിഞ്ഞു പോവാതെ നിലനിർത്താനുള്ള വെള്ളമുള്ളൂ ഈ പറഞ്ഞതുള്ളൂ. ഏകദേശം 600,000 കപ്പാസിറ്റിയുള്ള ടാങ്കാണ്, പക്ഷേ ഇത് പോരാ.
2: ഇപ്പോൾ അത് വലുതാക്കി എന്ന് പറഞ്ഞു.
1: ആ ഇത് വലുതാക്കി ഞങ്ങളിപ്പോൾ എക്സ്പാൻഡ് ചെയ്തു. ഞങ്ങളിപ്പോൾ അതിന് 11 ലക്ഷം കപ്പാസിറ്റിയുള്ള 75-അടി നീളവും 50-അടി വീതിയും 10-അടി താഴ്ചയുള്ള മഴവെള്ള സംഭരണിയാക്കി മാറ്റി. ഇപ്പോൾ 3 മാസം ശരിക്കും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ 4 മാസം വെള്ളം വേണം. അതിനകത്ത് മാർച്ച് അവസാനം വരെയാണ് ഞങ്ങളുടെ കുരുമുളകിൻ്റെ വിളവെടുപ്പ്. അപ്പോൾ കുരുമുളകിൻ്റെ വിളവെടുപ്പിൻ്റെ ലാസ്റ്റ് വീക്ക് ഞങ്ങൾ കുരുമുളകിനുള്ള ജലസേചനം നിർത്തും. കുരുമുളകിന് അല്ലെങ്കിലും ആഴ്ചയിലോ 1 അല്ലെങ്കിൽ 2 മാക്സിമം അത്രേ ഉള്ളൂ നനയ്ക്ക്. പക്ഷേ തെങ്ങാണ് ഇവിടെ വെള്ളം കൊണ്ടുവരുന്നത്. തെങ്ങിനാണ് മെയിനായിട്ട് വെള്ളം വേണ്ടത്.
2: കുരുമുളക്
1: 37 ചുവട് തെങ്ങാണ് വെച്ചത്, ഇപ്പം എന്തോ 30 അടുത്തേ ഉള്ളൂ, കാരണം 7 അടുത്ത് പോയി. മെയിനായിട്ട് ഞങ്ങൾക്ക് കരിക്കായിരുന്നു ഞങ്ങളുടെ തെങ്ങ് വെച്ചതിൻ്റെ ഉദ്ദേശം. ഞങ്ങൾക്ക് കഴിക്കാനും കരിക്ക് വിൽക്കുക എന്നുള്ളതും കൂടെ രീതിയിലാണ്. കാരണം തേങ്ങ വയ്ക്കുന്നതിനേക്കാളും ലാഭകരം കരിക്ക് വയ്ക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ കരിക്കായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ പ്രൊഡക്റ്റ് തെങ്ങ് തോട്ടത്തിൽ നിന്ന്. തെങ്ങിന് ആഴ്ചയിൽ 500 ലിറ്റർ വെള്ളം വേണമെന്ന് അങ്ങനെന്താണ് ഒരു കണക്കുള്ളത്. അത്രയും വെള്ളം കൊടുക്കാനുള്ള കപ്പാസിറ്റി നിലവിൽ ഇതിനില്ല, കാരണം 3 മാസം കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ടാങ്ക് വലുതാക്കിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. ഈ വർഷം നോക്കണം എന്തുമാത്രം വെച്ചോണ്ടെന്ന്.
2: നിലവിൽ
1: ഈ പറമ്പ് മുഴുവൻ നനയ്ക്കാനുള്ള അതിൻ്റെ താഴോട്ടുള്ള എല്ലാം നനയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഈ 4 മാസം നനയ്ക്കാനുള്ളതുകൊണ്ടാണ് ഇത്രയും വലുതിൻ്റെ ആവശ്യം വരുന്നത്. ശീരാടിമലയുടെ താഴെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ശരിയോ, ഇത് ഏറ്റവും താഴ്വാ. ഈ അറ്റത്തൊരു തോടാണ്, ചെറിയ തോടാണ്, മലയുടെ ഏറ്റവും താഴത്തെ ഭാഗമാണ് ഇത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് മലയാണ്.
2: ഒരു കുരുമുളക് കർഷകൻ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: പ്രതിസന്ധി കൊടിയുടെ കേടാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അത് നമ്മൾ പഠിക്കണം. അപ്പൊ കൊടിക്ക് മഞ്ഞളിപ്പ് വന്നു. അപ്പൊ നമ്മുടെ കൊടിക്ക് മഞ്ഞളിപ്പ് ഇപ്പൊ ആ ഭാഗത്തൊക്കെ കുറെ മഞ്ഞളിപ്പ് വന്നു. അപ്പൊ ആ മഞ്ഞളിപ്പ് വന്നിട്ട് അത് മാറാൻ വേണ്ടി ഞങ്ങൾ പ്രൈവറ്റ് പാർട്ടികളുടെ മരുന്നുകൾ കൂടി ഉപയോഗിക്കേണ്ടി വന്നു. അപ്പൊ അപ്പോഴാണ് അത് കുറെ മാറിക്കിട്ടിയത്. പിന്നെ പണിക്കാരുടെ പ്രശ്നം, പണിക്കാർ ആവശ്യം പോലെ വേണം. ഇതായത് പറിക്കാനും പറിക്കാനാണ് കൂടുതൽ വേണ്ടത്. മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെ പരിഹരിക്കാം. പറിക്കാതാകുമ്പോഴേക്കും പണിക്കാർ ആവശ്യമാണ്.
2: ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ കൃഷി തുടരുക എന്നൊക്കെ ചിന്തിച്ചത് ഇഷ്ടം കൊണ്ട് മാത്രമല്ല.
3: അല്ല, ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഇതൊക്കെ ഒരു രസമാണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിലൊരു കൃഷി വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ അവിടെ ചോദിച്ചായിരുന്നു.
2: ഇന്നത്തെ കാലത്ത് നമുക്ക് പൊതുവെ പറയുന്നത് കൃഷി മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ്. അതിനെക്കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ്?
3: എന്റെ അഭിപ്രായം, കൊടി കംപ്ലൈന്റ് ഇല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റും. കൊടിക്ക് കംപ്ലൈന്റ് ആയാലും നടക്കത്തില്ല. കൃഷി മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റും. അത് നേരെ ജോയായിരിക്കും, വ്യാപകമായിട്ട് ചെയ്യാൻ പറ്റണം. അതൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒക്കെ വേണമെങ്കിൽ അത് നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കൃത്യം വന്ന് കൃഷി ഞാൻ ഇത് ചെയ്യാനുണ്ട് വേറെ ഓടിക്കുന്ന കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുന്നതെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരാൾക്കൊരു കാര്യം വിജയിച്ചു എന്ന് വിചാരിച്ച് എല്ലാവർക്കും അത് വിജയിച്ച് കിട്ടണം നിർബന്ധമില്ല.
2: ഒരു മുഴുവൻ സമയ കർഷകനാണ്.

0: പറഞ്ഞോ, ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്?
1: പണിയുള്ള ദിവസം പണിക്കാരില്ലാത്ത ദിവസമുണ്ട്. പണിക്കാരുള്ള ദിവസമാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോഴേ അവർ വരും. 11 അപ്പോഴത്തേക്ക് നമ്മൾ റെഡിയാകും, ഭക്ഷണമൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തത് എന്താണോ ആ പണിക്ക് പണി ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ തന്നെ ഇറങ്ങും, 8 മണിക്ക് 8:30 അതാണ് ഇവിടുത്തെ ടൈമിങ്. പണിക്കാർ വരുന്ന സമയം അതല്ല, ചില ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങി മരുന്നടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പണിക്കാർ വരുന്നതിന് മുമ്പ് നമുക്ക് ഏർലി മോർണിംഗ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇലയിലേക്ക് അടിക്കാനുള്ള മരുന്നൊക്കെ രാവിലെ തുടങ്ങണേ നല്ലതാണെന്ന്
0: പറഞ്ഞു.
1: ഞാൻ പപ്പം ചെയ്യാറുണ്ട്, അത് അറിഞ്ഞു ചെയ്യാൻ.
2: രാവിലെ ഒരു 7 മണിയാകുമ്പോൾ പണിക്കാർ എത്തത്തില്ല, അല്ലെങ്കിൽ ബംഗാളിയെ കൂട്ടിക്കൊണ്ട് വരണം. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞെടുത്ത് മനസ്സിലാക്കാൻ വലിയ വിഷമം. അതേ സമയം നമ്മൾ ആ 5-7 മണിയാകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ തീരാന്ന് കസേ ഉള്ളൂ. മോട്ടർ വെച്ച പമ്പുണ്ട്, അത് വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി, രണ്ടുപേരെ നിൽക്കുവാണ് പെട്ടെന്ന് പരിപാടി കയറും.
1: ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാവുന്ന അത്ര അളവിലുള്ള സാധനങ്ങൾ ഉള്ളു ഇവിടെ. കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് പണിക്കാരെ ഒത്തിരി ആശ്രയിക്കേണ്ടി വരിക ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഇപ്പം വളം പോലും ഇപ്പം ഉണ്ട്, ഇപ്പം ഈ ബയോടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ആയി എല്ലാം വന്നുകൊണ്ട് ഇപ്പം നമുക്ക് ഇത് എന്താണ് വളങ്ങളൊക്കെ ഫോളിയറായിട്ട് വരുന്നുണ്ട്. ഒക്കെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: പുതിയ തലമുറയെ പ്രതിനിധീകരിക്കാൻ ചേട്ടൻ്റെ മകൻ തന്നെയുണ്ട്. ഇപ്പം ചേട്ടൻ്റെ മകന് കൊടുക്കാനുള്ള ഉപദേശം എന്തായിരിക്കും?
2: എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഉപദേശം, കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുക, ഏറ്റവും പുതിയത് പഠിച്ച് ചെയ്യുക, ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്കത് പ്രയോജനപ്പെടാൻ പറ്റും. പിന്നെ എന്നാ ചെയ്യുന്ന കൃഷിയിലേക്ക് കൂടുതൽ ഏകാഗ്രതയോടെ ചെയ്തെങ്കിലേ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. കൃഷിയോടുള്ള താല്പര്യമുള്ളവർ മാത്രമേ പണിക്ക് ഇറങ്ങാൻ മതി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇത്രമാത്രം താല്പര്യത്തോടെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള മാത്രമേ അത് ഇറങ്ങാവുള്ളൂ. പലരുടെ അഭിപ്രായം കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും വിജയിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറേ ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിനു വേണ്ടി ഇറങ്ങിയാൽ മതി. പക്ഷേ ഈ സംവിധാനങ്ങളെല്ലാം വേണം, അതായത് നനയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് ഇറങ്ങാൻ കൊടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. മറ്റു കൃഷിക്കൊക്കെ എന്തുകൊണ്ടും ആകാം, പക്ഷെ കൊടിക്കൃഷിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ.
0: ശ്രോതാക്കളോട് എന്താണ് സിജോയ്ക്ക് പറയാനുള്ളത്?
1: ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതിനകത്തുമുണ്ട്. പഴയ കാലത്തേക്കാളും കുറച്ചിലൂടെ അറിവ് ലഭിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ സൗകര്യമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഭയപ്പെടാതെ ഇറങ്ങാൻ പറ്റും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് വരുന്നവരും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് കയ്യിൽ കുറച്ച് പൈസ വേണം. കാരണം ഇത് കൃഷി നമ്മുടെ പഴയ തലമുറയ്ക്ക് കയ്യിൽ ഇൻകം ഇല്ലാണ്ടാണ് അവർ കൃഷിയിലേക്ക് ഇറങ്ങിയത്. മൂലധനം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മുടക്കുന്ന പൈസയ്ക്കാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഏത് ബിസിനസ് പോലെ തന്നെ കൃഷി അങ്ങനെ തന്നെയാണ്. നമുക്ക് മുടക്കാൻ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും.
0: ശ്രോതാക്കൾക്ക് ചേട്ടനോട് സംസാരിക്കാൻ ചേട്ടന്റെ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ?
2: പറയാമല്ലോ. 98 47 94 60 24.
0: ഒരിക്കൽ കൂടി പറയാമോ?
2: 98 47 94 60 24.
0: ഇത്രയും നേരം ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവച്ച ജോണി ചേട്ടനും സിജോയ്ക്കും ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസകളും.
1: ഓക്കെ, താങ്ക് യു.
0: ഇതുവരെ ശ്രോതാക്കളോട് കുരുമുളക് കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് കോട്ടയം നീഴൂർ സ്വദേശി VD ജോണിയും മകൻ സിജോയും. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയശ്രീ വേണുഗോപാൽ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:06. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. വേലയില്ല പട്ടധാരി എന്ന പടത്തിൽ ധനുഷ്, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന ധനുഷ്, സംഗീതം അനിരുദ്ധ് രവിചന്ദർ.

0: FM Evening.
1: പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ FM Evening ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം FM Evening ലേക്ക്.

0: ഈവനിംഗിൽ ആദ്യം
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഇന്നത്തെ നിലവറയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം. 1947 ഒക്ടോബർ 16 അദ്ദേഹം ഭാരതം എങ്ങനെയാവണം എന്ന തന്റെ സങ്കല്പം പങ്കുവച്ച വാക്കുകളുടെ ശബ്ദലേഖനം ഇതാ.
1: മേരാ കാം യേ ഹൈ കി ജോ മൈ ഡോക്ടർ ഹൂം മൈ വക്കീൽ ഹൂം യാട്ടോ മൈ ബഡാ താജിർ ഹൂം തോ മേരാ ധർമ്മ ഹൈ കി ജബ് തക് സബ് പഡേ തബ് തക് മുജ്കോ വഹാ രഹനാ ഹൈ ഗരീബ് പഡേ ദിശാ നഹീ ഹൈ മേരാ കാം കി മൈ തോ അഭി മൈ തോ സുഖി ഹൂം തോ യഹാൻ സേ മേരാ കാം ഉഠാ ലൂംഗാ ഉസീ ദിൻ തോ മേരാ കാം കർ ലൂംഗാ യേ ഹമാരാ യേ ഇൻസാനിയത് നഹീ ഹൈ ഇസ് തരഹ സേ ഹം ഹിന്ദു ധർമ്മ കോ സിഖ് ധർമ്മ കോ യാട്ടോ ഇസ്ലാം കോ ബഡാ നഹീ സകൂംഗി उनको बढ़ाने का तो ये है कि हम इसी धर्म के भी हों, लेकिन हमारे ऐसा करना चाहिए कि हम गरीबों को साथ लेकर चले, गरीबों के साथ मरेंगे, गरीबों के साथ जिएंगे, उसके सिवाय हम जीना नहीं लेना चाहते हैं। ये हमारा धर्म है। इसलिए मैं समझता हूँ कि आज हम सब का स्वार्थ रहा है कि हिंदू मुसलमान वो सब मिलजुल कर रहें और अपना दिलों को साफ करके रहें, तब तो रह सकते और रोटी भी आराम से खा सकते हैं। अगर ऐसा नहीं हम करते हैं तो हम सब मर जाते हैं, एक नहीं मरेगा, सबको मरना है। इसलिए मेरी तो हमेशा प्रार्थना तो ईश्वर से ये रहेगी कि हम सब बहादुर बने, कोई मुश्किल न रहे और हम आपस आपस में मिलकर रहे।
0: प्रिय श्रोता, ഇപ്പോൾ നിങ്ങൾ കേട്ടത് മഹാത്മജിയുടെ ശബ്ദം. ഇന്ത്യയെ കുറിച്ചുള്ള തന്റെ ദർശനം പങ്കുവയ്ക്കുന്ന വാക്കുകളായിരുന്നു അവ. 1947 ഒക്ടോബർ 16 ശബ്ദലേഖനം ചെയ്തത് നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് നിലവറ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 0484242 63 87, മറ്റൊരു നമ്പർ 0484242 63 97, അല്ലെങ്കിൽ 94 46 45 58 88. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484242 63 87, 0484242 63 97.

0: അല്ലെങ്കിൽ 94 46 45 58 88. സമയം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. എന്തു പഠിക്കണം, എന്താകണം, കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: സാഹിത്യ സുരഭി,
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
1: സാഹിത്യ സുരഭി
2: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ.
2: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

സേവന വാർത്തകളുമായി എഫ് എം ഇവനിംഗ് തുടരുന്നു. പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ BTech, MTech, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള അക്കാദമിക് പ്രോജക്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി 9495063307 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495063307.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ക്യുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് അടുത്ത മാസം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.qsat.ac.in.
1: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എജു ഹോം വഴിയാണ് 6 മാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൗജന്യമായി നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0491297633. 0491297633.

0: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 19. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 63 01 25 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 85 47 63 01 25.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 45 58 88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

FM ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. കമലദളം എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

സമയം 7:44:38. ഇനി 7:45 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകളെ തുടർന്ന് 7:55 മുതൽ FM ഈവനിംഗ് തുടരും.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഇന്ത്യയുടെ ഹരിത ഊർജ ഇടനാഴി പദ്ധതി സൌരോർജ്ജ മേഖലയിൽ രാജ്യത്തിന്റെ ആഗോള നേതൃത്വം ശക്തമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ. ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ജീവിതശൈലീ രോഗങ്ങൾ

0: വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഇന്ന് 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയ്ഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ലോകം ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിച്ചു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും നയതന്ത്ര കാര്യാലയങ്ങളിലും 157-ാം ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു. ചൈനയിലെ ബീജിംഗിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പ്രവാസി പ്രതിനിധികളും മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തി. ജപ്പാനിലെ ടോക്കിയോയിലുള്ള ഗാന്ധി പ്രതിമയിൽ അംബാസിഡർ നഗുമ മല്ലിക്കും ഇന്ത്യൻ സമൂഹവും പ്രണാമമർപ്പിച്ചു. പാകിസ്ഥാൻ, നേപ്പാൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ബഹ്റൈൻ, ദക്ഷിണ കൊറിയ, മംഗോളിയ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ദുബായ് ടെല്ലവീവ് ഫ്ലൈ ദുബായ് വിമാനത്തിലെ കോ പൈലറ്റിന്റെ അക്രമശ്രമം തടഞ്ഞ് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ധീരനായ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. സംഭവത്തിന്റെ വിശദാംശങ്ങളും അനുഭവവും ക്യാപ്റ്റൻ സ്മിത്ത് പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ക്യാപ്റ്റന്റെ അസാമാന്യ ധൈര്യത്തെയും സമയോചിതമായ ഇടപെടലിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ജീവനെടുക്കുന്നവരല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ തൃണവത്കരിക്കുന്നവരാണ് എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आपके लिए प्रार्थना कर रहा है. महामृत्युंजय का जाप सब दूर चल रहे हैं. आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ഫോൺ കോൾ ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ക്യാപ്റ്റൻ സ്മിത്ത് പ്രതികരിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLO മാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. ഇന്ത്യയുടെ ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3-ാം ഘട്ടത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ 1.86 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പവർഗ്രിഡ് കൂടുതൽ ശക്തമാക്കാനും ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. പുനരുപയോഗ ഊർജ്ജശേഷി കാര്യക്ഷമമായി ഉപയോഗിക്കാനും രാജ്യത്തെ വൈദ്യുത ആവശ്യങ്ങൾ നിറവേറ്റാനും സൌരോർജ്ജ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള നേതൃത്വം കൂടുതൽ ശക്തമാക്കാനും ഈ സംരംഭം സഹായിക്കുമെന്ന് UN ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ അഭിപ്രായപ്പെട്ടു. നിർമ്മാണം, ഊർജ്ജ സംഭരണം തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതി വഴി തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ മൻ കി ബാത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ ചെയ്ത മികച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ശുചിത്വം, ജലസംരക്ഷണം, സ്വയം പര്യാപ്തത തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളുടെ സഹകരണം പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ആകാശവാണിയിലെ മൻ കി ബാത്.
2: ആപ്നെ മുജെ മൻ കി ബാത് കെ 100വേ എപ്പിസോഡ് പർ ബധായി ദി ഹൈ. लेकिन मैं सच्चे दिल से कहता हूं, दरअसल बधाई के पात्र तो आप सभी मन की बात

0: के श्रोता हैं, हमारे देशवासी हैं। मन की बात कोटि कोटि भारतीयों के मन की बात है, उनकी भावनाओं का प्रकटीकरण है।
1: കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2031 മാർച്ച് 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനമാണ് ആവശ്യമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണമെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഗുസ്തി, ബോക്സിംഗ്, അമ്പയത്ത് എന്നിവയിലായി 6 സ്വർണ മെഡലുകൾ സ്വന്തമാക്കിയാണ് ഇന്ത്യ ഇന്ന് സുവർണ നേട്ടം കൈവരിച്ചത്. ഇതോടെ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ 5 സ്ഥാനത്തേക്ക് ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഏഷ്യൻ ഗെയിംസിന്റെ 13 ദിനം ഹോക്കിയിലും ഗോതയിലും അമ്പെയ്ത്തിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ 6 സ്വർണ പതക്കങ്ങളാണ് സ്വന്തമാക്കിയത്. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. പുരുഷന്മാരുടെ 65 kg ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സുജീത് കൽക്കൽ സ്വർണ മെഡൽ നേടി. വനിതകളുടെ 65 kg വിഭാഗം ബോക്സിംഗിൽ പർവീൻ ഹൂഡ സ്വർണം സ്വന്തമാക്കിയപ്പോൾ പുരുഷന്മാരുടെ 80 kg ബോക്സിംഗിൽ അങ്കുഷ് പങ്കൽ സ്വർണം കരസ്ഥമാക്കി. നേരത്തെ വനിതകളുടെ 75 kg വിഭാഗം ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്നും സ്വർണ മെഡൽ നേടിയിരുന്നു. അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ വനിതാ റീകർവ് ടീമും സ്വർണ മെഡൽ സ്വന്തമാക്കി. ഞായറാഴ്ചയാണ് ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഞായറാഴ്ച നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ഇടനാഴി പദ്ധതി സൌരോർജ്ജ മേഖലയിൽ രാജ്യത്തിന്റെ ആഗോള നേതൃത്വം ശക്തമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ. ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പയത്ത് മത്സരങ്ങളിൽ ഇന്ന് 6 സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:55. 14 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, FM ഈവനിംഗ് തുടരുന്നു. ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി.
4: മായ ബാലകൃഷ്ണൻ എഴുതി.

0: എന്താ ശാന്തേച്ചി, ഇവിടെ ഒരു മൂകത? ആർക്കും ഒരു സന്തോഷമില്ലല്ലോ. മഹേഷ് ചായയുമായി അടുക്കളയിൽ ശാന്തേച്ചിയെ സമീപിച്ചു. ശാന്തേച്ചി ഒഴിഞ്ഞ ആട്ടിൻ കൂട് ചൂണ്ടിക്കാട്ടി. ആഹാ, ഇതിനായിരുന്നോ? എന്നാലും ഇത്രയും വേണ്ടായിരുന്നു മഹേഷേ. ഹോ, അതിനിപ്പോൾ എന്താണെന്നേ? സുചിത്ര ഇടയ്ക്ക് കയറി പറഞ്ഞു. മനുഷ്യരെക്കാളും വലുതാണോ ആട്? ഈ അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ? ഈ കൊച്ചുങ്ങളെ നോക്കി ടി വിയും കണ്ട് ഇരുന്ന പോരെ. എന്നിട്ട് പെറ്റു കുഞ്ഞുങ്ങളുമായി അല്ലേ? ഓരോ മാരണങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റിനിരിക്കുമ്പോഴും അമ്മയും അച്ഛനും കൊണ്ടുവന്ന ചോക്ലേറ്റ്സും ടോയ്സും എല്ലാം മാറി മാറി കാണിച്ചു കൊടുത്തിട്ടും അഷിതും മീനും മുഖം വീർപ്പിച്ചിരുന്നു. അതിനൊരു വഴിയുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോൾ കണ്ടോ. സുചിത്ര മട്ടനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കിയത് നിരത്തിവെച്ചു. മക്കളെ വിളിച്ചു. അഷിതു, മോളെ ഇത് നോക്കിയേ. ഹായ്, നല്ല മണയില്ലേ? അഷിതു ഡൈനിങ് ടേബിളിന് മുന്നിലിരുന്ന് വിതുമ്പി. ഒരു തട്ട് വെച്ചു കൊടുക്കാനാ മീനുവിന് തോന്നി. മുന്നിൽ ആവി പറക്കുന്ന പാത്രത്തിൽ അവളുടെ അമ്മിണിക്കുട്ടിയും കുഞ്ഞുങ്ങളും. അവൾ ഓടിപ്പോയി മുത്തശ്ശിയുടെ മടിയിൽ തല പൂഴ്ത്തി വെച്ച് കരഞ്ഞു. മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ചു. ഈറനായ കണ്ണുകൾ തുടച്ചു. കണ്ടുനിന്ന മഹേഷ് ഒന്നും മിണ്ടാതെ ബൈക്കും എടുത്തുപോയി. ഇവിടെ ഇനി എന്റെ കാര്യമില്ലല്ലോ ലേ മംഗളെടുത്തിയേ, ഞാൻ പോണു. ഒന്ന് പെറ്റ് കാണണമെന്നേ ഉണ്ടായുള്ളൂ. ഇത്ര നാളും വളർത്തിയിട്ട് അതിനെങ്കിലും കഴിഞ്ഞല്ലോ. മുത്തശ്ശി ആരോടെന്നില്ലാതെ തൊണ്ടയിടറി പറഞ്ഞു. കേട്ടുനിന്ന ശാന്തേച്ചിയും ഒന്നും മിണ്ടിയില്ല. വൈകിട്ട് മുറ്റത്തൊരു വണ്ടിയുടെ ശബ്ദം, ഒരു പെട്ടിയോട്ടോ. അഷിതും മീനും വന്നു നോക്കി. ഒരു കുഞ്ഞു മീമീ ശബ്ദം. എവിടെ നിന്നാണ് ആ ശബ്ദം? നമ്മുടെ ആമീം സൈറയും പോലെ. അവർ വണ്ടിക്ക് ചുറ്റും ഓടി. ബൈക്കിൽ മഹേഷ് വന്നിറങ്ങി. ഓട്ടോയുടെ വാതിൽ തുറന്നു. ദാ, തുള്ളിച്ചാടി കുതിരയെപ്പോലെ ആമിയും സൈറയും. ഒപ്പം അഷിതും മീനും അവർക്കൊപ്പം തുള്ളിച്ചാടി. അമ്മേ, ദാ സൈറ, മീനു ഉറക്ക വിളിച്ചു. ഇത്രയും നേരം ഉണ്ടായിട്ടും ഒന്ന് അമ്മേന്ന് വിളിച്ചല്ലോ. സുചിത്രയ്ക്ക് ശ്വാസം നേരെ വീണുന്ന് പറഞ്ഞാൽ മതി. അച്ഛാ അച്ഛാ, ഇവളാ ആമി. കണ്ടോ, നെറ്റിയിലെ കറുത്ത പൊട്ട് കണ്ടോ? അഷിതുവിൻ്റെ പരിചയപ്പെടുത്തൽ. എന്തൊരു കളിയും ചിരിയും! കലപില വർത്തമാനങ്ങൾ കൊണ്ട് മുറ്റം നിറഞ്ഞു. സുചിത്രേ, ഇപ്പൊ കണ്ടോ, ഇവർ നമ്മൾ പോണേക്കാളും മുന്നത്തേക്കാൾ ഹാപ്പി ആയിരിക്കുന്നു. മുത്തശ്ശിയും വന്നു. മഹേഷ് അമ്മിണിക്കുട്ടിയെ കയറോടെ അമ്മയെ ഏൽപ്പിച്ചു. ഇത്രയല്ലേ ഉള്ളൂ കാര്യം? ഡേ മംഗളാദേവി ടീച്ചറേ, അവൻ അമ്മയെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് കുലുക്കി. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി മംഗള മുത്തശ്ശിയുടെയും. മുത്തശ്ശി, അമ്മണൂട്ടി, ഉത്സവ ബഹളം കേട്ട് ആനിയടത്തി മതിലിൽ പൊങ്ങി നോക്കി. എന്താ അത്? ദാ എന്റെ മക്കള് വന്നു ആനി. ആഹാ, മോനെപ്പോഴാ വന്നേ? അത് കേട്ട് അഷിതും മീനും പൊട്ടിച്ചിരിച്ചു. പാവം ആനിയടത്തി.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വം കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ

ൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അർബുദവും ഹൃദ്രോഗവും മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നത് വെല്ലുവിളിയാണെന്നും അവയ്ക്കെതിരെ ശക്തമായ ജാഗ്രത ആവശ്യമാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ.

0: പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി ബി ജെ പി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മനുഷ്യനുൾപ്പെടെ ഓരോ ജീവിയുടെയും ശരീരത്തിൽ ജലവും മറ്റ് പോഷകങ്ങളും വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതുപോലെ സസ്യങ്ങളിലും അവയ്ക്കാവശ്യമായ വസ്തുക്കൾ എല്ലായിടത്തും എത്തുന്നതിനായി ഒരു സംവഹന വ്യവസ്ഥ നിലനിൽപ്പുണ്ട്. വേരുകളിലൂടെ വലിച്ചെടുക്കുന്ന ജലവും മറ്റു ലവണങ്ങളും മുകളിലേക്ക് ഉയർന്ന് ഇലകളിൽ എത്തിയാൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. ഇലകളിലാണല്ലോ സസ്യത്തിന് ആവശ്യമായ മുഴുവൻ ആഹാരവും നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജലത്തിനും മറ്റു വസ്തുക്കൾക്കും സഞ്ചരിക്കാൻ ഒരു സംവഹന വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതുപോലെ സസ്യങ്ങളിലെ ജലവും മറ്റു പോഷകങ്ങളും ഒക്കെ പ്രത്യേകമായ ചില വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൈലം, ഫ്ലോയം എന്നിവയാണ് ആ പ്രത്യേകമായ വഴികൾ. സസ്യങ്ങളിലെ സംവഹനം പ്രധാനമായും മൂന്ന് ഭാഗങ്ങളിലായാണ് സംഭവിക്കുന്നത്: വേരുകൾ, തണ്ടുകൾ, ഇലകൾ എന്നിവയിലൂടെ. ഇവയിലെല്ലാം സൈലവും ഫ്ലോയവും അടങ്ങിയിരിക്കുന്നു. വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും മറ്റു ലവണങ്ങളും സൈലം വഴി തണ്ടുകളിലൂടെ ഇലകളിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഇലകളിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരമായി മാറുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഹാരം ഫ്ലോയം വഴി സസ്യത്തിൻ്റെ മറ്റു വിവിധ ഭാഗങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു. ഇലകളിലേക്കെല്ലാം എത്തിക്കുന്നത് സൈലം വഴിയും അവിടെ നിന്നും സസ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം വഴിയുമാണ്. ഇവ രണ്ടും രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നമ്മുടെ റോഡുകളിലെ പോലെ ട്രാഫിക് ജാം ഉണ്ടാകുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഇവ രണ്ടും കണ്ടുമുട്ടാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യതിവ്യാപനവും ഡിഫ്യൂഷനും. ഇവ രണ്ടും സസ്യങ്ങളിലെ സംവഹന വ്യവസ്ഥയുമായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രക്രിയകളാണ്. അതായത് തന്മാത്രകൾ ഗാഠത കൂടിയ ഭാഗത്തുനിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സ്വാഭാവികമായി സഞ്ചരിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ജലം മറ്റു ലവണങ്ങളുടെ ഗാഠത കൂടിയ ഭാഗത്തേക്ക് ഒഴുകുന്നതിനെ വ്യതിവ്യാപനം അല്ലെങ്കിൽ ഓസ്മോസിസ് എന്നാണ് പറയുന്നത്. ഇവിടെ ജലം സഞ്ചരിക്കുന്നത് ഓസ്മോസിസ് വഴിയും മറ്റ് ലവണങ്ങൾ സഞ്ചരിക്കുന്നത് ഡിഫ്യൂഷൻ മൂലവുമാണ്. മണ്ണിൽ നിന്നും വേരുകളുടെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തുകൂടി ജലം വലിച്ചെടുക്കുന്നത് ഓസ്മോസിസ് വഴിയും മറ്റ് മിനറലുകൾ വലിച്ചെടുക്കുന്നത് ഡിഫ്യൂഷൻ വഴിയുമാണ്. ഇങ്ങനെ സസ്യങ്ങളിലേക്ക് എത്തുന്ന ജലവും മിനറലുകളും ഭൂഗുരുത്വ ബലത്തിന് എതിരായി സഞ്ചരിച്ചാണ് മുകളിലുള്ള ഇലകളിൽ എത്തുന്നത്. സസ്യങ്ങളിലെ ഇലകളിൽ കൂടുതലായി ഉള്ള ജലം ചെറിയ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ടല്ലോ. സസ്യസ്വേദനം എന്നാണ് ആ പ്രക്രിയയ്ക്ക് പറയുന്നത്. അത്തരത്തിൽ പുറന്തള്ളുന്ന ജലം മൂലം ആ ഭാഗത്ത് ജലത്തിൻ്റെ കുറവ് അനുഭവപ്പെടുകയും അത് പരിഹരിക്കുന്നതിനായി കൂടുതൽ ജലത്തെ സസ്യം മുകളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഇതുമൂലമാണ് ജലവും മറ്റ് ഭൂഗുരുത്വ ബലത്തിനെതിരെ സഞ്ചരിക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഗ്ലൂക്കോസ് തന്മാത്രകളായാണല്ലോ. അമിനോ ആസിഡ് നിർമ്മിക്കുവാനും ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നു. ഈ ഗ്ലൂക്കോസ് സൂക്രോസായി മാറുകയും അമിനോ ആസിഡുമായി ചേർന്ന് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭാഗത്തു നിന്നും ഫ്ലോയം വഴി അവ ശേഖരിക്കപ്പെടുന്ന ഭാഗങ്ങളായ വേരുകൾ, തണ്ടുകൾ, പഴങ്ങൾ, വിത്തുകൾ എന്നിവയിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ ആഹാരം നിർമ്മിക്കുന്ന കോശങ്ങളിൽ നിന്നും അവ ശേഖരിക്കപ്പെടുന്ന കോശങ്ങളിലേക്ക് സൂക്രോസ്, അമിനോ ആസിഡ് എന്നിവ വിനിമയം ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്ക് ട്രാൻസ് ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. ആദ്യം ഇലകളിൽ നിന്നും പോഷകങ്ങൾ ഫ്ലോയം വെസലിലെത്തുന്നു. അതിനുള്ള ഊർജ്ജം എ ടി പി ആണ് നൽകുന്നത്. അത്തരത്തിൽ ഫ്ലോയത്തിലെത്തുന്ന പോഷകങ്ങളുടെ ഗാഠത കൂടുതലായിരിക്കും. അതിനടുത്തുകൂടെ ജലം വഹിച്ചുകൊണ്ട് പോകുന്ന സൈലത്തിൽ ജലതന്മാത്രകളുടെ എണ്ണം കൂടുതലായതിനാൽ ഫ്ലോയത്തിലെ ഗാഠത കൂടുന്ന ഭാഗത്തേക്ക് ഈ ജലം മെല്ലെ കയറുന്നു. അതാണ് ഓസ്മോസിസ്. അങ്ങനെ ജലം അവിടേക്ക് എത്തുമ്പോൾ അവിടെയുള്ള മർദ്ദം വർദ്ധിക്കുകയും മർദ്ദം കുറവുള്ള ഇടത്തേക്ക് ഈ പോഷകങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു. മർദ്ദം കുറവുള്ള കോശങ്ങളിൽ ഈ സൂക്രോസും അമിനോ ആസിഡും ശേഖരിക്കപ്പെടുകയും ജലം വീണ്ടും ഓസ്മോസിസ് വഴി സൈലത്തിലേക്ക് തിരികെ കടന്ന് സൈലത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശേഖരിക്കപ്പെടുന്ന ആഹാരമാണ് രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്ത സമയങ്ങളിൽ സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.
0: എഫ് എം ഈവനിംഗ് തുടരുന്നു.
5: എഫ് എം ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ പരിപാടിയിൽ അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ഈ വിഷയത്തെക്കുറിച്ച് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റോവുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് മറവി രോഗങ്ങളെ കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട്, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശതി, ഭഗവത്ഗീത പറയുന്നതാണ്. സ്മൃതിനാശം വന്നാൽ നമുക്ക്

0: ബുദ്ധി തന്നെ ഇല്ലാതെയാകും, അത് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്നതിന് തുല്യമാകുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഒരർത്ഥത്തിൽ മറവി രോഗം എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വത്തെ ഇല്ലാതാക്കുന്ന ഒരു അസുഖം തന്നെയാണ്. സാധാരണ നമ്മൾ ഡിമൻഷ്യ എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മറവി രോഗങ്ങളെ കുറിച്ച്. ശരിക്കും ഡിമൻഷ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്മൃതിനാശം എന്ന് തന്നെയാണോ?
1: ഡിമൻഷ്യ എന്നത് ഒരു കൂടുതൽ അർത്ഥ തലങ്ങളുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ഗ്രൂപ്പാണ്. ഡിമൻഷ്യ എന്ന രോഗത്തിൽ ഓർമ്മക്കുറവ് മറവി മാത്രമല്ല സംഭവിക്കുക. ഒരു ഓർമ്മക്കുറവാണ് അതിൻ്റെ ഏറ്റവും സാധാരണ ലക്ഷണം. പല തരം ഡിമൻഷ്യകളിലും ഏറ്റവും ആദ്യം വരുന്ന ലക്ഷണവും ഓർമ്മക്കുറവ് അഥവാ മറവിയാണ്. എന്നാൽ ഒരാളുടെ ചിന്താശേഷി, ഉദാഹരണത്തിന് സംസാരം, നമ്മളൊരോട് ഒരാൾ സംസാരിക്കുന്നു, ആൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൃത്യമായ മറുപടി ബ്രെയിനിൽ നിന്ന് തിരഞ്ഞെടുത്ത് തിരിച്ചു പറയുന്ന നമ്മുടെ സംസാരശേഷി, അതിന് ഡിമൻഷ്യയിലെ വ്യത്യാസം വരാം. ആ ഒരു ആസ്പെക്ടിന് പറയുന്നത് അഫേസിയ എന്നാണ്. മറവിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ പദം അംനീസിയ എന്നാണ്. ഈ സംസാരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അഫേസിയ എന്ന് പറയും. അഫേസിയ ഡിമൻഷ്യയുടെ ഒരു ലക്ഷണമാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സെൻസസ് ഉപയോഗിച്ചിട്ട് കണ്ണ്, കാത്, സ്പർശന ശക്തി, അപ്പോൾ ഒരു കാര്യങ്ങൾ കണ്ട് കേട്ട് സ്പർശിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിൽ വ്യത്യാസം വരാം. അതിന് നമ്മൾ പറയുന്നത് അഗ്നോസിയ എന്നാണ്. മറ്റൊരു ഡിമൻഷ്യയുടെ ലക്ഷണം എന്ന് വെച്ചാൽ അപ്രാക്സിയ എന്നാണ് അതിന് പറയുക. നമുക്ക് ജന്മനാ കിട്ടിയ കഴിവുകളല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന രീതി നമ്മൾ ജന്മനാ പഠിച്ചതല്ല, നമ്മുടെ ഒരു ലേൺഡ് മോട്ടോർ സ്കില്ലാണ്, നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ ക്രമേണ, ആ കഴിവുകൾ ക്രമേണ നഷ്ടപ്പെടുക. നമ്മുടെ കൈക്ക് ശക്തിയുണ്ട്, ബാലൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ പഠിച്ച ഒരു മോട്ടോർ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അപ്രാക്സിയ. പിന്നീടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലക്ഷണം എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കത്തെഴുതി കവറിലിട്ട് പോസ്റ്റ് ചെയ്യുക, അപ്പോൾ നമ്മളൊരു പേപ്പർ എടുക്കുന്നു, എഴുതുന്നു, അത് കറക്റ്റ് അളവിൽ മടക്കുന്നു, കവറിലിടുന്നു, അഡ്രസ്സ് എഴുതുന്നു, സ്റ്റാമ്പ് ഒട്ടിക്കുന്നു, സെൻഡ് ചെയ്യുന്നു. സോ ഈ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, മടക്കാൻ പറ്റും, പക്ഷെ ആ ഒരു സീക്വൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. സോ അംനീസിയ എന്ന മറവിയുടെ കൂടെ അഫേസിയ, സംസാരത്തിലുള്ള ബുദ്ധിമുട്ട്, അപ്രാക്സിയ, മോട്ടോർ ആക്ടിവിറ്റി ചെയ്യാനുള്ള കഴിവ്, അഗ്നോസിയ, കണ്ട് കേട്ട് സ്പർശിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ, ഈ തരം ഏതെങ്കിലും ഒരു ലക്ഷണമായിരിക്കും ആദ്യം വരുന്നത്, ഏറ്റവും സാധാരണമായിട്ട് മറവി. എല്ലാ ബൗദ്ധിക തലങ്ങളിലേക്കും ക്രമേണ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഡിമൻഷ്യ.
0: ഇതോടൊപ്പം തന്നെ പലരും ഭക്ഷണം കഴിക്കാൻ ചവയ്ക്കാൻ മറന്നു പോകുന്നു, അതല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടാകുന്നു. ഇത്തരം ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും മറന്നു പോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകുന്നില്ലേ?
1: ഈ ഭക്ഷണം കഴിക്കുന്നതും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ദൈനംദിന പ്രവൃത്തികൾ, ഡിമൻഷ്യയുടെ സെക്കൻഡ് സ്റ്റേജും അഡ്വാൻസ് സ്റ്റേജിലും വരുന്ന ശരിക്കും ഹൃദയഭേദകമായ ഒരവസ്ഥയാണ്. ഏറ്റവും ആക്റ്റീവായിട്ട് ജോലി ചെയ്ത് ഏറ്റവും നന്നായി സ്വന്തം കാര്യങ്ങൾ, ഒരുപക്ഷെ സമൂഹത്തിലും ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാള് സ്വയം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുക, അത് ഞാനീ പറഞ്ഞ അപ്രാക്സിയയിൽ പെടും. അയാൾക്ക് ച്യൂയിങ് അപ്രാക്സിയ, ചവയ്ക്കാനുള്ള ശക്തിയുണ്ട്, പക്ഷേ ആ കഴിവ് നഷ്ടപ്പെടുക. കുറച്ച് കഴിയുമ്പോൾ മലമൂത്ര വിസർജനത്തിനും കുളിക്കുന്നതിനും ഡ്രസ്സ് മാറുന്നതിനും എല്ലാം ഒരു സഹായം വേണ്ടി വരുന്ന അവസ്ഥ ഡിമൻഷ്യയുടെ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിൽ സംഭവിക്കാറുണ്ട്.
0: ഈ ഡിമൻഷ്യ സാധാരണ എത്ര തരത്തിൽ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്
1: ഡിമൻഷ്യ പൊതുവെ നമ്മൾ മൂന്നായി തിരിക്കും? ഒന്ന് നമ്മൾ ഡീജനറേറ്റീവ് ഡിമൻഷ്യ, രണ്ട് ഡിമൻഷ്യ മിമിക്സ്, മൂന്ന് സെക്കൻഡറി ഡിമെൻഷ്യ. ഈ ഡീജനറേറ്റീവ് ഡിമെൻഷ്യ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ തലച്ചോറ് ചുരുങ്ങുന്ന അവസ്ഥകൾ. തലച്ചോറിന്റെ ഏത് ഭാഗം ചുരുങ്ങുന്നതിനനുസരിച്ച് ആദ്യ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതിന്റെ ഏറ്റവും സാധാരണ ഉദാഹരണമാണ് അൽസീമേഴ്സ് ഡിമെൻഷ്യ. അൽസീമേഴ്സ് ഡിമെൻഷ്യയാണ് ഡീജനറേറ്റീവ് ഡിമെൻഷ്യയിലെ 70 മുതൽ 75% അൽസീമേഴ്സ് ഡിമെൻഷ്യയാണ്. മറ്റുതരം ഡീജനറേറ്റീവ് ഡിമെൻഷ്യ, ലൂയി ബോഡി ഡിമെൻഷ്യ എന്നൊരു ഡിമെൻഷ്യയുണ്ട്, സെക്കൻഡ് മോസ്റ്റ് കോമൺ ഡീജനറേറ്റീവ് ഡിമെൻഷ്യയാണ്. ഇതിൽ മറവിയുടെ കൂടെ ധാരാളം ചലന വൈകല്യങ്ങൾ വരും, നടക്കാനുള്ള ബുദ്ധിമുട്ട്, വിറ, കുറച്ചൊരു പാർക്കിൻസൺ രോഗമായിട്ടൊരു ഓവർലാപ്പ് വരുന്ന അവസ്ഥയാണ്. ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളത് വിഷ്വൽ ഹാലൂസിനേഷൻ, വളരെ കളർഫുള്ളായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ കൺമുമ്പിൽ തോന്നും, ഭിത്തിയിലൊരു മൃഗം ഇരിക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ വിഷ്വൽ ഹാലൂസിനേഷനും ചലന വൈകല്യം കൂടെ ചേർന്ന് വരുന്ന മറവി രോഗമാണ് ലൂയി ബോഡി ഡിസീസ്. മറ്റൊരു കോമൺ അവസ്ഥയാണ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. ഇതിനകത്ത് മറവിയേക്കാളും പെരുമാറ്റ വ്യത്യാസമാണ്, ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ആദ്യം വരിക. പലപ്പോഴും ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ പേഷ്യന്റ് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ആദ്യം എത്തുക, പിന്നെയാണ് ആ ഓർമ്മയുടെ പ്രശ്നങ്ങൾ വരികയും ഒരു ആക്ച്വൽ ന്യൂറോളജി അസുഖമാണെന്ന് തിരിച്ചറിയാം. മൂന്നാമത്, ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ ഡയബറ്റീസ് പോലെയുള്ള, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുള്ള ഏരിയാസിൽ വരുന്ന ഒരു ഡിമെൻഷ്യയാണ് വാസ്കുലാർ ഡിമെൻഷ്യ. ഒരു മെയിൻ സ്ട്രോക്ക് വന്ന് ഒരു കൈകാല് തളർന്നു പോകുന്ന പോലെയല്ല, ഓർമ്മയെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ ഏരിയാസിൽ ക്രമേണ കുഞ്ഞു കുഞ്ഞു സ്ട്രോക്കുകൾ വരികയും ഓവർ ടൈം ഒരു മറവി രോഗത്തിലേക്ക് മാറുക, അതിന് വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറയും. സോ ഇത്തരം അൽസിമർസ് കൂടാതെ ലൂയി ബോഡി ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, മറ്റ് മറ്റുതരം ഡിമെൻഷ്യകളും ഉണ്ട്.
0: ഡോക്ടർ, മറ്റൊരു തരം ഡിമെൻഷ്യയെ കുറിച്ച് പറഞ്ഞു, സെക്കൻഡറി ഡിമെൻഷ്യ, അതെന്താണ് വ്യത്യാസം? ഇത്
1: സെക്കൻഡറി ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ പൊതുവെ സർജിക്കലി ട്രീറ്റ് ചെയ്യപ്പെടുന്നതാണ് ആ ഗ്രൂപ്പ്. അതിനകത്ത് ഒരു മെമ്പറാണ് നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ്. ബ്രെയിനിനുള്ളിൽ ബ്രെയിന് ബ്ലഡ്

0: ഡുവസിലെ ബ്രെയിൻ്റെ കവറിങ് ഇത് കൂടാതെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തലച്ചോറിനകത്തെ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുന്നു, ഇതിൻ്റെ പ്രഷർ ക്രമേണ കൂടി ഓർമ്മയെ ചലനത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന മൂത്രത്തിൻ്റെ കൺട്രോളിലൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഒരാൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, യൂറിൻ കൺട്രോൾ നഷ്ടപ്പെടുക, എന്നിട്ട് ഓർമ്മയെ ബാധിക്കുന്ന അവസ്ഥ. ഇതൊരു സാധാരണ സി ടി സ്കാനിലോ എം ആർ ഐയിലോ ഡയഗ്നോസ് ചെയ്യുകയും ഒരു ചെറിയ ട്യൂബ് സർജറി, ഒരു ഷണ്ട് സർജറി ചെയ്താൽ ദീർഘനാൾ ചലനശേഷിയും ഓർമ്മശേഷിയും നിലനിർത്താവുന്നതാണ്. അതുകൊണ്ടാണ് സെക്കൻഡറി ഡിമെൻഷ്യ, മറ്റൊരു അസുഖത്തിൻ്റെ ഫലമായിട്ട് വരുന്ന മറവി. അതിലും സാധാരണയായിട്ടുള്ളത് ക്രോണിക് സബ്ഡ്യൂറൽ ഡിമെൻഷ്യ. കുഞ്ഞു കുഞ്ഞു പരിക്കുകൾ, പലപ്പോഴും നമ്മൾ മറന്നുപോയ പരിക്കുകളാവാം, ബ്രെയിനിനും ബ്രെയിനിൻ്റെ കവറിങ് ആയ ഡ്യൂറയ്ക്കും ഇടയ്ക്ക് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ, അത് പലപ്പോഴും രോഗിയോ ബന്ധുക്കളോ തിരിച്ചറിയണമെന്നില്ല, ആ ഉണ്ടായ പരിക്കുകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും, അവരും ക്രമേണ ഒരു മറവി രോഗം പോലെയാണ് പ്രസന്റ് ചെയ്യുക ഡോക്ടറുടെ അടുത്ത്. ഒരു സാധാരണ കെയർഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഒരു സി ടി സ്കാനിൽ പോലും അത് ഡയഗ്നോസ് ആവുകയും വൺസ് ഡയഗ്നോസ് ചെയ്താൽ ഒരു ചെറിയ ബർഹോൾ സർജറിയിലൂടെ പെർമനന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെക്കൻഡ് ഡിമെൻഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ട്രീറ്റബിൾ കാര്യങ്ങളാൽ, പലപ്പോഴും സർജിക്കലി ട്രീറ്റബിൾ കാര്യങ്ങളാൽ ചികിത്സിക്കാവുന്ന ഡിമെൻഷ്യകൾക്കാണ് ഉദ്ദേശിക്കുന്നത്.
1: ഡോക്ടർ പറയേണ്ട ഈ ഡിമെൻഷ്യയിൽ 75% ഈ ഇത്തരത്തിലുള്ള രോഗമാണെന്ന്, പലപ്പോഴും ഈ അൽഷമൈസ് ഡിസീസിനെ ഡിമെൻഷ്യ ആയിട്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. അങ്ങനെ എല്ലാ മറവി രോഗങ്ങളും അൽഷമൈസ് രോഗമാണ് എന്ന നിലയ്ക്ക് പറയാറുണ്ട്. ഇതൊന്ന് വിശദമാക്കാമോ?
0: ഡിമെൻഷ്യയും അൽഷമേഴ്സും ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. നമ്മൾ ഓൾറെഡി സംസാരിച്ചതുപോലെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണ വെറൈറ്റിയാണ് അൽസിമേഴ്സ്. അൽസിമേഴ്സ് എന്ന് വെച്ചാൽ ഒരു അംബ്രല്ല ടേമാണ്, ഒരു ഒരു ക്ലാസിൻ്റെ പേരാണ്. ഡിമെൻഷ്യ ഒരു അംബ്രല്ല, ഒരു ക്ലാസ് ടേമാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും സാധാരണ വെറൈറ്റി അൽസിമേഴ്സ് ആണ്. മറ്റുതരം ഡിമെൻഷ്യകളെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു. സോ രണ്ടും രണ്ടാണ്. ഡിമെൻഷ്യ എന്ന ബ്രോഡർ പദത്തിൻ്റെ താഴെ വരുന്ന ഒരു സബ് ഹെഡിങ് ആണ് അൽസിമേഴ്സ്.
1: നമുക്കിപ്പോൾ ഇത് വളരെ നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് അൽഷമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? നേരത്തെ കാണുന്ന, ഏറ്റവും ആദ്യം കാണുന്ന ലക്ഷണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ വളരെ നേരത്തെ അതിനുവേണ്ടി ചികിത്സ തേടാമല്ലോ.
0: അൽഷമേഴ്സ് പലപ്പോഴും തുടങ്ങുന്നത് വളരെ പതുക്കെയാണ്. ആദ്യഘട്ടത്തിൽ ഇത് എന്തെങ്കിലും ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇല്ലെങ്കിൽ എക്സസീവ് വർക്ക് കൊണ്ടുള്ള ഫറ്റീഗ്, തളർച്ച കൊണ്ട് സംഭവിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ലാപ്സ് ആണോ, പ്രായം കൊണ്ട് വരുന്ന ഒരു രോഗമല്ലാത്ത ഒരു ഏജ് റിലേറ്റഡ് മൈൽഡ് മറവികളാണോ എന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ ചെറിയ ചെറിയ മറവികളിലാണ് ഏറ്റവും സാധാരണയായി ഇത് തുടങ്ങുക. നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്യാൻ മറക്കുക, ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കുക, നമുക്ക് പരിചയമുള്ള ആളുകളുടെ പേര് കണ്ടെത്താൻ ബുദ്ധിമുട്ടുക, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു ഫോണ്, വാച്ച്, താക്കോലൊക്കെ ഒന്ന് സ്ഥാനം മാറി വെച്ചു പോയാൽ എവിടെയാണ് വെച്ചതെന്ന് കണ്ടെത്താനാവാതിരിക്കുക, ആദ്യമെല്ലാം ശ്രദ്ധക്കുറവാണ്, അശ്രദ്ധയാണെന്ന് തോന്നിപ്പോകുന്ന, പലപ്പോഴും സ്ട്രെസ്സോ അത്തരം കാര്യങ്ങളാണ് തോന്നിപ്പോകുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളിലാണ് തുടങ്ങുക. റിപ്പീറ്റഡായിട്ട് അസാധാരണമായിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുക. അപ്പോൾ ഇതെല്ലാം അതൊരു സാധാരണ മറവിയല്ല, ഒരു രോഗത്തിൻ്റെ ആദ്യ ലക്ഷണമാണെന്നുള്ള സൂചനകളിലേക്ക് നമ്മൾ ചിന്തിപ്പിക്കണം.
1: ശരിക്കും നമുക്ക് ഈ രോഗം ഇത് തന്നെയാണോ? കാരണം മറ്റു തരത്തിലുള്ള മറവി രോഗം കൂടിയാകാമല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, അതല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നം, ഇതുകൊണ്ടൊക്കെയുള്ള മറവി രോഗവും അൽഷൈമേഴ്സിൻ്റെ ഈ മറവി രോഗവും നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ചറിയുക?
0: നമ്മൾ അൽഷൈമേഴ്സിൻ്റെ തരങ്ങൾ പറഞ്ഞപ്പോൾ ട്രീറ്റബിൾ ഡിമെൻഷ്യാസ്, ഡിമെൻഷ്യ മിമിക് എന്നുള്ള ഒരു സബ് ടൈപ്പ് കൂടി നമ്മൾ പരാമർശിക്കേണ്ടതായിരുന്നു. ആ ഗ്രൂപ്പിൽ വരുന്നതാണ് B12 ഡെഫിഷ്യൻസി. സാർ പറഞ്ഞ പോലെ തന്നെ B12 ഡെഫിഷ്യൻസി, ഓർഗൻ ഫെയിലിയർ, തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ്, ലിവറിൻ്റെ പ്രവർത്തനക്കുറവ് കൊണ്ട് വരുന്ന ഹൈപ്പർ അമോണിയം സ്റ്റേറ്റ്, ഇങ്ങനെ ശാരീരിക അസുഖങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ ഓർമ്മക്കുറവായിട്ട് പ്രസന്റ് ചെയ്യാം. പലർക്കും തൈറോയിഡിന് അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അവർ ചെറിയ കോൺസെൻട്രേഷൻ ലാപ്സ്, മെമ്മറി പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം സസ്പെക്ട് ചെയ്യുന്ന ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്ന് ഒരു മെമ്മറി സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. ഓരോ തരം ഡിമെൻഷ്യയ്ക്കും ഓരോ പാറ്റേൺ ഓർമ്മക്കുറവുകളാണ് വരുന്നത്. അപ്പോൾ അൽഷമേഴ്സിന് അൽഷമേഴ്സ് പാറ്റേൺ എന്നുള്ളത് നമുക്ക് ആദ്യഘട്ടത്തെ ചോദ്യം ചോദിക്കുന്ന ഒരു 30 ചോദ്യങ്ങളുടെ ഒരു MMSE, മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, ഇത് ഏത് പാറ്റേൺ മെമ്മറി ലോസ് ആണെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്, ഇപ്പം ട്രീറ്റബിൾ കാര്യങ്ങൾ കണ്ടെത്തുക, മാറ്റാവുന്ന കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് മെഡിക്കൽ സയൻസിന്റെ ഒരു തത്വം. അതിനാൽ നമ്മൾ ഒരു ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിസ്റ്റമിക് അസുഖങ്ങളും സെക്കൻഡറി ഡിമെൻഷ്യസും കണ്ടെത്താനായി ഒരു സെറ്റ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകൾ, അതിനകത്ത് ടാർഗറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഷുഗർ, B12, തൈറോയിഡ്, അത്തരം ശാരീരിക അസുഖങ്ങൾ സ്ക്രീൻ ചെയ്യുകയും ഒരു പ്രാഥമിക സ്കാനിങ് ചെയ്യുകയും ചെയ്യുമ്പോൾ അൽസിമേഴ്സ് പോലത്തെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യസ് ആണോ, ട്രീറ്റബിൾ ഡിമെൻഷ്യ മിമിക്സോ, സെക്കൻഡറി ഡിമെൻഷ്യ ആണോ എന്ന് ആദ്യഘട്ട പരിശോധനയിൽ തന്നെ തിരിച്ചറിയാനാവും.
1: നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ അൽഷൈമേഴ്സ് അസുഖം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ജർമ്മൻ സൈക്കാട്രിസ്റ്റും ന്യൂറോപത്തോളജിസ്റ്റുമാണ് അൽഷൈമർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഡോക്ടറിന്റെ കൂടെ വർക്ക് ചെയ്ത എമിൽ കപ്പിലെ അദ്ദേഹമാണ് ഈ രോഗത്തെ ഈ പേരിട്ട് വിളിച്ചെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു പേര് വന്നു?
0: അലോയിസ് അൽഷിമേഴ്സ് അൽഷിമർ ആണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ പതോളജി ഡിസ്ക്രൈബ് ചെയ്തയാള്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നമ്മൾ ഈ രോഗത്തെ അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന് വിളിക്കും.

0: ഈ രോഗത്തിന്റെ ചികിത്സ എങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്? ഇതിന് പുതിയ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് സാധാരണ ഇങ്ങനൊരു അസുഖമായി വരുന്ന വ്യക്തി ചികിത്സ തുടങ്ങുന്നത്?
1: അൽസിമേഴ്സ് ഡയഗ്നോസ്റ്റിക്സിലും അൽസിമേഴ്സ് ചികിത്സയിലും കഴിഞ്ഞ 3-4 വർഷത്തിൽ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ്, അഭൂതപൂർവമായ വളർച്ചയുണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് നമുക്ക് ഡെഫിനിറ്റ് ഡയഗ്നോസിസ്, നമ്മളിപ്പോൾ സംസാരിച്ചത് മറവി രോഗം സംശയിക്കുന്ന ഒരാളെ ഒരു പ്രത്യേക ക്വസ്റ്റിനെയറിലൂടെ അൽസിമേഴ്സ് പാറ്റേൺ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ മാത്രമാണ്. ആൻഡ് സെക്കൻഡറി ആൻഡ് ട്രീറ്റബിൾ ഡിമെൻഷ്യസിനെ മറ്റു ടെസ്റ്റുകളിലൂടെ എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ സ്പെസിഫിക് ഡയഗ്നോസിസ്, നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് വേറൊരു ടെസ്റ്റിലും പോകേണ്ട ആവശ്യമില്ല, ഒരു ടെസ്റ്റ് ചെയ്ത് അതിന് ബയോ മാർക്കർ ടെസ്റ്റിംഗ് എന്നാണ് പറയുക. ആ ബയോമാർക്കർ ടെസ്റ്റിങ്ങിലൂടെ 90% ആൻഡ് എബവ് ഉറപ്പിൽ നമുക്കിത് അൽസിമേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. ആ ബയോമാർക്കർ ടെസ്റ്റിംഗ് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത് ലംബാർ പഞ്ചർ, നട്ടലിലൂടെ ബ്രെയിൻ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് അമൈലോയിഡ് താവു എന്ന ബയോമാർക്കേഴ്സ് ടെസ്റ്റ് ചെയ്താണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ബ്ലഡിൽ തന്നെ, നമ്മളൊരു ബ്ലഡ് ഷുഗറോ തൈറോയിഡോ ഒക്കെ ചെക്ക് ചെയ്യുന്ന പോലെ, നമ്മളൊരു പെരിഫറൽ ബ്ലഡ് സാമ്പിളിൽ തന്നെ അൽസിമേഴ്സിന്റെ ബ്ലഡ് ബേസ്ഡ് ബയോമാർക്കർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വളരെയധികം സ്റ്റഡികളിൽ വാലിഡേറ്റഡ് ആണ്. അഗെയിൻ 90% ആൻഡ് എബവ് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഏറ്റവും ഗുണം ക്ലിനിക്കൽ ഡയഗ്നോസ് എപ്പോഴും കുറച്ച് ലക്ഷണങ്ങൾ വന്നതിന് ശേഷമായിരിക്കും. ഇത് അൽസിമേഴ്സിന്റെ പ്രീ ക്ലിനിക്കൽ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് കുടുംബത്തിൽ അൽസിമേഴ്സിന്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഫ്യൂച്ചർ റിസ്ക് ഓഫ് അൽസിമേഴ്സ് ഉണ്ടോ എന്ന് ഇയാൾക്കൊരു ഓർമ്മക്കുറവ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബയോമാർക്കർ ടെസ്റ്റിങ്ങിലൂടെ കണ്ടെത്തുകയും ജീവിതശൈലി വ്യത്യാസങ്ങളെയും എയർലി ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് ആളെ നയിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കുതിച്ചേട്ടം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ സ്കാനിങ്ങിലാണ്. MRI സ്കാനിങ്ങിലൂടെ നമ്മൾ ഇതിന്റെ ഡിഫറൻഷ്യൽസ് റൂൾ ഔട്ട് ചെയ്തിരുന്നതെന്നും ഇപ്പൊ പെറ്റ് സ്കാനിങ്ങിലൂടെ ഡയറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. FDG പെറ്റ് എന്നുള്ള സ്കാനിലൂടെ ബ്രെയിനിന്റെ ഏത് ഏരിയ ആണ് ഓക്സിജൻ അപ്ടേക്ക് കുറവ്, അപ്പോൾ അത് അൽസിമേഴ്സിനെ നിയന്ത്രിക്കുന്ന ഏരിയാസിലാണെങ്കിൽ അൽസിമേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിൽ നൂതനമായ അമിലോയിഡ് പെറ്റ് സ്കാൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അമൈലോയിഡ് പ്ലാക്കുകളെ നമുക്ക് അമൈലോയിഡ് സ്കാനിലൂടെ കാണുകയും അതിന്റെ തീവ്രത അളക്കുകയും ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്തോ എന്നറിയാൻ ഈ അമൈലോയിഡ് ബ്രെയിനിൽ നിന്ന് ക്ലിയർ ചെയ്തോന്ന് നമുക്ക് അമൈലോയിഡ് പെറ്റ് സ്കാനിലൂടെ കാണാൻ പറ്റുകയും ചെയ്യും. ഈ ടെസ്റ്റുകളുടെ അവൈലബിലിറ്റിയോട് കൂടി തന്നെ ട്രീറ്റ്മെന്റ് റിസർച്ചും ഒരു വലിയ ബ്രേക്ക് ത്രൂ കാണിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 2-3 വർഷമായിട്ട് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ 2-3 മാസമായിട്ട് അവൈലബിൾ ആണ്. ഈ നമ്മൾ ഇപ്പം കൺവെൻഷണൽ ചികിത്സ എന്ന് വെച്ചാൽ ബ്രെയിൻ ചുരുങ്ങിയത് ചുരുങ്ങി അമൈലോയിഡ് ഡെപ്പോസിറ്റ് ആയ ഏരിയ നമുക്ക് നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള മെമ്മറി സർക്യൂട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മരുന്നുകളായിരുന്നു നാളെ ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അമൈലോയിഡ് പ്ലാക്സിനെ റിമൂവ് ചെയ്യാനുള്ള മോണോക്ലോണൽ ആന്റിബോഡീസ് ഇപ്പം നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ അവൈലബിൾ ആണ്. മാസത്തിൽ 1 അല്ലെങ്കിൽ 2 തവണ ഈ ഇഞ്ചക്ഷൻ എടുത്ത് അത് ഒരു 6 മാസം 1 വർഷം 1.5 വർഷം വരെ അത് എടുക്കാം. നമ്മൾ കാലികമായി പീരിയോഡിക്കലി നമ്മൾ ബ്രെയിനിന്റെ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കി നല്ല രീതിയിൽ അമൈലോയിഡ് ക്ലിയറിംഗ് ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ നിർത്താം. അങ്ങനെ ഡയറക്റ്റ് ബ്രെയിനിൽ നിന്ന് അമൈലോയിഡ് റിമൂവ് ചെയ്യാനുള്ള ചികിത്സ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇന്ത്യയിലും അവൈലബിൾ ആണ്.
0: ഇപ്പൊ നമുക്ക് അൽഷേമസ് അസുഖം വന്ന് കുറച്ച് നാളായ ഒരു രോഗിയാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഈ പുതിയ ചികിത്സാ രീതി ഗുണം ചെയ്യുമോ? കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഈ രോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പുതിയ ചികിത്സാ രീതി അവർക്ക് അത് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ?
1: മോണോക്ലോണൽ ആന്റിബോഡി ചികിത്സ ഇപ്പോഴത്തെ സയന്റിഫിക് എവിഡൻസിൽ രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ദാറ്റ് ഈസ് കോമൺ സെൻസ്. കാരണം ബ്രെയിനിന്റെ ഒത്തിരി ഏരിയയിലേക്ക് അമിലോയിഡ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ എളുപ്പമല്ല. രോഗത്തിന്റെ ആദ്യഘട്ടം, അതിന് മൈൽഡ് കോഗ്നിറ്റീവ് ഇംപെയർമെന്റ് എന്ന സ്ഥിതിയും ഏർലി ഡിമെൻഷ്യ എന്ന സ്ഥിതിയിലും, അപ്പോൾ ബ്രെയിനിന്റെ കുറച്ച് ഏരിയയിൽ മാത്രമേ അമിലോയിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ഫലം കിട്ടാൻ എളുപ്പമാണ്. ഇപ്പോഴത്തെ അവൈലബിൾ സ്റ്റഡി അനുസരിച്ച് അഡ്വാൻസ് സ്റ്റേജിൽ ബ്രെയിനിന്റെ ധാരാളം ഏരിയസിൽ അമിലോയിഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മോണോക്ലോണൽ ആന്റിബോഡി ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രെയിനിൽ ബ്ലീഡിങ് വരിക എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. അതിനാൽ ഇപ്പോഴത്തെ ഡ്രഗ് അതോറിറ്റീസിന്റെ അപ്രൂവൽ അനുസരിച്ച് മൈൽഡ് കോഗ്നിറ്റീവ് ഇംപെയർമെന്റ്, ഏർലി ഡിമെൻഷ്യ, ഇല്ലെങ്കിൽ ജെനറ്റിക്കലി അൽഷിമേഴ്സ് വരാൻ സാധ്യതയുള്ള ആളുകൾ, ഈ 3 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഈ ന്യൂവർ മോണോക്ലോണൽ ആന്റിബോഡി ചികിത്സ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ധാരാളം റിസർച്ചുകളുണ്ട് മിഡ് സ്റ്റേജ് അഡ്വാൻസ് സ്റ്റേജ് ആളുകൾക്കൊക്കെ ഏതാനും മാസങ്ങൾക്കുള്ളിലോ വർഷങ്ങൾക്കുള്ളിലോ മോർ സേഫർ ഏജൻറ്സ് വരുമെന്നുള്ളത് ധാരാളം പേപ്പേഴ്സ് ഉണ്ട്. അഡ്വാൻസ് സ്റ്റേജിലുള്ളവർക്ക് ഇപ്പം കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷനിൽ അഗെയിൻ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും അഡ്വാൻസ്ഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷന് ധാരാളം മോഡ്യൂൾസ് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നമ്മുടെ മെമ്മറി കൂടുതൽ നാൾ നിലനിർത്താൻ, ആ വ്യക്തിയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവെങ്കിലും കൂടുതൽ നാൾ നിലനിർത്താനുള്ള മരുന്നുകളും റീഹാബിലിറ്റേഷൻ പ്ലാനുകളും നമ്മളിപ്പം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്.
0: ഇത് തന്നെയാണോ ഈ മെമ്മറി ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞ ആശുപത്രികൾ ഉദ്ദേശിക്കുന്നത്?
1: മെമ്മറിയുടെ ചികിത്സ ഒരു ന്യൂറോളജിസ്റ്റിനോ ഒരു ഫിസിഷ്യനോ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അതൊരു ഒരു സോളോ സോങ് അല്ല, അതൊരു
0: ടീം ആക്ടിവിറ്റി,
1: ഓർക്കസ്ട്രേറ്റഡ് സിംഫണിയാണ്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള, ആ ക്വസ്റ്റിനെയർ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള,

0: സൈക്കോളജി ട്രെയിനിങ് കിട്ടിയവർ, ക്ലിനിക്കൽ പരിശോധന ചെയ്യാനുള്ള ന്യൂറോളജിസ്റ്റുകൾ, അഡ്വാൻസ് സ്കാൻ ചെയ്യാനുള്ള റേഡിയോളജിസ്റ്റുകൾ, ബയോമാർക്കർ ചെയ്യാൻ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ലാബുകൾ, ഈ മരുന്ന് കൊടുക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് ICU സംവിധാനങ്ങൾ, ബ്ലീഡിംഗ് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അഡ്വാൻസ് സ്റ്റേജിൽ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ എക്സർസൈസ് കൊടുക്കാനുള്ള ഫിസിക്കൽ മെഡിസിൻ സംവിധാനങ്ങൾ, അതിലും അഡ്വാൻസ്ഡ് ആകുമ്പോൾ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോം കെയർ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ ഒരു അതൊരു ടീം വർക്കാണ്. ശരിക്കും നമ്മൾ ഒരു പേഷ്യന്റിന് OP ഒരു മരുന്ന് കൊടുത്ത് വിടുന്ന പോലെയല്ല. ഈ ഡെമെൻഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ മെമ്മറി ക്ലിനിക്ക് നടത്തുന്നവർ ആ പേഷ്യന്റ് ബന്ധുക്കളുടെ കൂടെ ജോയിൻ ചെയ്യണം. വി ആർ ജോയിനിങ് ദ ടീം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഡെമെൻഷ്യ. സോ അതാണ് മെമ്മറി ക്ലിനിക്കിന്റെ കൺസെപ്റ്റ്.
1: ശരിക്കും നമുക്ക് ഈ ബയോമാർക്കർ പരിശോധനകൾ ഒരു പ്രെഡിക്റ്റീവ് പരിശോധനയായിട്ട് ഏത് പ്രായത്തിൽ ഒരാൾ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ കഴിയുമോ?
0: നമ്മുടെ മനസ്സിലൊരു ഭയം തോന്നിയിട്ട് പോയി ചെയ്യേണ്ട ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അത് പ്രൊമോട്ട് ചെയ്യുന്നത് മെമ്മറി ക്ലിനിക്കുകൾ വഴി മാത്രമാണ്. ഒരു ലാബിൽ പോയിട്ട് ബയോമാർക്കർ ടെസ്റ്റ് നമുക്ക് ഒരു ലാബിലും കിട്ടില്ല. അത് മെമ്മറി ക്ലിനിക്കുകളിലൂടെ മാത്രമേ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അനാവശ്യ ഉത്കണ്ഠയും ആങ്സൈറ്റിയും ആളുകളിൽ ഉണ്ടാവും. ഇത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ആളുകളിലാണ്. നമ്മൾ മെമ്മറി സ്ക്രീനിങ്ങിലൂടെ ഈ ആൾക്ക് ഒരു അൽസിമേഴ്സ് പാറ്റേൺ മറവി അല്ലെങ്കിൽ ഡിമെൻഷ്യ ലക്ഷണം ഉണ്ട്, അതിൻ്റെ ആദ്യഘട്ടം ഉണ്ടെന്ന് ഒരു ക്ലിനിക്കൽ പരിശോധന ചെയ്യണം. അതിനകത്ത് അൽഷിമേഴ്സ് പാറ്റേൺ ആണെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റിന് വിധേയനാകാവുള്ളൂ. അല്ലാതെ ചെയ്താൽ ഫോൾസ് പോസിറ്റീവുകളുടെ എണ്ണം കൂട്ടുകയും അനാവശ്യ ആങ്സൈറ്റിയും കൂടെ നമ്മുടെ ലൈഫിലേക്ക് വരും. രണ്ടാമതൊരു ഗ്രൂപ്പ്, നല്ല ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, രണ്ടോ അതിൽ കൂടുതൽ മെമ്പേഴ്സിന് നമ്മുടെ ഫാമിലിയിൽ അൽഷിമേഴ്സ് ഡയഗ്നോസ് ആയിട്ടുണ്ടെങ്കിൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പോലും ആ ഫാമിലി സ്ക്രീനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. സോ ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളും ആദ്യഘട്ട ലക്ഷണങ്ങളുള്ള ആളുകളുമാണ് പ്രാഥമികമായിട്ട് ബയോമാർക്കർ ടെസ്റ്റിങ്ങിന് വിധേയരാകാവുള്ളൂ.
1: സാധാരണ നമുക്ക് ഇത്തരം അസുഖങ്ങൾക്ക് ഒരു പ്രായം പറയാൻ കഴിയുമോ? അങ്ങനെ ശരിക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലല്ലോ, ഏത് പ്രായത്തിലും ഇത് വരാമല്ലോ.
0: ഏറ്റവും സാധാരണയായിട്ട് അൽസിമേഴ്സ് ഡിമെൻഷ്യ മുതിർന്ന ആളുകളുടെ അസുഖമാണ്. 55 വയസ്സിന് മുകളിലേക്കാണ് അൽസിമേഴ്സിന്റെ ഇൻസിഡൻസ് കൂടുന്നത്. അതിനുശേഷം ഓരോ ഡെക്കേഡ്, ഓരോ 10 വർഷത്തിലും അൽസിമേഴ്സ് വരാനുള്ള സാധ്യത ഡബിൾ ചെയ്ത് പോകും. നമ്മുടെ ലൈഫ് സ്പാൻ വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഇംപ്രൂവ്മെന്റ് കൊണ്ട് ഏജിങ് പോപ്പുലേഷൻ നമുക്ക് കൂടുതലാണ്. അതിനാൽ അൽസിമേഴ്സ് ഡയഗ്നോസിസും യഥാർത്ഥത്തിൽ എല്ലാ വർഷവും അതിന്റെ എണ്ണം എക്സ്പൊണൻഷ്യൽ ആയിട്ട് കൂടുന്നുണ്ട്.
1: നമുക്ക് സാധാരണ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അങ്ങനെ ഒരു പ്രതിരോധ പ്രവർത്തനം നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ കഴിയുമോ? അതല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി എന്തെല്ലാം ശ്രദ്ധിക്കണം?
0: നമ്മൾ മെമ്മറി ക്ലിനിക്കിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് പുഷ് ചെയ്യുന്ന ഒരു ആശയമാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഇപ്പോഴും അൽസിമേഴ്സ് മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാനാവില്ല. അതിൻ്റെ അൽസിമേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാനും അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് നീട്ടിവെക്കാനുമാണ് ഇപ്പോഴും നമുക്ക് സാധിക്കുന്നത്. സോ ഇപ്പോഴും പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ്. അൽസിമേഴ്സിന് ധാരാളം ലൈഫ് സ്റ്റൈൽ എലമെൻറ്റ്സ് ഉണ്ട്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർ, വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എക്സർസൈസ് ഇല്ലായ്മ, ഒബീസിറ്റി, ഇത്തരം ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിൽ അൽസിമേഴ്സിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. സോ എല്ലാവരും, പ്രത്യേകിച്ച് അൽസിമേഴ്സ് റിസ്ക് ഉള്ളവരും, ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാനും ശ്രമിക്കണം. ഭക്ഷണത്തിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഡയറ്റും അൽഷിമേഴ്സ് ഡിമെൻഷ്യയുമായിട്ട് ഡയറക്റ്റ് കോറിലേഷനുള്ള ധാരാളം പഠനങ്ങളുണ്ട്. ഹൈ കൊളസ്ട്രോൾ ഡയറ്റ്, ഹൈ ഫാറ്റ് ഡയറ്റുകൾ പരമാവധി കുറയ്ക്കുകയും ഫൈബർ റിച്ച് ഡയറ്റ്, ഫ്രൂട്ട് റിച്ച് ഡയറ്റ്, ഫിഷ് കൂടുതൽ ഉപയോഗിക്കുന്ന ഡയറ്റ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ, അത്തരം ഡയറ്ററി മോഡിഫിക്കേഷൻസും ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നതും അൽഷിമേഴ്സ് പ്രിവെൻഷനിൽ വലിയൊരളവ് വരെ നമ്മളെ സഹായിക്കും.
1: ഇന്ന് FM ഹെൽത്ത് ലൈനിൽ വന്ന് മറവി രോഗങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചും ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു വെരി മച്ച്.
2: അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, ഈ വിഷയത്തെക്കുറിച്ച് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റോവുമായി ഇതുവരെ സംസാരിച്ചത് MBA ശശികുമാർ.
3: FM ഹെൽത്ത് ലൈൻ.

0: പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC, H വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് അടുത്ത മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായും ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം: 0484-2-98-31-30, 0484-2-98-31-30. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.egrants.kerala.gov.in.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. രണ്ടാഴ്ച കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800-100-0001 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 1800-100-0001.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് യോഗ്യരായ ITI വൊക്കേഷണൽ വിദ്യാർത്ഥികളിൽ നിന്ന് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് നടത്തുന്നതിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ എന്നിങ്ങനെ വിവിധ ട്രേഡുകളിലായി ആകെ 205 ഒഴിവുകളാണ് ഉള്ളത്. വിശദ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 8 വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.cochinshipyard.in. സമയം 8:30. ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. നിലാവേവ എന്ന തമിഴ് ചിത്രത്തിൽ ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം, ഗാനരചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ.

0: സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചു. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.sskkr.kar.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.sskkr.kar.nic.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: താത്കാലിക നിയമനത്തിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 5 നടത്തുന്നു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രായം 21-45 താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ICAR സ്വിഫ്റ്റ് കൊച്ചി കേന്ദ്രത്തിൽ ഈ മാസം 5 രാവിലെ 10:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 04842-41-23-00
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ

0: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
1: ആരുനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം, ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30.

ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫോട്ടോ പതിച്ച ബയോഡാറ്റ, മേൽവിലാസം, ജനനത്തീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമായുള്ള അപേക്ഷ ഈ മാസം 9 വൈകിട്ട് 5 ജില്ലാ കളക്ടറേറ്റിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477-2-25-16-76 0477-2-25-16-76. സമയം 8:39:51. പ്രിയ ശ്രോതാക്കളെ, ഇനി എഫ് എം ഈവനിങ്ങിൽ ഒരു ഗാനം കൂടി കേൾക്കാം. തിരുമലൈ എന്ന തമിഴ് ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാതാ മോഹൻ എന്നിവർ പാടിയത്. രചന പ. വിജയ്, സംഗീതം വിദ്യാസാഗർ.

0: സമയം 8 മണി കഴിഞ്ഞ് 45:03. FM-ൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: ചൊവ്വ വയലിലേക്ക് നടക്കുമ്പോൾ എതിരെ നിന്നും തകിലിന്റെയും നാദസ്വരത്തിന്റെയും ശബ്ദം കേട്ടു. അമ്പലനടയിലെ കയറ്റമിറങ്ങി ഒരു കല്യാണ സംഘം വരുന്നു. നാദസ്വരത്തിന്റെ വാദനം കേട്ട് രാമർ അതീവ കൗതുകത്തോടെ നിന്നു. നല്ല ഈണത്തിൽ സീതാ കല്യാണ വൈഭോഗമേ, രാമകല്യാണ വൈഭോഗമേ നീട്ടി വായിക്കുകയാണ്. കല്യാണിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കീർത്തനമായിരുന്നു അത്. ആനത്തലയോളം വെണ്ണ തരാമെട, ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് എന്ന ഗാനം പ്രചരിക്കുന്നതിന് മുമ്പ് അവൾ ഇടയ്ക്കിടെ സീതാകല്യാണ വൈഭോഗമേ എന്ന് ഈണത്തിൽ ആലപിക്കുമായിരുന്നു. അത് വീണ്ടും കേൾക്കുവാൻ നിമിത്തമുണ്ടായപ്പോൾ രാമർ ഒരു മായിക ലോകത്തെന്നോണം നിന്നു. കല്യാണ സംഘം അടുത്തടുത്ത് വന്നു. എന്നാൽ സംഘത്തിനു നേരെ നോക്കിയപ്പോൾ രാമറിന് അമ്പരപ്പാണുണ്ടായത്. കുറേ ചെറുപ്പക്കാർ ബോധമറ്റ നിലയിൽ സംഘത്തിനിടയിൽ നിന്നുകൊണ്ട് പ്രാകൃതമായ രീതിയിൽ താളം ചവിട്ടുന്നു. വികൃതമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. നവദമ്പതികൾ അവരുടെ വലയത്തിനുള്ളിൽ പേടിച്ചരണ്ട നിലയിൽ നിൽപ്പുണ്ടായിരുന്നു. സീതാകല്യാണം കേൾക്കുവാൻ ആർക്കും താൽപ്പര്യമില്ലെന്ന് മനസ്സിലായതോടെ നാദസ്വരക്കാർ പെട്ടെന്ന് അവരുടെ വാദനം മാറ്റുകയും അക്കാലത്ത് പ്രചാരം നേടിയ ഒരു തമിഴ് ഗാനം ആലപിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. താളം ചവിട്ടുന്നവർക്ക് അത് ഏറെ ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നി. അവർ കുറേ കൂടി സജീവമാവുകയും ഉച്ചത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ ചെറുപ്പക്കാർ സ്വബോധമില്ലാതെയാണ് പെരുമാറുന്നതെന്ന് രാമറിന്

0: മനസ്സിലായി. ആരുടെയും കാലുകൾ നിലത്തുറക്കുന്നില്ല. എന്തുപറ്റിയെന്ന് സംശയിക്കുന്നതിനിടയിൽ തൊട്ടടുത്തു നിന്ന ചാത്തുച്ചെട്ടിയാർ പറഞ്ഞു, ഓരല്ല തുള്ളുന്നത്, ഓരുടെ വയറ്റിലുള്ള സാധന, ഒന്നിനും ബോധമില്ല. അത് വിശ്വസിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. രാമർ അപ്പോൾ തെല്ലു നിരാശയോടെയും അതിലേറെ ദുഃഖത്തോടെയും ഓർക്കുകയായിരുന്നു. മുമ്പ് കാരണവന്മാർ കള്ളുഷാപ്പിലേക്ക് പോകുന്നത് തടഞ്ഞത് താനായിരുന്നുവല്ലോ. ഒരു ഉച്ച തിരിഞ്ഞ നേരം, വയൽവരമ്പ്, കള്ളുഷാപ്പ്, കല്യാണിയുടെ അഭിനന്ദനം, നിങ്ങൾ ഉശിരുള്ളോനാ. രാമർ പഴയ ഒരു കാലത്തിന്റെ ഇടനാഴിയിൽ അങ്ങനെ പകച്ചു നിൽക്കെ അവിടെ നിന്നും തിരികെ വന്നത് വന്യമായ ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ്. കല്യാണ സംഘത്തിലെ ചെറുപ്പക്കാർ ആടിയും പാടിയും താളം ചവിട്ടിയും രാമറുടെ സമീപത്തുകൂടെ കടന്നുപോയി. പോകുമ്പോൾ അസഹ്യമായ ഒരു നാറ്റം അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. രാമറിന് പരിചിതമല്ലാത്ത മണം. ചാത്തുച്ചെട്ടിയാർ മൂക്കുപൊത്തിക്കൊണ്ട് പറഞ്ഞു, മാഹിയിലെ ബ്രാൻഡി മുഴുവൻ ഈ ബാല്യക്കാര് പള്ളലാക്കിയെന്നാ തോന്നുന്നത്. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ ബാക്കി നിർത്തി കല്യാണ സംഘം കടന്നുപോയപ്പോൾ രാമർ ഓർത്തത് കോരിക്കുട്ടിയെയായിരുന്നു. അയാൾ പറഞ്ഞത് എത്ര ശരി. നാട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും മദ്യം ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. വിവാഹത്തിന് പന്തലിടുന്നതും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുന്നതും മുമ്പ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല. പരസ്പരം സഹകരിച്ചുകൊണ്ട് ചടങ്ങ് വിജയിപ്പിക്കുന്നു. മരണവീട്ടിൽ ചിതയൊരുക്കുന്നതും കുഴിവെട്ടുന്നതും ഇതുപോലെ തന്നെ. എന്നാൽ സ്ഥിതി ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു. മദ്യക്കുപ്പി ആദ്യം കൊടുക്കാതെ ആരും പന്തലിടാൻ വരില്ല, സദ്യ വിളമ്പാൻ വരില്ല, ചിതയൊരുക്കാനോ കുഴിവെട്ടാനോ വരില്ല. പെട്ടെന്നൊരു ചോദ്യം രാമറിന്റെ ചങ്കിൽ കിടന്ന് പിടഞ്ഞു, പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ? രാമറിന്റെ മനസ്സ് കൂടുതൽ കൂടുതൽ കനത്തു വന്നു. അപ്പോഴും കോരിക്കുട്ടി നിസ്സഹായതയുടെ ഒരു ചിത്രമായി ഉള്ളിലെവിടെയോ കിടന്ന് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥ തന്നെയാകുമോ കോരിക്കുട്ടിയുടേതും എന്നാണ് രാമർ ആലോചിച്ചുകൊണ്ടിരുന്നത്. കുടുംബങ്ങളിൽ എല്ലാവരും എങ്ങനെയാണ് ഇതുപോലെ അന്യരായിക്കൊണ്ടിരിക്കുന്നത്? കോരിക്കുട്ടി വീട്ടിൽ വന്നാൽ തന്റേതൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഈശാബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കില്ല. ചൂട്ടും കത്തിച്ച് നേരെ കോലായിൽ നിന്നും ഇറങ്ങും. എന്നാൽ ഒരു ദിവസം ഈശാബാങ്ക് വിളി കേട്ടിട്ടും കോരിക്കുട്ടി എഴുന്നേറ്റില്ല, ചൂട്ട് കത്തിക്കുവാൻ മുതിർന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയതുകൊണ്ട് പതുക്കെ ചോദിച്ചു, കോരിക്കുട്ടി നിനക്കെന്തു പറ്റി? ഇരു കൈകളും തലയ്ക്ക് പിന്നിൽ ചേർത്തുവെച്ച് കൽത്തൂണും ചാരി ഇരിക്കുകയായിരുന്നു അയാൾ. തലയുയർത്തിയ നിലയിലായിരുന്നതിനാൽ കോരിക്കുട്ടിയുടെ മുഖത്തെ വികാരം എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരാളുടെ ഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത്രമാത്രം ദുഃഖിക്കുവാൻ അയാൾക്ക് എന്താണ് സംഭവിച്ചത്? രോഗം മൂലം ഭാര്യ മരിച്ച അന്നുപോലും അയാളെ ഇതുപോലെ ദുഃഖിതനായി കണ്ടിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും ഏറെക്കുറെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ ദുഃഖിതനായി കാണപ്പെടുന്നു. ഇത്രയും കാലം ഞാൻ ആരോടും എന്റെ സ്വന്തം കാര്യം പറഞ്ഞിരുന്നില്ല രാമറെ. ഇനി അതൊന്നും പറയാതെ ഞാൻ ചത്തുപോയാൽ എന്റെ ആത്മാവിന് ഒരു സമാധാനവും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ നിന്നോടിതൊക്കെ പറയണത്. കോരിക്കുട്ടി തന്റെ മനസ്സ് തുറക്കുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
5: കരളും ഹൃദയവും മനുഷ്യ ശരീരത്തിലെ രണ്ട് പ്രധാന ആന്തരിക അവയവങ്ങളാണ് കരളും ഹൃദയവും. അവയ്ക്ക് ശരീരശാസ്ത്രപരമായ ധർമ്മങ്ങളുണ്ട്. ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളും ദഹനവും രക്തത്തിലെ ഹാനികരമായ വസ്തുക്കളെ നീക്കം ചെയ്യലുമാണ് കരളിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഹൃദയമാകട്ടെ മുഴുവൻ ശരീരവ്യവസ്ഥയിലേക്കും ശുദ്ധരക്തം വിതരണം ചെയ്യുന്ന ശ്രമകരമായ ദൗത്യമാണ് ചെയ്യുന്നത്. എന്നാൽ ശരീരശാസ്ത്രം വിട്ട് നിത്യജീവിതത്തിലേക്കും സാഹിത്യത്തിലേക്കും വരുമ്പോൾ കരളും ഹൃദയവും തികച്ചും വ്യത്യസ്തമായ ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അന്തരിന്ദ്രിയങ്ങളിൽ അമൂർത്തമായ ഒന്നാണ് മനസ്സ്. വികാര വിചാരങ്ങളുടെ ഇരിപ്പിടം മനസ്സാണ്.

0: എന്നാൽ അമൂർത്തമായ മനസ്സിൻ്റെ സ്ഥാനം മൂർത്തമായ കരളിനും ഹൃദയത്തിനുമാണ് നാം നൽകുന്നത്. കരൾ പകുത്തു നൽകുന്നത് വൈദ്യശാസ്ത്രത്തിൽ ശസ്ത്രക്രിയയിലൂടെയാണ്. എന്നാൽ കാമുകൻ കാമുകിയോട് കരൾ പകുത്തു നൽകാമെന്ന് പറയുമ്പോൾ വിഷയം പ്രണയമാണ്. പ്രണയിനിയെ, കരളിൻ്റെ കരളെ എന്നും മറ്റും വിളിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ നമുക്കുണ്ട്. കരളിൽ സ്ഥാനം പിടിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുമുണ്ട്. കനിവിൻ്റെ കണ്ണീർ ചേരാത്ത കരളിൻ്റെ കവിതയെല്ലാം കപടമല്ലേ എന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. നിരാശ, ഉത്കണ്ഠ, സ്നേഹം, സന്തോഷം തുടങ്ങിയവയെല്ലാം നമ്മുടെ ഹൃദയതാളം ക്രമരഹിതമാക്കുന്നു. വൈകാരിക അനുഭവത്തിൽ ഹൃദയം അങ്ങനെ സുപ്രധാന പങ്കുവഹിക്കുന്നു. അതുകൊണ്ടാകാം പണ്ട് ഹൃദയം മനസ്സിൻ്റെ മൂലസ്ഥാനമായി കൽപ്പിച്ചിരുന്നതും മനസ്സ് എന്ന അർത്ഥത്തിൽ ഹൃദയം ഉപയോഗിച്ചിരുന്നതും. ഹൃദയത്തെ സ്പർശിക്കുന്നതെല്ലാം ഹൃദയസ്പൃക്കാകും. ഹൃദയാലുക്കൾ സ്നേഹമുള്ളവരാണ്. നന്ദിയുള്ള ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഹൃദയം ഒരു വീണയായി, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, ഹൃദയസരസിലെ പ്രണയപുഷ്പമേ, ഹൃദയം ദേവാലയം എന്നെല്ലാം ചലച്ചിത്ര ഗാനങ്ങളിൽ ഹൃദയ സാന്നിധ്യം സുലഭമായി കാണാം. മനുഷ്യ മനസ്സിലെ വികാരങ്ങളുടെ നൈമിഷിക ചാഞ്ചല്യത്തെ മനോഹരമായി അവതരിപ്പിച്ച കവിതയ്ക്ക് സുഗതകുമാരി പാവം മാനവ ഹൃദയം എന്നാണ് പേര് നൽകിയത്. നമ്മുടെ വൈകാരിക അനുഭവത്തിൽ ഹൃദയവും കരളും സുപ്രധാന പങ്കുവഹിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി തന്റെ പേരിലെ ജാതി സൂചകമായ ഭാഗം ഒഴിവാക്കി, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ഉത്തരം: ലാൽ ബഹാദൂർ ശ്രീവാസ്തവ. പേരിനൊപ്പമുള്ള ശാസ്ത്രി കാശി വിദ്യാപീഠത്തിൽ നിന്നും അദ്ദേഹം നേടിയ ബിരുദമാണ്.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കും. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ധർമ്മരാജ് അഡാട്ട്. 6:30 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ടി ഉബൈദിൻ്റെ കവിത മരണസ്മരണ. നാളെ രാവിലെ 7:35 FM ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം, സൂപ്പർ എൽനിനോ. തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ

തരശങ്കുന്ന് സ്വരൂപം. രാവിലെ 8:05 യുവവാണിയിൽ ക്വീൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ, നടുവിന്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. നാളെ രാവിലെ 9:00 സാഹിത്യ സുരഭിയിൽ വി വേണുഗോപാലിന്റെ പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ, അഷ്ടമൂർത്തിയുടെ കഥ അങ്കിരസിന്റെ അംഗങ്ങൾ, മീരാബെൻ PMന്റെ കവിതകൾ, വെറും കാലം, ജര, നരകത്തിന്റെ വാതിൽ. നാളെ രാവിലെ 9:00 സാഹിത്യ സുരഭിയിൽ.

നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. നാളെ രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ, ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം, നാളെ രാത്രി 8:05. നാളെ രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിയിൽ നിന്നും. പ്രിയ ശ്രോതാക്കളെ, നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. പ്രിയരെ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

MS വിശ്വനാഥന്റെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ചിത്രം സെന്തമിഴ് സെൽവൻ. ഗാനരചന വാലി.

ഒരു ഗാനം കൂടി കേൾക്കാം. സെന്ദൂരപ്പാണ്ടി എന്ന പടത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയത്, വാലിയുടെ വരികൾ, സംഗീതം നൽകിയത് ദേവ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 9:30.
2: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിൽ ഇന്ന് വേണു വി ദേശത്തിന്റെ പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ, അങ്കിരസിന്റെ അംഗങ്ങൾ, അഷ്ടമൂർത്തിയുടെ കഥ, മീരാബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം വേണു വി ദേശം ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം. ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ.
4: വിശ്വമഹാകവിയായ ദസ്തയേവ്സ്കിയുടെ നോവലുകൾ അവയുടെ രചനാകാലം തൊട്ടിങ്ങോട്ട് പരക്കെ വിശകലനം ചെയ്യപ്പെട്ടു പോരുന്നു. അക്കൂട്ടത്തിൽ പരമപ്രധാനമായൊരു കൃതിയാണ് ഇഡിയറ്റ്. കരമസോ സഹോദരന്മാരെപ്പോലെ ബൃഹത്തും ഗംഭീരവും അനവധി ആഴങ്ങൾ പതിയിരിക്കുന്നതുമായൊരു കൃതി എഴുതിയ ദസ്തയേവ്സ്കി സ്വന്തം രചനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡിയറ്റിനെയാണ്. സ്വാത്മാവെ തന്നെ പകർത്തിവെക്കുവാനുള്ള ശ്രമമായിരുന്നതിനാലാവാം അങ്ങനെയായത്. ഈ സത്യം ഇഡിയറ്റിൻ്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നു. 1869 ആദ്യ പതിപ്പിൻ്റെ പ്രസാധനം. ദസ്തയേവ്സ്കിയുടെ ഒരു ഉപകഥാപാത്രത്തെപ്പോലും നാം ഉപേക്ഷിച്ചുകൂടാ എന്ന് ആന്ദ്രേ ഷീദ് പറയുമ്പോൾ, ഇഡിയറ്റ് പോലെ ഐതിഹാസിക മാനങ്ങളും അനവധി സങ്കീർണ കഥാപാത്രങ്ങളുമുള്ള ഒരു നോവലിനെ വിശകലനം ചെയ്യുക എളുപ്പമല്ല. ദസ്തയേവ്സ്കിയുടെ ഇഡിയറ്റ് ഉൾക്കൊള്ളണമെങ്കിൽ അത് വായിക്കുക, വീണ്ടും വായിക്കുക, ആവർത്തിക്കുക എന്ന ഒരു പാശ്ചാത്യ നിരൂപകൻ പ്രസ്താവിച്ചത് ഏറ്റവും യുക്തമാണെന്ന് അനുഭവപ്പെടും. കറതീർന്ന നന്മയുടെ അഥവാ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിജയിക്കുക സാധ്യമാണോ എന്ന ഭയം തൻ്റെ മാനസപുത്രിയായിരുന്ന മരുമകൾ സോണിയയോട് ദസ്തയേവ്സ്കി പ്രകടിപ്പിച്ചിരുന്നു. ദസ്തയേവ്സ്കിയുടെ കഥാപാത്രങ്ങൾ ആശയങ്ങളുടെ ഉടലാർന്ന രൂപങ്ങളാണെപ്പോഴും. ലൗകിക ദൃഷ്ടിയിൽ ഈ കഥാപാത്രങ്ങൾക്ക് വിശദീകരണങ്ങൾ അസാധ്യമാണ്. സാമാന്യ അർത്ഥത്തിലുള്ള റിയലിസത്തിന് ഈ കഥാപാത്രങ്ങളെ ന്യായീകരിക്കുവാൻ പ്രാപ്തിയുണ്ടാവുകയുമില്ല. ക്രിസ്തു സദൃശനായ മൈഷ്കിൻ എന്ന യുവപ്രഭുവാണ് ഇഡിയറ്റിലെ നായകൻ. സാമാന്യ ലോകം വിരുദ്ധ ധ്രുവങ്ങളിൽ വിശ്വസിക്കുന്നു. പക്ഷേ

മൈഷ്കിന് നിഹത നിയമങ്ങളെ മാറ്റിപ്പറിക്കുവാനും ഇരു ധ്രുവങ്ങളെയും സമീകരിച്ചു കാണുവാനും കഴിയുന്നു. നിയമങ്ങളെ അയാൾ ഉല്ലംഘിക്കുന്നില്ല, അവയുടെ മറുപുറം പിടിക്കുകയും പിൻവശത്ത് അതിൻ്റെ വിരുദ്ധ ധ്രുവം കുറിച്ചിട്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയുമാണ് അയാൾ ചെയ്യുന്നത്. ലജ്ജാലുത്വവും ശിശുസഹജമായ ആകർഷണീയതയും സ്വാർത്ഥരാഹിത്യവും ലാളിത്യവുമുള്ള ഒരു മനുഷ്യനായാണ് ക്രമങ്ങളുടെ ഈ വിധ്വംസകൻ മുന്നോട്ടു പോകുന്നത് എന്നതാണ് ഈ നോവലിൻ്റെ രഹസ്യം. തിന്മയെ സാധൂകരിക്കുന്ന ഈ ലോകത്ത് സ്വയം ദുരിതത്തിന് വിധേയരാകുന്ന ദസ്തയേവ്സ്കിയൻ കഥാപാത്രങ്ങൾക്കിടയിൽ നടുനായകത്വം വഹിക്കുന്ന ഈ ഇഡിയറ്റിന് താൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പദവി ഭാരമായി അനുഭവപ്പെടുന്നു. ഒരു ആറാം ഇന്ദ്രിയമാണ് അധികം വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത അയാളെ നയിക്കുന്നതെന്ന് തോന്നും. സ്വന്തം മനസ്സാക്ഷിയുടെയും ഹൃദയത്തിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഓരോ പ്രാതികൂല്യത്തെയും അയാൾക്ക് നേരിടാനാകൂ. ക്രിസ്തുവിനെപ്പോലെ അന്ത്യത്തിൽ സകലരിൽ നിന്നും തിരസ്കാരമാണ് അയാൾ ഏറ്റുവാങ്ങുന്നത്. ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളുടെ സമന്വയം ഇഡിയറ്റിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യവും ജീവിതം തന്നെയുമാകുമ്പോൾ ലോകസാമാന്യത്തിന് അത് അസാധ്യമാകുന്നു. ഈ നോവലിലെ നായികയായ നസ്താഷയുടെ ആദ്യ രൂപം അബദ്ധ സഞ്ചാരത്തിന് പ്രേരിപ്പിച്ച മാതാപിതാക്കളോടുള്ള പ്രതികാരം വീട്ടാൻ വീടിന് തീവച്ച ഒരു 14-കാരിയെക്കുറിച്ചുള്ള പത്രവാർത്തയിൽ നിന്നാണ് ദസ്തയേവ്സ്കി കണ്ടെത്തിയത്. കടുത്ത സൗന്ദര്യവും ആകർഷണീയതയുമുള്ള നസ്താഷ യൗവനത്തിലെത്തിയതോടെ ആത്മനാശക പ്രവണതകൾക്ക് അടിമയാവുകയുണ്ടായി. സങ്കീർണവും ഇരുണ്ടതുമായ ഭൂതകാലം അവളെ കശക്കിക്കൊണ്ടേയിരുന്നു. ആത്മപീഡനത്തിനുള്ള കാരണങ്ങൾ തിരഞ്ഞു നടക്കുന്ന ഈ വിചിത്ര സ്വഭാവിനി സാഹസികവും ഉപദ്രവകരവുമായ മട്ടിൽ പെരുമാറുകയും തനിക്ക് ചുറ്റുമുള്ളവരെ വിധേയരാക്കുകയും ചെയ്യുന്നു. മാപ്പ് നൽകപ്പെടാനുള്ള അഗാധമായ ദാഹം പേറുന്ന അവൾ ആത്മീയമായ ഒരു വിമോചന മാർഗം തിരക്കുന്നുണ്ടെന്ന് സൂക്ഷ്മദൃക്കുകൾക്ക് ബോധ്യപ്പെടും. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണം ആത്മാവിൽ ഉണങ്ങാത്ത വടുക്കൾ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ ആരെയും വിശ്വസിക്കുവാൻ അവൾക്ക് വയ്യ. സ്നേഹത്തിനായുള്ള മോഹമിരിക്കെ തന്നെ താൻ വീണ്ടും ആക്രമിക്കപ്പെടുമോ എന്ന ഭയവുമുണ്ട് അവൾക്ക്. അതിശക്തമായ അഭിനിവേശങ്ങളും വൈകാരിക സങ്കീർണതകളും അംഗീകാരത്തിനായുള്ള വൈവശ്യവും ആ യുവമോഹിനിയിൽ മനഃപ്പോരാട്ടങ്ങൾക്ക് വഴിവെക്കുന്നു. മൈഷ്കിൻ മാത്രമാണ് സ്വാർത്ഥരഹിതനായി അവളെ സ്നേഹിക്കുന്നതെങ്കിലും അതവൾക്ക് സ്വീകരിക്കുവാനും ആകുന്നില്ല. അത് മൈഷ്കിൻ്റെ രക്ഷയെ കരുതി മാത്രമാണ്. താനും നിയുക്തവരനായ മൈഷ്കിനെ ഉപേക്ഷിച്ച് വിവാഹ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോകുന്ന നസ്താഷയെ ഖലനായകനായ റൊഗോഷനിൽ അഭയം തേടുന്നത് സ്തബ്ധരായ വായനക്കാർക്ക് കണ്ടിരിക്കുവാനാകൂ. നോവലിൻ്റെ രണ്ടാം നായകനാണ് നസ്താഷ എന്ന് വിശേഷിപ്പിക്കുവാൻ ഒരു നിരൂപകൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. മൈഷ്കിനും നസ്താഷയും തമ്മിലുള്ള വൈകാരിക സംഘടനകളുടെ അതിഥ്യകകൾ നമ്മെ പിടിച്ചുരയ്ക്കുന്നു എന്ന പോലെ പ്രധാനമാണ് നസ്താഷയും മൈഷ്കിനെ പ്രണയിക്കുന്ന അഗ്ലായ എന്ന നവയുവതിയുമായി അകത്തും പുറത്തും നടക്കുന്ന സംഘടനകൾ. നോവലിലെ എല്ലാ കഥാപാത്രങ്ങളിലൂടെയും ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞ് ഒരു ശക്തികേന്ദ്രമായി മാറുന്ന നസ്താഷ അനിവാര്യമായ സ്വന്തം വിനാശത്തിലേക്ക് പാറിച്ചെല്ലുന്നു. നസ്താഷയുടെ സ്വഭാവത്തിൻ്റെ സാങ്കത്യം സാധൂകരിക്കുവാനും വായനക്കാരന് സ്വന്തം ഭാവനയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. നോവൽ പാഠത്തിലെ ശൂന്യതകൾ പൂരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരന് ദസ്തയേവ്സ്കി വിട്ടുതന്നിരിക്കുന്നത് ബോധപൂർവമാണോ എന്ന് സംശയിച്ചു പോകും. നസ്താഷ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെയും പീഡനങ്ങളുടെയും മൈഷ്കിൻ്റെ സഹാനുഭൂതിയുടെയും ഏറ്റുമുട്ടലത്രേ ഈ മഹത്തായ ആഖ്യായികയ്ക്ക് ഒരു കേന്ദ്രപ്രമേയമുണ്ടെങ്കിലത്. ഉപകഥാപാത്രങ്ങൾ വിസ്തരിക്കുന്ന ഉള്ളതും ഇല്ലാത്തതുമായ കഥകളിലൂടെയാണ് നാം നസ്താഷയെപ്പറ്റി ആദ്യം അറിയുന്നത്. നസ്താഷയ്ക്ക് പിന്നാലെ ഇരിക്കപ്പുറതിയില്ലാതെ അലയുകയും വ്യാപാര സംബന്ധിയായി പിതാവ് ഏൽപ്പിച്ച പണം അവൾക്ക് കർണാഭരണങ്ങൾ വാങ്ങാൻ ധൂർത്തടിക്കുകയും ചെയ്ത റൊഗോഷൻ എന്ന ഒരു ഉന്മത്ത കാമുകനാണ് അവളെപ്പറ്റി ആദ്യം നമ്മോട് പറയുന്നത്. താൻ രചിച്ചുവച്ച തൻ്റെ ഭാവിയുടെ തിരക്കഥ പൂർത്തീകരിക്കുവാനും അപമാനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇരയാകുവാനും റൊഗോഷിനെ തൻ്റെ ഇഷ്ടപ്പെടി നസ്താഷ ഉപയോഗിക്കുകയായിരുന്നുവോ എന്നും സംശയിക്കേണ്ടി വരും. അവൾ ശ്രദ്ധ ക്ഷണിക്കത്തക്ക വിധത്തിൽ ആപൽക്കരങ്ങളായ രംഗങ്ങൾ ആളുകൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഗാനമേള നടക്കുന്ന ഒരു മൈതാനത്ത് വെച്ച് ഉന്നതനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഭത്സിച്ച് സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്ത നസ്താഷ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റൊഗോഷിൻ്റെ അനുചര സംഘത്തിലുണ്ടായിരുന്ന ഒരു മല്ലയുദ്ധ വീരൻ ഇടപെട്ടതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. നസ്താഷയെ രക്ഷിക്കാൻ ഇടപെട്ട പാവം മൈഷ്കിനാകട്ടെ മർദ്ദനമേൽക്കേണ്ടിയും വന്നു. മുൻപ് മിക്ക കഥാപാത്രങ്ങളും സന്നിഹിതരായിരുന്ന അവളുടെ ജന്മദിന ആഘോഷ രാവിൽ ഒരു നിയുക്ത വധു എന്ന നിലവിട്ട് സ്വന്തം ശരീരത്തിന് വില പറയുന്ന ലജാഹീനയും ഗർവിഷ്ഠയും ധിക്കാരിയുമായ ഒരു അഭിസാരികയെപ്പോലെയായി ദസ്താഷ. സ്വന്തം സ്വത്വം ഒളിപ്പിച്ചു വെച്ച് അഭിനയിക്കുകയായിരുന്നു അവളെന്ന് മൈഷ്കിൻ തിരിച്ചറിഞ്ഞു. ഇഡിയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രംഗത്തിൻ്റെ സംവിധായികയും നായികയുമായിരുന്നു നസ്താഷ. ആ നാടകത്തിൽ ഉൾപ്പെട്ടവരെയെല്ലാം സ്വന്തം അഭീഷ്ടങ്ങൾക്കനുസരിച്ച് പാവകളിപ്പിക്കുവാൻ അധികമധികം മദ്യപിച്ച് വികാരവിവശയായ അവൾ തയ്യാറാവുകയുമുണ്ടായി. മൈഷ്കിൻ്റെ ആത്യന്തിക പരാജയത്തിന് വഴിവെച്ചത് ആത്മീയ ആദർശങ്ങളുടെ സങ്കീർണമായ

0: വെല്ലുവിളികൾ ഈ ലോകത്ത് അയാൾ ഉയർത്തിപ്പിടിച്ചു എന്നത് തന്നെയാണ്. നസ്താഷയുടെ ദുരന്തം തടയുവാനോ അവളെ വീണ്ടെടുക്കുവാനോ പവിത്ര ഹൃദയനായ മഹേഷ്കിന് സാധിച്ചില്ല. പരിവരിത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ അയാളുടെ മൂല്യസംഹിതകൾ തകർന്ന് ചിതറി. ഈ പരാജയം ഉളവാക്കിയ മാനസിക ശൈഥില്യം അയാളെ പഴയപടി സിരാരോഗത്തിലേക്ക് നയിക്കുന്നിടത്താണ് ദസ്തയേവ്സ്കി അവസാനിപ്പിച്ചത്. ഇത്തരമൊരു പരാജയം നോവലിസ്റ്റും നേരിട്ടിരുന്നുവെന്ന് തോന്നുന്നു. ഈ നോവൽ എന്നെ സന്തുഷ്ടനാക്കിയില്ല. ഞാൻ പകരുവാൻ ആഗ്രഹിച്ചതിൻ്റെ പത്തിലൊന്നു പോലും എനിക്ക് സാധിച്ചില്ല. എങ്കിലും ഞാൻ എൻ്റെ ആശയത്തെ സ്നേഹിക്കുന്നു. ഞാൻ അതിനെ വിടാതെ പിടിക്കും. ഇപ്പോഴതൊരു പരാജയമായി കലാശിച്ചുവെങ്കിലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൗന്ദര്യം ലോകത്തെ രക്ഷിക്കുമെന്ന് മഹേഷ്കിനെപ്പോലും നസ്രേവസ്കിയും വിശ്വസിച്ചിരുന്നു. ദുരനുഭവങ്ങൾ ആ വിശ്വാസത്തെ കീഴ്മേൽ മറിച്ചു. തിന്മയുടെ ലോകത്ത് സൗന്ദര്യത്തെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു മാതൃകാപുരുഷനായി കണ്ട് മഹേഷ്കിനോടടുത്തവരെല്ലാം അവസാനമെത്തുമ്പോൾ അയാളെ അപമാനിക്കുകയും അപഹസിക്കുകയുമാണല്ലോ ചെയ്തത്. വിരുദ്ധ പ്രകൃതികളായ രണ്ട് സ്ത്രീകളാണ് രണ്ടു തരത്തിലാണെങ്കിലും മഹേഷ്കിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്. താൻ ആരെ സാന്ത്വനിപ്പിക്കണമെന്നും ആർക്ക് വിധേയനാകണമെന്നും തിരിച്ചറിയാനാവാതെ പ്രഭു ധർമ്മസങ്കടത്തിൽ മുഴുകി. അത്തരം സന്നിഗ്ധതകൾ ചിത്രീകരിക്കാൻ ദസ്തയേവ്സ്കിയും നന്നേ ക്ലേശിച്ചിരിക്കുന്നു. എന്തായാലും ഈ യുവതികൾക്കിടയിലുണ്ടായിരുന്ന സ്നേഹദ്വേഷ ബന്ധത്തിൻ്റെ കടുത്ത സംഘർഷം ദസ്തയേവ്സ്കിയുടെ അർപ്പിതാരാധകനായിരുന്ന അകിര കുറസോവ 1952 ഹാക്കുച്ചി എന്ന പേരിൽ നിർമ്മിച്ച ഇഡിയറ്റിൻ്റെ ചലച്ചിത്ര രൂപത്തിൽ അതിശക്തമായി ചിത്രീകരിച്ചത് കാണാം. കത്തിയാളുകയും ചീറുകയും ചെയ്യുന്ന സമോവർ അടുപ്പിൻ്റെ പ്രതീക സാന്നിധ്യം കൊണ്ടാണ് കുറസോവ ആ മുഹൂർത്തം ഉജ്ജ്വലമായി വിസ്തരിച്ചത്. നോവലിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ റൊഗോഷിൻ മഹേഷ്കിനെ വിശുദ്ധ വിഡ്ഢി എന്ന് വിളിച്ചത് നാം കേൾക്കുന്നു. റൊഗോഷിനും ഇപ്പോലിറ്റുമാണ് മഹേഷ്കിൻ്റെ തത്വ സംഹിതകൾക്കെതിരെ തർക്കിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ പ്രമുഖർ. ഇഡിയറ്റിലെ ഒരു പ്രധാന കഥാപാത്രമാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ലോകവിദ്വേഷിയും ക്ഷയരോഗിയുമായ ഇപ്പോലിറ്റ് എന്ന ബുദ്ധിജീവി. അസ്തിത്വം ഉളവാക്കുന്ന നൈരാശ്യം, അയാളെ ജീവിതത്തിൻ്റെ അർത്ഥരാഹിത്യം, മരണത്തിൻ്റെ അനിവാര്യത, പ്രതീക്ഷാരാഹിത്യം എന്നിവയെക്കുറിച്ച് ധ്യാനിക്കുവാനാണ് പ്രേരിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമായി ദുരിതങ്ങളെ കാണുന്ന അയാൾ ദുരിതങ്ങളെ അതിജീവിക്കുവാനല്ല അംഗീകരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥ സൗഹൃദത്തിനായി മോഹിക്കുകയും ആധികാരികമായ അനുഭവങ്ങൾക്കായി അഭിവാഞ്ഛ പുലർത്തുകയും ചെയ്യുന്നു ഇപ്പോലിറ്റ്. വിമർശനങ്ങളെ അത്യന്തം ഭയപ്പെട്ടിരുന്ന ദസ്തയേവ്സ്കി സ്വന്തം കാവ്യ ആദർശത്തെ തുറന്നു പ്രകടിപ്പിക്കുവാൻ തയ്യാറായിട്ടില്ല എന്ന് ചിലർ നിരീക്ഷിക്കുന്നു. നോവലിനെ വായനക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ധരിച്ച അദ്ദേഹം സ്വയം വിമർശിക്കുവാനും ഒരുങ്ങി. പക്ഷേ വായനക്കാരിൽ നിന്നും അന്നു മുതൽ ഇന്നു വരെ അകമഴിഞ്ഞ പ്രശംസയാണ് ഇഡിയറ്റ് എന്ന നോവൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ മൂല്യങ്ങൾക്ക്, ഭൗതിക ലോകത്തിൻ്റെ സമസ്യകൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നാ എന്നെന്നും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം വായനക്കാരന് മുൻപിൽ ഇഡിയറ്റിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ദസ്തയേവ്സ്കി.
1: ഇതുവരെ കേട്ടത് വേണു വി ദേശം ചെയ്ത പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ. ഇനി അഷ്ടമൂർത്തി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. അങ്കിരസിന്റെ അംഗങ്ങൾ.
2: ചില കഥകൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് വേണോ വേണ്ടേ എന്ന് ചിന്തിക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് അങ്കിരസിന്റെ കഥ. ആദ്യം തന്നെ പറയട്ടെ, അങ്കിരസ് എന്ന് കേട്ട് വേദകാലഘട്ടത്തിലെ ബ്രഹ്മർഷിയാണെന്ന് ധരിക്കില്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു അങ്കിരസിനെ പറ്റിയാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ അതിൽ രണ്ടു തെറ്റുകളുണ്ട്. ഒന്നാമത്തേത്, അയാൾ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നില്ല എന്ന കാര്യം. രണ്ടാമത്തേത്, ഉണ്ടായിരുന്ന എന്ന പ്രയോഗം തന്നെ ആ ഭൂതകാല സൂചന ശരിയാവണമെന്നില്ല. അയാൾ ഇപ്പോഴില്ലെന്നതിന് എനിക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന എന്ന് ഞാനതിനെ തിരുത്തട്ടെ. ഈ അങ്കിരസ് ഞങ്ങളുടെ പാൽക്കാരനായിരുന്നു. രാവിലത്തെ പാലിൻ്റെ കാര്യം ഞങ്ങൾക്ക് കുറേ കാലമായി പ്രശ്നമാണ്. ഒരുവിധം സ്ഥിരമായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാവും അവിചാരിതമായി എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു ചേരുക. 2 കൊല്ലത്തോളം മുടങ്ങാതെ പാലെത്തിച്ചിരുന്ന തുന്നൽക്കാരൻ കുട്ടൻ പെട്ടെന്ന് പിൻവാങ്ങിയതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച ദുരന്തം. ഒരു രാത്രി കുറച്ച് ചെന്നപ്പോഴാണ് കുട്ടൻ്റെ ഫോൺ വന്നത്. പിറ്റേന്ന് മുതൽ പാലുണ്ടാവില്ലെന്ന് അറിയിക്കാനായിരുന്നു വിളി. പുതിയ പശുവിനെ വിറ്റുപോലും. ഇതിനു മുമ്പും ഒരിക്കൽ അയാൾ പശുവിനെ വിറ്റിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ പക്ഷേ വീണ്ടും ഒന്നിനെ വാങ്ങി. മക്കളെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞു. എന്നും കാച്ചിയ പാൽ കുടിക്കുന്ന കുട്ടികളാണ്. അവരത് കുടിക്കാഞ്ഞാൽ കരയുന്ന അമ്മയുമുണ്ട്. ഒക്കെ പാഠപുസ്തകത്തിൽ പറയുമ്പോൾ തന്നെ. ഏതായാലും അന്നത് ഞങ്ങൾക്ക് തുണയായി. ഇത്തവണയും അങ്ങനെയുണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുട്ടൻ പിന്നെ പശുവിനെ വാങ്ങിയില്ല. മുതലാവുന്നില്ലെന്നാണ് പറയുന്നത്. പാല് വിറ്റാൽ കാലിത്തെറ്റയ്ക്കുള്ള പണം പോലും കിട്ടുന്നില്ല. പോരാത്തതിന് ഇത്തവണ വാങ്ങിയ പശുവിന് അവർ പറഞ്ഞത്ര പാലും കിട്ടിയില്ല. വിൽക്കാൻ

അതുമുണ്ട കാരണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പശു അയാളുടെ ഉപജീവന മാർഗമാണ്. ഇനിയും പശുവിനെ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും പാല് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ. അതുകൊണ്ട് കാര്യമില്ല, പാലിന് പാല് തന്നെ വേണമല്ലോ. 2.5 കിലോമീറ്റർ അകലെയുള്ള മിൽമാബൂത്തിൽ പോയി പാല് വാങ്ങിക്കൊണ്ടുവരികയൊന്നും അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. തൽക്കാലം വേറെ വല്ലവരെയും ഏർപ്പാടാക്കി തരാമെന്ന് കുട്ടം പറഞ്ഞുവെങ്കിലും അതും നടപ്പായില്ല. മിൽമയെ തന്നെ ശരണം പ്രാപിച്ചു. ഒരു ദിവസം പാല് വാങ്ങി വരുന്നതിനിടയിലാണ് വഴിയരികിൽ ഒരു പുതിയ കടയുടെ ബോർഡ് കാണുന്നത്, സുധർമ്മ മിൽക്ക് ഷോപ്പ്. കയറി ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് സ്വന്തം ഡയറിയൊന്നുമില്ല, പാല് വേറെ എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടുവന്ന് ആളുകൾക്ക് എത്തിക്കുകയാണ് പുതിയ സംരംഭം. പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിൽ പാലെത്തിക്കാമെന്ന് കരാറായി. അങ്കിരസ് ഓട്ടോറിക്ഷയിലാണ് പാൽ കൊണ്ടുവന്നത്. 6:30 തൃശൂർക്ക് ഓട്ടമുണ്ടെന്ന് അയാൾ പറഞ്ഞു. എല്ലാ ദിവസവും ഇത്ര നേരത്തെ എത്തിക്കൊള്ളണമെന്നില്ല എന്നും അറിയിച്ചു. പക്ഷേ പിന്നീടും വലിയ താമസമൊന്നും ഉണ്ടായില്ല. 7:30 അത് വിട്ട് പോവാറില്ല. തലേന്നത്തെ പാൽ ഫ്രീസറിൽ സൂക്ഷിക്കാറുള്ളത് കൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം 8 മണിയായിട്ടും അങ്കിരസിനെ കണ്ടില്ല. ഒടുവിൽ 8:45 ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടു. ചെന്നപ്പോൾ വണ്ടിയിൽ ഒരാൺകുട്ടിയുമുണ്ട്. മകനാണ്, അങ്കിരസ് പറഞ്ഞു. ചെക്കൻ ഇന്ന് എൻ്റെ കൂടെ പോരണമെന്ന് ഒരേ വാശി. എന്താ പേര്? പുരൂരവസ് എന്നോ നചികേതസ് എന്നോ മറ്റോ ആവാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാണ് ചോദിച്ചത്. പേര് പറയടാ എന്ന അങ്കിരസിൻ്റെ ആജ്ഞയൊന്നും അവൻ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് അവസാനം അയാൾ തന്നെ പറഞ്ഞു, കേദാർനാഥ്. അങ്കിരസിന് ഈ കുട്ടി മാത്രമേ ഉള്ളൂ? അല്ല, ഒരാൾ കൂടിയുണ്ട് മാഷേ, അവൻ ബദരിനാഥ്. ബദരി എന്ന് വിളിക്കും. മകനെ കൂടെ കൂട്ടിയതുകൊണ്ട് ആണ് വൈകിയത് എന്നും അതുകൊണ്ട് മാപ്പാക്കി കളയാം എന്നും വിചാരിച്ചതാണ്. പക്ഷേ പിറ്റേന്ന് അങ്കിരസ് വന്നതേയില്ല. അതിൻ്റെ പിറ്റേന്ന് വന്നപ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ല എന്ന് ഞാൻ ചോദിക്കാതിരുന്നില്ല. മാഷിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ എന്നായിരുന്നു അതിന് അങ്കിരസിൻ്റെ മറുപടി. എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ഷട്ടിൻ്റെ കേസിൽ നിന്ന് ഫോൺ എടുത്ത് കാണിച്ചു. പക്ഷേ മാഷേ, ഈ ഫോൺ ശരിയല്ല, ചിലപ്പോൾ കോൾ വരില്ല, പുറത്തേക്ക് വിളിക്കാനും ചിലപ്പോൾ സാധിക്കാറില്ല. എന്നാലും നോക്കാം എന്ന് പറഞ്ഞ് ഫോണിൽ എൻ്റെ ഫോൺ നമ്പർ ചേർത്തു. കഴിഞ്ഞ മാസമാണ് വാങ്ങിയത്, സെക്കൻഡ് ഹാൻഡാണ്. അവൻ എൻ്റെ പറ്റിച്ചത മാഷേ, സ്മാർട്ട് ഫോണല്ലേ എന്ന് ആർത്തി പിടിച്ച് വാങ്ങിയതാണ്. പഴയ ഫോൺ തന്നെ മതിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. പിന്നെ കുറച്ചു കാലത്തേക്ക് വലിയ മുടക്കുകളൊന്നും ഉണ്ടായില്ല. എന്നാലും ഒരു ദിവസം അയാളുടെ ഭാര്യയാണ് പാൽ കൊണ്ടുവന്നത്. അങ്കിരസ് ഓട്ടമായി പാൽക്കാട് വരെ പോയിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് താൻ വന്നതെന്നും അവർ പറഞ്ഞു. മാസം തീർന്നാൽ പിറ്റെന്ന് തന്നെ അങ്കിരസ് ഒരു തുണ്ട് കടലാസ് കൊണ്ടുവന്ന് കയ്യിൽ തരും. അത് പണമായി തന്നെ കൊടുക്കണം. ഗൂഗിൾ പേ ഒന്നും അയാളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല. വിളിക്കാൻ തന്നെ പറ്റാത്ത ഫോണാണല്ലോ. അതിനിടയ്ക്ക് ഞങ്ങൾ ചാർധാമിലേക്ക് ഒരു യാത്ര പോകുന്നതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് പാൽ വേണ്ടെന്ന് പറഞ്ഞു. അന്നും ഭാര്യയാണ് വന്നത്. അയ്യോ, അവർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ചേട്ടനൊരു പട്ടിയെ വാങ്ങിയിട്ടുണ്ട്. അതിനൊരു കൂടുണ്ടാക്കാൻ കുറച്ച് കാശ് അഡ്വാൻസ് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. വാങ്ങിക്കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ അഡ്വാൻസ്? ഞാൻ ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു. അതല്ല മാഷേ, പട്ടിക്കൊരു കൂട് വേണം. ഇന്നലെ ചേട്ടൻ തൃശ്ശൂർ പോയപ്പോൾ ഒരു കൂട് നോക്കി വെച്ചിട്ടുണ്ട്. 6000 രൂപയാവുമെന്നാണ് പറഞ്ഞത്. 2 ആഴ്ച പാല് വേണ്ടാന്ന് കേട്ടാൽ ചേട്ടന് വിഷമാവും. മാസത്തിൽ ഏറിയാൽ 1500 രൂപയാണ് ഞങ്ങൾ പാലിന് വരുന്നത്. 6000 രൂപ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്. ഞാനത് എടുത്തു ചോദിച്ചപ്പോൾ അങ്കിരസിൻ്റെ ഭാര്യ പറഞ്ഞു, പാല് കൊടുക്കുന്ന എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. വാങ്ങാത്ത പാലിന് 500 രൂപ വാങ്ങിയിട്ടേ അവർ പോയുള്ളൂ. ഇനി അതില്ലാത്ത കാരണം പട്ടിക്ക് വീടില്ലാതെ പോകണ്ട എന്ന് കരുതി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന വിവരം പറയാൻ അങ്കിരസിൻ്റെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും കോൾ പോകുന്നില്ല. 1-2 വട്ടം ദ സബ്സ്ക്രൈബർ യു ഹാവ് കോൾഡ് ഈസ് സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടി കിട്ടി. നേരിട്ട് ചെന്ന് അറിയിക്കാമെന്ന് വെച്ച് കടയിലേക്ക് ഇറങ്ങി. കട അടഞ്ഞു കിടക്കുകയായിരുന്നു. പുറത്ത് കുറ്റിയിൽ കെട്ടിയിട്ട് പട്ടി ഗാഢമായ ഉറക്കത്തിലാണ്. നാടനല്ല, ഏതോ വിശിഷ്ടമായ ഇനത്തിൽപ്പെട്ടതാണ്. നല്ല വിലയുള്ള ഇനമാണ് തീർച്ച. അടുത്ത കടയിൽ വിവരം പറഞ്ഞ് ഞാൻ മടങ്ങി. പിറ്റേന്ന് രാവിലെ 6:30 അങ്കിരസ് പാലുമായി വന്നു. മാഷി ഇന്നലെ കടയിൽ വന്നിരുന്നുവല്ലേ, അയാൾ പറഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നു മാഷേ? ഉവെന്ന് ഞാൻ പറഞ്ഞു. കുറേ കാലമായിട്ട് എൻ്റെ ആശയം മാഷേ ചാർധാം യാത്ര, അങ്കിരസ് പറഞ്ഞു. മക്കൾക്ക് ബദ്രീനാഥെന്നും കേദാർനാഥും എന്നും പേരിട്ടതിൻ്റെ കാരണം മനസ്സിലായില്ലേ? പെൺകുട്ടികളാണെങ്കിൽ ഗംഗയെന്നും യമുനയെന്നും പേരിടാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അങ്കിരസിൻ്റെ പ്രായത്തിലാണ് ശരിക്കും അവിടേക്കൊക്കെ പോകേണ്ടത്, ഞാൻ പറഞ്ഞു. എന്നെപ്പോലെ 68 വയസ്സായിട്ടില്ല. യമുനോത്രി കയറിപ്പറ്റാൻ ഞാൻ ശരിക്കും വിഷമിച്ചു. മാഷി പടങ്ങളൊക്കെ എടുത്തിട്ടില്ലേ? ഫേസ്ബുക്കിൽ മാഷി എഴുതുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. ഈ നശിച്ച ഫോണിൽ ഒന്നും എടുക്കാൻ പറ്റില്ല, അയാൾ തൻ്റെ ഫോൺ ഉയർത്തിക്കാട്ടി. പുതിയൊരു ഫോൺ വാങ്ങണമെന്നുണ്ട്, പകുതി തന്നോട് തന്നെ എന്ന പോലെ അയാൾ പറഞ്ഞു. അതിനു മുമ്പ് റോക്കിക്ക് ഒരു കൂട് വാങ്ങണം. അപ്പോൾ അതിനിയും വാങ്ങിയില്ലേ? ഇല്ല മാഷേ, വലിയ വില പറയുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചതുപോലെ ചോദിച്ചു, മാഷ്ടെ ഫോണിൽ ആമസോണില്ലേ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമോ? ഞാൻ ഫോൺ കൊടുത്തു. എന്തെല്ലാം വെറൈറ്റികളാ, അങ്കിരസ് പറഞ്ഞു. അല്ലെങ്കിൽ അല്ല, ഇപ്പോൾ ഓൺലൈൻ ആയി വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ അല്പം പഠിച്ച് അയാൾ ചോദിച്ചു, മാഷ് ഒരെണ്ണം എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യാമോ? ക്യാഷ് ഞാൻ തരാം, എനിക്ക് ഫോണില്ലാത്തതുകൊണ്ടാണ്. 2000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരെണ്ണം അങ്കിരസ് തന്നെ തിരഞ്ഞെടുത്ത് തന്നു. ഗൂഗിൾ പേ വഴി പണം കൊടുത്ത് ഞാൻ ഫോൺ അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് ഫോണുണ്ടെങ്കിലുള്ള സൗകര്യം, അങ്കിരസ് പറഞ്ഞു. എന്ത് വിലക്കുറവ് ആമസോണിൽ, മറ്റന്നാളാണ് ഡെലിവറി പറയുന്നത്, ഞാൻ പറഞ്ഞു. പാല് തരാൻ വരുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, ഓട്ടോറിക്ഷ തിരിക്കുമ്പോൾ, അയാൾ പറഞ്ഞു.
ഓർഡർ ചെയ്ത സമയത്ത് പറഞ്ഞതുപോലെ തന്നെ രണ്ട്

0: ദിവസം കഴിഞ്ഞ് പട്ടിക്കൂടെത്തി. കൂടിൻ്റെ വില മാഷ് പാലിൽ തട്ടിക്കഴിച്ചോ? കൂടെ ഓട്ടോറിക്ഷയിൽ കയറ്റുമ്പോൾ അങ്കിരസ് പറഞ്ഞു. പിന്നെ രണ്ട് ദിവസം അയാളുടെ ഭാര്യയാണ് വന്നത്. അങ്കിരസ് ഓട്ടത്തിലാണെന്ന് അവർ അറിയിച്ചു. റോക്കിക്ക് അവൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടുവോ? ഞാൻ ചോദിച്ചു. ഇല്ല മാഷേ, അവൻ അതിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. ചേട്ടൻ പറഞ്ഞു കൂട് തിരിച്ചയക്കാൻ മാഷ്ടെ എടുത്തു വരുന്നുണ്ടെന്ന്, ഭാര്യ പറഞ്ഞു. നല്ല ശിക്ഷയായി. അതും കൂടി ഇപ്പോൾ എൻ്റെ തലയിലായല്ലോ എന്ന് വിചാരിച്ചുവെങ്കിലും പിറ്റേന്ന് അങ്കിരസ് വന്നത് ഒരു വാർത്തയുമായിട്ടാണ്. ഞാനും ഒരെണ്ണം വാങ്ങി മാഷേ. ഷട്ടിൻ്റെ കീശിൽ നിന്ന് പുതിയ മൊബൈൽ ഫോൺ എടുത്ത് എനിക്ക് നേരെ നീട്ടി. അയാൾ പറഞ്ഞു, നോക്കൂ മാഷേ. എന്ത് വിലയായി? ഞാൻ ആരാഞ്ഞു. ഇ എം ഐയിലാ മാഷേ. മാസം 4,222 രൂപ വെച്ച് 9 മാസം. ഫോൺ തിരിച്ചും മറിച്ചും നോക്കി ഞാൻ തിരിച്ചു കൊടുത്തു. മാഷ്ക്ക് ഇഷ്ടമായില്ല അല്ലേ എൻ്റെ ഫോൺ? 8 GB മെമ്മറിയും 256 GB സ്റ്റോറേജും ഉണ്ട് മാഷേ. നല്ല മോഡലാണെന്ന് എല്ലാവരും പറയൂ. എനിക്ക് മൊബൈൽ ഫോണിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല അങ്കിരസേ. ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. മാഷ്ക്കൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആക്സെപ്റ്റ് ചെയ്യണേ മാഷേ. അങ്കിരസ് തികഞ്ഞ ഉത്സാഹത്തിലായിരുന്നു. തിരിച്ചടവിനെ മാസം 4,000+ രൂപ എങ്ങനെയുണ്ടാക്കുമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പട്ടിക്കൂടെ തിരിച്ചയക്കുന്ന കാര്യം അയാൾ പറഞ്ഞില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഞാൻ അയാൾ പറയുന്നതൊക്കെ അതേപടി കേട്ടുനിന്നു. അടുത്ത 3 ദിവസം വരുമ്പോഴൊക്കെ അയാൾ ഫോണിൻ്റെ വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. 4-ാം ദിവസം അയാൾ വന്നില്ല. അയാളെന്നല്ല, അയാളുടെ ഭാര്യയും വന്നില്ല. അന്വേഷിച്ചു ചെന്നപ്പോൾ കടയുടെ മുന്നിൽ ഒരാൾക്കൂട്ടത്തെയാണ് കണ്ടത്. അങ്കിരസും കുടുംബവും രാത്രി എങ്ങോട്ടോ സ്ഥലം വിട്ടുവെന്ന് അവർ അറിയിച്ചു. മാഷ്ക്ക് അവർ വലുതും തരാനുണ്ടായിരുന്നോ? അവരിലൊരാൾ ചോദിച്ചു. ഇല്ലല്ലോ, ഭാഗ്യം, അയാൾ പറഞ്ഞു. ഇവിടെ എത്ര ആളുകളുടെ കയ്യിൽ നിന്നാണ് കൈവായ്പ എടുത്തിട്ടുള്ളതെന്ന് കണക്കില്ല. തിരിച്ചുവന്ന് ഞാൻ കുട്ടനെ ഫോണിൽ വിളിച്ചു. എന്താ മാഷേ? ഞാൻ വിശേഷങ്ങൾ അറിയിച്ചപ്പോൾ കുട്ടൻ ചിരിച്ചു. ഞാൻ മാഷെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ വീണ്ടും പശുവിനെ വാങ്ങി. പശുവില്ലാതെ പെണ്ണിനെ ജീവിക്കാൻ വയ്യാന്ന്. പിന്നെ എൻ്റെ തുന്നലുകൊണ്ട് മാത്രം ജീവിക്കാനും നല്ല വിഷമം. നാളെ തൊട്ട് ഞാൻ പാലുതരാം മാഷേ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ചില കഥകൾ എഴുതാൻ തുടങ്ങുമ്പോൾ വേണോ വേണ്ടേ എന്ന് സംശയം തോന്നാറുണ്ടെന്ന്. അല്ലെങ്കിൽ അങ്കിരസിൻ്റെ ഇത് കഥയല്ലല്ലോ, നടന്ന സംഭവമല്ലേ?
1: അങ്കിരസിൻ്റെ അംഗങ്ങൾ അഷ്ടമൂർത്തി സ്വന്തം കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇനി മീരാബെൻ കവിതകൾ ചൊല്ലുന്നു.
2: വെറും കാലം വർഷാന്ത്യത്തിൻ്റെ ഒരു വൈകുന്നേരത്ത് പൂക്കാലത്തിൻ്റെ കാലൊച്ച കാതോർക്കൂ. വർഷാന്ത്യത്തിൻ്റെ ഒരു വൈകുന്നേരത്ത് പൂക്കാലത്തിൻ്റെ കാലൊച്ച കാതോർക്കൂ. കതിർ പൊട്ടുന്ന തളിരില ശബ്ദങ്ങൾ, ഉറഞ്ഞു നിൽക്കുന്ന പ്രകാശരശ്മികൾ, ഒളിച്ചോടി വന്ന ഇവളെപ്പോലെ ഉറക്കെ കരയുന്ന കറുത്ത ആകാശം, കരിമ്പടം മൂടിയ ശീതളാലിംഗനം, കടലിന് നിർവൃതി, അകലെ മലമുകളിൽ നിന്നുള്ള ചോരപ്പകർച്ച, മുട്ടി വിളിക്കുമൊരു വെയിൽക്കിളി. പിഴിഞ്ഞു വിരിക്കട്ടെ ഈ പാതിമയക്കത്തെ, നൂൽബന്ധമറുത്തവൾ, ചെവിയിൽ പഴി പിഴച്ചവൾ, പാതാളതാളം മുറുകുന്നു. പകലിലും പരിമിതം സ്പർശവും നോട്ടവും, പൊട്ടിയ വാക്കിൻ്റെ വക്കിൽ തിരയുന്നു തേൻമണവും പുതുരുചിയും. ആരുമില്ലവിടെ ഇന്നാരുമില്ലെന്നൊരു വ്യസനമന്ത്ര പ്രതിസ്വരം കേട്ടുവോ? എവിടെ നീ പടച്ച പരപ്പേറിയ സ്വർഗരാജ്യം, പ്രേമപരവതാനി, കരിനീല കാമപ്പൂക്കൾ എവിടെ? ഇറ്റിറ്റു വീഴുന്നത് രാപ്പകലുകൾ, കടക്കാത്ത കടൽ, പോകാത്ത ഉല്ലാസയാത്രകൾ, എഴുതാൻ കഴിയാത്ത കവിതകൾ. എവിടെ നീ പടച്ച പരപ്പേറിയ ആ സ്വർഗരാജ്യം? ഇന്നു ഞാനറിയുന്നു ദീനദീനമാം നോവിൻ്റെ ഈ ഉമിത്തീ നാമ്പുകൾ. പടമുള്ള ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കരിഞ്ഞു ചാരമായി, കൊടും വിഷാദമായി, വിഷമായി. വിറയ്ക്കുന്ന പ്രേമം, ഉലയുന്ന കാമം, ചിറക് വിടർത്താൻ വെമ്പും ഒരുൾക്കുളിർ നിലാവ്. ഠേ, ചെകിടിൽ പതിച്ചൊരു കൈത്തലം, പഴിക്കുന്നു പിഴച്ചത് ഞാനെന്ന സത്യം. ജീർണജടത്തിൻ്റെ ദുർഗന്ധഭൂമിയിൽ കൊച്ചു തുടിപ്പത് കേൾക്കാം. മണ്ണിൽ പുതഞ്ഞത് നേർത്തുപോയില്ല. ഇനി ഈ വൃദ്ധമൗനത്തെ ചിതയിൽ വയ്ക്കട്ടെ ഞാൻ. മണ്ണിൽ പുതഞ്ഞത് നേർത്തുപോയില്ല. ഇനി ഈ വൃദ്ധമൗനത്തെ ചിതയിൽ വയ്ക്കട്ടെ ഞാൻ. നരകത്തിൻ്റെ വാതിൽ. അയാൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു. കാതിനു ചുറ്റും ഒച്ചകൾ വലകെട്ടുന്നു. അയാൾ രാവിലെ നേരത്തെ എണീറ്റു. കയ്യിലെ മുറിവ് വായ തുറന്ന് ചിരിച്ചു കാണിച്ചു. വേദനിച്ചപ്പോൾ കണ്ണടച്ചു.

ച്ചു പിടിച്ചു. അതാ വാതിൽ തുറന്നു കിടക്കുന്നു. കാവൽ മാലാഖമാർക്ക് ആധിയായി. എന്നും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഇറച്ചിവെട്ടുകാരൻ എസ്തപ്പാനും, അയാൾ പരിപൂർണ സസ്യബുക്കാണേ, പലിശക്കാരൻ വറീദും കഴിഞ്ഞ പെരുന്നാൾ നടത്തിയതയാളാന്നേ. ദീനക്കിടക്കയിലാണ്. ഇറച്ചിവെട്ടുകാരൻ എസ്തപ്പാനും പലിശക്കാരൻ വറീദും ദീനക്കിടക്കയിലാണ്. വല്ലപ്പോഴും മാത്രം പള്ളിയിൽ വരാറുള്ള, ഇന്നുവരെ കുമ്പസരിക്കാത്ത ഫീലിപ്പോസിനു വേണ്ടി തുറന്നിട്ടതാകാം ആ വാതിൽ എന്നെല്ലാവരും കരുതി. എന്നാൽ എത്ര പറഞ്ഞാലും കള്ളുകുടി നിർത്താത്ത സോളമനെയും, പിള്ളേര് പറഞ്ഞത് വകവയ്ക്കാതെ സുവിശേഷവേല ചെയ്ത ഫെർണാണ്ടോയെയും, ഇടയ്ക്കിടെ രാപ്പാർട്ടി നടത്തുന്ന സണ്ണിച്ചനെയും നയിച്ചോണ്ട് ആസ്പത്രി വാർഡിൽ നിന്ന് ചാടിപ്പോയ വറീദ് മുമ്പേ നടന്നു വരുന്നു. ഗേറ്റ് നമ്പർ 1 കാഴ്ചയാണിത്. മതസമുദായ കാവൽക്കാരും ദേവഗണങ്ങളും ആശങ്കാകുലരായി നിന്നു. രംഗം മാറിയല്ലോ. ഒരാളതാ മറ്റൊരാളിലേക്ക് പടർന്നു കയറുന്നു. ആദ്യത്തെയാൾ ചാവേറായി, വേറൊരാൾ ചിതയിൽ കത്തിപ്പടരുന്നു. തെരുവിൽ മരണം പെരുകുന്നു, വെളിച്ചം മങ്ങുന്നു. അയാളിപ്പോൾ കൈകഴുകുകയാണ്. മതി വരാതെ അവിശ്വാസിയായി വീണ്ടും വീണ്ടും കൈകഴുകുകയാണ്. നീയാണിനി ഞാനല്ല എന്ന മട്ടിൽ വാതിൽ തുറന്നു തന്നെ കിടന്നു. ആരാണിനി? തൊട്ടപ്പുറത്ത് ഗേറ്റ് നമ്പർ 2, സ്വപ്നത്തിൽ പോലും വരാതെ സ്വർഗം. കാടുകയറി ഗേറ്റുകൾ തുരുമ്പിച്ച് ചവറുമൂടിക്കിടക്കുന്നു. പ്രവാസികളായ മക്കളെ ഓർത്തെന്ന മട്ടിൽ തൊട്ടപ്പുറത്ത് ഗേറ്റ് നമ്പർ 2, സ്വപ്നത്തിൽ പോലും വരാതെ സ്വർഗം. കാടുകയറി ഗേറ്റുകൾ തുരുമ്പിച്ച് ചവറുമൂടിക്കിടക്കുന്നു. പ്രവാസികളായ മക്കളെ ഓർത്തെന്ന മട്ടിൽ. കസേര. അന്ന് വൈകുന്നേരം വായനശാലയിൽ തൻ്റെ കവിതകളുടെ ചർച്ചയുണ്ടെന്നറിഞ്ഞാണ് ചെന്നത്. അവിടെ ഓരോന്നിനെയും തലങ്ങും വിലങ്ങും കിടത്തിയിട്ടുണ്ട്. ചിലർ ദൂരെ നിന്നും ചിലർ അടുത്തുനിന്നും നോക്കി പിഴിഞ്ഞ് കുടഞ്ഞ് അവയെ അലക്കി അലക്കി വെളുപ്പിച്ചു. ചിലരതിന്മേൽ ഏണിചാരി വച്ച് മേലേക്ക് വലിഞ്ഞുകയറി അണ്ണാറക്കണ്ണനെയും പൂമ്പാറ്റകളെയും കുഞ്ഞുറുമ്പുകളെയും പിടിച്ച് താഴേക്ക് തള്ളിയിട്ടു. പിടികൊടുക്കാതെ പറന്നു കളിച്ച കുയിലിനെയും മരംകുത്തിയെയും കെണി വെച്ചു പിടിച്ചു. മുറ്റത്തെ പച്ച ചക്കയുടെ ചുവയുള്ള കവിതയെ മണത്തു നോക്കി ചക്കപ്പഴത്തിൻ്റെ മഞ്ഞച്ചുളകളെക്കുറിച്ചും തേൻമധുരത്തെക്കുറിച്ചും വാഴ്ത്തി. ഊർന്നുപോകുന്ന ട്രൗസറിട്ട കവിത സ്കൂളിലേക്കുള്ള വഴിയിൽ ഉണങ്ങിയ മരക്കുറ്റിയിലും വേരുകളിലും തട്ടി പലതവണ വീണതും വിറകായി വെന്തതും ആരും കണ്ടില്ല. കവിതയുടെ മുറ്റത്തിട്ട കല്യാണപ്പന്തലിൽ വരൻ ഒരിക്കലും എത്തുകയോ താലി കെട്ടുകയോ ചെയ്തില്ല. എന്നിട്ടും കൊടൈക്കനാലിലേക്കും സിനിമാ കൊട്ടകയിലേക്കും അവരൊന്നിച്ചു നടത്തിയ യാത്രകളിൽ അടുത്തടുത്തിരുന്ന് കപ്പലണ്ടി കുറിച്ചത് വായിച്ച് രസിച്ച് ചർച്ച മുറുകി. ഉദാത്തമായ പ്രകൃതിസ്നേഹവും മലയാളിത്തവും വാക്കുകളുടെ കൃത്യമായ തിരഞ്ഞെടുപ്പും ജനാലയിലൂടെ പലതവണ പുറത്തു ചാടുകയും അകത്തു കയറുകയും ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെ കണ്ടു. കവി ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് മര്യാദയായില്ല എന്ന് കേട്ടുകൊണ്ട് നടന്നപ്പോൾ ഒരു ചോദ്യം വന്ന് ഉത്തരം മുട്ടിച്ചു. കവിതയുടെ മുമ്പിൽ തന്നെ കസേരയും വലിച്ചിട്ടിരുന്നത് വെറുതെയായിരുന്നോ? ഉഭയ. ഒറ്റ വാക്കുപോലും എടുത്തുമാറ്റാനാകാത്ത, ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാൻ അരുതാത്ത, ഏറെ മുമ്പേ എഴുതിക്കഴിഞ്ഞൊരു കവിതയാണ് താനെന്നറിയാത്തൊരു കവി അവൾ. ഒറ്റ വാക്കുപോലും എടുത്തുമാറ്റാനാകാത്ത, ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാൻ അരുതാത്ത, ഏറെ മുമ്പേ എഴുതിക്കഴിഞ്ഞൊരു കവിതയാണ് താനെന്നറിയാത്തൊരു കവി അവൾ. എടുത്താൽ പൊങ്ങാത്ത ജീവിതത്തെ കുന്നിക്കുരുവെന്ന പോലെ ഓമനയായി ഡിസ്പ്ലേ ചെയ്യുന്നൊരു നാട്യക്കാരി.
നദികൾ വഴിമാറി ഒഴുകുന്നത് കണ്ട് സ്വന്തം ഒഴുക്കാണ് ശരി.

0: എന്ന് സ്വയം പറഞ്ഞാശ്വസിക്കുന്നൊരു വറ്റി വരണ്ട നേർത്ത നീർച്ചാല്. മൾട്ടി ടാസ്കുകൾക്കിടയ്ക്ക് ഒള്ളി മീ ഉണ്ടെന്നറിയാതെ ഇരുവശത്തും പത്തു കൈകൾ ഉയർത്തി ദേവീസ്വരൂപം കിട്ടാതെ രാക്ഷസിപ്പട്ടം അണിഞ്ഞവൾ. സ്കൂട്ടറല്ല കാറും ഓടിക്കാനറിഞ്ഞിട്ടും വെറുമൊരു പട്ടം പറത്താനോ പട്ടമായി പറക്കാനോ ആകാതെ ചരടിൽ കൊരുത്തു കുരുങ്ങിയോൾ. റോളുകൾക്കിടയിൽ വെറും ട്രോളായി മാറിയതറിയാത്തവൾ. കളിത്തട്ടിലെ കോലാട്ട കഥാപാത്രം, അടിത്തട്ടിലൊരു തേരോട്ട നായികാഗാത്രം. എന്തൊക്കെ എപ്പോഴൊക്കെ ആരൊക്കെയെങ്കിലും ഒട്ടും തുളുമ്പാതെ വിതുമ്പാതെ മടുക്കാതെ ഉറങ്ങാതെ കണ്ണിലും കനവിലും കടൽ നിറച്ച് ഉടൽ കടച്ച് നേർത്തുനേർത്തൊരു ചിരിമിന്നൽ കൊടിച്ചേല്. കണ്ണിലും കനവിലും കടൽ നിറച്ച് ഉടൽ കടച്ച് നേർത്തുനേർത്ത ഒരു ചിരിമിന്നൽ കൊടിച്ചേല്. ക്ഷണികം എങ്കിലും മായികം. മതിയല്ലോ അതു മതിയല്ലോ. ഇനി വരുമല്ലോ പുതുമകൾ പുതുപെൺമകൾ കാലം. മതിയല്ലോ അതു മതിയല്ലോ. ഇനി വരുമല്ലോ പുതുമകൾ പുതുപെൺമകൾ കാലം.
1: മീരാബെൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഗിരിജാദേവി അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. കച്ചേരിയിൽ ആദ്യമായി രാഗ് ദേവ് ഗാന്ധാർ.

സമയം 10 മണി കഴിഞ്ഞ് 28:45. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗിരിജാദേവി അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു ഠുംറി ഭൈരവി.

നാളെ രാവിലെ 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ. നടുവിൻ്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സ്പൈൻ സർജൻ ഡോക്ടർ R. കൃഷ്ണകുമാറുമായി അഭിമുഖം നാളെ രാവിലെ 8:40.

നാളെ രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ. ഓട്ടിസം. ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം നാളെ രാത്രി 8:05.

നാളെ രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:00 കഴിഞ്ഞ് 59 മിനിറ്റ് 43 സെക്കൻഡ്. ഇനി 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ